ആകാശവാണി കവരതി മീഡിയം വേവിൽ 260.4 മീറ്റർ 1152 കിലോഹേഡ്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഹലിമ ബീഗം കടപ്രതേല്ലം. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 6. മലയാള വർഷം 1201, കർക്കിടകം 12. 2026 ജൂലൈ 28, ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 6 മണിക്കഴിഞ്ഞ് 21 മിനിറ്റ് 1 സെക്കൻഡ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം എ കെ അബ്ദുൽ മജീദ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്. 7:05 ഗവൺമെൻറ് JBS ഈസ്റ്റിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷെസാ മെഹറിൻ പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയും, തുടർന്ന് 7:20 ദീപവിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 ദീൻദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഫ്രൂസ നസറീൻ പങ്കെടുക്കുന്ന ആരോഗ്യ വിചാരം എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണി വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാത പേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ 6:55 തുടർന്ന് കേൾക്കാം.
1: സമയം 6 കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളും ചോദ്യക്കടലാസ് ചോർച്ചയും തടയാൻ ശിക്ഷ കർശനമാക്കുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് പൊതുപരീക്ഷാ ഭേദഗതി ബിൽ അവതരിപ്പിച്ചത്. തിരുവനന്തപുരത്ത് വ്യാജ കോൾ സെന്റർ സജ്ജമാക്കി ലോൺ ആപ്പിലൂടെ അമേരിക്കക്കാരിൽ നിന്ന് കോടികൾ കൊള്ളയടിച്ച ഉത്തരേന്ത്യൻ സംഘം പിടിയിൽ. പോലീസ് നടത്തിയ റെയ്ഡിൽ 18 പേരാണ് കസ്റ്റഡിയിലായത്. 10-20 രൂപയുടെ മൂല്യമുള്ള പോളിമർ ബാങ്ക് നോട്ടുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പുറത്തിറക്കാനുള്ള റിസർവ് ബാങ്കിന്റെ നിർദ്ദേശത്തിന് കേന്ദ്ര ധനമന്ത്രാലയം അനുമതി നൽകി. ഒരാഴ്ചയായി തുടരുന്ന അസമിലെ വെള്ളപ്പൊക്കത്തിൽ 2 പേർ കൂടി മരിച്ചു. ഇതോടെ ആകെ മരണം 68. സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച് ഇരുവരും ഡൽഹിയിലെത്തുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഗാനേശ്വരി യാദവിന് വെള്ളിമെഡലും ബിന്ദ്യ റാണിക്ക് വെങ്കലവും ലഭിച്ചു. ലോങ് ജംപിൽ മലയാളിയായ ശ്രീശങ്കർ ഫൈനലിലേക്ക് യോഗ്യത നേടി.
2: എല്ലാ വർഷവും ആയിരക്കണക്കിന് യുവ കേരളീയർ സ്വപ്നങ്ങൾ നിറഞ്ഞ ഒരു സൂട്ട്കേസും ഒരു കുടുംബത്തിന്റെ ആജീവനാന്ത സമ്പാദ്യവും കൊണ്ട് ഏതെങ്കിലും ഏജൻസിയെയോ കൺസൾട്ടൻസിയോ വിശ്വസിച്ച് വീട് വിട്ടിറങ്ങുന്നു. എന്നാൽ ചിലപ്പോൾ സർവകലാശാല ബ്രോഷറോ വിദ്യാഭ്യാസ കൺസൾട്ടൻസിയോ ഒരിക്കലും പരാമർശിക്കാത്ത അപകടങ്ങളെ അവർ നേരിടേണ്ടി വരുന്നു. വിദേശ വിദ്യാഭ്യാസത്തിനായി ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോയ ഹരിപ്പാട് സ്വദേശിയായ യുവ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ ദാരുണമായ മരണം കേരളത്തെ പിടിച്ചുകുലുക്കുകയും വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു.
3: വളരെ ദയനീയമായ ഒരു അനുഭവമാണ് എന്റെ വാർഡിൽ നിന്ന് കുട്ടി ഉസ്ബെക്കിസ്ഥാനിൽ വിദ്യാഭ്യാസത്തിന് പോയത് ആയി ബന്ധപ്പെട്ടുണ്ടായത്.
2: ഹരിപ്പാട് മുനിസിപ്പാലിറ്റി കൌൺസിലർ എസ് കൃഷ്ണകുമാർ.
3: ഉസ്ബെക്കിസ്ഥാൻ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ പഠനത്തു പോകുന്ന കുട്ടികളെ ഏജൻസികൾ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയി അവിടെ ആക്കുകയാണ്. ഏതെങ്കിലും ഒരു വിദേശ വിദ്യാലയത്തിന്റെ സാങ്കേതികമായോ മറ്റുള്ള ഒരു അനുഭവ പരിചയവുമില്ലാതെ അവിടുത്തെ ജീവിത സാഹചര്യം എന്താണ്, അവിടെ കിട്ടുന്ന വിദ്യാഭ്യാസത്തിന് ഇവിടെ എന്തെങ്കിലും പ്രയോറിറ്റി ഉണ്ടോ, അത് ഇവിടെ വന്നാൽ വീണ്ടും മെഡിസിന് പോകുന്ന കുട്ടികളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് മറ്റ് ഇന്ത്യൻ മെഡിക്കൽ കൌൺസിലിന്റെ അംഗീകാരം കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാതെ ചെറിയ തുകയ്ക്ക് കിട്ടുന്നിടത്തേക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞുവിടുന്ന ഒരു സ്വഭാവമാണ് നാട്ടിൽ കണ്ടുവരുന്നത്. ഈ സാഹചര്യം നമ്മുടെ സർക്കാരുകൾ മനസ്സിലാക്കി ഇതിലേക്ക് പോകുന്ന കുട്ടികളെ ഇന്റർവ്യൂ ചെയ്യുന്ന യഥാർത്ഥത്തെ ഇന്റർവ്യൂ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നല്ല വിദ്യാഭ്യാസ നിലവാരമുള്ളതും നല്ല സാഹചര്യം ഉണ്ടായി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളിലേക്കാണ് പോകുന്നതെന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത അധികൃതർക്കുണ്ട്.
2: വിദ്യാഭ്യാസത്തിനായുള്ള കുടിയേറ്റം വെറും ഒരു അക്കാദമിക് തീരുമാനം മാത്രമല്ല, അത് സങ്കീർണമായ സാമൂഹ്യ സാമ്പത്തിക നിയമ മനഃശാസ്ത്ര യാത്ര കൂടിയാണ്. ഏതെങ്കിലും വിദേശ സർവകലാശാല പ്രവേശനത്തിനും റാങ്കിങ്ങിനും അപ്പുറത്ത് വിദ്യാർത്ഥികൾക്ക് അവിടെ ലഭിക്കേണ്ട സുരക്ഷിതത്വത്തെയും പിന്തുണയെയും കുറിച്ച് ഇന്നും കേരളം ഗൌരവമായി ചർച്ച ചെയ്തു തുടങ്ങിയിട്ടില്ല.
4: പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അതിൽ തന്നെ മെഡിക്കൽ ഫീൽഡിലുള്ള എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ ആയിരക്കണക്കിന് മലയാളികളാണ് പല വിദേശ രാജ്യങ്ങളിൽ പോകുന്നത്.
2: പൊതുപ്രവർത്തകനായ ശ്രീജിത്ത് പണിക്കർ.
4: അപ്പൊ ഇത്തരം രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ ലഭിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് കാര്യമായിട്ടുള്ള ഒരു ചർച്ചയും നമ്മുടെ നാട്ടിൽ നടക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അവിടെ വിദ്യാർത്ഥികൾക്ക് മറ്റുള്ള

0: വിദ്യാർത്ഥികളിൽ നിന്നോ അതല്ല എങ്കിൽ അവിടെയുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ഇനി ഹോസ്റ്റലിൽ നിന്നോ അവർ താമസിക്കുന്ന മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ ആ ലൊക്കാലിറ്റിയിൽ നിന്നോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ പീഡനങ്ങളുണ്ടായാൽ അതിൽ ഇടപെടാനായിട്ട് ഇവർക്ക് ചോദിക്കാനും പറയാനുമായിട്ടൊക്കെ അവിടെ ആരാണുള്ളത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എത്രത്തോളം ഒരു ഗാർഡിയൻഷിപ്പ് ഈ സർവകലാശാലകളോ അല്ലെങ്കിൽ അവരുടെ ഹോസ്റ്റലുകളോ ഒക്കെ തന്നെ കൊടുക്കുന്നുണ്ട്, അവരെത്രത്തോളം കാര്യമായിട്ട് ഇവർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ല. എംബസിക്ക് ഇങ്ങനെ വിദ്യാർത്ഥികളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ എത്രത്തോളം ഒരു സൂപ്പർവിഷൻ സംവിധാനമുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. വിദേശത്ത് പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അടിയന്തര സഹായം ലഭിക്കുന്ന മറ്റു തരത്തിലുള്ള എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, അത് എത്രത്തോളം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. സത്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ തന്നെ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും അത് എത്രത്തോളം സുരക്ഷിതമായിട്ട് നമുക്ക് ആ വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കാം, അവിടെയുള്ള ഭൌതിക സാഹചര്യങ്ങളിൽ എത്രത്തോളം ഗ്യാരണ്ടി നമുക്ക് ഉറപ്പുവരുത്താം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതിന്റെ ശ്രമങ്ങൾ ഉണ്ടാകണം. ഒപ്പം വിദേശത്തേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്ന നിരവധി ഏജൻസികളുണ്ട്. അപ്പൊ അത്തരം ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഫിസിക്കൽ പ്രൊട്ടക്ഷൻ, സെക്യൂരിറ്റി, അവർക്ക് കൌൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ, എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുന്ന രീതിയിലത്തേക്കുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ചെക്ക് പോയിന്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന ആൾക്കാരുടെ കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്.
1: സജീവമായ വിദേശ വിദ്യാഭ്യാസ മാർക്കറ്റിംഗ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ യുണൈറ്റഡ് കിങ്ഡം, കാനഡ, ജർമ്മനി, ഓസ്ട്രേലിയ, ജോർജിയ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, കസക്കിസ്ഥാൻ, മറ്റു കിഴക്കൻ യൂറോപ്യൻ, മധ്യേഷ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ നാടുകളെ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്.
2: വിദേശ ഉപരിപഠനം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലെ യുവതലമുറ വളരെയധികം സീരിയസ് ആയി കാണുന്ന ഒരു കാര്യമാണ്. അവര് ജീവിതത്തിൽ വിദേശത്ത് പോയി പഠിക്കുന്നതിന് അതിന്റേതായ ഗുണങ്ങളുണ്ട്.
1: കരിയർ വിദഗ്ധൻ സജിത് തോമസ്.
2: നമുക്കൊരു അന്താരാഷ്ട്ര തലത്തിൽ ചിന്തിക്കാനും അതുപോലെ തന്നെ നമ്മുടെ നിലവാരം ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താനും ഒക്കെ സാധിക്കും. എന്നാൽ വ്യക്തമായ ധാരണകളില്ലാതെ വിദേശ വിദ്യാഭ്യാസത്തിന് പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം നമുക്ക് ലഭിക്കണമെന്നില്ല. പലപ്പോഴും വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടികൾ അവരുടെ ഭാഗത്തുനിന്ന് അതിനെപ്പറ്റി വ്യക്തമായി ചിന്തിച്ച് ഏത് കോഴ്സ് എന്ത് ഏത് രാജ്യത്ത് പഠിക്കണം, അത് എന്റെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ് അതുകൊണ്ട് ഗുണം വരുത്തുന്നത് എന്നുള്ള പ്ലാനുകൾ അവർ പലപ്പോഴും ചെയ്യാറില്ല. വിദേശ വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ സഹായിക്കുന്ന ഏജന്റുകൾ പറയുന്നത് മാത്രം വിശ്വസിച്ച് പോകുമ്പോഴാണ് പരാജയങ്ങൾ സംഭവിക്കുന്നത്. ഇന്ന് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ സ്കോളർഷിപ്പുകളിലൂടെ പഠന മികവുള്ള വിദ്യാർത്ഥികൾക്ക് മികച്ച രീതിയിൽ ജോലിയും അതേസമയം വിദേശ വിദ്യാഭ്യാസവും നേടുകയും അതിലൂടെ നല്ലൊരു തൊഴിലും അതുപോലെ തന്നെ വ്യക്തി ജീവിതവും അവർക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിക്കും. നല്ല വിദ്യാഭ്യാസം വേണം, നല്ല പഠന മികവ് വേണം, നല്ല മാർക്കുണ്ടെങ്കിലേ നല്ല യൂണിവേഴ്സിറ്റികളിൽ ലഭിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലും നല്ല യൂണിവേഴ്സിറ്റികൾ പോലെ തന്നെ വിദേശത്തും നിലവാരം കുറഞ്ഞ യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. ഒരു നല്ല യൂണിവേഴ്സിറ്റിനെ എങ്ങനെ നമുക്ക് വിശകലനം ചെയ്യാം? നമ്മുടെ നാട്ടില് ഇപ്പം നാക്കിന്റെ ഒക്കെ അക്രഡേഷൻ പോലെ വിദേശ രാജ്യങ്ങളിൽ ഇന്റർനാഷണൽ റാങ്കിങ്ങുകളുണ്ട്. അതില് QS ടോപ്പ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി റാങ്കിങ്, എക്കണോമിസ്റ്റിന്റെ റാങ്കിങ്, അതുപോലെ ഇങ്ങനത്തെ റാങ്കുകൾ നോക്കിക്കഴിയുമ്പോൾ അതിൽ ആദ്യത്തെ ഒരു 100 യൂണിവേഴ്സിറ്റികളിലാണെങ്കിൽ ഏറ്റവും മികച്ചതും അറ്റ്ലീസ്റ്റ് ഒരു 150 യൂണിവേഴ്സിറ്റികളിൽ ഒരെണ്ണത്തിലാണ് നമ്മൾ പ്രവേശനം നേടുന്നതെങ്കിൽ അതിന് നല്ല മികവുണ്ട്. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും മികച്ച തൊഴിൽ സാഹചര്യങ്ങൾ നൽകുമെന്നുള്ളതാണ്.
1: കൂണുപോലെ മുളച്ചു പൊന്തുന്ന വിദേശ വിദ്യാഭ്യാസ കൺസൾട്ടൻസികൾ വളർന്നു വരുന്ന മറ്റൊരാശങ്കയാണ്. പല ഏജൻസികളും പ്രൊഫഷണലായി പ്രവർത്തിക്കുമ്പോൾ മറ്റു ചിലർ അവസരങ്ങളെ അമിത വിലയ്ക്ക് വിൽക്കുകയും അപകട സാധ്യതകൾ കുറച്ചു കാണിക്കുകയും അക്രഡിറ്റേഷൻ, വിസ നിയമങ്ങൾ, താമസം, ജീവിത ചെലവ്, തൊഴിൽ സാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നൽകാതിരിക്കുകയും ചെയ്യുന്നു.
3: യഥാർത്ഥത്തിൽ വിദേശത്ത് പഠിക്കാൻ ഇടനിലക്കാരുടെ ആവശ്യമില്ല.
1: കരിയർ കൺസൾട്ടന്റായ PK അൻവർ മുട്ടഞ്ചേരി.
3: ഇനി ഏജൻസികളെ ആശ്രയിക്കുകയാണെങ്കിൽ തന്നെ അവർ നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാൻ പാടില്ല. അത് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ചേരാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിന്റെ വെബ്സൈറ്റുകൾ സന്ദർശിച്ച് കാര്യങ്ങൾ ഉറപ്പുവരുത്താം. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കാം. കൂടാതെ വിശദമായ വിവരങ്ങൾ ലഭിക്കാൻ വിവിധ രാജ്യങ്ങളുടെ എഡ്യൂക്കേഷണൽ പ്രൊവൈഡേഴ്സുമായി ബന്ധപ്പെടാം. ഉദാഹരണത്തിന് അമേരിക്കയിലെ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് USIEFമായി ബന്ധപ്പെടാം. UKയിലേക്ക് ബ്രിട്ടീഷ് കൌൺസിലുമായി ബന്ധപ്പെടാം. ഫ്രാൻസിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ക്യാമ്പസ് ഫ്രാൻസ് ഉണ്ട്. ജർമ്മനിയിലെ വിവരങ്ങൾക്ക് DAD എന്ന ഏജൻസിയുണ്ട്. ഇത്തരം ഔദ്യോഗിക വിദ്യാഭ്യാസ ഏജൻസികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും നമുക്ക് ലഭ്യമാകും. ഇവർക്കൊക്കെ ഇന്ത്യയിൽ ഓഫീസുകളുമുണ്ട്. മാത്രമല്ല വിവിധ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും അവിടുത്തെ വിസാ നിയമങ്ങളെക്കുറിച്ചുമെല്ലാം അവിടുത്തെ കോൺസുലേറ്റുകളുമായും എംബസികളുമായും ബന്ധപ്പെട്ടാലും മതി. ഇങ്ങനെ വിശദമായ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ശേഷം പഠനത്തിനായി വിദേശ രാജ്യങ്ങൾ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ യാതൊരു പ്രയാസവുമില്ലാതെ തന്നെ മികച്ച വിദേശ പഠനം നേടാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
1: സാമ്പത്തിക പരാധീനത മറ്റൊരു കെണിയാണ്. ചില കോഴ്സുകൾക്കും രാജ്യങ്ങൾക്കും വിദ്യാഭ്യാസ വായ്പകൾ പലപ്പോഴും അരക്കോടി കവിയുന്നു. വിദേശ തൊഴിൽ ലഭിച്ചാൽ തിരിച്ചടവ് വേഗത്തിലാകുമെന്ന് കുടുംബങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്നാൽ കുടിയേറ്റ നയങ്ങളിൽ വരുന്ന മാറ്റം, സാമ്പത്തിക മാന്ദ്യം, പണപ്പെരുപ്പം, തൊഴിൽ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവ ആ പ്രതീക്ഷയെ അനിശ്ചിതത്വത്തിലാക്കുന്ന അവസരങ്ങളും കുറവല്ല.
4: പലരും വിദ്യാർത്ഥികളോട് പറയുന്ന ഒരു കാര്യം ഇടനിലക്കാർ പ്രത്യേകിച്ച്,
1: വിദ്യാഭ്യാസ വിചക്ഷണനായ ഡോക്ടർ ടി പി സേതുമാധവൻ,
4: വിദേശ പഠനത്തിനുള്ള ചെലവ് പാർട്ട് ടൈം തൊഴിലൂടെ കണ്ടെത്താം, വീട്ടിലേക്ക് തിരിച്ചയക്കാൻ പോലും പറ്റുന്നുള്ള സൗകര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിദ്യാർത്ഥികളെ പ്രലോഭിപ്പിക്കുന്ന ഏജൻസികൾ വളരെ കൂടുതലാണ്. ഇത്തരം ചതിക്കുഴിയിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇന്ന് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്. ബ്രൌസ് ചെയ്ത് സർവകലാശാലകളെക്കുറിച്ചും അവിടെയുള്ള സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും അറിയുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. സർവകലാശാലകൾ സ്കോളർഷിപ്പ് ഓഫർ ചെയ്യും, നിരവധി ഫെലോഷിപ്പ് പ്രോഗ്രാമുകളുമുണ്ട്. ഇവയെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണം. അതായത് സർവകലാശാലകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുമായോ അല്ലെങ്കിൽ സീനിയർ വിദ്യാർത്ഥികളുമായോ ഇടപഴകിക്കഴിഞ്ഞ് അവരുമായി വാട്സപ്പ് വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ കൂടുതലായി സംസാരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ യഥാർത്ഥ ചിത്രം നിങ്ങൾക്ക് വ്യക്തമാകും. ഇപ്പൊ യു കെ ചെന്ന് പാർട്ട് ടൈം തൊഴിൽ ചെയ്യാം, അസിസ്റ്റൻഷിപ്പ് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, യു കെ പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായി സാമ്പത്തിക മാന്ദ്യമുണ്ട് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് പാർട്ട് ടൈം തൊഴിൽ ലഭിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
1: വിദ്യാഭ്യാസ കുടിയേറ്റം എന്ന വലിയ പ്രശ്നം ഇനിയെങ്കിലും കേരളം ഗൌരവമായി എടുക്കേണ്ടതുണ്ട്. കഴിവുള്ള വിദ്യാർത്ഥികളുടെ തുടർച്ചയായ ഒഴുക്ക് കേരളത്തിലെ യുവാക്കളുടെ ആഗോള വീക്ഷണത്തെയും സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വ്യവസ്ഥയിലെ പരിമിതികളെയും പ്രതിഫലിപ്പിക്കുന്നു.
5: കേരള സർക്കാർ ക്യാമ്പസ് ഡൈവേഴ്സിറ്റി മിഷൻ എന്ന് പറഞ്ഞൊരു പദ്ധതി ഇതിനെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്.
1: ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ,
5: ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയൊക്കെ ഇവിടെ കൊണ്ടുവരാനും വിദേശത്ത് നിന്ന് കൊണ്ടുവരാനും നമ്മുടെ ക്യാമ്പസ് ഡൈവേഴ്സിറ്റി കൂടെ വർദ്ധിക്കുകയും വിദേശത്ത് പോകാതെ തന്നെ വിദേശികൾ നമ്മുടെ ക്യാമ്പസിൽ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കുറച്ചും കൂടെ ആഹ്ലാദകരവും വൈവിധ്യമുള്ള അനുഭവങ്ങളുമുള്ള ക്യാമ്പസ് ആയിട്ട് മാറും. അപ്പൊ ഇതെല്ലാം ക്രമേണ ചെയ്യുമ്പോൾ എല്ലാവരും, അധ്യാപകരും, വിദ്യാർത്ഥികളും, സമൂഹവും, സർക്കാരും എല്ലാം ഒത്തുനിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളുടെ മാറ്റം വരുത്താൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: വിദേശത്തേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ഓരോ വിമാനത്തിലും അവരുടെ സുരക്ഷിതമായ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന മാതാപിതാക്കളുടെ നിശബ്ദ പ്രാർത്ഥനകൾ കൂടിയുണ്ട്. ആ സ്വപ്നങ്ങൾക്ക് അവസരം ലഭിക്കുന്നത് പോലെ സുരക്ഷയും ഉണ്ടാകണം. വിദേശ രാജ്യത്ത് പ്രവേശനം ലഭിക്കുന്നത് ആഘോഷിക്കുന്നതിൽ നിന്ന് വിദേശത്താണെങ്കിലും സുരക്ഷ ഉറപ്പാക്കുന്നതിലേക്ക് കേരളം നീങ്ങേണ്ട നിമിഷമാണിത്. കാരണം ഒരു വിദ്യാഭ്യാസ യോഗ്യതയും ജീവന്റെ നഷ്ടത്തിന് തുല്യമല്ലല്ലോ.
6: ഇന്നത്തെ പ്രഭാതഫേരി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 42 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനകൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവ ചിനിയിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ലഹരി മാഫിയയുടെ ഉന്മൂലനമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F-57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം, സമർത്ഥ പഞ്ചായത്ത് പോർട്ടൽ എന്നിവ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
5: വികസിത് ഭാരത് 2047 ലക്ഷ്യമാക്കി സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടതും സാങ്കേതികമായി പ്രാപ്തവുമായ സ്വയം പര്യാപ്ത പഞ്ചായത്തുകൾ കെട്ടിപ്പടുക്കുന്നതിന്റെ പ്രധാന ചുവടുവെപ്പാണ് പദ്ധതികളെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയും സുസ്ഥിര വരുമാന സ്രോതസ്സുകളിലൂടെയും പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നത് ഗ്രാമീണ ഭരണവും വികസനവും കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. തദ്ദേശീയ സ്വത്തുക്കളും അവസരങ്ങളും തിരിച്ചറിഞ്ഞ് അവയെ വരുമാനദായക പദ്ധതികളാക്കി മാറ്റാൻ ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം സഹായിക്കും. നികുതി പിരിവ്, പണമടയ്ക്കൽ, പഞ്ചായത്ത് വരുമാനത്തിന്റെ നിരീക്ഷണം എന്നിവ കൂടുതൽ സുതാര്യവും തടസ്സരഹിതവുമാക്കാൻ സമർത്ഥ പോർട്ടൽ സൌകര്യമൊരുക്കും. ചടങ്ങിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾക്ക് മാതൃകാ സ്വയം വരുമാന സ്രോതസ് ചട്ടങ്ങളും മന്ത്രി പ്രകാശനം ചെയ്തു.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൈറൂട്ട് എയ്റോസ്പേസിലെ പവൻ ചന്ദന, നാഗാഭരത് ഝാക്ക എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയം ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ചയിൽ ഇടം പിടിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇരുവരുടെയും ഊർജ്ജസ്വലതയും ലക്ഷ്യബോധവും ശുഭാപ്തി വിശ്വാസവും രാജ്യത്തെ സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവമായ ചൈതന്യത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് ടീമിന് മോദി ആശംസകൾ നേർന്നു. 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കളിപ്പാട്ട മേഖലയെ പിന്തുണയ്ക്കാൻ കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വ്യവസായ ആഭ്യന്തര വ്യാപാര പ്രോത്സാഹന വകുപ്പ് സംഘടിപ്പിച്ച കളിപ്പാട്ട മേഖലയിലെ പങ്കാളികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള ശൃംഖലയുമായി ബന്ധിപ്പിക്കുക, ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുക, ബിസിനസ് സുഗമമാക്കുക എന്നിവയ്ക്ക് ടാക്സ് ഫോഴ്സ് ഊന്നൽ നൽകും. ഇന്ത്യൻ കളിപ്പാട്ട വ്യവസായത്തിന്റെ വളർച്ച വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് പുരോഗതിയുടെ തെളിവാണെന്നും മന്ത്രി പറഞ്ഞു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവ ചിങ്യിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമഗ്രമായ വശങ്ങൾ ഇരുവരും അവലോകനം ചെയ്തു. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഉദ്യോഗസ്ഥർ അംഗീകരിച്ചതായി ചൈനയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൂടിക്കാഴ്ചയിൽ ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദുരൈസ്വാമിയും പങ്കെടുത്തു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും കോടതി പരിഗണിക്കും. എൻഡിഎ പ്രതിവാര തന്ത്ര രൂപീകരണ യോഗമായ മംഗൾ മിലൻ രാവിലെ പാർലമെന്റ് മന്ദിരത്തിൽ ചേരും. സഖ്യത്തിന്റെ സമ്പൂർണ്ണ ഐക്യം പ്രകടമാക്കുക എന്ന ലക്ഷ്യത്തോടെ പാർലമെന്റ് സമ്മേളന കാലയളവിൽ ചൊവ്വാഴ്ചകളിലാണ് പതിവായി മംഗൾ ചേരാറുള്ളത്. ഇമാസം 21-നായിരുന്നു അവസാനമായി യോഗം ചേർന്നത്. ലഹരി മാഫിയയുമായി ചർച്ചയ്ക്കില്ലെന്നും മാഫിയയുടെ ഉന്മൂലനമാണ് ലക്ഷ്യമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കാസർകോട് ജില്ലാ പോലീസ് സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ജാഗ്രൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന അതിർത്തികളിൽ തൂഫാൻ സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്നും ലഹരി മാഫിയയിൽ പ്രവർത്തിക്കുന്നവരെ കാപ്പ ചുമത്തുമെന്നും സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മപദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ മന്ത്രി എം ലിജു വിതരണം ചെയ്തു. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ വിതരണം ചെയ്യുക. 4 പ്രത്യേകതരം കിറ്റുകളാണ് ഇന്ന് കൈമാറുക. ആദ്യത്തേത് പിടിച്ചെടുക്കുന്ന നിരോധിത വസ്തുക്കളിൽ വിവിധ മയക്കുമരുന്നുകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കെറ്റാമിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനായി പ്രത്യേകമായി വികസിപ്പിച്ചതാണ് രണ്ടാമത്തെ കിറ്റ്. 3 മയക്കുമരുന്നുകളുടെ അനധികൃത നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പ്രീകൾസർ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനാണ്. ഇതോടൊപ്പം ഉമിനീർ അധിഷ്ഠിതമായ 18-1 മൾട്ടി ഡ്രഗ് ട്രാപ്പിഡ്സ് ടെസ്റ്റ് കിറ്റും ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്തമാസം 8 തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് ഫെയറുകൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ AAY ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഓണക്കിറ്റ് വിതരണം അടുത്തമാസം 10 ആരംഭിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി രജു കൂരിയക്കോട്.
6: ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സപ്ലൈകോയുടെയും ഓണക്കാല മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഇതിനായി 165,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും വിപണിയിൽ എത്തിക്കും. ഓണം പ്രമാണിച്ച് മുൻഗണനേതര വിഭാഗത്തിന് പ്രത്യേക അരി വിതരണം അടുത്ത മാസം ആരംഭിക്കും. നീലക്കാർഡുകാർക്ക് 3 കിലോ അരി 10.90 രൂപ നിരക്കിലും 2 കിലോ ഗോതമ്പ് 8.70 രൂപ നിരക്കിലും നൽകും. AY കാർഡുകാർക്കായുള്ള സൌജന്യ ഓണക്കിറ്റ് വിതരണം ഉത്രാടം ദിനമായ ഓഗസ്റ്റ് 25 പൂർത്തിയാക്കും. 16 അടങ്ങിയതാണ് സൌജന്യ കിറ്റ്. സൌജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നതിനായി 53 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഈ വർഷം 3 ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും 11 ജില്ലകളിൽ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു.
4: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. നാളെയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഗ്ലാസ്കോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F-57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. കാലുകൾക്ക് വൈകല്യമോ കുറവുകളോ ഉള്ളവരോ പേശീബലം കുറഞ്ഞവരോ പങ്കെടുക്കുന്ന വിഭാഗമാണ് F-57. 9.81 മീറ്റർ എന്ന സീസണിലെ മികച്ച പ്രകടനത്തോടെ പാരാ അത്ലറ്റിക്സിൽ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടവും ഷർമിള സ്വന്തമാക്കി. ഇതേ ഇനത്തിൽ ശിൽപ കെ ശൈലിക്ക് വെങ്കലം ലഭിച്ചു. പുരുഷന്മാരുടെ 79 കിലോ ഭാരോദ്വഹനത്തിൽ വല്ലൂരി അജയ് ബാബു വെള്ളി മെഡൽ നേടി. ഇതോടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10. 2 സ്വർണം, 5 വെള്ളി, 3 വെങ്കലം എന്നിങ്ങനെയാണ് മെഡൽ നില. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ച ഷാർക്ക് അവെയർ മൊബൈൽ ആപ്പും ഇന്ററാക്റ്റീവ് ഇ ലേണിംഗ് മൊഡ്യൂളും മന്ത്രി VE അബ്ദുൾ ഗഫൂർ എറണാകുളത്ത് പ്രകാശനം ചെയ്തു. സംരക്ഷിത പട്ടികയിലെ സ്രാവ്, തിരണ്ടി മത്സ്യ ഇനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനാണ് മൊബൈൽ ആപ്പും ഇന്ററാക്റ്റീവ് ഇ ലേണിംഗ് മൊഡ്യൂളും പുറത്തിറക്കിയത്. പ്രധാനമന്ത്രിയെ സമൂഹമാധ്യമങ്ങളിലൂടെ അവഹേളിച്ച സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീജ ശ്രീനായർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഉഷാപ്രകാശ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിതവും സമയബന്ധിതവുമായ സഹായം ലഭ്യമാക്കുന്നതിന് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രത്യേക പോക്കറ്റ് കാർഡ് പുറത്തിറക്കി. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
7: ഏത് അടിയന്തര സാഹചര്യത്തിലും സഹായം തേടാനാവശ്യമായ വിവരങ്ങൾ എപ്പോഴും കൈവശം സൂക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലാണ് പോക്കറ്റ് കാർഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്നേഹിത സേവനങ്ങൾ, സ്ത്രീ ശിശു സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാന ഹെൽപ്പ് ലൈൻ നമ്പറുകൾ, മറ്റത്യാവശ്യ എമർജൻസി കോൺടാക്ട് നമ്പറുകൾ എന്നിവ പോക്കറ്റ് കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാതല പ്രകാശനം സിറ്റി പോലീസ് കമ്മീഷണർ ബി വി വിജയഭാരത് റെഡ്ഡി നിർവഹിച്ചു. സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനങ്ങൾ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു.

0: കൊല്ലം കുണ്ടറയിൽ കഴിഞ്ഞ മാസം 16 പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് കഴിഞ്ഞ ദിവസം മരിച്ച സംഭവത്തിൽ കുടുംബം ഉന്നയിച്ച പരാതികൾ ഗൌരവത്തോടെ പരിശോധിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. സിയാദിന്റെ വീട്ടിലെത്തി കുടുംബങ്ങളെ കണ്ടശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ ദിവസം മലപ്പുറം കുറ്റിപ്പുറത്തുണ്ടായ ബസ് അപകടത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ വിശദ പരിശോധന തുടങ്ങി. മലപ്പുറം ആർടിഒ യൂസഫ്, താനൂർ ഡിവൈഎസ്പി സുനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവായ് ചിങ്യുമായി കൂടിക്കാഴ്ച നടത്തി. ലഹരി മാഫിയയുടെ ഉന്മൂലനമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1152 കിലോ ഹേർട്സ്. ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം എ കെ അബ്ദുൽ മജീദ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്. 7:05 ഷെസാ മെഹറിൻ പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയും, 7:20 ദീപവിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുപെട്ടിയും, 7:45 ദീൻദയാൽ ഉപാധ്യ ആയുഷ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഫ്രൂസ നസ്രീൻ പങ്കെടുക്കുന്ന ആരോഗ്യ വിചാരം എന്ന പരിപാടിയും, 8:30 മുതൽ 9 മണി വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ കെ അബ്ദുൽ മജീദ്.
1: ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത് എന്ന് പഴമക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ. വലിയ ഒരാശയപ്രപഞ്ചം തന്നെ ഈ ചെറുവാക്യത്തിൽ ജ്ഞാനികളായ മുൻഗാമികൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. വരാനിരിക്കുന്ന മഹാവേനലിന്റെ ഉമ്മറപ്പടിയിൽ നിൽക്കുന്ന നമുക്ക് ഒരുപക്ഷെ ഈ പഴമൊഴിയിലടങ്ങിയ സാരം എളുപ്പം മനസ്സിലായേക്കും. ജലസ്രോതസ്സുകൾ ഒന്നൊന്നായി വറ്റിവരളുന്നതിനുള്ള സാധ്യതകൾ നമ്മുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരുന്നുണ്ട്. മിക്കവാറും നദികൾ ഊർധ്വശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു, കിണറുകൾ അടികണ്ടു, തടാകങ്ങളിലെ ജലവിധാനം ആപൽക്രമാവിധം താഴോട്ട് പോയിരിക്കുന്നു. മഴ ചതിച്ചു എന്നാണ് നമ്മൾ പറയുക, എന്നാൽ മനുഷ്യൻ ചതിച്ചു എന്നാവും പുഴകളിലെ മീനുകളും മറ്റു ജീവികളും പറയുന്നത്. ദുഷ്ടനായ മനുഷ്യന്റെ ആലോചനാശൂന്യമായ പ്രവൃത്തികൾ കാരണം നമ്മുടെ കുടിവെള്ളം മുട്ടി എന്നാവാം കരകിലെ മനുഷ്യേതര ജീവജാലങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം മനുഷ്യനല്ലാതെ മറ്റൊരു ജീവിയും ഈ പ്രകൃതിയെ ദ്രോഹിച്ചിട്ടില്ല. മലകൾ ഇടിച്ചു നിരത്തിയതും മരങ്ങൾ അരിഞ്ഞു വീഴ്ത്തിയതും വനങ്ങൾക്ക് തീവച്ചതും വായുവും വെള്ളവും മലിനമാക്കിയതും വിശേഷ ബുദ്ധിയുണ്ട് എന്നഹങ്കരിക്കുന്ന മനുഷ്യരാണ്. പഴമൊഴി മറന്ന് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിനുള്ള ശിക്ഷയാണ് നാം ഇന്ന് പലവിധങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ ആൾക്കും ആവശ്യമുള്ളത് ഈ ഭൂമിയിലുണ്ട്, ഒരാളുടെ പോലും ആർത്തിക്കുള്ളത് ഈ ഭൂമിയിലില്ല എന്ന് മഹാത്മാ ഗാന്ധിജി പറഞ്ഞത് എത്ര വാസ്തവമാണെന്ന് ഇത്തരം സന്ദർഭങ്ങളിലാണ് നാം തിരിച്ചറിയുക. മഹാസൌധങ്ങൾ പണിയുന്നതിനു വേണ്ടി മണലായ മണലെല്ലാം തുരന്നെടുത്തവരാണ് നാം. ഫലമോ, നദികളെല്ലാം ശുഷ്കിച്ചു. കാറ്റുകളുടെ സഞ്ചാരപഥങ്ങളെ നിയന്ത്രിക്കുന്ന കുന്നുകളും മലകളും നമ്മുടെ JCBകൾ ഭക്ഷിച്ചു തീർത്തു. മരങ്ങൾ നാം വിവേചനരഹിതമായി കടപുഴക്കി. എല്ലാം നമുക്ക് അനുഭവിച്ചു തീർക്കാനുള്ളതാണെന്ന് നാം തെറ്റിദ്ധരിച്ചു. ഈ ഭൂമിയിൽ വസിക്കുന്ന മറ്റു ജീവജാലങ്ങളെക്കുറിച്ചോ നമ്മുടെ തന്നെ പിന്തലമുറകളെക്കുറിച്ചോ നാം ചിന്തിച്ചില്ല. നമ്മുടെ ചെയ്തികൾ ഇപ്പോൾ നമ്മെ തന്നെ തിരിഞ്ഞുകുത്താൻ തുടങ്ങിയിരിക്കുന്നു. കാലാവസ്ഥ തകിടം മറിഞ്ഞു. മഴയില്ല, താപനില വർദ്ധിച്ചു. അടുത്ത ലോകയുദ്ധം ജലത്തിനു വേണ്ടിയായിരിക്കുമെന്ന പ്രവചനം സത്യമായി പുലരാൻ നാം അധികം കാത്തിരിക്കേണ്ടി വരില്ല. സംഗതികൾ ഇത്രത്തോളം

0: കിട്ടിയിട്ടും വിവേകം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതിൽ പരം സങ്കടകരമായിട്ടുള്ളത് എന്താണ്? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെ, ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതിനെതിരെ, പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാം സെമിനാറുകളും പൊതുയോഗങ്ങളും ജാഥകളും നടത്താൻ നാം എല്ലാം മുൻപന്തിയിലുണ്ട്. എന്നാൽ പറയുന്നതിന്റെ പത്തിലൊന്നെങ്കിലും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ നമ്മളിൽ എത്ര പേർ തയ്യാറുണ്ട് എന്നതാണ് പ്രസക്തമായ ചോദ്യം. പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു. ഒരു തൈ നടാൻ, നട്ട തൈ നനച്ചു വളർത്താൻ, മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കാൻ, മണ്ണിന്റെ കവചമാവേണ്ട കരിയിലകൾ കത്തിക്കാതിരിക്കാൻ, വയലുകൾ നികത്താതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ലേ? ഇല്ലെങ്കിൽ ഇരിക്കുന്ന കൊമ്പ് മുറിച്ച അവിവേകികളായിരുന്നു നാം എന്ന് വരും തലമുറ നമ്മെ കുറ്റപ്പെടുത്താതിരിക്കില്ല.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് എ കെ അബ്ദുൽ മജീദ്. ഇനി ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാം.

ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 4:48. ഇപ്പോൾ ഷെസാം മെഹറിൻ പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടി നമുക്ക് കേൾക്കാം.

0: ഹലോ, ആകാശവാണി കവരത്തു നിലയത്തിന്റെ ഗ്രീൻ ഗസ് എന്ന പരിപാടിയാണ്. പരിപാടിയിലേക്ക് സ്വാഗതം. ഓക്കെ, പേര് പറഞ്ഞോളൂ, ആരാണ്?
1: ഷെസാ
0: മെഹറിൻ. ഇപ്പൊ എവിടെ നിന്നാ വിളിക്കുന്നത്? ഏതാ ദ്വീപ്? കവരത്തിക്കാരി തന്നെയാണോ? ഇവിടെ കവരത്തിയിൽ ഇപ്പൊ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ്?
1: ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ ഈസ്റ്റിൽ നിന്നാണ് പഠിക്കുന്നത്. ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലാണ്.
0: ഇപ്പൊ അഞ്ചാം ക്ലാസ്സിലാണ്. അപ്പൊ അവിടുത്തെ അവസാന വർഷമാണ് അല്ലേ?
1: അതെ.
0: അപ്പൊ ഇത്രയും വരെ പഠിച്ചതൊക്കെ എവിടെ? ഏതാ സ്കൂള്? ഓ, മൊത്തം അവിടെ തന്നെയാണ്. അതെങ്ങനെയാ, വീടിന്റെ അടുത്ത് ഈസ്റ്റ് സ്കൂൾ ആയതുകൊണ്ടാണോ, അങ്ങനെ എന്തിലാണോ?
1: അല്ലാതെ
0: സെലക്ട് ചെയ്തതാണ് അല്ലേ ഈസ്റ്റ്? അഞ്ചാം ക്ലാസ് വരെ ആയി അവിടെ പഠിച്ചിട്ട്. അപ്പൊ അവിടുത്തെ അനുഭവം എങ്ങനെയായിരുന്നു? നല്ല അനുഭവമാണോ? ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെ, നല്ല ഫ്രണ്ട്ലി ആണോ എല്ലാവരും?
1: ഓക്കെ.
0: പിന്നെ നല്ല ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവാറുണ്ടോ സ്കൂളില്? പിന്നെ ഫുഡിന്റെ കാര്യം എങ്ങനെയാ അവിടെ? മിഡ് ഡേ മീൽസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാം നല്ലതാണ് അല്ലേ. ഓക്കെ, ഷെസമോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഉമ്മ, ഉപ്പ, ചേട്ടൻ.
0: ചേട്ടന്റെ പേരോ?
1: അഹമ്മദ് അൻസർ.
0: വലിയ ചേട്ടനാണോ അല്ല പഠിക്കാണോ?
1: പഠിക്കാണ്, പത്താം ക്ലാസ്സിലാണ്.
0: കവരത്തിൽ തന്നെയാണ്.
1: അതെ.
0: പിന്നെ ഉമ്മയുടെയും ബാപ്പയുടെയും പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തു.
1: ഉമ്മയുടെ പേര് ഷഹനാസ് ബീഗം, ബാപ്പയുടെ പേര് മുഹമ്മദ് മുഖ്താർ.
0: ബാപ്പയാണോ ഇവിടെ വർക്ക് ചെയ്യുന്നത്?
1: ഇപ്പോ ഇവിടെ അല്ല, സീമനാണ്. ഇപ്പൊ ഇവിടെ അല്ല, ബാർജില.
0: ഇടയ്ക്ക് ഇങ്ങനെ വരും.
1: ഇടയ്ക്കിടയ്ക്ക്
0: ബാപ്പനെ എങ്ങനെ മിസ് ചെയ്യാറുണ്ടോ ഷെസ? ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം ബാപ്പ വരും?
1: രണ്ടു പ്രാവശ്യം.
0: ഓ, രണ്ടു പ്രാവശ്യമൊക്കെ വരും. അപ്പൊ വരുമ്പോ എങ്ങനെയാ, നിങ്ങൾ ഔട്ടിംഗ് ഒക്കെ പോവാറുണ്ടോ അവിടെ? അപ്പൊ ബാപ്പ വരുമ്പോ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എവിടൊക്കെ പോവും? പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കും? എങ്ങനെയാ?
1: പുറത്തൊക്കെ ഫുഡ് കഴിക്കും, പിന്നെ കറങ്ങാനൊക്കെ പോകും.
0: അപ്പൊ അങ്ങനെ ബാപ്പ തിരിച്ചു പോകുമ്പോ ഭയങ്കര സങ്കടമൊക്കെ ആയിരിക്കും അല്ലേ?
1: അതെ.
0: ഓക്കെ, ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഗ്രീൻ ഗസ് എന്ന പരിപാടിയിലേക്കാണ് ഷെസമോൾ വിളിച്ചിരിക്കുന്നത്. നേരത്തെ പരിപാടി കേട്ടിരുന്നോ? ഓ, ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട്. എന്താ പരിപാടി? എന്തെങ്കിലും അവതരിപ്പിക്കാൻ വേണ്ടി വന്നതാണോ? ഏത് ദിവസമായിരുന്നു സ്പെഷ്യൽ പ്രോഗ്രാമിന് എന്തെങ്കിലും പങ്കെടുത്തത്?
1: കഴിഞ്ഞ കൊല്ലായിരുന്നു.
0: കഴിഞ്ഞ കൊല്ലം എന്ന് പറയുമ്പോൾ നവംബർ 14th ആണോ അല്ല ഓഗസ്റ്റ് 15th? അങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ എന്തെങ്കിലും ആണോ പങ്കെടുത്തത്? ഓർക്കുന്നുണ്ടോ? എന്തായാലും കഴിഞ്ഞ വർഷമായിരുന്നു അല്ലേ. അപ്പൊ നേരിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് റെക്കോർഡ് ചെയ്താണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആകാശവാണിയൊക്കെ പരിചയമുള്ള ഒരാളാണ് അല്ലേ. അപ്പൊ ഇനിയും പുതിയ പുതിയ പരിപാടികളിലേക്കൊക്കെ ഷെസ വരാട്ടോ പങ്കെടുക്കാം. അപ്പൊ ഞങ്ങള് സ്വാഗതം ചെയ്യാണ് ഷെസമോളെ. അപ്പൊ എന്തായാലും പുതിയ പരിപാടികളൊക്കെ അവതരിപ്പിക്കാനായിട്ട് വരാട്ടോ.
1: ഓക്കെ,
0: നമ്മള് ഗ്രീൻ ഗസ് എന്ന പരിപാടിയില് 10 ചോദ്യങ്ങളാണ്, അറിയാലോ അതൊക്കെ. അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും ആഴമേറിയ സമുദ്രം ഏതാണ്?
1: പസഫിക് ഓഷ്യൻ.
0: പസഫിക് ഓഷ്യൻ ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. പിന്നെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് അപ്പോ? ലാർജസ്റ്റ് ഓഷ്യൻ
1: പസഫിക് ഓഷ്യൻ
0: ആണ്. എന്താ ഒരു ഡൗട്ട് വന്നോ അതില്? ഡൗട്ട് ഒന്നും വേണ്ട കേട്ടോ, നമ്മൾ പറഞ്ഞ കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഡീപ്പസ്റ്റ് ഓഷ്യൻ ഏതെന്നാണ്. ഏറ്റവും ആഴമേറിയ സമുദ്രം പസഫിക് സമുദ്രമാണ്, എന്നാൽ ഏറ്റവും വലിയ സമുദ്രവും ഏത് തന്നെയാണ്? പസഫിക് സമുദ്രം തന്നെയാണ്. ഇതിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗമായ മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഡീപ്പിന് ഏകദേശം 11,000 മീറ്റർ ആഴമുണ്ട്. അപ്പോ നമ്മൾ കുറെ വിവരങ്ങളും കൂടി ഇപ്പൊ പഠിച്ചില്ലേ ഇതില്? രണ്ടാമത്തെ ചോദ്യം, പക്ഷി സംഗീതമായി പ്രഖ്യാപിച്ചിട്ടുള്ള ലക്ഷദ്വീപിലെ ജനവാസമില്ലാത്ത ദ്വീപ് ഏതാണ്? പക്ഷിപ്പെട്ടി. ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. ഇതാരെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു തന്നോ? ഞാൻ വിചാരിച്ചു അവിടെ ചേട്ടനുണ്ടെന്ന്. ചേട്ടനുണ്ടോ അടുത്ത്? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഉത്തരം ശരിയാണ്, പക്ഷിപ്പെട്ടി അല്ലെങ്കിൽ പിട്ടി ദ്വീപാണ് ഉത്തരം. പക്ഷി സംഗീതമായി പ്രഖ്യാപിച്ചിട്ടുള്ള ലക്ഷദ്വീപിലെ ജനവാസമില്ലാത്ത പ്രധാന ദ്വീപ് പിട്ടി ദ്വീപാണ്. ഇതിനെ പക്ഷിപ്പെട്ടി എന്നും അറിയപ്പെടാറുണ്ട് അല്ലേ. ഇവിടത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കടൽ പക്ഷികളുടെ പ്രജനന കേന്ദ്രവും അതേപോലെ തന്നെ ആമകളുടെ പ്രജനനത്തിനും ഈ ദ്വീപ് വളരെയധികം പേര് കേട്ടതാണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, സാർവത്രിക രക്തദാതാവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ഓ, പോസിറ്റീവ് ആണോ? ഉത്തരം തെറ്റാണ്. ഇപ്പൊ ഞാൻ എന്തായാലും ഒരു ചാൻസ് കൂടി തന്നാല് മോള് ഏതാ ആൻസർ ആയിരിക്കും പറയാ? അല്ല, ഓ നെഗറ്റീവ് ആണ്. സാർവത്രിക രക്തദാതാവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ഓ നെഗറ്റീവ് രക്തഗ്രൂപ്പാണ്. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ കര അതിർത്തി പങ്കിടുന്ന ഏതെങ്കിലും രണ്ട് രാജ്യങ്ങളുടെ പേര് പറയുക.
1: ബംഗ്ലാദേശ്.
0: ബംഗ്ലാദേശ് ഒരെണ്ണം കൂടി പറഞ്ഞു.
1: ചൈന.
0: ചൈന ഉത്തരം ശരിയാണോ? ശരിയാണോ ഉത്തരം? ഹലോ
1: ഹലോ
0: ഷെസ, ബംഗ്ലാദേശും ചൈനയാണ് പറഞ്ഞിരിക്കുന്നത്, ഉത്തരം ശരിയാണോ? എന്നാലോ കോൺഫിഡന്റ് അല്ലല്ലോ അതില്, എന്താണ് പ്രശ്നം? എന്തായാലും ഉത്തരം ശരിയാണ് ഷെസ, ഉത്തരം ശരിയാണ്. പെട്ടെന്ന് എന്തോ ഒരു പേടിച്ച പോലെ അല്ലേ, ഉത്തരം തെറ്റിയിട്ടൊന്നുമില്ല, ശരിയാണ്. നമ്മുടെ ഇന്ത്യ എത്ര അയൽ രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് ഷെസ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. 9 അയൽ രാജ്യങ്ങളുണ്ട് നമുക്ക് ഇന്ത്യക്ക്. അപ്പൊ ഈ 9-ൽ 7 അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. പിന്നെ 2 എന്ന് പറയുന്നത് കടൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. ഏതൊക്കെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് പറയാം. ഇപ്പൊ മോള് പറഞ്ഞ ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമർ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, ഈ 7 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത്. പിന്നെ വരുന്ന 2 ശ്രീലങ്കയും മാലിദ്വീപും, ഈ 2 രാജ്യങ്ങളുമായിട്ടാണ് കടൽ അതിർത്തി പങ്കിടുന്നത്. ഓക്കെ. അപ്പൊ ടോട്ടൽ 9 രാജ്യങ്ങള്, അതിൽ 7 രാജ്യങ്ങളുമായിട്ട് നമ്മൾ ലാൻഡ് ബൗണ്ടറിയാണ് ഷെയർ ചെയ്യുന്നത്, പിന്നെ 2 രാജ്യങ്ങളുമായിട്ട് കടൽ അതിർത്തിയാണ് പങ്കിടുന്നത്. ഓക്കെ
1: ഓക്കെ.
0: പഠിച്ചോ? അടുത്ത 5 ചോദ്യം പോവാല്ലേ, 5-ലേക്ക്. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്?
1: തെർമോമീറ്റർ.
0: തെർമോമീറ്റർ, വെരി ഗുഡ്. അത് പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞല്ലോ. ഇതാണിപ്പോ പറയുന്നത്, ആ പഠിച്ചാലേ പഠിച്ചതിന്റെ ഗുണം കാണുന്നു പറയുന്നത്. പഠിച്ചപ്പോ അപ്പത്തന്നെ നല്ല കോൺഫിഡന്റ് ആയിട്ട് ആൻസർ പറയാൻ പറ്റിയില്ലേ. പഠിക്കാത്തതാകുമ്പോ നമ്മള് അവിടെ അതാണോ ഇതാണോ ആ ഒരു ഡൗട്ടിലായിരിക്കും ആൻസർ പറയുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ 4 ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ മോൾ അങ്ങനെയല്ലേ പറഞ്ഞത്. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം ഇപ്പൊ മോള് പറഞ്ഞു താപമാപിനി അല്ലെങ്കിൽ തെർമോമീറ്റർ ആണല്ലേ. എന്നാൽ വളരെ ഉയർന്ന താപനില അളക്കാൻ നമ്മൾ പൈറോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അതും കൂടി പഠിച്ചു വെക്കാട്ടോ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ 5 ചോദ്യങ്ങൾ കവർ ചെയ്തു. ഇതിലിപ്പോ എത്ര എണ്ണത്തിന് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടിയെന്നുള്ളത് നോക്കാം. വെരി ഗുഡ് ഷെസ, നമ്മൾ 5 ചോദ്യങ്ങളിൽ ചോദിച്ചതിൽ മോൾക്ക് 4 ആൻസറിനുള്ള ഒക്കെ ശരിയായിട്ട് പറയാൻ സാധിച്ചിട്ടുണ്ട്, ഒരെണ്ണം മാത്രമേ തെറ്റിപ്പോയിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് 4 മാർക്ക് കിട്ടി. ഇനി എത്ര മാർക്ക് കിട്ടണം സമ്മാനം കിട്ടണമെങ്കിൽ? 1 മാർക്ക്. എന്തായാലും നമുക്ക് ഇനിയുള്ള ബാക്കി 5 ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്, അതെല്ലാം ഒന്ന് കിട്ടൂലേ. ഒന്ന് കിട്ടിയാൽ മതിയോ അല്ല ഫുൾ മാർക്ക് കിട്ടണോ? ഇനി എന്തായാലും ഫുള്ള് കിട്ടൂല, ഒരെണ്ണം എന്തായാലും തെറ്റിപ്പോയി. ഇനി ബാക്കി 5 ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്, ആ 5 ചോദ്യങ്ങൾക്കും ആൻസർ കറക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കട്ടെ. ഓക്കെ. ഷെസമോൾ ഇപ്പൊ ശരിക്കും മാതൃത്വ ദ്വീപുകാരിയാണ്. ഇപ്പൊ കവരത്തിൽ വന്നിട്ട് എത്ര വർഷങ്ങളായി?
1: 3 കൊല്ലമായി.
0: 3.5 കൊല്ലമാണോ? അല്ല, ഇവിടെ 1 ക്ലാസ് മുതൽ ഇവിടെ പഠിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ എത്ര, 3.5 കൊല്ലമാണോ?
1: പകുതിയിലാണ് നാട്ടിൽ നിന്ന് പഠിച്ചത്. അപ്പൊ ഫുള്ള് ഇവിടെ
0: ഏത്? 1 ക്ലാസ്.
1: നാട്ടിൽ നിന്ന് 1 ക്ലാസ് പഠിച്ചിട്ടുള്ളൂ.
0: എന്നിട്ട് ബാക്കി ഇവിടെ വന്നിട്ടല്ലേ. അപ്പൊ നിങ്ങൾ ഇവിടെ കവരത്തിയിലേക്ക് വരാനുള്ള കാരണം എന്താ?
1: ട്രാൻസ്ഫർ ആയി.
0: ഓ, ഉമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ?
1: അതെ.
0: ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഉമ്മ ഉള്ളത്?
1: യു ഡി ക്ലർക്ക്,
0: സർവീസ് സെക്ഷനിലാണ്. പേരെന്തായിരുന്നു ഉമ്മയുടെ? ഷെഹനാസ് ബീഗം. ഓക്കെ. അപ്പൊ ഉമ്മ നിങ്ങളെയൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്യാതെ? രണ്ടുപേരും പഠിക്കുകയാണ്, ഉമ്മ ജോലിക്കും പോവാണ്. ഇപ്പൊ ബാപ്പ അടുത്തൂല്ല അല്ലേ. അപ്പൊ ഉമ്മ എങ്ങനെയാ മാനേജ് ചെയ്യാറ്? നിങ്ങളെ ബുദ്ധിമുട്ടിക്കാറുണ്ടോ നിങ്ങൾ ഉമ്മാനെ? ഇല്ല. നല്ല കുട്ടികളാണ്. അപ്പൊ ഷെസ എങ്ങനെയാ ഉമ്മനെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? എന്തൊക്കെയാ ചെയ്തു കൊടുക്കുക ഉമ്മക്കൊന്ന് പറയോ. നല്ല കുട്ടി. പിന്നെയോ? പിന്നെ വസ്ത്രങ്ങളെ കഴുകാറുണ്ടോ?
1: മടക്കി വെക്കാറുണ്ട്.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അല്ലേ. ഓക്കെ. അപ്പൊ നല്ല കുട്ടിയാണ് കേട്ടോ. പിന്നെ ഷെസ മോളെ പഠിപ്പിക്കാനായിട്ട് ചേട്ടൻ സമയം കണ്ടെത്താറുണ്ടോ? എന്തെങ്കിലും ഒക്കെ പറഞ്ഞു തരാറുണ്ടോ? പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ടോ?
1: ചെറുതായിട്ട് ഉമ്മാ പഠിപ്പിക്കും, ചേട്ടൻ ഡൗട്ട് ക്ലിയർ ചെയ്യാറുണ്ട്.
0: ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ആരാണ്?
1: ദ്രൗപദി മുർമു.
0: ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ദ്രൗപദി മുർമുവിന് മുമ്പ് നമ്മുടെ ഇന്ത്യയില് രാഷ്ട്രപതിയായ വനിത ആരായിരുന്നു, ഓർക്കുന്നുണ്ടോ?
1: പ്രതിഭ പാട്ടീൽ.
0: ഉത്തരം ശരിയാണ്. എന്തോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതില് പറയാൻ.
1: അപ്പൊ
0: ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി നമ്മുടെ ദ്രൗപദി മുർമു ആണ്. 2022 ജൂലൈ 25 ഇന്ത്യയുടെ 15th രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു ചുമതലയേൽക്കുന്നത്. ദ്രൗപദി മുർമുവിനെ കണ്ടിട്ടുണ്ടോ? എവിടെന്നാ കണ്ടേ?
1: കവരത്തി വന്നിട്ടുണ്ട് ദ്രൗപദി മുർമു.
0: ആ, അപ്പൊ ഇവിടെ നമ്മുടെ ദ്വീപിൽ വെച്ചാണ് കണ്ടത് അല്ലേ?
1: സ്കൂളിന്റെ പുറത്തങ്ങളെ പോവായിരുന്നു, അപ്പൊ കണ്ടു.
0: ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രപതിയെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടിയില്ലേ? ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന 2nd വനിതയാണ് ദ്രൗപദി മുർമു. പ്രതിഭ പാട്ടീലിന് ശേഷമാണ് ഇവർ ഈ പദവിയിൽ എത്തുന്നത്. ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ രാഷ്ട്രപതിയും കൂടിയാണ് ദ്രൗപദി മുർമു. ഓക്കെ, ഇനി 7th ചോദ്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. ഇതിപ്പോ എങ്ങനെ കിട്ടിയതിന്റെ ആൻസർ? നേരത്തെ അറിയാമായിരുന്നു അല്ല? ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പഠിച്ചതാണോ അത്?
1: അല്ല, അങ്ങനെ പഠിച്ചിട്ടുണ്ട്.
0: എവിടെന്നാ പഠിച്ചേ, ഓർക്കുന്നുണ്ടോ?
1: ടിവിയില് കണ്ട്.
0: ജനസംഖ്യയില് 2nd നിൽക്കുന്ന രാജ്യം ഏതാണ്?
1: ചൈന.
0: ചൈന. അപ്പൊ നേരത്തെ ഏതായിരുന്നു, നമ്മൾ ഇന്ത്യ ആവുന്നതിന് മുമ്പ് ഏത് രാജ്യമായിരുന്നു ജനസംഖ്യയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്?
1: ചൈന.
0: ചൈന ആയിരുന്നു, വെരി ഗുഡ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇപ്പോൾ ഇന്ത്യയാണ്. എന്നാൽ തൊട്ടു പിന്നാലെ ചൈനയും അമേരിക്കയുമാണ്. 2023 ഇന്ത്യ ജനസംഖ്യയിൽ ചൈനയെ മറികടന്ന് ലോകത്ത് 1st സ്ഥാനത്തെത്തിയത്. 1950 ഐക്യരാഷ്ട്ര സംഘടന ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് ഇന്ത്യ ഈ സ്ഥാനത്തെത്തിയത്. കിട്ടിയോ?
1: ഓക്കെ,
0: അപ്പൊ 2023 മുതലാണ് ഇന്ത്യ ജനസംഖ്യയിൽ 1st സ്ഥാനത്തെത്തുന്നത്. ഓക്കെ, ഇനി നമ്മുടെ 8th ചോദ്യം. മഞ്ഞുകൊണ്ട് നിർമ്മിച്ച വീടിനെ എന്താണ് വിളിക്കുന്നത്? എ ഹൗസ് മേഡ് ഓഫ് ഐസ്. ഇഗ്ലൂ. ഓക്കെ, ഞാനിത് എന്തായാലും ഷെസ പറയുന്നതിന് മുമ്പേ ടിക്ക് കിട്ടും. എനിക്കറിയാം ഇതിന്റെ ആൻസർ എന്തായാലും ഷെസക്ക് കിട്ടും എന്നുള്ളത്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ EVS-ൽ? ഈ ഇഗ്ലൂ ഒക്കെ എവിടെയാ ഏറ്റവും കൂടുതൽ കാണാറുള്ളത്? തണുപ്പുള്ള ആർട്ടിക് പ്രദേശങ്ങളിലെ എക്സിമോ വർഗക്കാരാണ് ഇത്തരം വീടുകൾ ശരിക്കും നിർമ്മിക്കുന്നത്. ഇവ സാധാരണയായി താഴിക കുടത്തിന്റെ രൂപത്തിലാണ് നിർമ്മിക്കുന്നത്. അത് കണ്ടിട്ടുണ്ടാവല്ലോ അതിന്റെ ഫോട്ടോ എന്തെങ്കിലും അല്ലേ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നോ?
1: 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു.
0: 4th സ്റ്റാൻഡേർഡ് നിന്ന് ഇഗ്ലൂ പഠിച്ചിട്ടുണ്ട് അല്ലേ? 9th ചോദ്യം ഇതാണ്. ലോക ചെസ് ചാമ്പ്യനായ ആദ്യത്തെ ഇന്ത്യൻ ആരാണ്?
1: വിശ്വനാഥൻ ആനന്ദ്.
0: വിശ്വനാഥൻ ആനന്ദ്, ഉത്തരം ശരിയാണ്. അദ്ദേഹം എത്ര പ്രാവശ്യം ലോക ചാമ്പ്യൻ ആയിട്ടുണ്ടെന്നുള്ളത് അറിയോ? 5 5 വിശ്വനാഥൻ ആനന്ദ് ലോക ചെസ് ചാമ്പ്യൻ ആയിട്ടുള്ളത്. 1988 ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കിയതും വിശ്വനാഥൻ ആനന്ദ് ആണ്. എന്നാൽ ഇദ്ദേഹത്തിന് ശേഷം ഇപ്പോ വേറെ ഒരാളും കൂടി നമ്മുടെ ലോക ചെസ് ചാമ്പ്യൻ ആയിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും. അദ്ദേഹത്തിന്റെ പേര് അറിയാമോ? പഠിച്ചിട്ടുണ്ടല്ലേ, അറിയാമായിരുന്നു അല്ലേ? ഏറ്റവും പ്രായം കുറഞ്ഞ ആളല്ലേ. ചൈനയുടെ ഡിങ് ലിറനെ തോൽപ്പിച്ച് 2nd ലോക ചെസ് ചാമ്പ്യൻ ആയ ഇന്ത്യക്കാരൻ ഗുഗേഷ് ഡൊമ്മരാജു ആണ്. അങ്ങനെ തന്നെയല്ലേ പേര്? ഗുഗേഷ് ഡൊമ്മരാജു. ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനും കൂടിയാണ് അദ്ദേഹം. അടുത്ത അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്?
1: ന്യൂഡൽഹി.
0: ഉത്തരം തെറ്റിപ്പോയിട്ടോ. ന്യൂഡൽഹിയിലുള്ളത് എന്താ? ഇന്ത്യ ഗേറ്റ് ആണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും ഇന്ത്യ ഗേറ്റും രണ്ടും രണ്ടാണ്. ഇത് സാധാരണ എല്ലാവർക്കും മാറിപ്പോവാറുണ്ട്. അപ്പൊ നമ്മളിപ്പോ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അത് ഏത് നഗരത്തിലാണെന്നാണ്. അതിന്റെ ആൻസർ വരുന്നത് മുംബൈ. മോള് പറഞ്ഞ ഈ ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യ ഗേറ്റ് ഉള്ള സ്ഥലമാണ് ഡൽഹി. മുംബൈയിലുള്ള ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത് 1911 December ബ്രിട്ടനിലെ ജോർജ് 5th രാജാവും മേരി രാജ്ഞിയും ഇന്ത്യ സന്ദർശിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് മുംബൈയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചത്. കിട്ടിയോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം അവസാനത്തെ ബ്രിട്ടീഷ് സൈനിക സംഘം രാജ്യത്തു നിന്ന് മടങ്ങിപ്പോയത് ഈ കവാടത്തിലൂടെയാണ് 1948 February 28. കിട്ടിയോ? ഇനി ഇത് രണ്ടും തമ്മിൽ മാറിപ്പോവോ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇന്ത്യ ഗേറ്റ്? അപ്പൊ നമുക്ക് ഇനി എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നോക്കാം. ഷെസ കൺഗ്രാചുലേഷൻസ്, 8 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും മിടുക്കിയാണ്. 2 ചോദ്യങ്ങൾക്കുള്ള ആൻസറേ തെറ്റിപ്പോയിട്ടുള്ളൂ. അത് രണ്ടും പഠിച്ചില്ലേ ഇപ്പോ? ഇപ്പൊ ഷെസ പഠിച്ചതിനേക്കാളും കുറച്ചും കൂടി വിവരങ്ങളും കൂടി കിട്ടിയില്ലേ? അപ്പൊ വീണ്ടും നമ്മുടെ ഗ്രീൻ ക്വിസ് പരിപാടിയിൽ പങ്കെടുക്കോ? ഇൻട്രസ്റ്റിംഗ് ആണോ? അപ്പൊ എന്തായാലും നല്ല മിടുക്കിയായിട്ട് ഇനിയും പഠിച്ചു മുന്നേറ. ഇപ്പൊ വിളിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. സ്കൂളിലെ ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ പറയാട്ടോ ഷെസ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയോ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം. നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം. താങ്ക് യു. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപ്പുര.
2: പോലീസ്?
3: മിസ് സീമ?
2: അതെ.
3: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
2: എന്തിന്? പക്ഷെ ഞാൻ
3: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
3: 100,000 തന്നാൽ വിട്ടേക്കാം.
2: ഇത്രയും പൈസയോ?
3: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
2: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
3: അയ്യോ,
2: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
4: ഹലോ മമ്മ.
2: ഹായ്.
5: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: PM ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇനി തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കവരത്തി ദ്വീപുവിശേഷം കേൾക്കാം. അറിയിപ്പ്: ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം 2006 സെക്ഷൻ 31 പ്രകാരം ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനം, സംഭരണം, വിതരണം, വിപണനം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും സ്ഥാപനങ്ങളും നിയമാനുസൃത ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമായും എടുക്കേണ്ടതാണ്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബേക്കറി, താൽക്കാലിക കച്ചവടക്കാർ, തട്ടുകടകൾ, വീടുകൾ കേന്ദ്രീകരിച്ച് പലഹാരങ്ങളും ഭക്ഷണവും പാകം ചെയ്ത് വിൽപ്പന നടത്തുന്നവർ, തെരുവ് കച്ചവടക്കാർ, മത്സ്യം, മാംസം, പോൾട്രി മുതലായവ വിൽക്കുന്നവർ എല്ലാവരും തന്നെ നിയമാനുസൃതമായ ലൈസൻസോ രജിസ്ട്രേഷനോ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പുതിയ നിയമപ്രകാരം 1.5 കോടി വാർഷിക വരുമാനമുള്ളവർ ഭക്ഷ്യസുരക്ഷാ രജിസ്ട്രേഷനും 1.5 കോടി മുതൽ 50 കോടി വരെ വിറ്റുവരവുള്ളവർ സ്ഥാപനങ്ങൾ ഭക്ഷ്യസുരക്ഷാ ലൈസൻസും 50 കോടി കൂടുതൽ വിറ്റുവരവുള്ളവയ്ക്ക് സെൻട്രൽ ലൈസൻസും നിർബന്ധമാണ്. കൂടാതെ എത്ര വർഷത്തേക്ക് വേണമെങ്കിലും ഒരേ സമയത്ത് തന്നെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ലഭ്യമാക്കാവുന്നതാണ്. ലൈസൻസ് രജിസ്ട്രേഷൻ foscos.fssai.gov.in എന്ന പോർട്ടലിലൂടെയോ അടുത്ത ആശ്രയ സെൻട്രൽ മുഖേനയോ ലഭ്യമാണ്. ആയതിനാൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും സ്ഥാപനങ്ങളും 31 ഓഗസ്റ്റ് 2026 മുമ്പായി ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. കൂടാതെ കാലാവധി കഴിഞ്ഞ ഫുഡ് ബിസിനസ് സ്ഥാപനങ്ങൾ അവരുടെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കൃത്യമായി പുതുക്കേണ്ടതും അതോടൊപ്പം ബിസിനസ് പൂർണ്ണമായി നിർത്തിവച്ചവർ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യേണ്ടതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ഡെസ്ക് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസുമായി നേരിട്ടോ അല്ലെങ്കിൽ 800-4251-830 എന്ന ടോൾ ഫ്രീ നമ്പറിലോ വിളിക്കാവുന്നതാണ്. ഇനി വാർത്തകൾക്ക് ശേഷം പരിപാടികൾ തുടരും.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ, അസം സംസ്ഥാന സർക്കാരുകൾ. ജനാധിപത്യ വികസനയാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ. ഷർമിള ധൻഗറിലൂടെ രാജ്യത്തിന് ആദ്യ പാരാ അത്ലറ്റിക്സ് സ്വർണം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പുരോഗമിക്കുന്നു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭ പരിഗണിക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും അടക്കമുള്ള കർശന ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. നീറ്റ് യു ജി പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സംസ്ഥാന സർക്കാരുകൾ. ഈ മാസം 26 വൈകുന്നേരം 6 മുൻപായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ FIR-കളും പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തരവകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പു നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തരമായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായി അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. സ്കൈറൂട്ട് പ്രതിനിധികളുടെ ലക്ഷ്യബോധം സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവ മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി എയ്റോസ്പേസ് സംഘത്തിന് ആശംസകളും നേർന്നു. ഇന്ത്യയുടെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ന്യൂഡൽഹിയിൽ ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം, സമർത്ഥ് പഞ്ചായത്ത് പോർട്ടൽ എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരത് 2047 ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി സാമ്പത്തിക ശേഷിയും സാങ്കേതിക കരുത്തുമുള്ള സ്വയം പര്യാപ്ത പഞ്ചായത്തുകൾ കെട്ടിപ്പടുക്കുന്നതിൽ ഇവ നിർണായകമാണെന്ന് ശ്രീ സിംഗ് പറഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവന തുകയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ 4 പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീംകോടതിയിൽ അറിയിച്ചു. ലക്നൌ റേഞ്ച് IG കിരൺ S ആയിരിക്കും സംഘത്തിന്റെ തലവൻ. ഇതിനു പുറമെ DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും മുതിർന്ന SPയും സംഘത്തിലുണ്ടാകും. പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഫോറൻസിക് ഓഡിറ്ററെ കൂടി ഉൾപ്പെടുത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചൈനീസ് വിദേശകാര്യ സഹമന്ത്രി ഹുവാ ചിനിയുമായി ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും ചർച്ച ചെയ്തു. വ്യാപാരം, സാമ്പത്തികം തുടങ്ങി

0: രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള മൂല്യശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള ആദ്യഘട്ട എന്യൂമറേഷൻ ഈ മാസം 30 അവസാനിക്കും. കണ്ണൂർ ജില്ലയിൽ 92.4% ഭവന വിവരശേഖരണം പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: തളിപ്പറമ്പ്, ആന്തൂർ, ശ്രീകണ്ഠപുരം, കൂത്തുപറമ്പ്, പാനൂർ, മട്ടന്നൂർ നഗരസഭകളിലും കണ്ണൂർ കന്റോൺമെന്റിലും 100% വിവരശേഖരണം പൂർത്തിയായിട്ടുണ്ട്. തലശ്ശേരി, ഇരിട്ടി, പയ്യന്നൂർ നഗരസഭകളിൽ 95% പൂർത്തിയായി. നിലവിൽ വീടുകളുമായും അനുബന്ധ സൌകര്യങ്ങളുമായും ബന്ധപ്പെട്ട വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ടെത്തി ശേഖരിക്കുന്ന പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. ജില്ലയെ 4823 HLB തിരിച്ചാണ് എന്യൂമറേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശരാശരി 700 മുതൽ 800 വരെ ജനസംഖ്യ ഉൾക്കൊള്ളുന്നതാണ് ഒരു HLB.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇൻക്രെഡിബിൾ ഇന്ത്യ ബ്രാൻഡിന് കീഴിൽ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി രാജ്യത്തെ ഉയർത്തുന്നതിന് എയർ ഇന്ത്യയുമായി കൈകോർത്ത് ടൂറിസം മന്ത്രാലയം. എയർ ഇന്ത്യയുടെ വിപുലമായ ആഗോള ശൃംഖലയും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തി പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കാൻ ഈ പങ്കാളിത്തം സഹായിക്കുമെന്ന് സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ജനങ്ങൾ ഔദ്യോഗികവും വിശ്വസനീയവുമായ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും PIB അഭ്യർത്ഥിച്ചു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മപദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് വിതരണം ഇന്ന് നടക്കും. മന്ത്രി M. Liju തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കും. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ കൈമാറുന്നത്. MDMA, കൊക്കൈൻ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മയക്കുമരുന്നുകളുടെ സമീപകാല ഉപയോഗം അതിവേഗത്തിൽ കണ്ടെത്താൻ ഇവയ്ക്ക് സാധിക്കും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. ഇന്നലെ രാത്രിയിൽ മഞ്ഞ ജാഗ്രതയിലായിരുന്ന വയനാട്, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് ഇല്ല. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ ഒറ്റപ്പെട്ട മഴ തുടരും. ബുധനാഴ്ച 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്.
0: ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, വാട്സ്ആപ്പ്, ടെലിഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെയും SMS, വ്യാജ വെബ്സൈറ്റുകൾ എന്നിവ വഴിയും വ്യാജ വായ്പാ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. അംഗീകൃത ആപ്പുകൾ പോലെ തോന്നിക്കുന്ന വ്യാജ APK ഫയലുകൾ ഡൌൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ തട്ടിപ്പുകാർ പ്രേരിപ്പിക്കും. ഏതെങ്കിലും തരത്തിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ cybercrime.gov.in എന്ന പോർട്ടൽ വഴിയോ പരാതി നൽകേണ്ടതാണ്. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് മുൻ അംഗം A. Ajikumar എന്നിവരുടെ കസ്റ്റഡി അപേക്ഷ SIT ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കാനുള്ള വാറന്റ് പുറപ്പെടുവിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2nd സ്വർണം. ഇതോടെ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ഗെയിംസിന്റെ 5ാം ദിനം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10 ഉയർന്നു. വിശദാംശങ്ങളിലേക്ക്.
4: വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ഷർമിള ധൻകറാണ് സ്വർണം നേടിയത്. പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ കോമൺവെൽത്ത് സ്വർണ നേട്ടമാണിത്. ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ ശിൽപ കെ ശൈല വെങ്കലവും നേടി. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ്ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. 58 കിലോഗ്രാം വിഭാഗത്തിൽ ബിന്ധ്യാറാണി ദേവി വെങ്കലവും സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഹൈജമ്പിൽ സർവേഷ് അനിൽ കുഷാരെ വെള്ളി നേടി. ബോക്സിംഗിൽ സച്ചിൻ സിവാജ്, അങ്കുഷ് പങ്കൽ, സാക്ഷി ചൌധരി എന്നിവർ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയതും ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ ഉറപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു വാഷിംഗ്ടണിലെത്തി. വൈറ്റ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ വിഷയം തന്നെയാകും ഇരു നേതാക്കളും പ്രധാനമായും ചർച്ച ചെയ്യുക. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി

0: ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സംസ്ഥാന സർക്കാരുകൾ. ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ. ഷർമിള ധൻഗറിലൂടെ രാജ്യത്തിന് ആദ്യ പാരാ അത്ലറ്റിക് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 35:40. നമുക്ക് ഫാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടി കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സബീന ബി കീളാസുറാമ്പി.

0: ഫാട്ട് ഫെട്ടി
1: ഇന്നത്തെ ഫാട്ടുഫെട്ടി അവതരിപ്പിക്കുന്നത് നസീബുദ്ദീൻ ബണ്ടംപള്ളി.
2: ഫാട്ടുഫെട്ടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കവരത്തിയുടെ പെട്രോൾ പമ്പിന്റെ അടുത്തുള്ള ബീച്ച് റോഡിലാണ്. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് പേര് പറഞ്ഞോളൂ.
3: പേര് കവരത്തി ദ്വീപ് സ്വദേശി ബഷീർ, എ പി കുന്നുംപുര.
2: ബഷീർ, നേരത്തെ നമ്മൾ പരിപാടിയിലോട്ടൊക്കെ
3: വിളിക്കാം. നമ്മള് നേരത്തെ ഈ ആകാശവാണിയിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കൂളറിലായിരുന്നു. ആദ്യത്തെ ബാച്ചിൽ തന്നെ നമ്മൾ ഒരു ഫോൺ കോളറായി മാറി. പിന്നെ അതങ്ങനെ പുരോഗമിച്ചു വന്ന് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നും പല പല ദ്വീപിൽ നിന്നും ഈ ആകാശവാണിയിലേക്ക് ഓരോ ആൾക്കാരും ഇങ്ങനെ ഒഴുകി ഒഴുകി എത്തി ഇന്ന് ആകാശവാണി വളരെ നല്ല നിലയിൽ പുരോഗമനത്തിൽ നിന്നും പുരോഗമനത്തിലേക്ക് എത്തിച്ചേർന്ന ഒരവസ്ഥയാണ്. അതിന് വളരെ ഒരു നന്ദി അറിയിക്കുന്നു ആകാശവാണി കവരത്തി.
2: ഇപ്പോ നമ്മള് ഇപ്പൊ കൊറേ ആയി, നമ്മള് ബഷീർ നമ്മുടെ പരിപാടിയിലോട്ട് വിളിക്കുന്ന ആളാണ്. അപ്പോ ബഷീർ ഇപ്പൊ കൊറേ ആയി വിളിച്ചിട്ട്, ഇപ്പൊ എന്തെങ്കിലും എന്തായിരുന്നു, നാട്ടിലില്ലായിരുന്നു, അതോ എന്താണ് കാരണം എന്നൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു.
3: ഞാൻ ആകാശവാണി സ്ഥിരം കൂളറായിരുന്നു. അതിനിടയ്ക്ക് നിങ്ങൾ പിന്നെ ഈ ദിവസം വെച്ചിട്ടുണ്ട്. ആ ദിവസം വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം വിളിച്ചിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ട്രീറ്റ്മെന്റിന് വേണ്ടി കൊച്ചിയിലേക്ക് പോയിരുന്നു. ഇപ്പൊ വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ, ഇതുവരെ വിളിക്കാൻ പറ്റിയില്ല, വിളിച്ചിട്ടുമില്ല.
2: എന്താണോ അസുഖം കാണിക്കാൻ പോയതാണോ എന്താണ്?
3: ആ ഞാൻ പോയത് എനിക്ക് വെരിക്കോസിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ആയുർവേദിക്കിലൊക്കെ കാണിച്ച് ഇവിടെ നിന്ന് ഒരു ട്രീറ്റ്മെന്റിനൊരു സുഖവും കിട്ടിയില്ല. അങ്ങനെ വീണ്ടും ഞാൻ കരയിലേക്ക് പോയി കാണിച്ച് ഒരല്പം സമാധാനം കിട്ടിയിട്ടുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്.
2: പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടിൽ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീട്ടിലാരൊക്കെയുണ്ട് ബഷീറിന്റെ?
3: വീട്ടില് വൈഫുണ്ട്, പിന്നെ നമ്മുടെ പെങ്ങന്മാരുണ്ട്, പിന്നെ അനിയന്മാരൊക്കെ ഉണ്ട്. അവരവരുടെ ഭാര്യ വീട്ടിലാണ്. നമ്മൾ മാത്രമാണ് ഇപ്പൊ തറവാട്ടിൽ ജീവിക്കുന്നത്. നമ്മളും വൈഫ് പിന്നെ നമ്മുടെ പെങ്ങളും അങ്ങനെ പോകുന്നു.
2: ഈ പ്രാവശ്യം ഏത് പാട്ട് കേൾക്കാനാണ് ബഷീർ ആഗ്രഹിക്കുന്നത് നമ്മുടെ പാട്ടുപെട്ടിയിലൂടെ?
3: നമ്മുടെ പാട്ടുപെട്ടിയില് നമുക്ക് ആവശ്യമുള്ളത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് പഴയ പാട്ടാണ്. അപ്പൊ പഴയ പാട്ടിൽ നിന്നും ഞാൻ ചെറുപ്പം തൊട്ട് പഴയ പാട്ട് പാടി നടക്കുന്ന ആളായിരുന്നു. അപ്പൊ ഈ ആ ശീലം ഇനിയും മാറ്റാൻ പറ്റുന്നില്ല. അതേ എന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇനിയും കിടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ പഴയ പാട്ട് എപ്പോഴും ആകാശവാണിക്ക് ആവശ്യപ്പെടുന്നത്.
2: പഴയ പാട്ട് എന്ന് വെച്ചാൽ നമ്മുടെ മാപ്പിളപ്പാട്ടാണോ സിനിമാ പാട്ടാണോ, ഏത് പാട്ടാണ്?
3: പഴയ പാട്ടിലും മാപ്പിളപ്പാട്ടും ഉണ്ടാവും, സിനിമ പാട്ടും ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പഴയ പാട്ടുകളാണ് ഞാൻ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതിൽ നിന്നൊരു പഴയ പാട്ട് തന്നെ ആയിക്കോട്ടെ.
2: ഏത് പാട്ടാണ് ബഷീർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രാവശ്യം?
3: ഞാനിപ്പോ പറയാൻ പോകുന്ന പാട്ട് ഒരു പഴയ സിനിമ പാട്ടാണ്, തച്ചോളി അമ്പിളി ഒരു പാട്ടാണ്, നാദാപുരം പള്ളിയിലെ ചന്ദന കുടത്തിന്. ആ ഒരു പാട്ടാണ് ഞാൻ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്.
2: അപ്പൊ ബഷീർ ഈ പഴയ പാട്ടിന്റെയൊക്കെ ആളാണല്ലേ?
3: ആ ഞാൻ പഴയ പാട്ടിന്റെ ആളാണ്. ഞാൻ ഈ പഴയ പാട്ട് നമ്മുടെ പണ്ട് കാലത്ത് ഗ്രാംഫോണുകളിലും നമ്മുടെ വീടുകളിൽ പെട്ടിപ്പാട്ടുകളിലും കേട്ട് കേട്ട് എനിക്കത് എൻ്റെ മനസ്സിന്റെ ഹൃദയത്തിൽ ശരിക്ക് പിടിച്ച് പോയ ഒരു മനുഷ്യനാണ്. ആ പാട്ട് ഇന്നും എനിക്ക് വളരെ ഇഷ്ടത്തോടുകൂടിയാണ് ഞാൻ അത് കേൾക്കുന്നത്.
2: തച്ചോളി അമ്പൂരത്തെ പാട്ടല്ലേ? ഈ തച്ചോളി അമ്പൂരത്തെ ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
3: ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഡെഡിക്കേഷൻ ചെയ്യാനുള്ളത് നമ്മുടെ ഇവിടെ ഈ ദ്വീപിലെന്നല്ല, ലക്ഷദ്വീപിൽ മൊത്തം ഒരുപാട് രോഗികൾ, കിടപ്പ് രോഗികളുണ്ട്. നമ്മുടെ ആകാശവാണിയിലെ ഒരുപാട് ശ്രോതാക്കളാണ്. അവർ എപ്പോഴും ഈ റേഡിയോയിലൂടെ കേട്ടുകൊണ്ട് അവരുടെ അസുഖങ്ങൾ പോലും അവർ മറന്നു പോകുന്നു. പഴയ ഗാനങ്ങളും പഴയ ചലച്ചിത്ര ഗാനങ്ങളും മാപ്പിളപ്പാട്ടുകളും കേട്ട് അവരവരുടെ അസുഖങ്ങൾ തന്നെ മറക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന്. അതുകൊണ്ട് നമ്മുടെ കിടപ്പ് രോഗികൾ എല്ലാവർക്കും വേണ്ടി, പിന്നെ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന, എന്നിൽ നിന്നും റിട്ടയറായി പോയിരിക്കുന്ന ഒരുപാട് സ്റ്റാഫുമാരുണ്ട്, അവർക്ക് വേണ്ടിയും പിന്നെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സ്റ്റാഫിനും വേണ്ടിയും ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
2: ബഷീർ എപ്പോഴും നമ്മുടെ ശ്രോതാവാണ്, സ്ഥിരം ശ്രോതാവാണ്. ബഷീർ ആവശ്യപ്പെട്ടതുപോലെ ഈ തച്ചോളി അമ്പു എന്ന സിനിമയിലത്തെ ഈ പാട്ട് തീർച്ചയായിട്ടും വെച്ചുതരാം. നമ്മുടെ ഈ പരിപാടിയിൽ ബഷീർ പങ്കെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്.

0: ഇന്നത്തെ പാട്ടുപെട്ടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുര.
1: ഇതുവരെ നിങ്ങൾ കേട്ടത് ഫാട്ടുഫെട്ടി, തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുര. ഇനി നമുക്ക് ആരോഗ്യ വിചാരം എന്ന പരിപാടി കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഷെഹനാസ് ബീഗം, അതിഥി അഫ്രൂസ നസ്രീൻ.
2: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യമെന്നത്. ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ആരോഗ്യ വിചാരം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ദീൻദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റൽ കവരത്തിയിലെ ആയുർവേദ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ അഫ്രൂസ നസറിനാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. ആയുർവേദത്തിലെ സ്ത്രീകളുടെ ആരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച കേട്ടതിന്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതുപോലെ ഗർഭിണികൾ സ്വയം മരുന്നുകൾ കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർദ്ദേശപ്രകാരം ഔഷധങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യരുത്. അതിനി ആയുർവേദമായിരുന്നാലും ഏത് സിസ്റ്റത്തിലെ മെഡിസിൻ ആയിരുന്നാലും ആ ഒരു സ്വഭാവം മാറ്റണം. കാരണം സ്വയം മെഡിസിനിലൂടെ നമുക്ക് പലപ്പോഴും പല അസുഖങ്ങളും ഉണ്ടാവും, ചിലപ്പോൾ അബോഷൻ വരെ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് സ്വയം ചികിത്സ ഒഴിവാക്കുക. പിന്നെ അതുപോലെ ഈ ആയുർവേദത്തിൽ നമ്മൾ ഗർഭിണി ചര്യ എന്ന് പറഞ്ഞിട്ട് ഒരു ചര്യ തന്നെ പറയുന്നുണ്ട്. ആ ഒരു ഗർഭിണി ചര്യയിൽ പ്രത്യേകമായിട്ട് ഓരോ മാസത്തിലും എന്തൊക്കെ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം, അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതി എങ്ങനെയായിരിക്കണം. ഇപ്പൊ പലപ്പോഴും ഗർഭകാലത്ത് ഛർദി ഉണ്ടാവാറുണ്ട് അല്ലെ? അപ്പൊ ഛർദിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മലര് കേട്ടിട്ടുണ്ടോ? മലര്, അപ്പൊ ഈ ഗർഭകാലത്ത് ഉണ്ടാവുന്ന ഛർദിയിലൊക്കെ ഈ മലര് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ മല്ലിവെള്ളമൊക്കെ വളരെ നല്ല എഫക്റ്റീവ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഗർഭകാലത്ത് വേറൊരു നേരിടുന്ന പ്രശ്നമാണ് അസിഡിറ്റി. നല്ല അസിഡിറ്റി ഉണ്ടാവും. അപ്പൊ ആ ഒരു അവസ്ഥയിലൊക്കെ നമുക്ക് മെഡിസിൻസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഭക്ഷണ രീതിയിൽ നമ്മളിപ്പോ ഈ എരിവ് പുളി അങ്ങനെയുള്ള പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ വിനാഗിരി ഒക്കെ ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ മാറും. പിന്നെ അതുപോലെ ചിലർക്ക് നല്ല അസിഡിറ്റി ഉണ്ടാവും, പുളിച്ചതി കെട്ടി വരുന്ന. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ മെഡിസിൻ തന്നെ എടുക്കണം. നമ്മുടെ ഈ ഒറ്റമൂലി പ്രയോഗങ്ങളൊന്നും ശരിയാവില്ല.
3: നമ്മളിപ്പോ ഗർഭകാലത്തുണ്ടാവുന്ന കുറെ കാര്യങ്ങളെ കുറിച്ചും അതിന്റെ ചികിത്സാവിധികളെ കുറിച്ചും പറഞ്ഞല്ലേ. ഇനി പ്രസവശേഷം അമ്മയുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ആയുർവേദന്റെ പങ്ക് എന്താണ്?
1: പ്രസവശേഷം സ്ത്രീയുടെ ശരീരത്തിലും മനസ്സിലും ഒക്കെ നിരവധി മാറ്റങ്ങൾ ഉണ്ടാവും. ഗർഭകാലത്തും പ്രസവ സമയത്തും ഉണ്ടായ ക്ഷീണം മാറി നമ്മുടെ ശരീരം പഴയ രീതിയിലേക്ക് മടങ്ങാൻ പ്രത്യേക ഒരു പരിചരണം തന്നെ ആവശ്യമാണ്. അതിന് സൂതികാചര്യ എന്ന് പറഞ്ഞിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഈ സൂതികാചര്യയിൽ നമ്മൾ പറയും, പണ്ടുള്ള കാലങ്ങളിൽ പറയും ഈ വെള്ളം അധികം കുടിക്കുന്നത്, പക്ഷെ വെള്ളം നന്നായിട്ട് കുടിക്കണം. പണ്ട് ഹോസ്പിറ്റലൊന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രസവം എടുക്കുന്ന കുറച്ച് സ്ത്രീകൾ ഉണ്ടാവും അല്ലെ പണ്ട് കാലം. അപ്പൊ അവര് വന്നിട്ട് അവര് ഇപ്പോഴും കേരളത്തിലൊക്കെ പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ട്. അവര് വന്നിട്ട് നമ്മൾ ഇപ്പൊ ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു സ്ത്രീ അധികം വെള്ളം കുടിക്കാൻ പാടില്ല, അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല. പിന്നെ അതുപോലെ വയറ് വലിച്ച് കെട്ടിവെക്കുന്ന ശീലം, ശരിക്കും അതുകൊണ്ടൊന്നും വയറൊന്നും കുറയില്ല. അതൊക്കെ ഒരു ധാരണകളാണ്. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാല് നമ്മള് പ്രസവശേഷം ചെയ്യേണ്ടത് ഒന്ന് നന്നായിട്ട് വെള്ളം കുടിക്കണം, ദഹനശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. അത് പണ്ട് ഒരു നല്ലൊരു കാര്യം വെച്ചാല് നമ്മുടെ ഈ മസാലകൾ തന്നെ ഈ പ്രസവം കഴിഞ്ഞവർക്ക് പ്രത്യേകിച്ച്, കാരണം ഈ അയമോദകം, ചതകുപ്പ് അങ്ങനെയുള്ള മസാലകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് രക്തസ്രാവം ഉണ്ട്, നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവും. ആ ഒരു ബ്ലീഡിങ് വെച്ചാൽ നമ്മുടെ യൂട്രസിനെ ശുദ്ധിയാക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഈ അയമോദകം, ശതകുപ്പ് അങ്ങനെയുള്ള. അപ്പൊ അങ്ങനെയുള്ള മസാലകൾ യൂസ് ചെയ്ത് കറി ഉപയോഗിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ പണ്ട് ഉള്ള ഉമ്മമാർ അങ്ങനെ ചെയ്തു തരും, പക്ഷെ ഇന്നത്തെ കാലത്ത് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് അതിലൊന്നും അത്ര ഒരു ഇമ്പോർട്ടൻസ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ മസാലകൾ തന്നെ
2: നമ്മുടെ രക്തം ശുദ്ധിയാക്കാനൊക്കെ വളരെ നല്ലതാണ്. ദഹനശക്തി കൂടാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രസവശേഷം നമ്മൾ ചികിത്സ ചെയ്യുമ്പോൾ പിന്നെ ഒരു ശ്രദ്ധിക്കുന്നത് മുലപ്പാല് നന്നായിട്ട് ഉണ്ടാവണം കുട്ടിക്ക്. അതപ്പോ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് ശതാവരി അടങ്ങിയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാം. പക്ഷെ അതൊക്കെ നല്ല റിസൾട്ടാണ്. മുലപ്പാൽ ഉണ്ടാവാനൊക്കെ വളരെയധികം നല്ല സാധനങ്ങളാണ്. അപ്പൊ പ്രസവശേഷം നമ്മൾ ആയുർവേദത്തിൽ ചികിത്സ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇതാണ്, ഈ ഭക്ഷണ രീതി, അതുപോലെ തന്നെ മുലപ്പാൽ വർദ്ധിപ്പിക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ പ്രസവശേഷം നടുവേദനയും ശരീരവേദനയും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് എണ്ണ തേച്ച് നന്നായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കുന്നത് വളരെയധികം സുഖപ്രദമാണ്. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ആയുർവേദത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിലൂടെ കുഞ്ഞിനും അമ്മയ്ക്കും ഒരു നല്ല ആരോഗ്യത്തെ നൽകാനായിട്ട് നമുക്ക് സാധിക്കും.
3: ഇപ്പൊ ഡോക്ടർ സൂതിക ചെറിയെ കുറിച്ച് പറഞ്ഞല്ലേ, ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ അത് കൊടുക്കാറുണ്ടോ? സ്ത്രീകൾ വരാറുണ്ടോ അതിനായിട്ട്?
2: വരാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലില് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ചിലർ ഇവിടെ നിന്ന് ഒരു ഇപ്പൊ ലാസ്റ്റ് ടൈം ഒരു പേഷ്യന്റ് ഉണ്ട്, 21 ദിവസം കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണ് അവർ പോയത്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മസാജ് ചെയ്ത് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഹെഡ് മസാജ് റിലാക്സേഷന് വേണ്ടിയിട്ട് ഉള്ള ടെക്നിക്സ് ആണ്. അപ്പൊ പ്രത്യേകിച്ച് ഈ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഡിപ്രഷൻ, കാരണം എന്നുവെച്ചാല് അവരുടെ ബോഡിയിൽ ചേഞ്ചസ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ബോഡിയിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ചെറിയ കുട്ടികളാണ്, അപ്പൊ അവർക്ക് ഉറങ്ങാനായിട്ട് ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ സ്ട്രെസ് കൂടാം, മെന്റൽ ടെൻഷൻ കൂടാം. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ മസാജും അതുപോലെ തന്നെ ഹെഡ് മസാജൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ ഉദ്വർത്തനം ചെയ്യും. ഉദ്വർത്തനം എന്ന് പറയുന്നത് പൊടി വെച്ചിട്ട് ചെയ്യുന്ന ഒരു ചികിത്സയാണ്. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് ഒക്കെ കുറയാനായിട്ട് നല്ലതാണ്. അപ്പൊ അത് ഗ്രാജുവലി ഇപ്പൊ ഒരു 21 ഡേയ്സ് എങ്കിലും മിനിമം കണ്ടിന്യൂസ് അവരെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പോകും. നമ്മുടെ ഇവിടെ നിന്ന് ട്രീറ്റ്മെന്റ് എടുത്ത കേസൊക്കെ ഉണ്ട് ഹോസ്പിറ്റലില്.
3: ചെയ്യാറുണ്ടല്ലേ? അപ്പൊ
2: ആ ഉണ്ട്, ചെയ്യാറ്.
3: നമ്മൾ ആർത്തവത്തെ കുറിച്ചും പ്രസവത്തെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. ഈ ആർത്തവ വിരാമ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടല്ലേ, ഇത് കുറയ്ക്കാൻ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് കൊടുക്കാറുള്ളത് ആയുർവേദത്തില്?
2: ആർത്തവ വിരാമം എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്ന രീതി പറയാം. അപ്പോൾ ആർത്തവ വിരാമം എന്ന് പറയുന്നത് നമ്മുടെ അണ്ടാശയത്തിലുള്ള അണ്ടോൽപാദനവും അതുപോലെ തന്നെ ഹോർമോണിന്റെ ഉൽപാദനവും ഒക്കെ നിൽക്കുകയും അങ്ങനെ ഹോർമോണിന്റെ അഭാവം മൂലം ആർത്തവം നിലക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ആർത്തവ വിരാമം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇതൊരു 45-55 വയസ്സിനിടയിലാണ് ഇത് സംഭവിക്കുന്നത്. ഈ ആർത്തവ വിരാമത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് 3 ഘട്ടങ്ങളായിട്ട് പറയാം. അതിൽ ആദ്യത്തെ ഘട്ടത്തിൽ ഉണ്ടാവുന്നത് ഒന്ന് ക്രമം തെറ്റിയുള്ള ആർത്തവം, അതായത് 3 മാസം കൂടുമ്പോൾ വരാം, ചിലപ്പോൾ 4 മാസം കൂടുമ്പോൾ വരാം അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ അമിതമായിട്ടുള്ള രക്തസ്രാവം, നല്ല ഹെവി ആയിട്ട് ബ്ലീഡിങ് ഉണ്ടാവാം. പിന്നെ അതുപോലെ അകാരണമായിട്ടുള്ള ചൂട്, അതായത് നമ്മുടെ ബോഡിയിൽ എപ്പോഴും നമുക്കൊരു ചൂട് ഫീൽ ചെയ്യാം, ഫാനിന്റെ താഴെ ഇരുന്നാലും നമുക്ക് ചൂട് ഫീൽ ചെയ്യാം. അപ്പൊ ഹോട്ട് ഫ്ലാഷസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ. പിന്നെ അതുപോലെ മാനസികമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെയുള്ള ചെറിയ ചെറിയ സിംറ്റംസ് ആണ് ആദ്യ ഘട്ടങ്ങളിൽ ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആർത്തവം പൂർണ്ണമായിട്ടും നിലച്ച ഒരവസ്ഥയാണ്, എന്നുവെച്ചാല് ആർത്തവം കംപ്ലീറ്റ് ആയിട്ട് നിന്നു. അങ്ങനെയുള്ള സ്റ്റേജിൽ സ്ത്രീ ഹോർമോണിന്റെ അളവൊക്കെ കുറയും, അതായത് സ്ത്രീ ഹോർമോൺ ഇല്ലാതാവും ശരീരത്തിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ യോനിയിൽ ഡ്രൈനെസ്, ഒരു യോനി വരൾച്ചയൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ പല സ്ത്രീകളിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് നല്ല പെയിനും കാര്യങ്ങളും ഉണ്ടാവും. ചിലർക്ക് അത് ഭയങ്കരമായിട്ട് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേജസിൽ, ഇപ്പൊ നമുക്ക് ഡ്രൈനെസ് ഒക്കെ ഉള്ള സ്റ്റേജസിൽ അവിടെ ലൂബ്രിക്കൻസ് ആയിട്ട് ഓയിൽ, ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ യോനി പിജു എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഡ്രൈനെസ് കുറച്ച് കുറയാനായിട്ട് സാധിക്കും. പിന്നെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ മെനോപോസ് കംപ്ലീറ്റ് ആയിട്ട് നിലച്ചു, അതിന്റെ കൂടെ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളും കൂടി വരും. ഉദാഹരണത്തിന് ഓർമ്മക്കുറവ്. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് അസ്ഥിക്ഷയമൊക്കെ വരുന്നത്. ഈ റീജനറേറ്റീവ് ചേഞ്ചസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നത് ഈ ലാസ്റ്റ് ഘട്ടത്തിലാണ്. അപ്പൊ മെനോപോസ് നിന്നതിന്റെ ആ ഒരു ഇഷ്യൂസും പിന്നെ അതിന്റെ കൂടെ ഈ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളും കൂടെ വരും. അപ്പൊ അങ്ങനെ ഈ ഒരു 3 ഘട്ടങ്ങളിൽ, അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു സമയത്തുണ്ടാവുന്ന ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഹോട്ട് ഫ്ലാഷ് എന്ന് പറഞ്ഞ ബോഡിയിൽ ചൂട് തോന്നുക, അങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്ക് ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ചന്ദനാദി തൈലം ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് അഭ്യംഗം അല്ലെങ്കിൽ ഓയിൽ മസാജ് ഒക്കെ ചെയ്യുന്നത് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ യോഗ, പ്രാണായാമം അതൊക്കെ ഈ ഒരു സ്റ്റേജിലും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്.
1: പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണക്രമം നല്ല രീതിയിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ അതുപോലെ മതിയായ ഉറക്കം, നന്നായിട്ട് ഉറങ്ങുക, ഒരു 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങുക, സ്ട്രെസ് ഒക്കെ കുറക്കാൻ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ നമുക്കിപ്പോൾ ഉറക്കക്കുറവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ശിരോധാര, ആയുർവേദത്തിൽ ശിരോധാര എന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഈ മാനസിക സമ്മർദ്ദം മൂലം ടെൻഷൻ ഗുളിക കഴിക്കുന്ന കുറെ പേരുണ്ട്. പരിധി വരെ നമുക്ക് ആ സ്റ്റേജിലോട്ട് എത്താതെ നിയന്ത്രിച്ചു പോകാനായിട്ട് നമുക്ക് ആയുർവേദ ചികിത്സയിലൂടെ സാധിക്കും.
3: ഈ ശിരോധാര എന്ന് പറഞ്ഞില്ലേ ഡോക്ടർ, അതെന്താണ്?
1: ശിരോധാര എന്ന് പറയുന്നത് അത് ആയുർവേദത്തിൽ പ്രത്യേകമായിട്ട് പറയുന്ന ചികിത്സയാണ്. അതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പാത്തി എന്ന് വെച്ചാൽ ആ ടേബിളുണ്ട്, ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ടേബിൾ, അവിടെ പേഷ്യന്റിനെ കിടത്തിയിട്ട് ഒരു ഓയില് തലയിൽ കൂടെ നെറ്റിയിൽ കൂടെ പോർ ചെയ്യുന്ന, ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ശിരോധാര എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ശിരോധാര ചെയ്യുമ്പോൾ രോഗി ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ശിരോധാര ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ വെയിലത്തിറങ്ങാനോ അങ്ങനെയൊന്നും പാടില്ല. അതുപോലെ ഫാനിന്റെ നേരെ താഴെ ഇരിക്കാനോ അങ്ങനെയൊന്നും പാടില്ല. നല്ല മെന്റൽ റിലാക്സേഷൻ കിട്ടുന്ന ഒരു ചികിത്സയാണ് ശിരോധാര എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മെന്റൽ ടെൻഷൻ, ഈ ആർത്തവ സംബന്ധമല്ലാതെ തന്നെ ആളുകളിൽ മെന്റൽ ടെൻഷൻ ഉണ്ട്, ജോലി സംബന്ധമായിട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരു നല്ല റിലാക്സേഷനാണ് ഈ ശിരോധാര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
3: ഈ തിരക്കേറിയ ജീവിതത്തിൽ സ്ത്രീകൾ പാലിക്കേണ്ട ആരോഗ്യകരമായ ദിനചര്യകൾ എന്തൊക്കെയാണ്?
1: ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, എന്നാലും ഒന്ന് എല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നേരത്തെ എഴുന്നേൽക്കുക, അതുപോലെ പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത്. നമ്മുടെ ഇവിടെ സ്ത്രീകൾ ഒരിക്കലും കഴിക്കാത്ത ഒരു ഭക്ഷണമാണ് പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെയും പറഞ്ഞ പോലെ സ്ത്രീകളിൽ ഉണ്ടാവുന്ന, നമ്മൾ നേരത്തെ പല പല സ്റ്റേജിലും പറഞ്ഞു മാനസിക സമ്മർദ്ദം ഒരു കാരണമായിട്ട് പറഞ്ഞു. അപ്പൊ മെന്റൽ സ്ട്രെസ് ഒക്കെ കുറക്കാനും അതുപോലെ ബ്രെയിൻ ഡെവലപ്മെന്റിനും ഒക്കെ വളരെ നല്ലതാണ് ഈ പ്രഭാത ഭക്ഷണം. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രഭാത ഭക്ഷണം രാജാവിനെ പോലെ കഴിക്കണം എന്നാണ് പറയുന്നത്.
3: രാജാവിനെ പോലെ അത് ഉണ്ടാക്കും, പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കും.
1: അതെ, അത് അപ്പൊ പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത്. രാജാവിനെ പോലെ കഴിക്കണം വെച്ചാൽ അവരും സ്ത്രീകളും അത് കഴിക്കണം. ഡെയിലി നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ സമീകൃത ആഹാരം, ജങ്ക് ഫുഡൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക. പക്ഷെ നമുക്കത് കഴിക്കണം എന്നുവെച്ചാല് കഴിക്കണം എന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരുന്ന് അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ നമുക്ക് കഴിക്കാം. അല്ലാതെ അതൊരു ഡെയിലി റൂട്ടീൻ ആക്കരുത്. എപ്പോഴും സമീകൃത ആഹാരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ദിവസവും ഒരു 30 മിനിറ്റ് എങ്കിലും വ്യായാമത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം, നമ്മുടെ ഒരു ബിസി ലൈഫാണ് അല്ലേ, നമ്മുടെ തിരക്കേറിയ ഒരു ജീവിതമാണ്. എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് നമ്മൾ വ്യായാമത്തിനായിട്ട് മാറ്റിവെക്കണം. അതൊരു നടത്തമാവാം. പക്ഷെ ആ നടത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നടത്തമല്ല, അല്ലാതെ എക്സസൈസ് രീതി, അതൊരു കുറഞ്ഞ ഒരു 1.5 മണിക്കൂർ നടക്കുക, അങ്ങനെ ശീലിക്കുക. പിന്നെ അതുപോലെ തന്നെ മതിയായ ഉറക്കം, നന്നായിട്ട് ഉറങ്ങുക. പിന്നെ അതുപോലെ ആരോഗ്യ പരിശോധനകൾ കൃത്യമായിട്ട് ചെയ്യുക. പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു അമ്മ എന്ന നിലയിൽ ബാക്കിയുള്ളവരുടെ ആരോഗ്യം അവർ നോക്കും, പക്ഷെ സ്വന്തം ആരോഗ്യം അവർ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ മോശം സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആരോഗ്യ പരിശോധനകൾ നടത്തി ചികിത്സകൾ തേടുക. പിന്നെ സ്വന്തം, പ്രത്യേകിച്ച് സ്വന്തം ആരോഗ്യത്തിനായിട്ട് സമയം കണ്ടെത്തുക, പ്രത്യേകിച്ച് സ്ത്രീകൾ.
3: ഇത്രയും സമയം, തിരക്കേറിയ സമയം നീക്കി വെച്ച് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്ര വിലപ്പെട്ട അറിവുകൾ പങ്കുവച്ച് ഡോക്ടറിനെ ആകാശവാണി കവരത്തിയോട് നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു ഡോക്ടർ.
1: താങ്ക് യു.
3: ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ദീൻ ദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റൽ കവരത്തിയിലെ ആയുർവേദ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ അഫ്രൂസ നസ്രീൻ. ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട. ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൌരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം. കെടാത്ത കനലുകൾ.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാവുന്നതാണ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി എന്നെന്നും കണ്ണീട്ടൻ്റെ എന്ന ചിത്രത്തിന് വേണ്ടി കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം പകർന്നിരിക്കുന്നത് ജെറി അമൽദേവ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി ബിജു നാരായണൻ, സുജാത എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം, ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം വിദ്യാസാഗർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ദാദാ സാഹിബ് എന്ന ചിത്രത്തിന് വേണ്ടി കെ എസ് ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: പോലീസ്.
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കവരത്തി 1152 kHz. മലയാള ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചുരം എന്ന ചിത്രത്തിന് വേണ്ടി KS ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന DR രാജീവ്, സംഗീതം MJ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ദേവരാഗം എന്ന ചിത്രത്തിന് വേണ്ടി സുജാത, സിന്ധു എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് MD രജീന്ദ്രൻ രാജേന്ദ്രൻ. സംഗീതം മരകതമണി.

നിങ്ങൾ ഇതുവരെ കേട്ടത് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഹലിമ ബീഗം, കടപ്രത്തേലം.

0: ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ദുലേഖ. എന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചും എന്റെ അനുഭവങ്ങളെക്കുറിച്ചും സംസാരിക്കാനും അതിനിടയിൽ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കാനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം. എന്റെ പേര് വിഷ്ണു തമ്പി എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ കിളികിലൂർ നിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ.
2: മേഡത്തിന്റെ ചിത്രങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പാണ്ഡിപ്പട.
1: സന്തോഷം.
2: അതെ അതെ. സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലേ?
1: ഉണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്.
2: ശബ്ദവും നൽകുന്നുണ്ട്. ഇപ്പം പുതിയ ഫിലിമില് ഏതാണ് വർക്ക്?
1: ഇപ്പൊ ഈ ഇടയ്ക്ക് രണ്ട് സിനിമകൾ ചെയ്തിരുന്നു, മായമ്മ എന്ന് പറയുന്ന സിനിമയും, പിന്നെ ഉർവശി ചേച്ചി അഭിനയിച്ച എൽ ജഗദമ്മ എന്ന് പറയുന്ന സിനിമ.
2: ഓക്കെ. അപ്പോഴേ എനിക്ക് ഇന്ന് ആവശ്യപ്പെട്ട ഗാനം എന്ന് വെച്ചാല് സന്താന ഗോപാലമ്മ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തുള്ള വി മധുസൂദനൻ നായരുടെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് യേശുദാസ് പാടിയ പ്രദോഷ കുങ്കുമം എന്ന് പറഞ്ഞ പാട്ടാണ്.
1: ഓക്കെ, വളരെ നല്ല പാട്ടാണല്ലോ. ജോൺസൺ മാഷിന്റെ പാട്ടുകൾ ഇഷ്ടമാണോ?
2: ഭയങ്കര ഇഷ്ടമാണ് ജോൺസൺ മാഷിന്റെ പാട്ടുകൾ എന്ന് വെച്ചാല്. നമുക്ക് അതൊരു സുഖമാണല്ലോ, വികാരമാണ്. അതെ അതെ,
1: മഴയും ജോൺസൺ മാഷും
2: പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല.
1: മഴയും ജോൺസൺ മാഷും കട്ടൻ ചായയും എന്ന് പറയുന്ന പോലെ,
2: കട്ടൻ ചായ എന്ന് പറഞ്ഞ, അതെ അതെ, അത് പുതിയ യുഗത്തിലുള്ളവര് അങ്ങനെ പറയുകയും ചെയ്തു. ആ സത്യത്തില് കറക്റ്റ് ആണ്. കാരണം പുള്ളി ഒരു ക്ലാസിക്കൽ സോങ് ആണെങ്കിലും സെമി ക്ലാസിക്കൽ സോങ് ആണെങ്കിലും മെലഡി ആണെങ്കിലും എല്ലാം തന്നെ അത് കേട്ടോണ്ടിരിക്കാൻ നമുക്കൊരു പ്രത്യേക ഇതാണ്. ഞാൻ ഗന്ധർവ്വന്റെ പാട്ടുകളൊക്കെ നമുക്ക് എത്ര കേട്ടാലും മതി വരത്തില്ല.
1: അപ്പൊ മഴ പെയ്യുമ്പോ
2: വെറൈറ്റി പാട്ടായത് കൊണ്ടാണ്.
1: മഴ പെയ്തോണ്ടിരിക്കുമ്പോ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാണ്?
2: മഴ പെയ്തോണ്ട് നിൽക്കുമ്പോഴേ ജോൺസൺ തന്നെ ഒരുപാട് പാട്ടുകൾ എനിക്കുണ്ട്. നല്ല എളുപ്പം കയറി വരുന്ന പാട്ടെന്ന് വെച്ചാല് പൊന്നിൽ കുളിച്ചു നിന്ന് ചന്ദ്രിക വസന്തം,
1: സല്ലാപത്തിലെ പാട്ട്.
2: ഒരുപാടുണ്ട് പറയുകയാണെങ്കിൽ. പിന്നെ ദേവാങ്കണങ്ങൾ കൈയൊടിഞ്ഞ താരകം, ഞാൻ ഗന്ധർവ്വന്റെ
1: പാട്ട് പഠിച്ചിട്ടുണ്ടോ?
2: പാട്ട് പഠിച്ചിട്ടില്ല, പാട്ട് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സന്താന ഗോപാലത്തിൽ ഇന്ന് ഞാൻ ആവശ്യപ്പെട്ട പാട്ട് നമ്മൾ ഒരുപാട് നാളുകളായി കേട്ടു, ഒരുപാട് നാളുകൾ. നല്ലൊരു മനോഹരമായ പാട്ടാണ്.
1: വേറെ എന്തൊക്കെയാ ഹോബീസ്?
2: വേറെ ഹോബീസ് റേഡിയോ കേൾക്കും, അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഹോബീസ്. ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് കേൾക്കും, പിന്നെ സിനിമയൊക്കെ കാണാറുണ്ട്. ടി വി ഇപ്പം കാണാനുള്ള വലിയ ടൈം ഇല്ലല്ലോ നമുക്ക്. അതാണ് ഇപ്പം മൊബൈലായതിനു ശേഷം സിനിമകളാണെങ്കിൽ പോലും നമുക്ക് യൂട്യൂബിലിട്ടാല് കാണാം.
1: പണ്ട്
2: നമുക്കൊരു ചാനലില് സിനിമ വരുന്നതും കാത്തു നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നൊന്നുമില്ല, ചാനലിലെല്ലാം സിനിമ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കിപ്പം പണ്ടത്തെ കണക്കൊന്നും കാണാൻ തോന്നത്തില്ല. പരസ്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പണ്ടൊക്കെ വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ പരസ്യമല്ലേ ഉള്ളായിരുന്നു. ഉദാഹരണമായിട്ട് ദൂരദർശനിലെ സിനിമകൾ തന്നെ സൺഡേകളിൽ വരുന്ന സമയത്ത് അടിച്ചൊരു സിനിമ.
1: അതെ, പണ്ട് ടി വിയിലൊരു സിനിമ കാണാനായിട്ട് മാസങ്ങൾ നമ്മൾ കാത്തിരിക്കാറുണ്ടല്ലേ.
2: അതെ അതെ അതെ അതെ അതെ, ആഴ്ച വരുന്നേ ഉള്ളൂ. അത് അന്ന് നമ്മളീ 95-96 കാലഘട്ടത്തിലൊന്നും വീട്ടിൽ ടി വി ഇല്ല. അടുത്ത വീടുകളിലാണ് നമ്മള് ടി വി കാണാൻ വേണ്ടിട്ട് പോകുന്നത്. അതൊക്കെ ഒരു കാലം തന്നെ. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞാലേ മനസ്സിലാവത്തില്ല.
1: ശരി, ഏതായാലും സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം.
2: പുതിയ സീരിയല് ഏതൊക്കെയാണ്?
1: ഇപ്പൊ രണ്ട് സീരിയലുകൾ ചെയ്യുന്നുണ്ട്. ഒന്ന് സീ കേരളത്തിലെ സ്നേഹപൂർവം ശ്യാമ എന്ന് പറഞ്ഞ സീരിയല്, പിന്നെ ഒന്ന് സൂര്യ ടി വിയിലെ ചട്ടമ്പി പാറു.
2: ശരി,
1: ഓക്കെ,
2: ഓക്കെ,
1: സന്തോഷം.

0: ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: എന്റെ കലാജീവിതം തുടങ്ങുന്നത് 3 വയസ്സിലാണ്. എന്നെ സ്കൂളിൽ ചേർത്ത അന്ന് തന്നെ എന്നെ ഡാൻസ് പഠിക്കാനും എന്റെ അച്ഛനും അമ്മയും ചേർത്തിരുന്നു. ഞാൻ ആദ്യം ഡാൻസ് പഠിച്ചു തുടങ്ങുന്നത് കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറിന്റെ അടുത്ത് നിന്നാണ്. ഏകദേശം 1 കൊല്ലം പഠിക്കുമ്പോഴേക്കും ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ തുടങ്ങിയിരുന്നു. എന്റെ അരങ്ങേറ്റം നടക്കുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3.5 വയസ്സുള്ളപ്പോഴാണ്. അന്നു മുതൽ നിരവധി സ്റ്റേജുകളിൽ നൃത്തം അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിരുന്നു. അതിനുശേഷം എന്റെ 13 വയസ്സിലാണ് അഭിനയ ജീവിതം തുടങ്ങുന്നത്. ഞാൻ പലപ്പോഴും പല വേദികളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്റെ ഡാൻസ് പഠിപ്പിക്കുന്ന കലാമണ്ഡലം ഗോപിനാഥ് മാഷിന്റെ അടുത്ത് ഒരു സീരിയലിന് വേണ്ടിയിട്ട് കുട്ടികളെ തിരയുന്നുണ്ട്, അതിന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞു. ഭാഗ്യവശാൽ ഞാൻ ആ സമയത്ത് മാഷിന്റെ മുമ്പിലുണ്ടായിരുന്നു. അപ്പം മാഷ എന്നോട് ചോദിച്ചു, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ എന്ന്. അങ്ങനെയാണ് ആദ്യത്തെ സീരിയലിൽ ഞാൻ അഭിനയിക്കുന്നത്. അതൊരു കുട്ടികളുടെ സീരിയലായിരുന്നു. 4 കുട്ടികളായിരുന്നു ആ സീരിയലിലെ മെയിൻ കഥാപാത്രങ്ങൾ. അതിൽ 3 ആൺകുട്ടികളും 1 പെൺകുട്ടിയും ആയിരുന്നു അതിന്റെ പ്രധാന കഥാപാത്രങ്ങൾ. അന്ന് ശരിക്കും ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയൊരു കഥാപാത്രമായിരുന്നു അത്. ഞങ്ങള് കുറെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും പല കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതും അങ്ങനെയൊക്കെ എന്താ സൈക്കിൾ ഓടിച്ച് അവിടെ ഇവിടെയൊക്കെ പോയി പല കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതും അങ്ങനെയൊക്കെ വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു അത്. അതിനുശേഷം അവിടെ നിന്ന് പരിചയപ്പെട്ട് പല ആളുകളും ടെലിഫിലിംസിനായിട്ട് വിളിച്ചു. അത് കഴിഞ്ഞ് സീരിയലുകൾ തുടങ്ങി. അന്ന് 13 എപ്പിസോഡ് വരുന്ന സീരിയലുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. അങ്ങനെ ടെലിഫിലിമിൽ നിന്നും സീരിയലിലേക്ക് കടന്നു 13 എപ്പിസോഡ് സീരിയൽ ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞ് മെഗാ സീരിയലിന്റെ കാലമായി. അപ്പോ 50 എപ്പിസോഡ്, അത് കഴിഞ്ഞ് 75 എപ്പിസോഡൊക്കെ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്ന മെഗാ സീരിയലിന്റെ ആ ഒരു ദൈർഘ്യം. പിന്നീട് അത് 300 എപ്പിസോഡായി, 1 കൊല്ലം നീണ്ടുപോകുന്ന സീരിയലായി. പിന്നെ 500, ഇപ്പോ 1000, 1500 എപ്പിസോഡ് വരെ പോകുന്ന മെഗാ സീരിയലിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായിരുന്നു സീരിയലിന്റെ എന്റെ ഒരു യാത്ര എന്ന് പറയുന്നത്. ഇതിനിടയിൽ സിനിമകളും പലതും ചെയ്യാനുള്ള അവസരമുണ്ടായി. അതിലും വളരെ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും, അതായത് ഡ്യൂറേഷൻ ചെറുതായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും പലരും നോട്ട് ചെയ്യുന്ന തരത്തിലുള്ള കുറെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ളത് എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഏകദേശം 15 സിനിമകളിൽ അഭിനയിച്ചു. സീരിയലുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ 100-ൽ അധികം സീരിയൽ ചെയ്തിട്ടുണ്ടാവും എന്നാണ് എന്റെ ഒരു ഓർമ്മ. കാരണം അന്ന് അറിയില്ലായിരുന്നു ഇത്രയും കാലം എനിക്ക് ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ 1 എണ്ണം കഴിഞ്ഞ് അടുത്ത സീരിയൽ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അത് നോട്ട് ചെയ്ത് വെക്കേണ്ടതായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. അപ്പം ഇതാണ് എന്റെ ഒരു അഭിനയ ജീവിതത്തിന്റെ ഒരു യാത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 33 വർഷമായി ഞാൻ ഈ സീരിയൽ സിനിമാ രംഗത്ത് നിൽക്കുന്നു. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. നമുക്കൊരു കോള് വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: നമസ്കാരം.
2: ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്തെ
1: ഓമന മാഡം.
2: അതെ അതെ, ആകാശവാണി തിരുവനന്തപുരത്തിന്റെ ആരാധികയാണ്. എല്ലാ പരിപാടികളും കേൾക്കും, കത്തലും പാർട്ടിസിപ്പേറ്റും. അവിടെ പോയി ഒരു പരിപാടി അവതരിപ്പിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്.
1: ആണോ?
2: സായന്ധനം എന്നൊരു പ്രോഗ്രാം ഉണ്ട് വയോജനങ്ങൾക്കായി, അതിലൊന്ന് പങ്കെടുത്തിരുന്നു. എനിക്ക് ആകാശവാണിയാണ് എന്റെ ജീവനെന്ന് പറയാം.
1: ഇപ്പോ സീരിയലുകളുടെ കാലത്ത് എന്തുകൊണ്ടാണ് ആകാശവാണി ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം?
2: ഞാനിന് 56 വർഷമായി. എന്റെ 10 വയസ്സ് മുതല് ആകാശവാണിയിലെ ആരാധന കേൾക്കുന്ന പരിപാടികളൊക്കെ വിജ്ഞാന പ്രവരും പാട്ട് മാത്രമല്ല, വിജ്ഞാനപ്രദങ്ങളായ ഒരുപാട് പരിപാടികൾ തിരുവനന്തപുരം നിലയത്തിലുണ്ട്.
1: മാഡത്തിന്റെ ഹോബീസ് എന്തൊക്കെയാണ്?
2: വായിക്കും. വായിച്ചാല് ഇവിടെ വായനശാലയുണ്ട്, കസ്തൂർബാ സ്മാരക വായനശാല. അവിടെ പുസ്തകങ്ങൾ എടുത്ത് വായിക്കും. അവരുടെ വായനാ മത്സരം എന്നൊരു പ്രോഗ്രാം ഉണ്ട്, അത് കേരള ലൈബ്രറി കൗൺസിൽ നടക്കുന്നത്. അതിന് എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട്. 2 പ്രാവശ്യം എനിക്ക് താലൂക്ക് തലത്തിൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു വായനശാല ഇവിടെ അടുത്തുണ്ട്, അത് ഓണാഘോഷവും BSC ക്ലാസ്സും ഒക്കെ ഉണ്ട്. അത് ആശാ റിക്രിയേഷൻ ക്ലബ് AR CM ചുരുക്കപ്പെടുന്നത് യുവജന കൂട്ടായ്മ അവര് ഒരു 85 മുതൽ തുടങ്ങിയതാണ്. അവിടെ അംഗമാണ്, അടുത്ത വീടിന്റെ തൊട്ടടുത്താണ്. അവിടെ വായനശാല മാത്രമാണ്. ഓണാഘോഷവും മറ്റ് ഹോബീസൊക്കെ ഇഷ്ടമുള്ള വായനാദിനൊക്കെ അവിടെ വളരെ വിപുലമായി ആഘോഷിച്ചിരുന്നു.
1: ഇപ്പൊ അധികം കാണാൻ കഴിയാത്ത പല കാര്യങ്ങളാണ് മാഡം ഇപ്പൊ പറഞ്ഞത്. ആകാശവാണി സ്ഥിരം കേൾക്കാറുണ്ട്, വായനാശീലമുണ്ട്. മാഡം ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോ എന്തായാലും പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോ ഇപ്പോഴത്തെ പാട്ടുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ പാട്ടുകൾ കേൾക്കാറുണ്ടോ? പുതിയ പാട്ടുകൾ കേൾക്കാറുണ്ടോ?
2: പുതിയ പാട്ടുകളൊക്കെ ഇടയ്ക്കിടെ വരാറുണ്ട്. ചില പാട്ടുകളൊക്കെ അല്പം നിലനിൽക്കുന്ന പാട്ടുകളാണ്. പഴയ കാല പാട്ടുകളാണ്. ഇപ്പോ എത്രയോ കാലത്തിന് മുമ്പുള്ള പാട്ടുകളാണ് ഇപ്പോഴും പലരും ചോദിക്കുന്നത്.
1: ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് ഏതാണ്?
2: ആദർശം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ശ്രീമതി കെ സുദർശന സൈറ്റിച്ചിന് അന്തരിച്ചിട്ട് ഒരു വർഷമാകാൻ പോകുന്നു. 30th ഈ വരുന്ന വയനാട് ദുരന്തത്തിന്റെ അന്നാണ് ടീച്ചർ മരിച്ചത്. അതോടുകൂടി അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന PS ഓർമ്മയായിട്ട് ഒരു വർഷമാകാൻ പോകുന്നു. അപ്പൊ ഇവരുടെ അതിന് മലയാളത്തിന്റെ ആദ്യ വനിതാ മന്ത്രി KR ഗൗരിയമ്മ 11th മരിച്ച ചരമവാർഷികം. അപ്പൊ ഇവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ലേലം എന്ന ചിത്രത്തിലെ ഉരുകി ഉരുകി അനുസ്മരണമാണ്. ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ്.
1: ഓക്കെ,
2: സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം.
1: ഓക്കെ, മാഡത്തിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നല്ല അറിവുകൾ പകർന്നു തന്നു, നല്ല ഒരു സമയമായിരുന്നു. താങ്ക് യു മാഡം.
2: ഓക്കെ, താങ്ക് യു.

0: പോലീസ്.
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
5: മൂന്നാം വയസ്സിൽ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഭരതനാട്യമാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് മോഹിനിയാട്ടം, കുച്ചിപ്പുടി, പിന്നെ കുറച്ച് കഥകളി ഒക്കെ പഠിക്കാൻ കഴിഞ്ഞു. ഏകദേശം ഒരു 2,000+ വേദികളിൽ നൃത്തം അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു കണക്ക്. എൻ്റെ ഗുരുക്കന്മാർ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഭരതനാട്യം, അതിൻ്റെ കൂടെ മോഹിനിയാട്ടവും. കുച്ചിപ്പുടിക്ക് എനിക്ക് ഓൾ ഇന്ത്യ ലെവലില് ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴും എനിക്ക് ഡാൻസിൽ കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു താല്പര്യം തോന്നിയിട്ടാണ് ഞാനിപ്പോൾ MFA ചേർന്നിരിക്കുന്നത്. ഭരതനാട്യം MFA ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫൈനൽ ഇയറായി. അതാണ് നൃത്തത്തിനെ കുറിച്ചുള്ള എൻ്റെ ഒരു വിശേഷങ്ങൾ പങ്കിടാൻ പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്. ഒരു ശ്രോതാവ് വിളിക്കുന്നുണ്ട്, ഏതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഗാനം എന്ന് നോക്കാം. ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
6: നമസ്കാരം മാഡം.
5: നമസ്കാരം, ആരാണ്?
6: എന്റെ പേര് ശൈലജ.
5: ശൈലജ, മാഡം എവിടുന്നാ വിളിക്കുന്നത്?
6: ഞാൻ
5: ഓക്കെ, എന്റെ നാടും അതിനടുത്ത് തന്നെയാണ്. ആ, ഞാനിപ്പോൾ കുണ്ടമൺകടവിലാണ് താമസിക്കുന്നത്. അപ്പൊ എന്റെ അയൽക്കാരിയാണ്. മാഡം എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യായിരുന്നു?
6: ഇല്ല, ഞാൻ വീട്ടമ്മയാണ്.
5: ഓക്കെ, ആ, സീരിയലുകൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്, സിനിമകളും അതിന്റെ ഒപ്പം ചെയ്യുന്നുണ്ട്. ആ, അപ്പോ മാഡത്തിന്റെ ഒഴിവ് സമയങ്ങളിൽ എന്തൊക്കെയാ ചെയ്യാറുള്ളത്?
6: ഞാൻ
5: പാട്ട് കേൾക്കലല്ലാതെ വേറെ എന്തൊക്കെയാണ് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങള്? ആണോ? ആഹാ, അപ്പൊ വീട്ടില് കൃഷി ചെയ്യുന്ന പച്ചക്കറിയാണോ കൂടുതൽ ഉപയോഗിക്കാറുള്ളത്? എന്താണ് പണ്ടത്തെ കാലത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് മനസ്സിൽ വരുന്ന എന്ത് കാര്യമാണ്? നമുക്ക് ഇന്ന് ഇല്ല, പണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
6: സഹോദരങ്ങള് അമ്മയാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് പാട്ട് എഴുതി ആകാശവാണിയിൽ അയക്കാനും എല്ലാം. ഓ, അങ്ങനെ അമ്മ ഞങ്ങൾക്ക് പാട്ടാണ്, ഞങ്ങൾ സഹോദരങ്ങളെല്ലാരും നല്ല പാടും.
5: ആഹാ, നമുക്ക് വേണ്ടി ഒരു രണ്ടു വരി പാടാമോ?
6: ഓ, സുന്ദര രാത്രികൾ, സുന്ദര രാത്രികൾ,
5: വളരെ മനോഹരമായിരുന്നു. ഈ പാട്ടാണോ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട്?
6: അതെ, പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. ഈ പാട്ട് തന്നെ എനിക്ക് കേൾക്കാനും ആഗ്രഹം.
5: ഓക്കെ, ശരി, സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ഈ പാട്ട് തന്നെ കേൾപ്പിച്ചു തരാം.
6: ശരി.

0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആരാ സംസാരിക്കുന്നത്?
1: മാഡം, എന്റെ പേര് സിന്ധു എന്നാണ്.
0: മാഡം, എവിടുന്നാ വിളിക്കുന്നത്?
1: ഇവിടെ തിരുവല്ലം വണ്ടിത്തറ എന്ന് പറയും, പാലപ്പൂരം എന്ന് പറയും.
0: തിരുവനന്തപുരത്ത് നിന്ന് അല്ലേ?
1: മാഡത്തിന് സുഖാണോ?
0: എനിക്ക് സുഖാണല്ലോ.
1: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
0: വീട്ടില് ഞാനും മോളും.
1: മാഡം എവിടെ താമസിക്കുന്നത്?
0: ഞാന് വലിയവിള കുണ്ടമൺകടവ്. മോളിപ്പോ പുറത്ത് പഠിക്കുകയാണ്, MBBSന് വിദേശത്ത് പഠിക്കുകയാണ്. ആ, സുഖാണ്. പാട്ട് കേൾക്കലാണോ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണോ? അപ്പൊ അങ്ങനെ ഒരു ഒഴിവ് സമയം കിട്ടുകയാണെങ്കിൽ എവിടെ പോവാനാണ് ഏറ്റവും ആഗ്രഹം?
1: അങ്ങനെ ഇല്ല മാഡം, ഞങ്ങൾ പോകുന്നത് ക്ഷേത്രങ്ങളിൽ മാത്രമേ പോകാറുള്ളൂ.
0: ആ, പണ്ട് മുതലേ എനിക്ക് കാണാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം എന്ന് മനസ്സിൽ തോന്നിയത് ഒരു സ്ഥലം ഏതാണ്?
1: അത് ഊട്ടിയാണ്. ഇതുവരെയും പോയിട്ടില്ല.
0: ആ,
1: പണ്ട് ചെറുതിലെ ഇഷ്ടമാണ്, പക്ഷെ ഇതുവരെ ഞാൻ അവിടെ ഊട്ടിയിൽ പോയിട്ടില്ല.
0: ആണോ?
1: ദിവസം പോകണമെന്നുണ്ട്.
0: അധികം വൈകാതെ തന്നെ അതിനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം.
1: മാഡം,
0: ഇപ്പോൾ സ്നേഹപൂർവം ശ്യാമ എന്ന് പറഞ്ഞ സീരിയലും പിന്നെ ചട്ടമ്പി പാറു എന്ന് പറഞ്ഞ സീരിയലും ചെയ്യുന്നുണ്ട്. ഓണമൊക്കെ വരാറായില്ലേ, അപ്പൊ എന്തൊക്കെയാണ് ഓണത്തിനുള്ള പരിപാടികൾ? കുട്ടിക്കാലത്ത് എന്തൊക്കെയായിരുന്നു ഓണത്തിന് ചെയ്യാറുള്ളത്? ആ, ഇപ്പൊ അതൊക്കെ നമുക്ക് സ്ക്രീനിൽ മാത്രമേ കാണാനുള്ളൂ അല്ലേ? ആ, അപ്പൊ അതൊക്കെ ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട് അല്ലേ?
1: ഇപ്പൊ
0: മാഡത്തിന് ഇന്ന് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് ഏതാണ്?
1: എനിക്ക് സൂപ്പർമാൻ സിനിമയിലെ ഓണത്തുണ്ണി പാടാ

0: ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ആകാശവാണിയും ഞാനുമായുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് അത് തുടങ്ങിയത് സ്കൂൾ കാലഘട്ടത്തിലാണ്. ബാലലോകം എന്ന പരിപാടിയിലാണ് ഞാൻ ആദ്യമായിട്ട് പാട്ട് അവതരിപ്പിക്കുന്നത്. അന്ന് സ്കൂളിൽ നിന്ന് ഞങ്ങൾ കുറച്ച് കുട്ടികളെ ആകാശവാണിയിലേക്ക് കൊണ്ടുവന്ന്. അതിനെക്കുറിച്ച് കൂടുതൽ ഓർമ്മകളൊന്നും എൻ്റെ മനസ്സിലില്ല. എന്നാലും അങ്ങനെ

0: ഒരു പരിപാടി അവതരിപ്പിച്ചു എന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഡ്രാമ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ഇവിടെ നാടകങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടി. അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ വോയിസ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശബ്ദത്തിലൂടെ ഭാവങ്ങൾ അവതരിപ്പിക്കുക, അത് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ അഭിനയിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ വോയിസ് നൽകുക എന്നുള്ളത്. പലപ്പോഴും ഞാൻ അഭിനയിക്കുന്നതിൻ്റെ അത്രയും ആ ഒരു എഫക്റ്റ് ഞാൻ ശബ്ദം നൽകുന്നതിൽ കിട്ടാറില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ വളരെ അതിശയത്തോടെ കാണുന്ന ആൾക്കാരാണ് ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, വോയിസ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. പാട്ടുകാരെയും ഞാൻ വളരെ അതിശയത്തോടെ കാണുന്ന ആളുകളാണ്. ചിത്ര ചേച്ചിയും സുജാത ചേച്ചിയൊക്കെ ഓരോ ഭാവങ്ങൾ അവരുടെ ശബ്ദത്തിലൂടെ കൊണ്ടുവരുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നാറുണ്ട്. അപ്പോൾ എനിക്കും ചെറിയ രീതിയിൽ ആണെങ്കിലും എനിക്ക് ഈ ആകാശവാണിയിലെ ഡ്രാമകൾ അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഞാൻ വളരെയധികം ശ്രദ്ധയോടെ അതൊരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കിയാണ് ഞാൻ ഇതിലെ പരിപാടികൾ അവതരിപ്പിക്കാറുള്ളത്. അടുത്ത കോള് ആരുടെയാണെന്ന് നോക്കാം. ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
1: ഞാൻ, എന്റെ പേര് ലക്ഷ്മി എന്നാണേ മാഡം. ഞാന് നെയ്യാറ്റിൻകരയിൽ നിന്ന് വിളിക്കുന്നതാണേ. എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
0: പാട്ട് ഇഷ്ടമുള്ള ആളാണോ? പാട്ട് പാടാറുണ്ടോ?
1: പാട്ട് ഇഷ്ടമാണോ? പാട്ട് പാടാറൊന്നുമില്ല. പാട്ട് ഇങ്ങനെ കേൾക്കും, പാട്ടുകൾ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളിങ്ങനെ നെയ്ത്താണ് ഞങ്ങൾക്ക് ജോലി. അപ്പൊ ഞങ്ങളിങ്ങനെ പാട്ടിട്ടിട്ടാണ് ജോലി ചെയ്യുന്നത്. ആകാശവാണിയിലുള്ളവരുടെ അടുത്ത് എനിക്ക് അത് എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ പറയണത്, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ഓരോ ഇഷ്ടത്തിന് ചോദിക്കുന്ന പാട്ടുകൾ ഇങ്ങനെ അപ്പോഴപ്പോഴും ഇങ്ങനെ തരുന്നില്ലേ, അത് അത്രയും പഴയ പാട്ടുകളാ. ചിലവരൊക്കെ പഴയ പാട്ടുകളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അതൊക്കെ അപ്പോഴും എന്നെ പ്ലേ ചെയ്ത് കേൾക്കാൻ പറ്റുന്നത് അനന്തപുരി എഫ് എം മാത്രമാണ്. അനന്തപുരി എഫ് എം സ്റ്റേഷനിലുള്ള എല്ലാവർക്കും എന്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. അതുകൊണ്ട്
0: താങ്ക് യു.
1: മാഡത്തിന്റെ വീട് എവിടെയാണ്?
0: എന്റെ വീട് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത്. വലിയ
1: തിരുവനന്തപുരത്താണ്. പിന്നെ എനിക്ക് വേണ്ട പാട്ട് വടക്കുന്നാഥൻ എന്ന സിനിമയിലെ ഒരു കിളി പാട്ട് മൂളവേ ആ പാട്ടാ വേണ്ടത്.
0: ബാക്കി വരെയും കൂടെ പാടാമോ?
1: അയ്യോ, ബാക്കി വരെ പാടി ശരിയാവില്ല. വേണം, ഞങ്ങൾ പോകുന്ന സമയം വരെയും റേഡിയോ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കും. ജോലിക്ക് വന്ന് പോകുന്ന സമയം, പോകുന്ന ഒരു 5 മണിയൊക്കെ ആകുമ്പോ ഞങ്ങളൊക്കെ പോകും. അപ്പോഴ് അതുവരെ റേഡിയോ ഇട്ട് കേട്ടോണ്ടിരിക്കും.
0: അതാണ് അറിയാലോ, സമയം അറിയാം.
1: ഓ, പിന്നെ പാചകമൊക്കെ ഇഷ്ടമാണ്. ഞാൻ തന്നെ അല്ല, പാചകം ചെയ്തല്ലേ കൊണ്ടുവരാൻ പറ്റും കഴിക്കാനൊക്കെ.
0: പാചകം ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവം ഏതാണ്?
1: എനിക്ക് പാചകം ചെയ്യാൻ ഏറ്റവും ഇഷ്ടം തോരനാണ്. അതാ വെളുപ്പമുണ്ടല്ലോ.
0: മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു പാചകം ടിപ്പ് പറയാമോ?
1: അയ്യോ മാഡം, അങ്ങനെയൊന്നും ചോദിച്ചു എന്നെ കുഴപ്പിക്കുന്നു. പലതൊക്കെ നോക്കിയെടുത്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് മാഡം.
0: തോരന്റെ രുചി കൂട്ടാനായിട്ട് എന്താണ് ഒരു കാര്യം ചെയ്യാനുള്ളത്?
1: ഞാനങ്ങനെ എല്ലാരും ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ക്യാരറ്റ് ഒക്കെ തോരൻ വെക്കുകയാണെങ്കിൽ കുറച്ച് മസാല കൂടി അതിൽ ചേർക്കാറുണ്ട്, ഒരു മണവും രൂപ കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്കറിയേണ്ടത് മേഡം എന്താണ് പാചകത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്? മേഡം എന്തെങ്കിലും ഒരു പാചകത്തെ എനിക്ക് പറഞ്ഞു തന്നാൽ ഞാനും അതൊന്ന് ട്രൈ ചെയ്യായിരുന്നു.
0: ആണോ? ഞാൻ എന്റെ മകൾക്ക് ഇഷ്ടമുള്ള പാചക വിഭവങ്ങളാണ് ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത്. മോൾക്ക് ഇഷ്ടം നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. പനീർ കറിയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോ ഞാൻ ഏറ്റവും എളുപ്പത്തില് കുക്കറില് പനീർ കറി വെക്കാനായിട്ട് പഠിച്ചു. അതാണ് ഏറ്റവും കൂടുതൽ വെക്കാറുള്ളത്.
1: പാചകത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി മാഡം നല്ലൊരു പാചകം ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്തെങ്കിലും കേക്കണം, മനസ്സിലാക്കണമെന്ന്.
0: സവാളയും തക്കാളിയൊക്കെ കുക്കറിൽ വേവിച്ച് അതെടുത്ത് അരച്ചിട്ട് പിന്നെ പനീറും കുക്കറിലിട്ട് വേവിച്ച് അങ്ങനെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തട്ടിക്കൂട്ടി ഒരു പനീർ കറി വെക്കാറുണ്ട്. അതാണ് എന്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടം.
1: അതിലൂടെ അങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ നല്ല കറിയുണ്ട്. വിളിച്ചതിന് സന്തോഷം, കിട്ടിയതിന് സന്തോഷം.
0: അപ്പൊ ലക്ഷ്മി മാഡത്തിന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇനിയും ആകാശവാണിയിലൂടെ കേൾക്കാൻ സാധിക്കട്ടെ. ഏതായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
1: ഓക്കെ, താങ്ക് യു.

സീരിയൽ നടി ഇന്ദുലേഖ അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം എം കെ ദിലീപ്, നിർവഹണ സഹായം ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.

ഭിന്നശേഷിയുള്ളവർക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഏകീകൃത തിരിച്ചറിയൽ കാർഡാണ് UDID. രാജ്യത്തെവിടെയും ഈ കാർഡ് ആധികാരിക രേഖയായി ഉപയോഗിക്കാം. സർക്കാർ ജോലികളിലെ സംവരണം, ട്രെയിൻ ബസ് യാത്രകളിലെ ഇളവുകൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ സഹായം എന്നിവയ്ക്ക് ഇനി ഓരോ തവണയും സർട്ടിഫിക്കറ്റുകൾ കൊണ്ടു നടക്കേണ്ടതില്ല. അതിനായി ഇന്ന് തന്നെ www.swavalamban.gov.in എന്ന പോർട്ടൽ വഴി അപേക്ഷിക്കൂ. നിങ്ങളുടെ അവകാശങ്ങൾ വിരൽത്തുമ്പിൽ ഉറപ്പാക്കൂ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. ആഹാരരീതികളും ആരോഗ്യവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസറായ ഡോക്ടർ അനിതാ മോഹൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടി പറയാം, 9496596321. ആഹാരരീതികളും ആരോഗ്യവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
4: പോലീസ്?
5: മിസ് സീമ?
4: അതെ.
5: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
4: എന്തിന്? പക്ഷെ ഞാൻ
5: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
4: ഡിജിറ്റൽ അറസ്റ്റ്?
5: 100,000 തന്നാൽ വിട്ടേക്കാം.
4: ഇത്രയും പൈസയോ?
5: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
4: നീ ആ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
5: അയ്യോ,
4: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
6: ഹലോ മമ്മ.
4: ഹായ്.
7: RBI പറയുന്നു,
8: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കൈതപ്രം എഴുതി ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം ഉല്ലാസ പൂങ്കാറ്റ്.

0: സമയം 10 മണി. ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 28, വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ. ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും സംസാരിക്കുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം, ആലപ്പുഴ എന്നീ മെഡിക്കൽ കോളേജുകളിലെ മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജയ എസ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. ഇന്ന് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ദിനമായി നാം ആചരിക്കുകയാണല്ലോ. ഈ ദിനാചരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും ഒപ്പം തന്നെ ഈ വർഷത്തെ പ്രമേയത്തെക്കുറിച്ചും ഒന്ന് പറയാമോ?
3: ജൂലൈ 28, 2026, അത് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ടാണ് ഈ ദിവസം ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. ബറൂച്ച് സാമുവൽ ബ്ലംബർഗ് എന്ന് പറഞ്ഞ ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള അമേരിക്കൻ ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ് ജൂലൈ 28. എന്തുകൊണ്ടാണ് ആ ദിവസം ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് നോക്കാം. 1963 അദ്ദേഹം ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് സാമ്പിളിൽ ഒരു വൈറസിന്റെ അംശം കണ്ടുപിടിച്ചത്. അത് കുറച്ചു നാൾ എടുത്ത് അത് മനസ്സിലാക്കാൻ, അത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞ വൈറസാണ് എന്ന് മനസ്സിലാക്കാൻ സമയമെടുത്തു. അത് കഴിഞ്ഞ് 1969 അദ്ദേഹം തന്നെ അതിന് വാക്സിൻ കണ്ടുപിടിക്കുകയും, ഇത്രയും പ്രധാനമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം എത്രയും പെട്ടെന്ന് ശാസ്ത്രലോകം അത് വിലയിരുത്തുകയും 1976 തന്നെ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുക്കുകയും ചെയ്തു. എന്തുകൊണ്ടും ഉചിതമായ ദിവസമാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ലോകത്തിലെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ദിനമായി എല്ലാവരും ആചരിക്കുന്നത്. ഇന്ത്യയിൽ നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞ് വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു പരിപാടി ജൂലൈ 28, 2018 നമ്മൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ലെറ്റ് അസ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നാണ്. അതായത് ഘട്ടം ഘട്ടമായി ലളിതമായി വിശകലനം ചെയ്ത് നമ്മൾ അതിനെപ്പറ്റി നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ നമ്മുടെ വരുതിയിൽ നിർത്താൻ പറ്റുകയുള്ളൂ. അപ്പോ അവയർനെസ് പ്രിവെൻഷൻ ടെസ്റ്റിംഗ് ട്രീറ്റ്മെന്റ്, ബോധവൽക്കരണം പ്രതിരോധം പരിശോധന ചികിത്സ, ഇതെല്ലാം നമ്മൾ ഏറ്റവും ലളിതമായ രീതിയിൽ നമ്മൾ ഈ വർഷം മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കാവുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കുകയും നോക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം.
2: മാഡം, ഈ ഹെപ്പറ്റൈറ്റിസിന്റെ പകർച്ചാരീതികളെ കുറിച്ച് ഒന്ന് പറയൂ.
3: പൊതുവെ 5 തരത്തിലാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസ്, A, B, C, D, E. അതിൽ AE ഒരു തരത്തിലെ സ്വഭാവക്കാരും BCD കൂടുതൽ സിവിയർ ആയിട്ടുള്ള സ്വഭാവക്കാരുമാണ്. AE ജലത്തിൽ കൂടി പകരുന്നു, അത് കൂടുതൽ മൈൽഡ് ആയിട്ടുള്ള അസുഖം ആണ് ഉണ്ടാക്കുന്നത്. രോഗബാധിതന്റെ മലകണികകൾ വഴിയാണ് വൈറസ് മറ്റുള്ളവരിലേക്ക് ജലം, ഭക്ഷണം എന്നിവ വഴി എത്തുന്നത്. വ്യക്തി ശുചിത്വമാണ് പരമപ്രധാനം. ലോകത്തെ എല്ലാ സ്ഥലത്തെ ഫുഡും ഇപ്പോൾ കേരളത്തിൽ ലഭ്യമാണ്. സ്ട്രീറ്റ് ഫുഡ് തന്നെ, പാനിപൂരി, ബേൽപൂരി, അങ്ങനത്തെ ഒരുപാട് സാധനം എല്ലാം നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോഴാണ് ഇതൊക്കെ കൂടുതൽ വരാൻ സാധ്യത ഇപ്പോൾ കൂടി വരുന്നത്. പണ്ട് ഈ കേരളത്തിൽ കാണുന്ന ഒരു അസുഖമല്ല, ഇപ്പോഴും ഈ തീർത്തും ഇല്ല എന്ന് തന്നെ പറയാം. ഒരുപാട് കാണുന്നുണ്ട്. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴുകിയോ എന്നറിയാൻ യാതൊരു മാർഗവും ഇല്ല. അതുകൊണ്ട് സാലഡ്സ്, ഫ്രൂട്ട്സ് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് സുരക്ഷിതം. ഇതുവഴി ടേപ്പ് വോം, ഹൈഡാറ്റഡ് സിസ്റ്റ് എന്നുള്ള അസുഖത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. ഇനി BCD എന്ന് പറയുന്ന വൈറസ് രക്തത്തിൽ കൂടെയാണ് പകരുന്നത്. അണുബാധയുള്ള നീഡിൽ, ബ്ലഡ്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം ഇവയിൽ കൂടിയാണ് പകരുന്നത്. BCD വൈറസ് അകത്ത് കടന്നാൽ 6 മാസത്തിലധികം കാലം അകത്ത് നിൽക്കാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, ലിവർ ക്യാൻസർ എന്നിവ വരാനും സാധ്യതയുണ്ട്.
2: മാഡം, ഒരു വ്യക്തിക്ക് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? ഇതിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
3: അതായത് സിംപ്റ്റംസ്, അപ്പൊ പ്രോഡ്രോം എന്ന് പറയും. അതായത് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള കുറച്ച് ലക്ഷണങ്ങൾ, 2-3 ദിവസം ചെറിയ ഒരു പനി, ചെറിയ ക്ഷീണം, ശരീരവേദന, മൈൽഡായിട്ടുള്ള ജോയിന്റ് പെയിൻ, വിശപ്പില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പിന്നെ ചെറിയ ഓക്കാനം, കുറച്ച് ഛർദ്ദില്, അപ്പൊ എപ്പോഴും കിടക്കുന്നു 2-3 ദിവസം. അപ്പൊ ഇത് കഴിഞ്ഞാല് നമ്മൾ അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഇപ്പം അതില് ഈ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ മഞ്ഞ കണ്ടു തുടങ്ങും. അപ്പോഴാണ് ആളിന് മനസ്സിലാവുന്നത്, ചിലപ്പോൾ രാവിലെ കണ്ണാടി നോക്കുമ്പോൾ കണ്ണ് മഞ്ഞയായിരിക്കും, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം മഞ്ഞ കളർ കൂടുതൽ തോന്നും, അപ്പൊ നോക്കുമ്പോഴാണ്. പക്ഷെ മഞ്ഞ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പുള്ള പ്രോഡ്രോമില് എല്ലാ സിംറ്റംസും മാറി ആളിന് നല്ല വിശപ്പ് വരും, ക്ഷീണം മാറും, മഞ്ഞപ്പിത്തം ഉള്ള മാത്രമേ കാണൂ, വിശപ്പൊക്കെ നല്ലോണം ഉണ്ടാവും. അപ്പൊ മഞ്ഞ പക്ഷെ പിന്നെ കുറച്ചൊന്ന് കൂടി മൂന്നാല് ദിവസം കഴിയുമ്പോൾ തന്നെ കുറയും. പക്ഷേ ചില സിറ്റുവേഷനിൽ മാത്രമാണ് ഇത് സിവിയർ ആയിട്ട് വരുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാല്, രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഈ പ്രോഡ്രോം ചിലർക്ക് കാണൂല, നേരെ മഞ്ഞപ്പിത്തമായിരിക്കും. മഞ്ഞപ്പിത്തം തുടങ്ങിയാലും ഓക്കാനവും ഛർദിലും മാറുന്നില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഹോസ്പിറ്റലിൽ പോകണം, അടുത്തുള്ള നല്ല ഹോസ്പിറ്റലിലോ പോയിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. എന്താന്ന് വെച്ചാൽ അത് പിന്നെ തന്നെയേ ബെറ്റർ ആവാൻ സാധ്യത കുറവാണ്, അതിന് നല്ല സപ്പോർട്ടും ചികിത്സയൊക്കെ ആവശ്യമുണ്ട്. നോർമൽ ലിവറിലാണ് ഇത് വരുന്നെങ്കിൽ ബെറ്ററായി തന്നെ ശരിയാവാനുള്ള സാധ്യതകളാണ് ഉള്ളത്. പക്ഷേ അടിസ്ഥാനപരമായി അണ്ടർലൈങ് ലിവർ ഡിസീസ് ഉണ്ട്, അതായത് മദ്യം ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വൈറസ് ഓൾറെഡി BOC എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഫാറ്റി ലിവർ, അല്ലെങ്കിൽ ആളിന് അമിത വണ്ണമുള്ള ആളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന മരുന്ന് കഴിക്കുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ചില മരുന്നുകൾ ചില ആൾക്കാർ വെറുതെ വെളുക്കാനായിട്ട് മരുന്ന് കഴിക്കും, ജിമ്മിൽ പോയിട്ട് മസിൽ വെക്കാനായിട്ട് മരുന്ന്, സ്റ്റീറോയിഡ് എന്തെങ്കിലുമൊക്കെ വേറെ തരം മരുന്നുകൾ എന്ത് കഴിച്ചാലും അത് ലിവറിലാണ് ആദ്യം പോകുന്നത്, അത് അകത്ത് കിടന്ന് അത് പ്രശ്നം ഉണ്ടാക്കുക. അപ്പൊ അങ്ങനത്തെ മരുന്നുകളൊക്കെ കഴിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെയാണ് മഞ്ഞപ്പിത്തം വന്ന് വലിയ കൂടിയ രീതി വരുന്നത്. ഇതൊന്നും ഇല്ലാതെ തന്നെ ചെറിയ കുട്ടികളും മഞ്ഞപ്പിത്തം വന്ന് കൂടാറുണ്ട്. അത് വൈൽഡ് ടൈപ്പ് ഓഫ് വൈറസ് എന്ന് പറയും, വളരെ ചുരുക്കം ഈ വൈറസിന്റെ വൈൽഡ് ടൈപ്പ് എന്ന്. അത് വന്നാലും ലിവർ ഫെയിലിയറിലേക്ക് പോകാം.
2: മാഡം, ഈ രോഗത്തിന്റെ സങ്കീർണതകളെ കുറിച്ച് ഒന്ന് പറയൂ.
3: കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കരള് ചുരുങ്ങാം, പിന്നെ അത് ഇതുപോലെ ഹെപ്പറ്റോ റീനൽ എന്ന് പറയും, അടുത്തുള്ള കിഡ്നിയും ബാധിക്കാം, പിന്നെ ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി എന്ന് പറയും ബ്രെയിനെ ബാധിക്കാം. ഇത് കൂടാതെ തന്നെ ക്യാൻസർ ഉണ്ടാവാം, ഞരമ്പില് ബ്ലോക്ക് ഉണ്ടാവാം, വയറിൽ വെള്ളം, പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പൊ അതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം. വൈറസ് വന്നു കഴിഞ്ഞാൽ 6 മാസത്തിലധികം കിടക്കുന്നു, ശരീരത്തിൽ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് ക്രോണിക് എന്ന് പറയും. എക്കും ഇക്കും അങ്ങനെ ഒരു പ്രശ്നമില്ല. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി ആണ് ക്രോണിക് ആവാനുള്ള സാധ്യത കൂടുതൽ. അപ്പം നമ്മൾ മഞ്ഞപ്പിത്തം വന്ന് അത് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും പോയി എന്ന്. പക്ഷേ 6 മാസം കഴിഞ്ഞ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, സിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, അതുണ്ടോ ഇല്ല. സാധാരണഗതിയിൽ സി വളരെ മൈൽഡ് ആയിട്ടാണ്, ചെറിയ മഞ്ഞപ്പിത്തേ കാണും, അറിയത്തില്ല. ബി അങ്ങനെയല്ല, നല്ല രീതിയിൽ മഞ്ഞപ്പിത്തത്തിൽ വരും. ചുരുക്കം ചിലത് സൈലന്റ് ആയിട്ടും വരും, അറിയാതെ കിടക്കും. ഈ ഹെപ്പറ്റൈറ്റിസ് ബി വന്നു കഴിഞ്ഞാൽ 95% ക്ലിയർ ആവും, 6 മാസം കഴിയുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. സി ആണെങ്കിൽ 5% മാത്രമേ ക്ലിയർ ആവും, 95% ആൾക്കാർക്കും അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് ട്രീറ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ സങ്കീർണതകൾ എന്തുകൊണ്ടാണ്, എന്തിനാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്, അത് വെറുതെ അല്ലേ തിരിക്കും. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കയ്യോ കാലോ മുറിഞ്ഞു, അപ്പൊ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറണമെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി, സി, HIV ഇത് മൂന്നും നോക്കിയാലേ തിയേറ്ററിൽ അത് ചെയ്യൂ, അപ്പോഴാണ് കണ്ടുപിടിച്ചത്, ശരി അത് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയല്ല, അറിയാതെ അകത്ത് കിടക്കുന്ന പൂച്ച പാല് കുടിക്കുന്ന പോലെ നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. അത് അകത്ത് കിടന്ന് കരള് പതിയെ പതിയെ ചുരുങ്ങി ചുരുങ്ങി മദ്യപാനികളെ പോലെയുള്ള സിറോസിസ് വന്നതിന് ശേഷം പിന്നെ വന്നിട്ട് നമുക്ക് അധികം ചികിത്സ അതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് മുമ്പ് ആദ്യമേ തന്നെ വന്ന് അതിന്റെ ടെസ്റ്റുകൾ ചെയ്യണം.
2: മാഡം, ഈ രോഗത്തിന്റെ പരിശോധനാ രീതികൾ എന്തെല്ലാമാണ്?
3: ഹെപ്പറ്റൈറ്റിസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്, നമ്മളിപ്പോ ഒരുപാട് പേര് ഈ ഗൾഫിലൊക്കെ പോകുന്ന മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അയ്യോ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ്, ഹെപ്പറ്റൈറ്റിസ് സി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്, അവർ ഗൾഫിൽ പോകാറുണ്ട്. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ SGOT, SGPT അല്ലെങ്കിൽ ബിൽറുബിൻ കൂടിയിരിക്കും, അപ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് ബി സി, എന്തുകൊണ്ടാണ് ഈ ലിവർ ഫംഗ്ഷൻ കൂടിയെന്ന് നോക്കി അപ്പം അറിയുന്നു ഹെപ്പറ്റൈറ്റിസ് ബി സി. പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ലിവറിൽ ചെറിയ ഫാറ്റി ലിവർ ഉണ്ട്, ഇല്ലെങ്കിൽ സിറോസിസിന്റെ തുടക്കമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലിവറിൽ ഒരു ചെറിയ ഒരു ലീഷൻ കാണുന്നു, അപ്പോഴൊക്കെ നോക്കുമ്പോഴും ഹെപ്പറ്റൈറ്റിസ് സി ഒക്കെ പോകും. പിന്നെ AFP എന്ന് പറഞ്ഞ ഒരു ട്യൂമർ മാർക്കർ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി സി വന്നു കഴിഞ്ഞാൽ 6 മാസത്തിലൊരിക്കൽ നിങ്ങൾ നിർബന്ധമായി ഡോക്ടർ പോയി കാണുകയും റുട്ടീനായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുക അത്യന്താപേക്ഷിതമാണ്.
2: മാഡം, ഈ രോഗം പിടിപെടാതിരിക്കുവാനായി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്?
3: ഹെപ്പറ്റൈറ്റിസ് എ, ഇ എന്നുള്ളത് ജലത്തിൽ കൂടെ വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന് ശുചിത്വം, ഏറ്റവും പ്രധാനപ്പെട്ടത്. എക്ക് വാക്സിൻ ഉണ്ട്, അത് ഹെപ്പറ്റൈറ്റിസ് എ മുമ്പ് നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നതാണ്, പക്ഷെ ഇപ്പൊ വരുന്നുണ്ട്. വൈൽഡ് വൈറസിൻ്റെ ഇത് വാക്സിൻ എടുക്കുന്ന എന്തുകൊണ്ട് പ്രതിരോധ ശേഷിക്കും നല്ലതാണ്. പിന്നെ കേരളത്തിന് പുറത്തോട്ട് പോകുന്നവർക്ക്, പല കുട്ടികളും പഠിക്കാൻ പുറത്തോട്ട് പോകുമ്പോഴാണ് അവർ ഈ പാനിപ്പൂരി കഴിക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് പേര് വരാറുണ്ട്. ട്രെയിനിലിരുന്ന് ട്രെയിനിൽ കൊണ്ടുവരുന്ന സാധനം കഴിച്ചിട്ട് വളരെ അസുഖം കൂടിയൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കേരളത്തിന് പുറത്തോട്ട് പഠിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ അവരെ ഉപദേശിക്കുക, നമ്മുടെ അടുത്ത് വരുന്നവരോട് പറയാറുണ്ട്, നിങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എ, ചിക്കൻ പോക്സ്, ടൈഫോയിഡ് ഈ മൂന്ന് വാക്സിൻ നിങ്ങൾ നിർബന്ധമായി എടുക്കണം എന്ന് പറയാറുണ്ട്. അപ്പം എയുടെ അതാണ്. പിന്നെ ഇ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു അസുഖമായിട്ട് കാണാറില്ല, പക്ഷേ ഇതുപോലെ കേരളത്തിന് പുറത്ത് ഹെപ്പറ്റൈറ്റിസ് ഇ ഉണ്ട്, ഇയുടെ വാക്സിൻ ഉണ്ട്, ചൈനീസ് വാക്സിനാണ്, വളരെ എക്സ്പെൻസീവ് ആണ്. ഈ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ഡേഞ്ചർ ഉണ്ടാക്കുന്നത് പ്രഗ്നന്റ് വിമനാണ്. പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഹെപ്പറ്റൈറ്റിസ് ഇ ആ കുട്ടിയുടെ ശരീരത്തിൽ വളരെ വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്. മരണം വരെ സംഭവിക്കുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ഇ പ്രഗ്നൻസിയിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ നമ്മൾ എല്ലാവരും 2011 മുമ്പ് ജനിച്ച എല്ലാവരും HBSAG എന്നുള്ള ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വാക്സിൻ 3 ഡോസ് ഉണ്ട്. ഫസ്റ്റ് ഡോസ് 1 മാസം, സെക്കൻഡ് ഡോസ് 1 മാസം, പിന്നെ തേർഡ് ഡോസ് 6 മാസം കഴിഞ്ഞ് എടുക്കുന്നത്. എന്തുകൊണ്ട് ഇഫക്റ്റ്? നമ്മളെല്ലാവരും വീട്ടിലൊരു കുട വാങ്ങിച്ചു വെക്കുന്ന പോലെയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ എടുക്കുന്നത്. ബിക്കോസ് ആ വൈറസിന് കരൾ ചുരുങ്ങാനും ലിവർ ക്യാൻസർ ഉണ്ടാക്കാനും വരെ സാധ്യത ഉള്ള വൈറസാണ്. വൈറസ് അല്ല ആ വാക്സിനുള്ളത്, പാർട്ടിക്കിൾ വാക്സിൻ എന്ന് പറയും. വൈറസിന്റെ ഒരു കോട്ട് മാത്രമാണ് അതിലുള്ളത്. അതുകൊണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇൻഫെക്ഷൻ വരില്ല. പക്ഷെ നല്ല പ്രൊട്ടക്ഷൻ ഉള്ള വാക്സിനാണ്. അത് നമ്മളെല്ലാവരും ടെസ്റ്റ് ചെയ്യുകയും എടുക്കുകയും വേണം. അത് നമ്മൾ ലിവർ ക്യാൻസറിന്റെ റിസ്ക് ഇപ്പം പല സ്ഥലത്തും കൂടി വരികയാണ്. അത് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് നല്ല പങ്കുണ്ട്. നമ്മൾ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ വളരെ പ്രൊട്ടക്ഷൻ അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ വാക്സിൻ എന്ന് പറയുന്നത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള സാധനം. ഏത് കാര്യവും വരാതിരിക്കാൻ ഒരു വഴിയുണ്ടെങ്കിൽ നമ്മൾ അത് എപ്പോഴും അത് ചെയ്യണം. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ആണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഹെപ്പറ്റൈറ്റിസ് ബി, നമ്മൾ ഇന്ത്യ മീസോ എൻഡമിക് കൺട്രി എന്നാണ് പറയുന്നത്. അതായത് 4 മുതൽ 8% ആൾക്കാർ, 100 പേരെ ടെസ്റ്റ് ചെയ്താൽ 4 മുതൽ 8 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആയിരിക്കും. പലർക്കും അറിയാതെ കിടക്കുന്ന, അവർ പിന്നെ സിറോസിസ് ആയിട്ടോ രക്തം ഛർദ്ദിച്ചിട്ടോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വയറിൽ വെള്ളം കെട്ടിയൊക്കെ വരുമ്പോൾ പലപ്പോഴും കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. എന്നല്ല കാര്യമില്ല എന്നല്ല, വളരെ കുറച്ചേ ആ സമയം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ നേരത്തെ തന്നെ എല്ലാവരെയും ഹോൾ കൺട്രി വാക്സിൻ ചെയ്തു. തൈവാനിൽ ഇതുപോലെ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. 25-30 വയസ്സുള്ള ആൾക്കാരിൽ 4% ലിവർ ക്യാൻസർ വെച്ച് മരിക്കാൻ തുടങ്ങിയ സമയത്ത് ഹോൾ കൺട്രി വാക്സിനേറ്റ് ചെയ്തപ്പോൾ ലിവർ ക്യാൻസർ എന്നുള്ള അസുഖം തന്നെ ഇപ്പം അവിടെ വളരെ കുറച്ചേ ഉള്ളൂ. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് വാക്സിൻ. അത് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കാര്യമാണ്. സിക്ക് വാക്സിൻ ഇല്ല. HIV പോലുള്ളൊരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് സി. അത് മാറിക്കൊണ്ടേയിരിക്കും വൈറസ്. അതിന് വാക്സിൻ ഇല്ല. എക്ക് വാക്സിൻ ഉണ്ട്, ഇക്ക് വാക്സിൻ ഉണ്ട്, ബിക്ക് വാക്സിൻ ഉണ്ട്. ഇതെല്ലാം എടുക്കാവുന്നതാണ്.
2: മാഡം, ഈ രോഗത്തെ ചെറുക്കുവാനായി സർക്കാർ തലത്തിൽ നൽകി വരുന്ന സേവനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
3: നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെ വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ളതാണ്. അല്ലെ, ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ചികിത്സ ആവശ്യമായി വരുമ്പോൾ അത് ജീവിതകാലം മുഴുവൻ അതിന്റെ മരുന്ന് കഴിക്കേണ്ടതാണ്. അത് വൈറസിനെ സപ്രസ് ചെയ്ത് വെക്കുന്ന മരുന്നാണ്. അത് തുടർച്ചയായി കഴിക്കേണ്ടതാണ്. അത് 1500 രൂപയുടെ മരുന്ന്. ഗവൺമെന്റ് ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. ഈ ടെസ്റ്റുകളെല്ലാം പബ്ലിക് ഹെൽത്ത് ലാബിൽ ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. PCR ടെസ്റ്റ് 2500 രൂപയുടെ ടെസ്റ്റും ഫ്രീ ആണ്. 6 മാസത്തേക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് സിയുടേത് 3 മാസം മുതൽ 6 മാസം വരെയാണ് അതിന്റെ ചികിത്സ. അത് 1 മാസം ഏകദേശം 10 മുതൽ 15,000 രൂപ വരെയുള്ള മെഡിസിൻസ് ആണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. കൂടാതെ ടെസ്റ്റ് 3000 രൂപയുടെ ടെസ്റ്റ്, PCR ഫ്രീ, അല്ലാതെയുള്ള ടെസ്റ്റുകളും പബ്ലിക് ഹെൽത്ത് ലാബിൽ ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. ഇതിനുവേണ്ടി NVHCP മാത്രമായിട്ടുള്ള മെഡിസിൻ സപ്ലൈ ചെയ്യാനും അതിന്റെ പേഷ്യൻസിന്റെ എൻട്രി രജിസ്റ്റർ ചെയ്യാനും അവരെ കോണ്ടാക്ട് ചെയ്യാനും ഇതിനുവേണ്ടി മാത്രം ഒരു പിയർ സപ്പോർട്ടറെയും ഗവൺമെന്റ് നിയോഗിച്ചിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻസിലാണ് ഗവൺമെന്റ് അതിനുവേണ്ടി ചികിത്സ ചെയ്യുന്നത്. നിങ്ങൾ വന്നാൽ മതി, അതിനുവേണ്ട എല്ലാ സഹായവും ചികിത്സയും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്.
4: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
5: Thank you.
0: ആകാശവാണി.

ഗിരിജാവർമ്മ പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ. മുട്ടറ വി എൻ രവീന്ദ്രൻ വയലിൻ, ആർ വൈദ്യനാഥൻ മൃദംഗം, തിരുവനന്തപുരം കാർത്തികേയൻ ഖടം. ശ്രീ ഗുരു ഗുഹ എന്ന് തുടങ്ങുന്നു ശുദ്ധസാവേരി രാഗം രൂപകതാളം.

ഇതുവരെ കേട്ടത് കെ ഗിരിജാവർമ്മ പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ, മുട്ടറ വി എൻ രവീന്ദ്രൻ വയലിൻ, ആർ വൈദ്യനാഥൻ മൃദംഗം, തിരുവനന്തപുരം കാർത്തികേയൻ ഖടം. രാഗാമൃതത്തിൽ അടുത്തതായി കൃഷ്ണകുമാർ വർമ്മ പാടിയ സ്വാതി തിരുനാൾ കൃതി കൃപയാ പാലയ ശൌര്യേ എന്ന് തുടങ്ങുന്നു. രാഗം ചാരുകേശി, മിശ്രചാപ്പ് താളം

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 11 മണി.
1: ആകാശവാണി.
2: ഹരിതവാണി.

0: കടുവ, കാടിന്റെ കരുത്തും കാനന സൗന്ദര്യവും. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവ ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം. രചന ബാലശങ്കർ അമ്പലപ്പുഴ. കടുവ.
1: കാട് എന്ന ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യകരമായ നിലനിൽപ്പ് കടുവയിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. കാടകത്തിലെ ജീവജാലങ്ങളുടെ അതിജീവനം മാത്രമല്ല, മറിച്ച് തവളകൾ മുതൽ വടവൃക്ഷം വരെയുള്ളവയുടെ പരോക്ഷ സംരക്ഷണം വരെ കടുവകൾ സഹായിക്കുന്നു എന്നതാണ് വസ്തുത. കടുവ സംരക്ഷണം എന്നാൽ കാടിന്റെ ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന് അനുമാനിക്കാം. ഒരു ജനതയുടെ സാംസ്കാരിക സംരക്ഷണം പ്രകൃതി സംരക്ഷണമായും വന്യജീവി പരിപാലനമായും ബന്ധപ്പെട്ട് കിടക്കുന്നു.
2: ഏത് ആവാസ വ്യവസ്ഥയിലും ഇണങ്ങിച്ചേരാനുള്ള പ്രത്യേകത കടുവകൾക്കുണ്ട്. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലും സംസ്കൃതിയിലും നാടോടി കഥകളിലും വേദങ്ങളിലും കടുവ പരാമർശിക്കപ്പെടുന്നുണ്ട്. അത്യധികം വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവിയാണ് ഭാരതത്തിന്റെ ദേശീയ മൃഗമായ കടുവ. മാർജാര വംശത്തിലെ വലിയ പൂച്ചകളാണ് കടുവകൾ. സസ്യഭുക്കുകളെ ഭക്ഷണമാക്കി അവയുടെ എണ്ണം നിയന്ത്രിച്ച് ജൈവ വൈവിധ്യം സന്തുലിതമാക്കി കാടിന്റെ കരുത്ത് കാത്തുസൂക്ഷിക്കുന്നതിൽ കടുവയുടെ പങ്ക് മഹത്തരമാണ്.
1: കടുവ കാടിന്റെ കരുത്ത് എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും ദേശീയ മൃഗമായ കടുവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുമാണ് ജൂലൈ 29 അന്തർദേശീയ കടുവ ദിനമായി ആചരിക്കുന്നത്. ലോക വന്യജീവി നിധിയും ഗ്ലോബൽ ടൈഗർ ഫോറവും ചേർന്നാണ് കടുവ സംരക്ഷണത്തിന് നേതൃത്വം നൽകുന്നത്. കടുവകൾ കാണപ്പെടുന്ന ഭാരതം ഉൾപ്പെടെയുള്ള 13 രാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ 2010 നവംബർ 23 റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഒത്തുചേർന്നാണ് കടുവ സംരക്ഷണത്തിനുള്ള സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടത്.
2: '1972 വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് രൂപീകരിച്ച അതോറിറ്റിയാണ് NTCA അഥവാ ദേശീയ കടുവ സംരക്ഷണ കേന്ദ്രം. കടുവകളുടെ വംശവർദ്ധനവ് ലക്ഷ്യമിട്ട് 1973 പ്രോജക്ട് ടൈഗർ പദ്ധതി ആരംഭിച്ചു. മനുഷ്യവാസ മേഖലകളിൽ കടുവ, പുലി തുടങ്ങിയ ജീവികൾ കടന്നെത്തി സംഘർഷമുണ്ടാക്കുന്ന വേളയിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ NTCA നിഷ്കർഷിച്ചിട്ടുണ്ട്. NTCAയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് കടുവകളെ നേരിടാൻ വനപാലകർക്ക് സാധിക്കും.
1: പാന്തറ ടൈഗ്രിസ് എന്നാണ് കടുവയുടെ ശാസ്ത്രീയ നാമം. ലോകത്ത് ആകെ 9 കടുവകളാണുള്ളത്. ഇതിൽ ബാലി, കാസ്പിയൻ, ജാവൻ കടുവകൾ വംശനാശം സംഭവിച്ചു. ശേഷിക്കുന്നവയിൽ റോയൽ ബംഗാൾ ടൈഗർ എന്ന ബംഗാൾ കടുവ ഉൾപ്പെടുന്ന മലയൻ, സുമാത്രൻ, സൈബീരിയൻ, തെക്കൻ ചൈന കടുവ, ഇൻഡോ ചൈനീസ് എന്നിവ ഭൂമിയിൽ അവശേഷിക്കുന്നു. കടുവകളിൽ 70% കാണപ്പെടുന്നത് ഭാരതത്തിലാണ്.
2: ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന വന്യജീവിയാണ് കടുവ. അവയ്ക്ക് കാട്ടിൽ ജീവന അധീന പ്രദേശങ്ങളുണ്ട്. സാധാരണയായി 10 മുതൽ 12 വയസ്സ് വരെയാണ് കടുവകളുടെ ആയുസ്. ഭക്ഷണം കാട്ടുപോത്ത്, കാട്ടുപന്നി, മാനുകൾ എന്നിവയാണ്. ഒരു പ്രദേശത്തെ കടുവകളുടെ എണ്ണം ആ കാട്ടിലെ ഇരകളുടെ എണ്ണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
1: വേട്ടയാണ് കടുവകൾ നേരിടുന്ന പ്രധാന പ്രശ്നം. ആവാസ വ്യവസ്ഥയുടെ ശോഷണം, ഇരകൾ ലഭ്യമല്ലാതാകൽ, അശാസ്ത്രീയമായ വനവിഭവ ശേഖരണം, വർദ്ധിച്ച ജനസംഖ്യ തുടങ്ങിയ കാരണങ്ങൾ കടുവകളുടെ ജീവന് ഭീഷണിയാകുന്നു.
2: '58 കടുവ സംരക്ഷണ കേന്ദ്രങ്ങളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. കേരളത്തിൽ പെരിയാറും പറമ്പിക്കുളവും ഉൾപ്പെട്ട 2 കേന്ദ്രവും ഓരോ 4 വർഷം കൂടുമ്പോഴും കടുവകളുടെ സെൻസസ് നടത്തുന്നു. ഏറ്റവും ഒടുവിലത്തെ സെൻസസ് പ്രകാരം 3682 കടുവകൾ ഭാരതത്തിലുള്ളതായി വിലയിരുത്തുന്നു. കൂടുതൽ കടുവകൾ കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, കേരളം എന്നിവയാണ്.
1: കടുവകളെ നേരിൽ കണ്ട് എണ്ണം തിട്ടപ്പെടുത്തുക അസാധ്യമായതിനാൽ ശാസ്ത്രീയ മാർഗങ്ങളിലൂടെയാണ് കടുവ സെൻസസ് ഇന്ന് തിട്ടപ്പെടുത്തുന്നത്. ക്യാമറ ട്രാപ്പിംഗ് പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കൃത്യവും ആധികാരികവുമായ വിവരക്കണക്കുകൾ ഇന്ന് ലഭ്യമാക്കാൻ സാധിക്കുന്നുണ്ട്.
2: ഭാരതത്തിന് മാതൃകയാക്കാവുന്ന കടുവ സങ്കേതമാണ്

0: കേരളത്തിലെ പെരിയാർ കടുവ സങ്കേതം. ഒരു കാലത്ത് കടുവകളെ വേട്ടയാടിയിരുന്ന ഉന്നതികളിലെ ആദിമവർഗത്തെ തൊഴിൽ നൽകി അവരുടെ പട്ടിണി മാറ്റി കടുവകളുടെയും കാടിന്റെ മൊത്തം സംരക്ഷണവും ആദിമ വിഭാഗങ്ങൾക്ക് നൽകി മാതൃകയായ പദ്ധതി.
1: ഭാരതത്തിലെ വന്യജീവികളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പ്രധാന നിയമമാണ് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. കരയിലെയും കടലിലെയും മുഴുവൻ ജീവികളെയും ഷെഡ്യൂൾ 1 മുതൽ 5 വരെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന ശ്രേണിയായ ഷെഡ്യൂൾ 1 ആന, കടുവ, കാട്ടുപോത്ത് മുതലായവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവയെ വേട്ടയാടുന്നതും ശരീരഭാഗങ്ങൾ സൂക്ഷിക്കുന്നതും ഇറച്ചി ശേഖരിക്കുന്നതും കുറ്റകരവും ജയിൽ ശിക്ഷ ഉറപ്പാക്കുന്നതുമാണ്. 2 മുതൽ 7 വർഷം വരെ തടവും 25,000 മുതൽ 2,00,000 രൂപ വരെ പിഴയും ഒടുക്കണം.
0: നിയമങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മുടെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും വന്യജീവികളെ സ്നേഹിക്കുന്നതും പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നതും ഭാരതീയ പാരമ്പര്യമായിരുന്നു. ഗരുഡൻ, മയിൽ, ആന, സിംഹം, കടുവ, സർപ്പം എന്നിവയൊക്കെ ദൈവിക പരിവേഷം നൽകി ആരാധിക്കുന്ന ജനത നമുക്കുമുണ്ടായിരുന്നു. വിശ്വാസത്തിന്റെ പേരിൽ സംരക്ഷിച്ച് പരിപാലിക്കുന്ന 1,000,000,000 സർപ്പക്കാവുകൾ നിരവധി ജീവജാലങ്ങളുടെ ആശ്രയ കേന്ദ്രവുമായിരുന്നു. ആർട്ടിക്കിൾ 51A(g) വന്യജീവികളെയും പ്രകൃതിയെയും സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും മൗലിക കടമയാണെന്ന് ഭരണഘടനയും ഓർമ്മിപ്പിക്കുന്നു.
1: എന്തുകൊണ്ട് കടുവ കാട്ടിൽ സംരക്ഷിക്കപ്പെടണം? കടുവകളുടെ പ്രസക്തിയെക്കുറിച്ച് വനം വകുപ്പിൽ നിന്ന് വിരമിച്ച അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററും സ്റ്റേറ്റ് മെഡിസിനൽ പ്ലാൻസ് ബോർഡിൽ കൺസൾട്ടന്റും വന്യജീവി എഴുത്തുകാരനുമായ ശ്രീ എ.ഒ. സണ്ണി.
2: ഗുജറാത്തിലെ ഗിർ വനത്തിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയ ഏഷ്യൻ സിംഹങ്ങളെക്കാൾ രാജ്യത്തിന്റെ കൂടുതൽ വിസ്തൃതമായ ഭൂപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കടുവ തന്നെയാണ് കാട്ടിലെ ചക്രവർത്തി എന്ന സ്ഥാനത്തിന് അർഹൻ. എന്നാൽ കാണുവാനുള്ള ഭംഗിയോ ഗാംഭീര്യമോ അല്ല കടുവയെ കാടിന്റെ ചക്രവർത്തിയാക്കുന്നത്. ശരിക്കും കടുവകൾ കാടിന്റെ കാവലാളുകളാണ്, കടുവകളാണ് കാടിന്റെ ഐശ്വര്യം. ഇത് വെറുതെ ആലങ്കാരികമായി പറയുന്നതല്ല, അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കടുവകൾ മാംസഭോജികളാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. 35-40 കിലോഗ്രാം വരെ മാംസം കടുവകൾ ഒറ്റയടിക്കകത്താക്കും. സസ്യബുക്കുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചാൽ അത് ഒരു പ്രദേശത്തെ സസ്യങ്ങളുടെ വളർച്ചയെയും പുനരുജ്ജീവനത്തെയും പ്രതികൂലമായി ബാധിക്കും. അത് സംഭവിക്കാതിരിക്കുന്നതിന് പ്രധാന കാരണം കടുവയെ പോലുള്ള മാംസഭോജികളുടെ സാന്നിധ്യമാണ്. അതിലൂടെ കാട് എന്ന ആവാസ വ്യവസ്ഥയുടെ സമതുലനാവസ്ഥ കാത്തു സൂക്ഷിക്കുന്നതിൽ കടുവകൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. ആയതിനാൽ കടുവ ഈ കാടിന്റെ ഐശ്വര്യം എന്നത് കടുവ ഈ നാടിന്റെ ഐശ്വര്യം എന്ന് നാം മാറ്റി പറയേണ്ടിയിരിക്കുന്നു.
0: ഇന്ന് ലോകം നേരിടുന്ന പ്രധാന വിപത്തുകളിൽ ഒന്നാണ് ജൈവ വൈവിധ്യ ശോഷണം. ഭൂമിയിലെ ജീവിവർഗങ്ങളിൽ 100% കഴിഞ്ഞ 100 വർഷമായി നമുക്ക് നഷ്ടമായി കഴിഞ്ഞു. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും കാട്ടുതീ, അനിയന്ത്രിതമായ വനം കയ്യേറ്റം തുടങ്ങിയവ വന്യജീവികളുടെ തിരോധാനത്തിന് കളമൊരുക്കുന്നു. നിയമങ്ങളും ഉടമ്പടികളും വനപാലകരും വിചാരിച്ചാൽ നിയന്ത്രിക്കാവുന്നവയല്ല ഇവ. മറിച്ച് വന്യജീവി സംരക്ഷണത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തിയെടുക്കണം. വിഷയത്തിന്റെ ഗൌരവവും വന്യജീവി സംരക്ഷണത്തിന്റെ പ്രാധാന്യവും മനസ്സിലാക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്.
1: ലോകത്തെമ്പാടും കാടിന്റെ രാജാവ് സിംഹമാണ്. എന്നാൽ ഭാരതത്തിൽ ആ സ്ഥാനം കടുവകൾക്കാണ്. ഭാരതത്തിലെ മിക്ക സംസ്ഥാനങ്ങളിലെ കാടുകളിലും കടുവകൾ വസിക്കുന്നു. അതുകൊണ്ടുതന്നെ ഭാരതത്തിന്റെ ദേശീയ മൃഗവും കടുവയാണ്. ശരീരത്തിലെ കറുത്ത വരകൾ ഓരോ കടുവയുടേതും വ്യത്യസ്തമായിരിക്കും. കരുത്തുറ്റ പേശികളോടുകൂടിയ ശരീരമാണ് കടുവയുടേത്. ശക്തിയുടെയും സൗന്ദര്യത്തിന്റെയും ഗാംഭീര്യത്തിന്റെയും പ്രതീകമായാണ് കടുവകളെ അടയാളപ്പെടുത്തുന്നത്. വേട്ടയ്ക്കായി ഇരകളെ നേരിടുന്നതൊഴിച്ചാൽ വനത്തിലെ ഏറ്റവും മാന്യനായ വന്യജീവിയാണ് കടുവ.
0: പത്തിലധികം പ്രാവശ്യം വേട്ടയ്ക്കിറങ്ങുമ്പോഴാണ് ഒരു ഇരയെ കടുവയ്ക്ക് ലഭിക്കുക എന്നത് ഏറെ അധ്വാനം ഈ മൃഗം ചെലവഴിക്കുന്നു എന്നതിന് തെളിവാണ്. ഈ വേട്ടയിൽ ശരീരത്തിനേൽക്കുന്ന മുറിവുകളും പല്ലുകൊഴിയുന്നതുമാണ് പ്രായമാകുമ്പോൾ നാട്ടിലിറങ്ങി കന്നുകാലികളെയും മനുഷ്യനെയും വേട്ടയാടാൻ കടുവയെ പ്രേരിപ്പിക്കുന്നത് എന്നതാണ് ജന്തുശാസ്ത്രജ്ഞന്മാരുടെ അനുമാനം. മറ്റു വന്യജീവികളെ അപേക്ഷിച്ച് കടുവയില്ലാത്ത കാട് ജൈവപരമായി കാടേയല്ല എന്ന് കരുതുന്നു. അതായത് കടുവയാണ് കാടിന്റെ കരുതൽ.
1: കടുവ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും പരിസ്ഥിതി പത്രപ്രവർത്തകനുമായ ശ്രീ ഷഫീഖ് ബഷീർ അഹമ്മദ് കടുവയെ വിലയിരുത്തുന്നത് ശ്രദ്ധിക്കുക.
3: കേരളത്തിലെ കാടുകളിൽ എന്റെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് 8 വർഷത്തിന് ശേഷമാണ് ആദ്യമായി ഞാൻ കടുവയെ കാണുന്നത്. കേരളത്തിലെ കടുവകളെ ആദ്യ കാലഘട്ടങ്ങളിൽ കാണാൻ സാധിക്കാഞ്ഞത് 1 ലക്ക്, 2 നമ്മുടെ പരിചയക്കുറവ്. കാട്ടിലൂടെ കയറുന്ന സമയം നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതെയും നമ്മൾ ചെന്നു കഴിയുമ്പോൾ നമ്മളുടെ മണം അതിന് കിട്ടുകയും അത് പെട്ടെന്ന് മാറിപ്പോവുകയും ചെയ്യുന്നതുകൊണ്ടാണ് കാണാത്തത്. കടുവ ഇല്ലാത്തത് കൊണ്ടല്ല. കടുവ എന്ന് പറയുന്ന അനിമൽ കാട്ടിലെ ശരിക്കും ഒരു രാജാവിന്റെ കൂട്ട് തന്നെയാണ്. ഏതാണ്ട് 6 നീളവും 4 പൊക്കവും ഒക്കെയുള്ള ഒരൊത്ത കടുവ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ കാട്ടിൽ താമസിക്കുന്ന മറ്റ് ജീവജാലങ്ങൾക്ക് വളരെ ബഹുമാനവും പേടിയും തന്നെയാണ്.
0: ജീവിക്കുന്ന ഓരോ കടുവയുടെയും സംരക്ഷണം സ്വമേധയാ പ്രതിനിധാനം ചെയ്യുന്നത് മനുഷ്യർക്ക് ഉപകാരപ്രദമായ ലക്ഷക്കണക്കിന് മറ്റു ജീവജാലങ്ങളുടെയും നിബിഡ വനങ്ങളുടെയും സംരക്ഷണമാണ്. അതായത് കാട് നിലനിൽക്കണമെങ്കിൽ കടുവ അനിവാര്യം.
1: കാട്ടിലെ കേമൻ കടുവ തന്നെ. ശരിയായ മേൽനോട്ടവും നിരീക്ഷണവും നടപ്പിലാക്കാൻ സാധിച്ചാൽ ലോകത്ത് കടുവകളുടെ എണ്ണത്തിൽ ഇന്നുള്ളതിലും 5-2 കടുവകളെ സംരക്ഷിക്കാൻ ഉറപ്പായും സാധിക്കും. വയനാട് കേന്ദ്രമാക്കി 3 കടുവ സംരക്ഷണ കേന്ദ്രം ഉറപ്പാക്കാൻ കേരളത്തിന് സാധിക്കണം. അതിന്റെ പേരിലുള്ള തെറ്റിദ്ധാരണ ഇല്ലാതാക്കാൻ ഭരണകൂടവും പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും ഒരുമിച്ചാൽ ഭാരതത്തിന് മാതൃകയായി കേരളം ഇനിയും തിളങ്ങും.
4: കടുവ, കാടിന്റെ കരുത്തും കാനന സൗന്ദര്യവും. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവ ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു. രചന ബാലശങ്കർ അമ്പലപ്പുഴ. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. നിർവഹണം MS ആശ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
5: ഹരിതവാണി സമാപിക്കുന്നു.
6: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൈതപ്രം എഴുതി ജോൺസൺ സംഗീതം നൽകി. MG ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ചിത്രം 'കാക്കത്തൊള്ളായിരം'.

ഒരു ഗാനം കൂടി കേൾക്കാം. കുടമാറ്റം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 11:45 കേൾക്കാം. സമയം 11:30. ആകാശവാണി.
1: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത വിധം ഇഴുകിച്ചേർന്നിരിക്കുകയാണ് സാങ്കേതിക വിദ്യയും ഡിജിറ്റൽ സേവനങ്ങളും എല്ലാം. നമ്മളിൽ പലരും രാവിലെ ഉണരുമ്പോൾ തന്നെ ആദ്യം നോക്കുന്നത് മൊബൈലായിരിക്കും. വാർത്തകൾ അറിയാൻ, സുഹൃത്തുക്കളുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ, ഭക്ഷണം ഓർഡർ ചെയ്യാൻ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഷോപ്പിംഗ് നടത്താൻ, സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, യാത്ര പ്ലാൻ ചെയ്യാൻ, അങ്ങനെ നിരവധി മൊബൈൽ ആപ്ലിക്കേഷനുകളിലൂടെയാണ് നമ്മൾ ദിവസവും കടന്നുപോകുന്നത്. എന്തിനും ഏതിനും സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്ന ഡിജിറ്റൽ ലോകത്താണ് നമ്മൾ ഇന്ന്. ഇത്തരം നിരവധി മൊബൈൽ ആപ്ലിക്കേഷനുകൾക്കിടയിൽ സ്ത്രീകൾക്കായും നിരവധി ആപ്പുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആർത്തവചക്രം മനസ്സിലാക്കാൻ സഹായിക്കുന്നതു മുതൽ ഗർഭിണിയാണോ എന്നറിയുവാനുള്ള മൊബൈൽ ആപ്പുകളും ഇന്നുണ്ട്. സ്ത്രീകൾക്ക് ഉപകരിക്കുന്ന ഡിജിറ്റൽ സേവനങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്

വിസ്മയം തീർക്കുകയായിരുന്നു. ഗബ്രിയൽ ഗാർസിയ മാർക്കസിന്റെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന കഥയിലെ കഥാപാത്രമാണ് ഊർസുല. ഈ ഊർസുലയെ പോലെയാണ് ഓരോ സ്ത്രീയും. ഒന്നാലോചിച്ചാൽ ഒരു കുടുംബത്തിന്റെ നല്ല നടത്തിപ്പിന് ആവശ്യമായ എല്ലാ ചുമതലകളും കാര്യക്ഷമമായി നിറവേറ്റാനുള്ള ആ ഒരു നൈപുണ്യം പലപ്പോഴും കൂടുതൽ കാണിക്കുന്നത് സ്ത്രീകളാണ്. മിക്ക അവസരങ്ങളിലും അവർക്ക് തന്നെ ഇതൊരു ബാധ്യതയായി മാറാറുമുണ്ടെന്നുള്ളതാണ് സത്യം. എന്നിരിക്കലും സാങ്കേതികതയിലെ ശാക്തീകരണം വഴി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ദൈനംദിന കർത്തവ്യങ്ങൾ ക്രമീകരിക്കാനാവുന്നതാണ്. ആരോഗ്യം, ശിശുപരിപാലനം, സാമ്പത്തികം, വ്യക്തിഗത ക്ഷേമം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ഡിജിറ്റൽ സാങ്കേതികത്വം സ്ത്രീകൾക്ക് ഒരു ഉചിതമായ സഖ്യമായി മാറിയിരിക്കുകയാണ്. ഫലപ്രദമായ ചില ഡിജിറ്റൽ സേവനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഭർത്താവിന്റെ ദിവസക്കൂലി കൊണ്ട് പിള്ളേരെ മൂട്ടി മിച്ചം വരുന്നത് ജീരകപ്പെട്ടിയിൽ ഒളിപ്പിക്കുന്ന ജാനകി അമ്മയ്ക്ക് കണക്ക് പുസ്തകമൊന്നും കൈവശമില്ല. പക്ഷേ അവർ പറഞ്ഞു തരുന്ന ഒരു പാഠം, ധനം എന്നത് വെറുതെ സമ്പാദിക്കുന്നതല്ല, മറിച്ച് സൂക്ഷ്മമായ നിർവഹണം വഴി വന്നു ചേരുന്നതാണെന്നാണ്. ഇങ്ങനെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ നാഴികക്കല്ലായി വിളങ്ങുന്ന ജാനകി അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഡിജിറ്റൽ സേവനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. നേരിട്ട് പൈസയോ കാർഡുകളോ ഒന്നും തന്നെ ഇല്ലാതെ പണമിടപാടുകൾ എളുപ്പത്തിൽ മൊബൈൽ വഴി നടത്താനുള്ള സൌകര്യം പ്രദാനം ചെയ്യുന്നവയാണ് UPI അഥവാ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആപ്പുകൾ. ഇതുകൂടാതെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൌണ്ടുകൾക്ക് മൊബൈൽ ബാങ്കിംഗ് സൌകര്യം ഏർപ്പെടുത്താവുന്നതാണ്. അതിനായി അതത് ബാങ്കിന്റെ മൊബൈൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതുവഴി പൈസ കൈമാറൽ, ഡെപ്പോസിറ്റ് തുടങ്ങൽ, ബാലൻസ് അറിയൽ തുടങ്ങി പല ബാങ്കിംഗ് സേവനങ്ങളും എളുപ്പത്തിൽ ബാങ്കിൽ നേരിട്ട് പോകാതെ തന്നെ സാധിക്കാവുന്നതാണ്. ഇനി വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി ട്രാക്ക് ചെയ്തതിനായി മണി മാനേജിംഗ് ആപ്പുകൾ സുലഭമാണ്. ചിലവുകൾ പല ഇനങ്ങളായി തരംതിരിക്കാനും ഏറ്റവും കൂടുതൽ ചെലവ് ഏതിനത്തിനാണെന്നും എല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന ആപ്പുകൾ ഇന്ന് ലഭ്യമാണ്. ഈ ഉൾക്കാഴ്ചകൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ചെലവുകൾ ചുരുക്കാനും സാമ്പത്തിക അച്ചടക്കം കൈവരിക്കാനും നമ്മളെ സഹായിക്കുന്നു. തോളിലൊരു ബാഗുമായി ലോകം ചുറ്റുന്ന ഡോറയെ നിങ്ങൾ അറിയുമോ? എവിടെ പോയാലും എന്ത് വേണമെങ്കിലും ഡോറയുടെ ബാഗിൽ നിന്ന് അവൾക്ക് കിട്ടും. ഇങ്ങനെ ഒരു ബാഗ് നമുക്ക് കിട്ടിയാലോ? നമ്മുടെ വിലപ്പെട്ട ഡോക്യുമെന്റ്, അതായത് ആധാർ, ലൈസൻസ്, പാൻ, മറ്റ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ ഡിജിറ്റലാക്കി സൂക്ഷിക്കാനും അങ്ങനെ എവിടെ വെച്ച് വേണമെങ്കിലും ഉപയോഗിക്കാനും നമ്മെ സഹായിക്കുന്ന ഒന്നാണ് ഡിജിലോക്കർ. ബാങ്കിംഗ് ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും യാത്രകൾക്കും മറ്റും വേണ്ടിവരുന്ന ഡോക്യുമെന്റ് അധിഷ്ഠിത സേവനങ്ങൾ എളുപ്പമാക്കാൻ ഇതുവഴി സാധിക്കുന്നു. ഗ്യാസ് തീർന്നാലുടൻ ഫോൺ വിളിച്ചും പോയി പറഞ്ഞുമൊന്നും അടുത്ത സിലിണ്ടർ ഉറപ്പാക്കേണ്ട സാഹചര്യം ഇന്നില്ല. സേവനദാതാക്കൾ തന്നെ ലഭ്യമാക്കുന്ന ഗ്യാസ് ബുക്കിംഗ് ആപ്പുകൾ വഴി അയൽക്കാരോട് സംസാരിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ പുതിയ സിലിണ്ടറുകൾ ഉറപ്പാക്കാവുന്നതാണ്. കറണ്ട് ബിൽ, വാട്ടർ ബിൽ എന്നിവയെല്ലാം തന്നെ നേരിട്ട് പോയി ക്യൂ നിന്ന് സമയം കളഞ്ഞ് അടയ്ക്കേണ്ട ഗതികേടുന്നില്ല. ഭാരത് ബിൽ പേ ആപ്പ് വഴി ബില്ലുകളെല്ലാം തന്നെ ഓൺലൈനായി അടയ്ക്കാവുന്നതാണ്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ലോഞ്ച് ചെയ്ത ഈ ആപ്പ് വഴി ഇൻഷുറൻസ് പ്രീമിയം, ഗ്യാസ് ബില്ലുകൾ, ബ്രോഡ്ബാൻഡ് ബില്ലുകൾ തുടങ്ങിയവ ഒടുക്കാനും സാധിക്കുന്നു. സർക്കാർ സേവനങ്ങൾ ഡിജിറ്റൽ സഹായത്തോടുകൂടി കൂടുതൽ ത്വരിതപ്പെടുത്താനും അങ്ങനെ ഇ ഗവർണൻസ് പ്രാബല്യത്തിൽ കൊണ്ടുവരാനുമുള്ള ഒരു തുടക്കമാണ് ഇലക്ട്രോണിക് ട്രാൻസ്ഫർമേഷൻ ഓഫ് ഇന്ത്യ അഥവാ ഇ ക്രാന്തി. ഒരു ഡിജിറ്റൽ ശാക്തീകൃത സമൂഹത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണിത്. യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്നവളാണ് മീര, ഒറ്റയ്ക്കുള്ളവ പ്രത്യേകിച്ചും. പണ്ട് പോകുന്നിടത്തുള്ള താമസ സൌകര്യം ഒരുക്കൽ ഒരു പ്രധാന വെല്ലുവിളിയായിരുന്നു. എന്നാൽ ഇന്നവൾ നിരവധി യാത്രാ ബുക്കിംഗ് ആപ്പുകൾ വഴി അവൾക്ക് അനുയോജ്യമായ താമസ സ്ഥലം ഉറപ്പാക്കുന്നു. ഇത്തരം ബുക്കിംഗ് സൈറ്റുകൾ വഴി ഹോട്ടലുകൾ കണ്ടെത്താവുന്നതാണ്. ഉപഭോക്താക്കളുടെ അനുഭവ വിവരണങ്ങൾ കൂടെ ഉള്ളതിനാൽ എല്ലാം മനസ്സിലാക്കി തീരുമാനമെടുക്കാൻ നമ്മെ ഇത് സഹായിക്കുന്നു. ഇനി ട്രെയിൻ യാത്രകൾ ബുക്ക് ചെയ്യുന്നതിനായി റെയിൽവേ സ്റ്റേഷനിൽ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമേയില്ല. IRCTC ആപ്പ് വഴി ബുക്ക് ചെയ്യാൻ സാധിക്കുന്നു. ട്രെയിനിന്റെ തത്സമയം കണ്ടുപിടിക്കുന്നതിനായി നിരവധി സേവനങ്ങൾ ഇന്ന് ലഭ്യമാണ്. IRCTC ട്രെയിൻ ട്രാക്കർ, നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം, ട്രെയിൻ മാൻ, വേർ ഇസ് മൈ ട്രെയിൻ, റെയിൽ യാത്രി തുടങ്ങിയവയാണ് പ്രമുഖമായവ. ഇനി സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ പോകുന്ന നിരവധി ആപ്പുകൾ ഇന്ന് ലഭ്യമാണ്. അതിലൊന്ന് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച 112 ഇന്ത്യ. അത്യാവശ്യ സന്ദർഭങ്ങളിൽ സിംഗിൾ ടാപ്പ് വഴി SOS അലർട്ട് പുറപ്പെടുവിക്കാൻ പോകുന്ന സൌകര്യങ്ങളടക്കമുള്ള ഓൾ ഇൻ വൺ ആപ്പാണിത്. പോലീസിന്റെ സേവനങ്ങൾ കാലതാമസമില്ലാതെ നമ്മുടെ വിരൽത്തുമ്പിലെത്തിക്കുന്ന മറ്റൊരാപ്പാണ് കേരള പോലീസിന്റെ പോൾ ആപ്പ്. കംപ്ലയിന്റ് രജിസ്ട്രേഷൻ, FIR ഡൌൺലോഡ്, ആക്സിഡന്റ് GD റിക്വസ്റ്റ്, രക്തദാന സമ്പാദന സേവനങ്ങൾ, ദൂരയാത്ര പോകുന്ന വേളയിൽ വീടിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിനെ അറിയിക്കൽ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾക്കായുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തുടങ്ങി നിരവധി സേവനങ്ങൾ ഇതുവഴി ലഭ്യമാകും. സ്ത്രീകളുടെ ആർത്തവ സൈക്കിൾ ട്രാക്ക് ചെയ്യുന്നതിനായി സഹായിക്കുന്ന ആപ്പുകൾ

0: ധാരാളം ലഭ്യമാണ്. മാസമുറയിലെ ക്രമം, ഫെർട്ടൈൽ വിൻഡോ എന്നിവ കണക്കാക്കാൻ ഇത്തരം ആപ്പുകൾ ഏറെ ഗുണപ്രദമാണ്. രണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞുവിട്ട് വീട്ടിലെ ജോലികൾ മുഴുവൻ തീർത്ത് ജോലിസ്ഥലത്തേക്ക് ഓടുന്ന ദിവ്യ ഒരു ചിത്രകാരി കൂടിയാണ്. ഒഴിവ് സമയങ്ങളിൽ ബോട്ടിലാട്ടും മറ്റും ചെയ്ത് അവൾ അധിക വരുമാനം നേടുന്നുണ്ട്. കൂടാതെ കേക്ക് ബേക്കിംഗ്. ദിവ്യയുടെ ടൈം മാനേജ്മെന്റ് സ്കില്ലിനെ പറ്റി എല്ലാവരും പറയാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ കൃത്യമായ പ്ലാനിംഗ് വളരെ ആവശ്യമാണ്. ഇതിനവളെ സഹായിക്കുന്നത് ഡേ പ്ലാനർ ആപ്പുകളാണ്. ദൈനംദിന പ്ലാനിങ്ങുകളും പ്രധാനപ്പെട്ട പരിപാടികളും മറ്റും കുറിച്ചുവെക്കാൻ ഇത്തരം ആപ്പുകൾ നമ്മെ സഹായിക്കുന്നു. എല്ലാ കാര്യങ്ങളും നോക്കി ജോലിയും ചെയ്തു വരുമ്പോൾ ആരോഗ്യം നോക്കാൻ എവിടെ സമയം എന്ന് പറയുന്നവരോട് ദിവ്യയ്ക്ക് പറയാനുള്ളത് ഹെൽത്ത് ആപ്പുകളെ പറ്റിയാണ്. കലോറി കണക്കിലെടുത്ത് പോഷണം നിർദ്ദേശിക്കുകയും ശരീരരീതിക്ക് അനുയോജ്യമായ വ്യായാമങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ആപ്പുകൾ ഇന്ന് ജനകീയമാണ്. ആശുപത്രികളിൽ പോയി ചെന്ന് ക്യൂ നിന്ന് ഒ പി എടുക്കുന്നതിൽ നിന്നും വിടുതൽ നൽകുന്ന ആപ്പുകൾ ഇന്ന് ലഭ്യമാണ്. ഇതുവഴി ഒ പി ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ആരോഗ്യ സേവനങ്ങളും കൺസൾട്ടേഷനും ലഭ്യമാക്കുന്ന ആപ്പുകളും ഇന്ന് ലഭ്യമാണ്. പച്ചക്കറികളും പലചരക്കുകളും വീട്ടിലെത്തിക്കാവുന്ന തരത്തിൽ ഓർഡർ കൊടുക്കാൻ സാധിക്കുന്ന ഗ്രോസറി ആപ്പുകളും സജീവമാണ്. ഹോട്ടലിൽ നിന്നും വീട്ടിലേക്ക് ഭക്ഷണം ഓർഡർ ചെയ്ത് എത്തിക്കാൻ സാധിക്കുന്ന ഫുഡ് ഡെലിവറി ആപ്പുകളും പ്രത്യേകം പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ മികച്ച വ്യക്തിഗത ഷോപ്പിംഗ് അനുഭവം കാഴ്ചവെക്കുന്ന ഒരുപാട് സൈറ്റുകൾ ഇന്ന് ലഭ്യമാണ്. നമ്മുടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിലും സൌഖ്യം ഉറപ്പാക്കുന്നതിലും ബ്രെയിൻ ആക്ടിവിറ്റികൾ ഏറെ പങ്കുവഹിക്കുന്നു. ബ്രെയിനിന്റെ പ്രവൃത്തികൾ ത്വരിതപ്പെടുത്താൻ ഉതകുന്ന ബ്രെയിൻ ഗെയിമുകൾ, ഉദാഹരണത്തിന് വേർഡ് ബിൽഡിംഗ് ഗെയിംസ്, പസിൽസ് തുടങ്ങിയവ മസ്തിഷ്ക വ്യായാമത്തിന് ഉപകരിക്കാവുന്ന ഒന്നാണ്. പുതിയ കഴിവുകൾ വളർത്തിയെടുക്കുക എന്നത് ബ്രെയിനിന്റെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ കൂടുതൽ ചെറുപ്പത്തിലേക്ക് ഇത് നമ്മെ നയിക്കുന്നു. ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി ധാരാളം പുതിയ കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കുന്നു. ദൂരം ഒരു പ്രശ്നമല്ലാതായി മാറുന്നു. ഇത്തരം സേവനങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിത ക്ലേശങ്ങളെ ലഘൂകരിക്കുന്നു. എന്നാൽ ആപ്പുകളും മറ്റും ഉപയോഗിക്കുന്ന വേളയിൽ അവ നമ്മിൽ നിന്നും സമ്പാദിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയെന്നും എന്തിനാണ് അത് ഉപയോഗിക്കുന്നതെന്നും അറിയാനുള്ള അവകാശം ഉപഭോക്താവെന്ന നിലയിൽ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത്തരം ആപ്പുകൾക്ക് നാം നൽകുന്ന ആക്സസ് അവകാശത്തെപ്പറ്റി നാം പൂർണ്ണമായി ബോധ്യമുള്ളവരായിരിക്കണം. അങ്ങനെ എല്ലാ ഡിജിറ്റൽ സേവനങ്ങളെയും ഉത്തരവാദിത്തപരമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ മികച്ചതും സുരക്ഷിതവുമായ ഒരു ജീവിത രീതി കെട്ടിപ്പടുക്കാൻ നമുക്കാവും.
1: സ്ത്രീകൾക്ക് ഉപകരിക്കുന്ന ഡിജിറ്റൽ സേവനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ആതിര യു.
2: രുചിക്കൂട്ട്.
1: ഇന്നത്തെ രുചിക്കൂട്ടിൽ തൃശൂർ ജില്ലയുടെ ഒന്ന് രണ്ട് വിഭവങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് ദേവി രാമചന്ദ്രൻ.
3: ഞങ്ങൾ തൃശൂർ ജില്ലക്കാരുടെ സദ്യവട്ടങ്ങളിൽ ഏറെ പ്രാധാന്യ രുചിയുള്ള ഒരു ചെറു വിഭവമാണ് പുളിഞ്ചീനി. ഇതിനായിട്ട് കഴിഞ്ഞ വർഷം കുരുകൂത്തി ഇടിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള കറുത്ത പുളിയാണ് ഏറ്റവും നല്ലത്. അതൊരു 300 ഗ്രാം പുളി വെള്ളത്തിലിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് 2-3 തവണയായിട്ട് പിഴിഞ്ഞെടുക്കുക. ഫുള്ള് അതിൻ്റെ സത്തൊക്കെ പോരണം. അത് പിഴിഞ്ഞെടുത്തതിൽ ഒരു 2-3 പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് ഇതിലിടുക. കൂടെ ഒരു വലിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇങ്ങനെ അത് കുറുകി വരുമ്പോൾ അതിലേക്ക് 1 കിലോ ശർക്കര ചേർക്കുക. മധുരവും ഉപ്പും എരിവും എല്ലാം ഒരുപോലെ നിന്നെങ്കിലേ ആ പുളിഞ്ചിക്ക് അതിൻ്റെതായ രുചി കിട്ടുള്ളൂ. എന്നിട്ടത് നന്നായിട്ട് വറ്റി വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ള കായം ചേർക്കുക. അത് ചേർത്ത് നന്നായിട്ട് അത് വറ്റി ഒരുവിധം കട്ടിയാവും. അത് ടീസ്പൂണിൽ നിന്ന് ഒഴുകി വീഴരുത്. ടീസ്പൂണിലിട്ടാൽ അത് പോവാതെ നിൽക്കണം, ആ വിധത്തിലാവണം. അത് പിന്നെ അങ്ങനെയാവുമ്പോൾ അത് ഇറക്കി വെച്ചതിന് ശേഷം 50 ഗ്രാം പച്ചമുളക്, പിന്നെ 200 ഗ്രാം ഇഞ്ചി ഇവ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് വളരെ ചെറുതായിട്ട് അരിയുക. പിന്നെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ആദ്യം ഒരു 3 ടീസ്പൂൺ വലിയ ടീസ്പൂൺ ഉലുവ, അത് ചുവന്ന് വരുമ്പോഴേക്കും അതിൽ ഒരു 4-5 ടീസ്പൂൺ കടുക്, ഇതൊക്കെ പൊട്ടി വരുന്ന സമയത്ത് ഈ അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും നല്ലോണം ഒരു പിടി കറിവേപ്പില അതും എല്ലാം നന്നായി ചോക്കെ വറുത്ത് കഴിഞ്ഞിട്ട് ഈ ഇറക്കി വെച്ച കണ പുളിഞ്ചിയിൽ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക. എത്ര നാൾ വേണേലും കേടുകൂടാതിരിക്കും, കാരണം വെള്ളമൊക്കെ വറ്റിച്ച് നന്നായിട്ട് എടുത്തതാണല്ലോ.

0: തൃശ്ശൂർ ജില്ലക്കാരുടെ ഒരു പ്രത്യേക ഒരു വിഭവമാണ് കേട്ടോ. രണ്ടാം ഓണ ദിവസം ഒരു ഉണക്കച്ചെമ്മീൻ കൂട്ടുകറി ഉണ്ട്. അതൊരു നല്ലൊരു വിഭവമാണ്. ഇതിനായിട്ട് ചെറിയ കടലയോ അല്ലെങ്കിൽ ഉണക്കപ്പയറ് അത് ആവശ്യത്തിനെടുത്ത് ഒന്ന് കുതിർത്ത് ഒന്ന് വേവിച്ച് വെക്കുക. പിന്നെ അതിലേക്ക് ഒരു കഷ്ണം ചേന, നേന്ത്രക്കായ, പിന്നെ പച്ചപ്പയറ് ഇവ ഒരിഞ്ച് വലുപ്പത്തിൽ മുറുക്കിയിട്ട് വേവിച്ച് വെച്ചേക്കണ പയറിലിടുക. പിന്നെ അതിൽ കൂട്ടേണ്ടത് ഒരു ചെറിയ മുറി തേങ്ങ ചുട്ടെടുത്തതും പിന്നെ എരിവിനനുസരിച്ച് ഉണക്കമുളക്, മല്ലി, ഒരു മൂന്നോ നാലോ തണ്ട് കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി, നാലഞ്ചോ ചുള ഉള്ളി, അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചോക്ക വറക്കുക. വറുത്തെടുത്തിട്ട് ആ വറവും ഈ ചുട്ട തേങ്ങയും കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത് കറിക്കൂട്ടിൽ ഒഴിക്കുക. പിന്നെ ഉണക്കച്ചെമ്മീൻ അത് നുള്ളിയെടുത്തിട്ട് വൃത്തിയായി കഴുകിയിട്ട് ചീനച്ചട്ടിയിലെ എണ്ണയൊന്നും ചേർക്കാണ്ട് ചെറുതായിട്ടൊന്ന് വറുത്ത്, വല്ലാണ്ട് വറുക്കരുത്, എടുത്തിട്ട് അതൊന്ന് ചതയ്ക്കുക. ഒന്ന് ചതച്ചിട്ട് ഈ കറിക്കൂട്ടിൽ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിക്കുക. വേവിച്ച് അത് കൂട്ടി യോജിപ്പിച്ച് അതിൽ ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വറുത്ത് ഇതിൽ ചേർക്കുക. കൂട്ടത്തിൽ കൂടെ മൂന്നോ നാലോ ഉണക്കമുളക് പൊട്ടിച്ചിട്ട് വറക്കണം. കുറച്ച് തേങ്ങ ചെറിയ കൊത്തുകളായിട്ട് അതും ഇതിലിട്ട് വറുത്ത് ചേർക്കുക. ഒരു മൂന്നോ നാലോ പപ്പടം ചെറിയ കഷ്ണങ്ങളായിട്ട് വറുത്ത് ഈ പറവി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല അസല് ചെമ്മീൻ കൂട്ടുകറിയായി. ഇത് ഞങ്ങളുടെ രണ്ടാം ഓണത്തിന് ഞങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ഞങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ചെമ്മീൻ കൂട്ടുകറി.
1: ദേവി രാമചന്ദ്രൻ തയ്യാറാക്കി അവതരിപ്പിച്ച പാചക കുറിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. ആഹാര രീതികളും ആരോഗ്യവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസറായ ഡോക്ടർ അനിത മോഹൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി 9496596321. ആഹാര രീതികളും ആരോഗ്യവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൈതപ്രം എഴുതി ജോൺസൺ സംഗീതം നൽകി, യേശുദാസും മിൻമിനിയും ചേർന്ന് പാടിയത്. ചിത്രം കുടുംബസമേതം.

രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. മിണ്ടാ പൂച്ചയ്ക്ക് കല്യാണം എന്ന ചിത്രത്തിനുവേണ്ടി പൂവച്ചൽ ഖാദർ എഴുതിയത്.

ഒരു ഗാനം കൂടി കേൾക്കാം. ഒ എൻ വി കുറിപ്പ് എഴുതി, സലിൽ ചൌധരി സംഗീതം നൽകി. ദേവദാസി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്ക് മഞ്ഞണി പൂനിലാവിൽ കേൾക്കാം. ആകാശവാണി ഇപ്പോൾ ഒരിക്കൽ കൂടി.
1: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ വിദ്യാർത്ഥിനിയായ അർച്ചന ജോണുമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പം ഉള്ളത് വിമൻസ് കോളേജിലെ ബി എ ഹിസ്റ്ററി ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയിട്ടുള്ള അർച്ചന ജോണാണ്. ഹായ് അർച്ചന.
2: ഹായ് മാം.
1: സുഖായിരിക്കുന്നോ?
2: സുഖം.
1: ഏത് സ്കൂളിലാ അർച്ചന പഠിച്ചത്?
2: ഞാൻ ആദ്യം പഠിച്ചത് എന്റെ വീട്ടിന്റെ അടുത്തുള്ള സാധാരണ സ്കൂളായ ഗവൺമെന്റ് എൽ പി എസ് കുളത്തൂർ നെയ്യാറ്റിൻകര സ്കൂളിലാണ്. ഒന്നാം ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് വരെ പഠിച്ചത് അവിടെയാണ്. നാലാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ വഴുതക്കാട് ബ്ലൈൻഡ് സ്കൂളിലാണ് പഠിച്ചത്. എട്ട് മുതൽ പ്ലസ് ടു വരെ കോട്ടൺ ഹിൽ സ്കൂളിലാണ് പഠിച്ചത്.
1: കോട്ടൺ ഹില്ലിൽ പഠിക്കുമ്പോൾ അവിടെയെങ്കിലും നിന്നിട്ടാണോ പഠിച്ചത്?
2: അതെ, വഴുതക്കാട് ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. നമ്മൾ ഏഴുവരെ പഠിച്ച സ്കൂളിൽ തന്നെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരുന്നു.
1: അവിടെ നിന്നിട്ട് പഠിക്കാൻ മാത്രം അങ്ങോട്ട് പോകും?
2: പഠിക്കാൻ മാത്രം.
1: ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഈവനിങ് വന്നിട്ട് എങ്ങനെയാ പഠിക്കുക?
2: കേട്ടാണ് കൂടുതൽ പഠിക്കുന്നത്. പിന്നെ യൂട്യൂബ് ക്ലാസ്സസ്. ഹോസ്റ്റലാണെങ്കിൽ ശനി ഞായറും വീട്ടിൽ വരുമ്പോ യൂട്യൂബ് ക്ലാസ്സസ് കാണും. അല്ലാതാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കേൾക്കും, ഓഡിയോ ബുക്ക് ഉണ്ട്, അത് കേൾക്കും. പിന്നെ ആരെങ്കിലും നോട്ട്സ് വായിച്ചു തരും, അമ്മയോ ക്ലാസ്സിലേതെങ്കിലും ഫ്രണ്ട്സോ അങ്ങനെയൊക്കെ വായിച്ചു തരും. പിന്നെ ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റലിലെ ആന്റിമാർ വായിച്ചു തരും. അങ്ങനെയാണ് പഠിച്ചോണ്ടിരുന്നത്.
1: വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടിലെ അമ്മ, പപ്പ, അനിയത്തി.
1: അമ്മയുടെ അച്ഛന്റെ പേരെന്താ?
2: അമ്മയുടെ പേര് മഞ്ജു, പപ്പയുടെ പേര് ജോൺ, അനിയത്തിയുടെ പേര് അഞ്ജന ജോൺ.
1: വേറെന്തൊക്കെയാണ് ഹോബീസ്? എന്തൊക്കെയാ ഒഴിവ് സമയങ്ങളിലൊക്കെ ചെയ്യാറ്?
2: ഹോബീസ് പാട്ട് കേൾക്കും, പിന്നെ ചെറുതായിട്ടേ പാടുള്ളൂ. പിന്നെ കഥ പറയും, കഥ കേൾക്കും, പിന്നെ വായിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെസ് കളിക്കുക, അതാണ്. ഇപ്പൊ ഏറ്റവും ഇഷ്ടം ചെസ് ആണ് കളിക്കുന്നത് കൂടുതൽ.
1: പിന്നെ പാട്ട് ചെറുതായിട്ടൊക്കെ പാടുമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ചെറുതായിട്ട് നമുക്ക് വേണ്ടി ഒരു പാട്ടിന്റെ രണ്ടുപേര് പാടുവോ?
2: ഓ, ഒരു ലൈറ്റ് മ്യൂസിക് ആണ്. ഞാനിത് പ്രോഗ്രാംസിലൊക്കെ പാടിയിട്ടുണ്ട്.

0: നന്നായിട്ട് പാടി. പിന്നെ പറഞ്ഞത് കഥ വായിക്കാനും അതുപോലെ പറയാനും ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. അത് ആദ്യമായിട്ട് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് പറഞ്ഞത് ആരാന്ന് ഓർമ്മയുണ്ടോ?
1: ആ ഓർമ്മയുണ്ട്. അത് ഞാന് 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് ബ്ലൈൻഡ് സ്കൂളിൽ പോകുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ കലോത്സവം ഉണ്ട്, സ്റ്റേറ്റ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം വരുന്നുണ്ടെന്ന് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു. അഞ്ജിത എന്നാണ് ടീച്ചറിന്റെ പേര്, മ്യൂസിക് ടീച്ചർ. അപ്പൊ ടീച്ചർ ആദ്യം എന്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു കഥ അയച്ചു തരാം, അത് കേട്ട് പഠിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്ക്, നല്ല ശബ്ദമാണ് അപ്പൊ പറയാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിച്ചു, അത് പറഞ്ഞ് കേൾപ്പിച്ചപ്പോ ടീച്ചർ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂൾ തല കലോത്സവം ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ എന്റെ കൂടെ 2-3 പേര് മത്സരിച്ചു, അതില് സ്കൂൾ തലത്തിൽ ഫസ്റ്റ് കിട്ടി. പിന്നെ അവിടെ നിന്ന് സ്റ്റേറ്റ് കലോത്സവമായിരുന്നു, അന്ന് മണക്കാട് സ്കൂളിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ ആദ്യമായി പറഞ്ഞപ്പോൾ എനിക്ക് 2nd A grade കിട്ടി. അതിനുശേഷമാണ് കഥയിൽ കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലാവുകയും പിന്നെ എല്ലാ വർഷവും കഥാകഥനത്തിന് പങ്കെടുക്കാറുണ്ട് കലോത്സവത്തിന്.
0: എത്ര നാൾ പങ്കെടുത്തു?
1: ഞാന് 7 വർഷം സ്റ്റേറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. 7-ാം ക്ലാസ്സും 8-ാം ക്ലാസ്സും ഒഴികെ അന്ന് കോവിഡ് ടൈം ആയതുകൊണ്ട് അപ്പൊ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ബാക്കി എല്ലാ വർഷവും 4 മുതൽ +2 വരെയും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് 1st, 2nd, 3rd A grade ഉണ്ട്. ഇതിൽ 1st, 2nd, 3rd 3 grade ലഭിച്ചിട്ടുണ്ട്.
0: പല പ്രാവശ്യം ഇങ്ങനെ കഥ പഠിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് കൂടുതലുള്ളത് ഏത് വർഷം സെലക്ട് ചെയ്ത് അവതരിപ്പിച്ച കഥയോടാണ്?
1: ആദ്യന്റെ ഫസ്റ്റ് കഥ പറഞ്ഞത് സ്റ്റേറ്റിൽ പറഞ്ഞത്, അതായത് 4-ാം ക്ലാസ്സിൽ പറഞ്ഞത്. അത് 2nd കിട്ടി, അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടുള്ള ഒരു ഇതാണ്. പിന്നെ കഴിഞ്ഞ വർഷം എനിക്ക് 1st A grade കിട്ടിയായിരുന്നു കഥ പറഞ്ഞിട്ട്.
0: അതേത് കഥയാ പറഞ്ഞത്?
1: അത് അലസന്റെ ഭാഗ്യം എന്നും പറഞ്ഞിട്ടൊരു കഥ.
0: അതിന്റെ കുറച്ച് പോർഷൻ പറയാമോ?
1: നമസ്കാരം. അലസന്റെ ഭാഗ്യം. ഒരു പാവപ്പെട്ട ബ്രാഹ്മണനായിരുന്നു സോമനാഥൻ. ചന്ദനത്തിരി ഉണ്ടാക്കുകയും അവയെ കമ്പോളത്തിൽ വിൽക്കുകയും ചെയ്യുന്നതായിരുന്നു അയാളുടെ ജോലി. അത് അയാളുടെ പാരമ്പര്യ ജോലിയായിരുന്നു. മാത്രമല്ല, അതയാൾ വളരെ ചെറുപ്പം മുതലേ തുടർന്നുകൊണ്ടിരിക്കുകയുമായിരുന്നു. വളരെ പ്രയത്നശാലിയും അക്ഷീണനുമായിരുന്നു അയാൾ. എന്നാൽ അതിന് നേർ വിപരീതമായി അയാളുടെ മകൻ സുമൻ ഒരു അലസനായിരുന്നു. അവൻ അലസമായി നിരത്തുകളിലൂടെ അലഞ്ഞു നടക്കുകയും അവന്റെ സുഹൃത്തുക്കളുമായി വ്യർത്ഥഭാഷണങ്ങൾ നടത്തി സമയം കളയുകയും ചെയ്തിരുന്നു. പ്രകൃതത്തിൽ അവൻ ഒരു തെരുവ് തെണ്ടിയായിരുന്നു. മകന്റെ ഈ ഉദാസീനമായ പെരുമാറ്റത്തിൽ ഗണനീയമായ എന്തെങ്കിലും മാറ്റമുണ്ടാകുന്നതിനു വേണ്ടി അവന്റെ രക്ഷിതാക്കൾ എല്ലാവിധത്തിലും ശ്രമിച്ചു. പക്ഷേ എല്ലാം നിഷ്ഫലമായിരുന്നു. സുമൻ ഒരു അലസനായിരുന്നെങ്കിലും അവൻ രാജ്യസഭയിൽ പോവുകയും പണ്ഡിതന്മാർ നടത്തിയിരുന്ന പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നു. രാജാവ് പൊതുജനങ്ങൾക്കും തന്റെ സഭയിൽ ആതിഥ്യം നൽകിയിരുന്നു. മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലുമുള്ള ജനങ്ങളുടെ വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള അനുവാദവും ഉണ്ടായിരുന്നു. ഒരു ദിവസം സുമനും അവന്റെ ഏതാനും ചങ്ങാതിമാരും കൂടി രാജ്യസഭയിലേക്ക് പോയി. അവർ അവിടെ ഏറ്റവും മുൻപിലുള്ള വരിയിൽ പോയിരുന്നു. ഏകദേശം ഈ സമയത്ത് ഒരു മതപണ്ഡിതൻ മായ എന്ന അയഥാർത്ഥ്യത്തെക്കുറിച്ച് ഒരു പ്രസംഗം നടത്തുകയായിരുന്നു. അപ്പോൾ തന്നെ രാജാവ് പണ്ഡിതന്റെ ആ അർത്ഥമില്ലാത്ത പ്രസംഗം കേട്ട് ആകെ പരിഗെട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം തത്വശാസ്ത്രത്തിന്റെ ഒരു പ്രശംസനം കൂടിയായതുകൊണ്ട് എതിർത്തൊന്നും പറഞ്ഞില്ല. പകരം ഈ ജൽപ്പനം സഹിച്ചു. പണ്ഡിതൻ പറഞ്ഞു, നമ്മൾ കാണുന്നു എന്നാൽ കാണുന്നില്ല, നമ്മൾ ഭക്ഷിക്കുന്നു എന്നാൽ ഭക്ഷിക്കുന്നില്ല, നമ്മൾ സ്പർശിക്കുന്നു എന്നാൽ സ്പർശിക്കുന്നില്ല. സ്നേഹിതരെ, ഇതാണ് മായ. നാം എല്ലാവരും മായയ്ക്ക് വിധേയരാണ്. നമുക്ക് ചുറ്റുമുള്ളതെല്ലാം കേവലം ഭ്രമങ്ങൾ മാത്രമാണ്, ഒന്നും തന്നെ യഥാർത്ഥമായിട്ടില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മെ വഞ്ചിക്കുകയാണ്. നാം ഒരിക്കലും കാണുന്നില്ല, മണക്കുന്നില്ല, കേൾക്കുന്നില്ല, രുചിക്കുന്നില്ല, സ്പർശിക്കുന്നില്ല. ഇതാണ് മായ. സഭയിലെ ആർക്കും പണ്ഡിതന്റെ ഈ വാക്കുകൾ മനസ്സിലായില്ല. ഈ ഭാഷണം തനി അസംബന്ധമാണെന്ന് അവർക്ക് തോന്നി. ആളുകൾ പരസ്പരം നോക്കി. അവർ ചിന്തിച്ചു, നമ്മൾ കാണുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ പുറം ലോകത്തിൽ എന്താണ്? നാം ഇങ്ങനെ അറിയുന്നു, നാം ഈ ലോകത്തിൽ നിലനിൽക്കുന്നില്ലെന്ന് എങ്ങനെ ചിന്തിക്കുവാനാവും? നാം വെറും ഭ്രമങ്ങൾ മാത്രമാണെങ്കിൽ മായയെക്കുറിച്ച് എങ്ങനെ സംസാരിക്കുവാനാകും? പണ്ഡിതൻ ഒരു പറ്റിപ്പുകാരനാണ്. ഈ സമയമത്രയും സുമൻ തന്റെ ഇരിപ്പിടത്തിൽ നിശബ്ദനായിരിക്കുകയായിരുന്നു. വാസ്തവത്തിൽ അവൻ ഒരു വായാടിയായിരുന്നു. മാത്രമല്ല, വാക്കുകൾ കൊണ്ട് ഒരാളെ ആക്രമിക്കാൻ കിട്ടുന്ന ഒരവസരവും അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിരുന്നില്ല. ഒടുവിൽ അവൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് സ്വയം കണ്ഠശുദ്ധി വരുത്തിക്കൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി. പ്രഭോ, എന്റെ സ്നേഹിതരെ, നമ്മുടെ പണ്ഡിതൻ മായ എന്ന അയഥാർത്ഥ്യത്തെക്കുറിച്ച് വളരെ ദൈർഘ്യവും അർത്ഥസമ്പുഷ്ടവുമായ ഒരു ഭാഷണം നടത്തി. നമുക്ക് ചുറ്റുമുള്ളതെല്ലാം കേവലം മിഥ്യ മാത്രമാണെന്ന് അദ്ദേഹം നമ്മെ ബോധ്യപ്പെടുത്തി. പണ്ഡിതൻ പറഞ്ഞതെല്ലാം നാം അംഗീകരിക്കുന്നു. അതിരിക്കട്ടെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കട്ടെ. നാളെ നമ്മുടെ രാജാവ് നമുക്കെല്ലാവർക്കും വേണ്ടി ആഡംബരപൂർവമായ ഒരു സദ്യ നടത്താൻ പോവുകയാണ്. നമ്മുടെ പണ്ഡിതൻ ഒഴികെ മറ്റെല്ലാവരും അതിൽ പങ്കെടുക്കും. അദ്ദേഹം വെറും കാഴ്ചക്കാരനായിരിക്കും. ഭക്ഷിക്കുന്നില്ലെങ്കിലും ഭക്ഷിക്കുന്നതായി അദ്ദേഹം ചിന്തിച്ചുകൊള്ളും. കുടിക്കുന്നില്ലെങ്കിലും കുടിക്കുന്നതായി അദ്ദേഹം ചിന്തിക്കും. ഒടുവിൽ സദ്യ കഴിയുമ്പോൾ ഒന്നും കഴിക്കാതെ തന്നെ ഉദരം നിറഞ്ഞിരിക്കുന്നുവെന്ന് അദ്ദേഹം കരുതും. അദ്ദേഹത്തിന് എല്ലാം മായയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സുമൻ തന്റെ ഇരിപ്പിടത്തിലിരുന്നു. സഭ മുഴുവൻ പൊട്ടിച്ചിരിച്ചു. പണ്ഡിതൻ ഉചിതമായി അടിക്കപ്പെട്ടു എന്ന് കണ്ട രാജാവിന് വലിയ സന്തോഷമായി. അദ്ദേഹം മതിയാവോളം ചിരിച്ചു. സഭ പിരിയുന്നതിനു മുൻപ് സുമൻ ആസ്ഥാന വിദൂഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. വളരെയധികം സന്തോഷത്തോടുകൂടി അവൻ വീട്ടിലേക്ക് മടങ്ങി. രാജസദസ്സിൽ തങ്ങളുടെ മകൻ ഒരു ഉദ്യോഗസ്ഥനായി എന്നറിഞ്ഞ അവന്റെ മാതാപിതാക്കൾ അത്യധികം ആഹ്ലാദിച്ചു. അങ്ങനെ അലസനെ ഭാഗ്യം രക്ഷിച്ചു.
0: വളരെ നന്നായിട്ട് പറഞ്ഞു. ഇത്ര ഓർത്തു വെച്ച് കൃത്യമായിട്ട് പറഞ്ഞു. ഇതാരാ പഠിപ്പിച്ചു തന്നത്?
1: ഇത് ഞാൻ കേട്ടു പഠിച്ചതാണ്. അഞ്ജിത ടീച്ചർ തന്നെയാണ് എന്റെ കഥകളൊക്കെ ഓരോ വർഷവും സെലക്ട് ചെയ്യാറ്. ഇപ്പൊ ടീച്ചർ രണ്ട് കഥയൊക്കെ അയച്ചു തന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറയും. അങ്ങനെ ഇത് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് ടീച്ചർ അയച്ചു തന്നതിൽ നിന്ന് സെലക്ട് ചെയ്ത കഥയാണ്.
0: കഥകൾ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ ഒരുപാട്. നോവലുകൾ കേൾക്കാറുണ്ടോ?
1: ആ ഉണ്ട്.
0: അതിൽ ഏറ്റവും ഇഷ്ടം ഏത് എഴുത്തുകാരന്റെ നോവലാണ്?
1: ബഷീർ, തകഴി, MD വാസുദേവൻ നായർ. ഇപ്പൊ പാത്തുമ്മയുടെ ആടാണെങ്കിലും ഭൂമിയുടെ അവകാശികൾ ആണെങ്കിലും നല്ല നോവലുകളാണ്. അതൊക്കെ ഇഷ്ടമാണ് ഒരുപാട്.
0: സ്കൂള് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ ഇപ്പൊ BA ഹിസ്റ്ററി സെലക്ട് ചെയ്തു. ഹിസ്റ്ററി ആ ഒരു സബ്ജക്ട് തന്നെ സെലക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ?
1: അത് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. കാരണം എനിക്ക് പണ്ട് മുതലേ സോഷ്യൽ സയൻസിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പോ അതുകൊണ്ട് ഹിസ്റ്ററി സെലക്ട് ചെയ്യാ, അങ്ങനെ സെലക്ട് ചെയ്തത്.
0: നമുക്കറിയാം ചരിത്രത്തിൽ ഒരുപാട് വർഷങ്ങൾ കുറെ പഠിക്കാനുണ്ടാവും. അതൊക്കെ എങ്ങനെയാ കണക്ട് ചെയ്ത് പഠിക്കുക?
1: അത് ഓർത്ത് വെച്ചിരിക്കും. ഓരോ ടോപ്പിക് പഠിക്കുമ്പോ അതിനനുസരിച്ച് ഇങ്ങനെ പഠിക്കുന്നതാണ്. പിന്നെ എല്ലാ ഒരു കഥ പോലെ ഇങ്ങനെ കഥ പറയാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് പഠിക്കാനും ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റാറുണ്ട്.
0: കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഇത് ഏതിലേക്ക് പോകാനാണ് താല്പര്യം? ഒരു ഫ്യൂച്ചർ ഏതൊരു മേഖലയാണ് തെരഞ്ഞെടുക്കാൻ താല്പര്യമുള്ളത്?
1: ഫ്യൂച്ചർ ഈ ഹിസ്റ്ററി റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ്. ടീച്ചർ ആവാൻ ഇഷ്ടമുണ്ട്. ഹൈസ്കൂൾ അങ്ങനെ ഹിസ്റ്ററി എടുത്തിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും സിവിൽ സർവീസ് എഴുതണം അങ്ങനെയൊക്കെ പറയാം. അപ്പൊ അതും എനിക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ്.
0: തുടക്കത്തിൽ തന്നെ പറഞ്ഞു ചെസ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ചെസ്സിലേക്ക് എങ്ങനെയാണ് വരുന്നത്?
1: ഞാൻ ആദ്യം ചെസ് പഠിച്ചു തുടങ്ങുന്നത് 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബിബിൻ സാറ്, പ്രദീപ് സാറെന്ന് പറഞ്ഞിട്ട് രണ്ട് സാറുമാര് ഞങ്ങളുടെ ഹോസ്റ്റലിൽ വന്നിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഒരു 5 മണി തൊട്ട് 7 മണി വരെ. അപ്പോ എനിക്ക് തുടങ്ങിയൊരു ഇഷ്ടമാണ്. പിന്നെ അത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബോർഡ് വാങ്ങിയെങ്കിലും പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കളിക്കാൻ അങ്ങനെ പറ്റിയിട്ടില്ലായിരുന്നു. ശരിക്കും ഇപ്പൊ ചെസ് പഠിച്ചു തുടങ്ങിയത് 2025 മുതലാണ്. ആയിഷ, റാനിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. അവര് എന്റെ ജൂനിയേഴ്സ് ആണ്, പക്ഷെ ചെസ്സിൽ അവര് സീനിയേഴ്സ് ആണ്. അപ്പൊ അവരുടെ കളികൾ കണ്ടും പിന്നെ അവരുടെ ചെസ്സിലെ അനുഭവങ്ങളും ഒക്കെ കേൾക്കുമ്പോഴാണ്. പിന്നെ സിജോ എന്ന് പറയുന്ന ചേട്ടനുണ്ട്. ചേട്ടൻ ഞങ്ങളുടെ സീനിയർ ആയിട്ട് ബ്ലൈൻഡ് സ്കൂളിൽ പഠിച്ച ആളാണ്. പിന്നെ ആൽബിൻ എന്ന് പറഞ്ഞ ചേട്ടൻ. പിന്നെ ഈ സാറുമാര്, ബിബിൻ സാറ്, പ്രദീപ് സാറ്, ബിനോയ് സാറ്, ഇവരൊക്കെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു തരും.
0: ഫോണിൽ ചെസ് കളിക്കാറുണ്ടോ?
1: ആ, കളിക്കും. ഫോണിൽ അതിന്റെ ആപ്പ് ഉണ്ട്.
0: അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യല്ലേ?
1: ആ, അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. ഇത്തവണത്തെ സെലക്ഷൻ ടൂർണമെന്റിൽ സെലക്ഷൻ കിട്ടി. അതിൽ 47 പേര് പങ്കെടുത്ത ജൂനിയർ ടൂർണമെന്റിൽ 10-ാം സ്ഥാനത്തിൽ എത്താൻ പറ്റും.
0: ആഹാ, അതൊരു വലിയ കാര്യമല്ലേ. കൺഗ്രാചുലേഷൻസ്.
1: താങ്ക് യു.
0: അപ്പൊ ഇനിയും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് എത്തണം അല്ലേ?
1: ആ അതെ.
0: ചെസ് ബോർഡ് സാധാരണ ഇതിൽ നിന്ന് വ്യത്യാസമല്ലേ?
1: വലിയ വ്യത്യാസം ഇല്ല. ആകെ നമുക്ക് ബ്ലൈൻഡ് ചെസ്സിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പീസസ് ഉറപ്പിച്ചു വെക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ബ്ലാക്കും വൈറ്റും തിരിച്ചറിയാനുള്ള സൗകര്യമുണ്ട്. അത്രയും വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് സാധാരണ ആൾക്കാരുമായിട്ട് നമ്മുടെ ബോഡിയിൽ തന്നെ കളിക്കാൻ പറ്റും.
0: കോമൺ ആയിട്ടും ഉള്ള ടൂർണമെന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു.
1: ആ ഉണ്ട്. അതിലും പങ്കെടുക്കാം.
0: അപ്പോ ചെസ്സിന്റെ ക്ലാസ്സുകൾ ഇങ്ങനെ സജീവമായിട്ട് തുടരുന്നുണ്ടോ?
1: ആ ഉണ്ട്.
0: അതെങ്ങനെ, വീക്ക്ലി ആണോ?
1: ക്ലാസ് ആയിട്ട് ഇപ്പൊ ഇല്ല. ഇപ്പൊ ഞങ്ങൾ പ്രാക്ടീസ് ആണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരോടൊക്കെ ചോദിക്കും, അവർ പറഞ്ഞുതരും. അങ്ങനെ
0: എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വേറെ എന്തൊക്കെയാണ്?
1: ന്യൂസ് വായിക്കാൻ ഇഷ്ടമാണ്. വായിച്ചിട്ടുണ്ട്. ഞാന് ഓൺലൈൻ ആയിട്ട് ഓരോ ദിവസത്തെ ന്യൂസ് ഇങ്ങനെ എടുത്തിട്ട് അത് ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് പറയുന്നവർക്ക് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അത് അമ്മയാണ് ചെയ്തു തരാറ്.
0: വളരെ മികച്ചൊരു വിജയമാണല്ലോ പ്ലസ് ടുവിൽ കിട്ടിയത്.
1: അതെ.
0: നമുക്കറിയാം പല സബ്ജക്റ്റുകളും ഉണ്ടല്ലോ. അപ്പൊ അതിനെല്ലാം സജീവമായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാരാണ്? അമ്മയാണോ?
1: അമ്മ, പപ്പ, പിന്നെ എന്റെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ LKG UKG മുതൽ പഠിക്കുന്ന ഒരുപാട് പേര്, പിന്നെ വീട്ടിന്റെ അടുത്ത് എന്റെ പപ്പയുടെ ചേട്ടന്റെ മക്കള്, ആ ചേച്ചിമാര്.
0: A+ ഉണ്ടായിരുന്നല്ലേ?
1: ആ ഉണ്ടായിരുന്നു.
0: ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതായിരുന്നു പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ?
1: ഇഷ്ടപ്പെട്ടത് ഹിസ്റ്ററി തന്നെയാണ്.
0: ഹിസ്റ്ററി തന്നെയാണ്. തിരിച്ചു വീണ്ടും അതുകൊണ്ട് തന്നെയാണ് ഹിസ്റ്ററിയിലേക്ക്. ഇപ്പൊ പുതിയ കോളേജൊക്കെ ഇഷ്ടമായോ?
1: ആ, ഇഷ്ടമായി. ഒരാഴ്ച പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇഷ്ടമായി. നല്ല ടീച്ചേഴ്സിനെ കിട്ടി. ഷൈമ ടീച്ചർ, അതേപോലെ ലക്ഷ്മി ടീച്ചർ, ഇവരൊക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ എന്റെ കൂടെ തന്നെ പ്ലസ് ടുവിൽ പഠിച്ചൊരു ഫ്രണ്ടുണ്ട്, കൃഷ്ണവേണി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി. അവക്കും ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ടായിരുന്നു.
0: അപ്പൊ എന്താണെങ്കിലും ഇനിയും മുന്നോട്ട് നന്നായിട്ട് പോവാൻ സാധിക്കട്ടെ. മികച്ച രീതിയിൽ പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി വീണ്ടും നമ്മുടെ സ്റ്റുഡിയോയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് എല്ലാം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
2: വിദ്യാർത്ഥിനിയായ അർച്ചന ജോണുമായി സെബിൽജികൾ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ഡോക്ടർ അനീഷ് ടി എസ് സംസാരിക്കുന്നു.

ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ഇന്ന് വൈകിട്ട് 6:50-നുള്ള വയലും വീടും പരിപാടിയിൽ ഓണമൊരുങ്ങാൻ കുരുന്ന് കൈകൾ. രചന വിഷ്ണു നന്ദൻ ചിങ്ങോലി. ഇന്ന് വൈകിട്ട് 6:50.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. ഇതിൽ 10-ാം ക്ലാസ് മലയാളം കേരള പാഠാവലി ആദ്യ യൂണിറ്റ് അവലോകനം ചെയ്യുന്നത് സിന്ധു കെ. ഇന്ന് രാത്രി 9:15.

പരിമിതികളെ അതിജീവിച്ച് മുന്നേറാൻ ആഗ്രഹമുണ്ടോ? 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി പ്രീ മെട്രിക് സ്കോളർഷിപ്പും 1 മുതൽ PG വരെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകളും കേന്ദ്ര സർക്കാർ നൽകുന്നു. ഉന്നത പഠനത്തിനായി ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി നാഷണൽ ഓവർസീസ് സ്കോളർഷിപ്പും ലഭ്യമാണ്. മെയിന്റനൻസ് അലവൻസും ബുക്ക് ഗ്രാന്റും ഇതിലൂടെ ലഭിക്കും. 40% അതിലധികമോ ഭിന്നശേഷിയുള്ളവർക്ക് അപേക്ഷിക്കാം. അതിനായി ഇന്ന് തന്നെ www.scholarships.gov.in എന്ന നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ സന്ദർശിക്കൂ.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

പ്രിയ ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:30 to 12:00 വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ആഹാര രീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസറായ ഡോക്ടർ അനിത മോഹൻ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495164321 9496553621. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593211. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:30 to 12:00 വരെ.

ആകാശവാണി. ഇപ്പോൾ മധു അഞ്ചൽ സംഗീതം നൽകി ശ്രീകുട്ടി പ്രശാന്ത് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മലരിന്റെയുള്ളിലെ മകരന്തമുണ്ട് എന്ന് തുടങ്ങുന്നു. രചന കെ ബി വസന്തകുമാർ.

0: മധു അഞ്ചൽ സംഗീതം നൽകി ശ്രീക്കുട്ടി പ്രശാന്ത് പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 55 സെക്കൻഡും. ഇനി പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണി വരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ഉച്ചയ്ക്ക് ചർച്ച. വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷർമിള ധൻകറിന് സ്വർണം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. രാവിലെ സമ്മേളനം ആരംഭിച്ച് മുതൽ നീറ്റ് വിഷയത്തിൽ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. ഇതോടെ ലോക്സഭയും രാജ്യസഭയും 2 മണി വരെ നിർത്തിവച്ചു. അതേസമയം 2026 പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ലോക്സഭയിൽ ചർച്ച ചെയ്യുമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മ പദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ മന്ത്രി എം ലിജു വിതരണം ചെയ്തു. തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ നടന്ന ചടങ്ങിൽ 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്ക് കിറ്റുകൾ കൈമാറി. ലഹരി പരിശോധനയ്ക്കുള്ള 4 പ്രത്യേകതരം കിറ്റുകളാണ് കൈമാറിയത്. അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ അംബാസഡർമാരായി യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. ശ്രീകാര്യം ലോയോള സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ കമാൻഡോ ബാഡ്ജുകൾ വിതരണം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും. സർക്കാർ വകുപ്പുകളിൽ അഴിമതി തടയാൻ ലക്ഷ്യമിട്ട് വിജിലൻസ് നടപ്പാക്കും.

0: കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. സർക്കാർ അവതരിപ്പിച്ച ധവളപത്രത്തിലൂടെ ഖജനാവിന്റെ അവസ്ഥ മനസ്സിലാക്കാമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൌൺ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഹെപ്പറ്റൈറ്റിസ് രോഗത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ RCH ഓഫീസർ ഡോക്ടർ നവ്യ ആകാശവാണി വാർത്തകളോട്.
1: ഹെപ്പറ്റൈറ്റിസ് എയും ഇയും മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ രക്തം വഴിയും ശരീരസ്രവം വഴി രോഗിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാം. ഭക്ഷണത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എയും ഇയും തടയാൻ സുരക്ഷിതമായ ഭക്ഷണം, സുരക്ഷിതമായ കുടിവെള്ളം എന്നിവ ഉറപ്പാക്കുക. തിളപ്പിച്ചാറിയ വെള്ളം നിർബന്ധമായും കുടിക്കുക. ശക്തമായ ചൂടിൽ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. മറ്റൊന്ന് വാക്സിനാണ്. ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് ഫലപ്രദമായ വാക്സിൻ ലഭ്യമാണ്.
0: വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ അവയെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഇത് സംബന്ധിച്ച് പഠിക്കാൻ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരും ഉദ്യോഗസ്ഥരുമായി അടുത്ത മാസം ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വയനാട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യാന്തര കടുവ ദിനത്തിന്റെ ഭാഗമായി വനം മ്യൂസിയം വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ നാളെയും മറ്റന്നാളും പരിപാടികൾ സംഘടിപ്പിക്കും. നാളെ വൈകിട്ട് 3 മണിക്ക് മന്ത്രി ഒ ജെ ജനീഷ് കടുവ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേരിൽ നടത്തിയ വ്യാജ ധനസഹായ വാഗ്ദാനത്തിൽ എറണാകുളം പറവൂർ സ്വദേശിക്ക് പണം നഷ്ടമായി. സംഭവത്തിൽ ആലുവ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജൻധൻ യോജന എന്ന പേരിലാണ് ഇൻസ്റ്റഗ്രാം വഴി തട്ടിപ്പ് നടന്നത്. പദ്ധതി പ്രകാരം എല്ലാവർക്കും 5000 രൂപ ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. സ്കൈറൂട്ട് പ്രതിനിധികളുടെ ലക്ഷ്യബോധം സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവ മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി എയ്റോസ്പേസ് സംഘത്തിന് ആശംസകളും നേർന്നു. അസമിൽ വെള്ളപ്പൊക്ക ദുരിതത്തിന് നേരിയ ശമനം. നിലവിൽ ശിവസാഗർ, ഗോലാഘട്ട് ഉൾപ്പെടെ 6 ജില്ലകളിലാണ് വെള്ളപ്പൊക്ക ദുരിതം തുടരുന്നത്. 631 ഗ്രാമങ്ങളിലായി 445,495 പേരെയാണ് വെള്ളപ്പൊക്ക കെടുതികൾ ബാധിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കലിനെ പിങ്ക് പട്ടണിയിച്ച് വീണ്ടും ആമ്പൽ വസന്തം. കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന ആമ്പൽ കാഴ്ചകൾ കാണാൻ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആമ്പൽ പൂക്കൾക്കിടയിലൂടെ വള്ളത്തിൽ സഞ്ചരിച്ച് പൂക്കൾ തൊട്ടടുത്ത് കാണാനും ചിത്രങ്ങൾ പകർത്താനും വിപുലമായ ബോട്ടിംഗ് സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പുലർച്ചെ 5 മുതൽ രാവിലെ 9:30 വരെയാണ് ഈ മനോഹര ദൃശ്യം കണ്ടാസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. വെയിൽ കൂടുന്നതോടെ പൂക്കൾ വാടിപ്പോകുന്നതിനാൽ അതിരാവിലെ തന്നെ വലിയ തിരക്കാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത്.
0: സംസ്ഥാനത്ത് ഇന്ന് ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. മഴക്കുറവും അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നതുമൂലം വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നേക്കുമെന്ന് KSEB അറിയിച്ചു. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
4: 1997 ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറാണ് July 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. പ്രകൃതി സംരക്ഷണത്തിന്റെയും ഭൂമിയുടെ ക്ഷേമത്തിനായുള്ള സുസ്ഥിരമായ രീതികളുടെയും പ്രാധാന്യം ഊന്നിപ്പറയുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുക, ആവാസ വ്യവസ്ഥയുടെ നശീകരണം തടയുക, നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ, പവിഴപ്പുറ്റുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി പരിസ്ഥിതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക, ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ കുറയ്ക്കുകയും ജലമലിനീകരണം ഇല്ലാതാക്കുക എന്നിവയാണ് ഈ വർഷം ഊന്നൽ നൽകുന്ന പ്രധാന മേഖലകൾ. IUCN കണക്ക് പ്രകാരം 44,000+ ഇനം മൃഗങ്ങളും സസ്യങ്ങളുമാണ് ലോകത്താകെ വംശനാശ ഭീഷണി നേരിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ.

0: ഇതുവരെ രണ്ട് സ്വർണവും അഞ്ച് വെള്ളിയും മൂന്ന് വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10. വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഇനത്തിൽ ഷർമിള ധൻഗർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ ശിൽപ കെ ശൈലയ്ക്കാണ് വെങ്കലം. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. അതേസമയം വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ ലവ്ലീന ബോർഗോഹെയ്ൻ മെഡൽ ഉറപ്പാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 118 പോയിന്റ് ഉയർന്ന് 76,954, നിഫ്റ്റി 29 പോയിന്റ് നേട്ടത്തിൽ 24,023 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,240 രൂപ താഴ്ന്ന് 1,05,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഈ മാസം 30 അവസാനിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ജല അതോറിറ്റിയുടെ PTP നഗറിലുള്ള കുണ്ടമൺകടവ് പമ്പ് ഹൌസിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ജലവിതരണം തടസ്സപ്പെടും. തിരുമല കരമന സെഷനുകളുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ജലവിതരണം പൂർണ്ണമായും മുടങ്ങുന്നത്. രാജ്യത്ത് അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. അതേസമയം ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അർദ്ധരാത്രി വെടിയുതിർത്തുവെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകളും വ്യാജമെന്ന് PIB അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ഉച്ചയ്ക്ക് ചർച്ച. വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷർമിള ധൻകറിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തോടനുബന്ധിച്ച് കേരള ആരോഗ്യ സർവകലാശാല സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ പ്രൊഫസർ ഡോക്ടർ TS അനീഷ് സംസാരിക്കുന്നു.
2: ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കരളിലുണ്ടാകുന്ന അണുബാധകളെ പറ്റിയിട്ടാണ്. കരളിലുണ്ടാകുന്ന അണുബാധകളുടെ ലോകവ്യാപകമായിട്ട് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദിവസം July 28. പ്രത്യേകിച്ച് ഇതിന് കാരണം പൊതുജനങ്ങൾക്ക് കരളിലുണ്ടാകുന്ന അണുബാധകളെ പറ്റിയിട്ടുള്ള അവബോധം കുറവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം.

0: കാരണമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ മഞ്ഞപ്പിത്തം എന്നുള്ള വാക്കുകൊണ്ട് കരളിലുള്ള അണുബാധകളെ പൂർണ്ണമായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. പക്ഷെ കരളിലുണ്ടാകുന്ന അണുബാധകളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം മഞ്ഞപ്പിത്തമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അണുബാധകൾ കാരണമുണ്ടാകുന്ന മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിലുള്ള ജലജന്യമായിട്ടുള്ള അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ വരുന്ന അണുബാധകൾ കാരണമുണ്ടാകുന്ന മഞ്ഞപ്പിത്തം നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയും ഒരുപാട് ആളുകളെ മരണത്തിലേക്ക് പോലും തള്ളിവിടുന്ന രീതിയിലേക്ക് ആ രോഗം ബാധിച്ച് വ്യാപിച്ചിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുൻഗണനയാണ്. പക്ഷെ ലോകവ്യാപകമായിട്ട് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും വരുന്ന മഞ്ഞപ്പിത്തത്തേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന വിഭാഗത്തിൽപ്പെടുന്ന മറ്റൊരു മഞ്ഞപ്പിത്തമാണ്. ഈ മഞ്ഞപ്പിത്ത ബാധയ്ക്ക് കാരണം അത് രക്തത്തിലൂടെയാണ് ഈ രോഗം പകരുക, വെള്ളത്തിലൂടെ അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മഞ്ഞപ്പിത്ത ബാധയുള്ള അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി ബാധയുള്ള ഒരാളുടെ രക്തം സ്വീകരിക്കുന്നതിലൂടെ അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെയൊക്കെ ഈ രോഗാണുബാധ ഉണ്ടാകാം. നമ്മുടെ മണ്ണിലൊക്കെ പ്രത്യേകിച്ചും ഉപയോഗിച്ച് കഴിഞ്ഞ സൂചി, ബ്ലേഡ് തുടങ്ങിയ കാര്യങ്ങളിലും ഷേവൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് മഞ്ഞപ്പിത്ത ബാധയുള്ള ആളാണെങ്കിൽ അയാൾക്ക് ഉപയോഗിക്കുന്ന ബ്ലേഡ് അണുനശീകരണം നടത്താതെ ഉപയോഗിക്കുന്നതിലൂടെയൊക്കെ ഈ രോഗം വ്യാപിക്കാം. നല്ലൊരു ശതമാനം ആളുകൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധ ഉണ്ടാകുന്നു എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ 1970s ഈ ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെയുള്ള ഫലപ്രദമായ വാക്സിനേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ വാക്സിനേഷൻ കണ്ടെത്തിയ ഡോക്ടർ ബ്ലൂബർഗ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ സ്മരണാർത്ഥമാണ് ജൂലൈ 28 നമ്മൾ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ഈ രോഗം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന കരളിനെ ബാധിക്കുന്ന അണുബാധകൾ എ, ബി, സി, ഡി, ഇ, ജി തുടങ്ങിയ ഇംഗ്ലീഷ് അക്ഷരമാലകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ രേഖപ്പെടുത്തുന്നത്. അതിൽ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മഞ്ഞപ്പിത്ത ബാധകൾ ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ബിയും ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി ലൈംഗിക ബന്ധത്തിലൂടെയോ സുരക്ഷിതമല്ലാത്ത രക്തം സ്വീകരിക്കുന്നതിലൂടെയോ, സുരക്ഷിതമല്ലാത്ത രക്തം സ്വീകരിക്കാനുള്ള സാധ്യതയൊക്കെ ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ, സുരക്ഷിതമായിട്ടുള്ള രക്തം മാത്രമാണ് ബ്ലഡ് ബാങ്കുകൾ വഴി വിതരണം ചെയ്യുക. അതുകൊണ്ട് തന്നെ സുരക്ഷിതമല്ലാത്ത ഒരു രക്തദാനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എങ്കിൽ പോലും രോഗാണുബാധയുള്ള ആളുകളുടെ ശരീരത്തിൽ നിന്നും സൂചിയിലൂടെയും മറ്റുമൊക്കെ ഈ രോഗം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ രോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, സിംഹഭാഗം ആളുകളിലും ഇതൊരു മഞ്ഞപ്പിത്തം പോലെ വന്നങ്ങ് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് കാലങ്ങളായിട്ടുള്ള ഗുരുതര പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അപൂർവമായിട്ടുള്ള ചില ആളുകളിൽ ഈ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വൈറസുകൾ ശരീരത്തിൽ തങ്ങി നിൽക്കുകയും പ്രത്യേകിച്ചും കരളിൽ തങ്ങി നിൽക്കുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ കരളിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ലോകവ്യാപകമായിട്ട് കരളിലെ ക്യാൻസർ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത്. ഒട്ടേറെ ക്യാൻസറുകൾ വർദ്ധിച്ചു വരുന്നു, ചില ക്യാൻസറുകൾ കുറയുന്നു. ഈ വർദ്ധിച്ചു വരുന്ന ക്യാൻസറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കരളിന്റെ ക്യാൻസറാണ്. കരളിന്റെ ക്യാൻസർ വർദ്ധിക്കുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. വർദ്ധിച്ചു വരുന്ന മദ്യപാനശീലം കരളിന്റെ ക്യാൻസറിനെ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിലുള്ള വൈവിധ്യം അല്ലെങ്കിൽ ഭക്ഷണത്തിൽ വരുന്ന മറ്റേതെങ്കിലും വിഷവസ്തുക്കളുടെ സാന്നിധ്യവും കരളിലെ ക്യാൻസറിന് കാരണമാകും. പക്ഷേ ഒട്ടും ചെറുതല്ലാത്ത ഒരു വലിയ പ്രശ്നം ഈ ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഇടയിൽ പടർന്നു പിടിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബി കരളിലെ ക്യാൻസറിന് കാരണമാകുന്നു എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള പഠനങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ലോകവ്യാപകമായിട്ടും കരളിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഘടകം, ഒരുപക്ഷെ മദ്യം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധയാണ്. ഇന്ത്യ പോലെയുള്ള അവികസിതമായിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള അണുബാധകൾ വളരെ കൂടുതലായിട്ടുള്ളത്. ഈ അണുബാധ ഒരു മുതിർന്ന ആൾക്ക് വരുന്നത് പോലെയല്ല കുട്ടിക്ക് വരുന്നത്. കുട്ടിക്കാലത്ത് അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ കരളിൽ അണുക്കൾ തങ്ങി നിൽക്കുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മുതിർന്നിട്ട് ഈ പറയുന്ന രീതിയിൽ ലൈംഗിക ബന്ധത്തിലൂടെ മറ്റോ ഹെപ്പറ്റൈറ്റിസ് ബി കിട്ടുന്നതിനേക്കാൾ അപകടകരമാണ് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞ ഉടനെ ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധ ഉണ്ടാകുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ എടുക്കുമ്പോൾ പ്രത്യേകിച്ചും ജനിച്ച കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ജനിക്കുന്ന സമയത്ത് തന്നെ എടുക്കുന്ന വാക്സിനുകളിലൊന്ന് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനാണ്. അതോടൊപ്പം തന്നെ 6-ാം ആഴ്ചയും 10-ാം ആഴ്ചയും 14-ാം ആഴ്ചയും ഒക്കെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 2008 വന്നിട്ടുള്ള ഒരു സങ്കേതമാണ് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കുന്നു എന്നുള്ളത്. അത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് ബിയെ തടഞ്ഞു നിർത്തുക മാത്രമല്ല, ഈ പറയുന്ന രീതിയിൽ പിന്നീട് ഒരു ക്യാൻസറായിട്ട് രോഗം മാറുന്നതിനുള്ള സാധ്യതയെയും തടഞ്ഞു നിർത്തുന്നു. ജൂലൈ 28 നമ്മൾ ഈ പറഞ്ഞ രോഗങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആളുകൾക്ക് ഇതിനെപ്പറ്റി നല്ല ധാരണയുണ്ടാകണം എന്നുള്ളതും, ലഭ്യമായിട്ടുള്ള വാക്സിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രോഗാണുബാധയെ നാം തടഞ്ഞു നിർത്താനായിട്ട് ശ്രമിക്കണം എന്നുള്ളതുകൊണ്ടും ആണ്. അതോടൊപ്പം തന്നെ മറ്റ് ഹെപ്പറ്റൈറ്റിസ് അണുബാധകളും വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഹെപ്പറ്റൈറ്റിസ് സി. ഹെപ്പറ്റൈറ്റിസ് സി ഹെപ്പറ്റൈറ്റിസ് ബി പോലെ തന്നെയാണ് പടരുന്നത്. വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. ഹെപ്പറ്റൈറ്റിസ് സിയുടെ മറ്റൊരു അപകട സാധ്യത അതിനെതിരെ വാക്സിൻ ഇല്ല എന്നുള്ളതാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയെ നമുക്ക് വാക്സിൻ ഉപയോഗിച്ച് തടഞ്ഞു നിർത്താനായിട്ട് കഴിയും, പക്ഷേ ഹെപ്പറ്റൈറ്റിസ് സിയെ നമുക്ക് വാക്സിൻ ഉപയോഗിച്ച് തടഞ്ഞു നിർത്താൻ കഴിയില്ല. പക്ഷേ ബിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് സി നമ്മുടെ നാട്ടിൽ കുറവാണ്. എന്ന് മാത്രമല്ല, ഒരു ഗുണമുള്ളത് ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാം എന്നുള്ളതാണ്. ഹെപ്പറ്റൈറ്റിസ് ബി പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടാണ്. കാരണം ഹെപ്പറ്റൈറ്റിസ് ബിയെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയുന്ന ഈ വൈറൽ ആന്റിവൈറൽ മരുന്നുകൾ നമ്മളുടെ പക്കൽ ലഭ്യമല്ല. പക്ഷെ ഹെപ്പറ്റൈറ്റിസ് സിയെ അതിന്റെ തന്നെ ചില വൈറൽ വകഭേദങ്ങളെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ബിയെ വാക്സിനേഷൻ കാരണവും ഹെപ്പറ്റൈറ്റിസ് സിയെ ആദ്യം തന്നെ കണ്ടെത്തി ചികിത്സിക്കുന്നതിലൂടെയും നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് ഇ ഹെപ്പറ്റൈറ്റിസ് എ പോലെയാണ്. എയും ഇയും ഒരുപോലെയും സിയും ഡിയും ഒരുപോലെയും എന്ന് ചിന്തിച്ചാൽ മതി. ഹെപ്പറ്റൈറ്റിസ് ഇ ഹെപ്പറ്റൈറ്റിസ് എ പോലെ തന്നെ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഒരാളെ രോഗിയാക്കുന്നത്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ഇയുടെ മറ്റൊരു പ്രത്യേകത, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഹെപ്പറ്റൈറ്റിസ് ഇ ഉണ്ടാകുന്ന സമയത്ത് അവരെ അത് കൂടുതൽ അപകടപ്പെടുത്തുന്നതായിട്ട് പല പഠനങ്ങളും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലായിട്ട് കരളിലുള്ള അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും രണ്ട് മാർഗങ്ങളിലൂടെയാണ് അത് വരിക. ഒന്നുകിൽ അത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വരും, അതല്ലാന്നുണ്ടെങ്കിൽ രക്തത്തിലൂടെ. രക്തം എന്ന് പറയുമ്പോൾ ലൈംഗിക ബന്ധം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ സൂചി അല്ലെ ബ്ലേഡ് ഒക്കെ ഒരു അണുനശീകരണം നടത്തി ഉപയോഗിക്കാത്തത് ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വരും. ഇങ്ങനെ രണ്ട് മാർഗങ്ങളിലൂടെ വരും. രണ്ടും നമ്മുടെ കരളിന് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതിനെപ്പറ്റി നമ്മുടെ ധാരണകൾ പൊതുവിൽ കുറവാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഇത്തരം രോഗാണുബാധകൾ. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടതാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശുചിത്വം ഉറപ്പാക്കുക, എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാനായിട്ട് ഉപയോഗിക്കുക, കിണറുകൾ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ക്ലോറിനേറ്റ് ചെയ്യുക തുടങ്ങിയ മാർഗങ്ങളിലൂടെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എയെ തുരത്താനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് അണുനശീകരണ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതും ലൈംഗിക സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളിലൂടെ ഹെപ്പറ്റൈറ്റിസ് ബിയും ഒഴിവാക്കാനായിട്ട് കഴിയും. ഹെപ്പറ്റൈറ്റിസ് ബിക്കും എയ്ക്കും എതിരെയുള്ള വാക്സിൻ നമ്മുടെ പക്കലുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി കുറച്ചുകൂടെ ഗുരുതരമായിട്ടുള്ള രോഗമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിന്റെ വാക്സിൻ സൗജന്യമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭ്യമാക്കുന്നുണ്ട്. പ്രൈവറ്റ് ആശുപത്രികളിലും അത് ലഭ്യമാകും. അതോടൊപ്പം ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ പക്ഷേ സൗജന്യമായിട്ട് ലഭിക്കില്ല. ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ പണം കൊടുത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഹെപ്പറ്റൈറ്റിസ് എ പടർന്നു പിടിക്കുന്ന സമയത്തോ നമ്മുടെ കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ ഒക്കെ പോയി പഠിക്കുന്ന സമയത്തോ ഹെപ്പറ്റൈറ്റിസ് എ കുത്തിവയ്പ് എടുത്തു വിടുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ഹെപ്പറ്റൈറ്റിസ് എ വ്യാപിക്കാനുള്ള സാധ്യത അയൽ സംസ്ഥാനങ്ങളിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് അവർ പഠിക്കാനായിട്ട് പുറത്തു പോകുന്ന സമയത്തോ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എടുക്കുന്നതും തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിരിക്കും. വാക്സിനേഷന് അനുകൂലമായിട്ട് പൊതുജന വികാരം ഉണർത്തുന്നതിനു വേണ്ടി കൂടി ഈ ഒരു അവസരം ഉപയോഗിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്.
1: ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തോടനുബന്ധിച്ച് കേരള ആരോഗ്യ സർവകലാശാല സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ പ്രൊഫസർ ഡോക്ടർ ടി എസ് അനീഷ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ സമയം 12 മണി കഴിഞ്ഞ് 49:56. ഇനി വാർത്തകൾ. ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ രണ്ടു മണിവരെ നിർത്തിവച്ചു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി സമരത്തിന് നേർക്കുണ്ടായ പോലീസ് നടപടികൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ രണ്ടു മണി മുതൽ നടക്കും. അർത്ഥവത്തായ ചർച്ചകൾക്ക് എല്ലാ അംഗങ്ങളും തയ്യാറാകണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു.
2: आज हम 2 बजे इस महत्वपूर्ण विषय पर चर्चा करेंगे, ऐसा सभी लोगों ने सहमति व्यक्त की है. समय सरकार और प्रतिपक्ष बैठकर समय तय कर लेगा. और मेरा आपसे आग्रह है, कितना भी गतिरोध हो, कितना भी बड़ा मुद्दा हो, लेकिन प्रश्नकाल में गतिरोध नहीं होना चाहिए. पूरे देश के अंदर एक सकारात्मक दिशा जाए कि संसद में चर्चा होती है.
1: ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി മെഡൽ നേടിയ താരങ്ങൾക്ക് ലോക്സഭ ഇന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി. രാജ്യസഭയും സമാന രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ബഹളം തുടരുന്ന സാഹചര്യത്തിൽ സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ നടപടികൾ രണ്ടു മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. എൻഡിഎയുടെ പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങി മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പിരിഞ്ഞ് പുതുതായി രൂപീകരിച്ച നാഷണൽ സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ എംപിമാരും യോഗത്തിൽ പങ്കെടുത്തു. സ്കൈറോട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി അറിയിച്ചു. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച ബീഹാർ അസം സർക്കാരുകൾ. ഈ മാസം 26 വൈകുന്നേരം 6 മുമ്പായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ FIR പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പ് നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തരമായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായും അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. ഹബ് ആൻഡ് സ്പോക്ക് വ്യോമയാന മാതൃക വഴി 2030 രാജ്യത്ത് 400,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. $30 ബില്യൺ അധിക സാമ്പത്തിക വളർച്ച കൈവരിക്കാനാകുമെന്നും പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിലെ ഹബ് ആൻഡ് സ്പോക്ക് വിമാന സർവീസ് ഉദ്ഘാടന ചടങ്ങിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കുതിപ്പേകാൻ പദ്ധതി സഹായിക്കുമെന്നും അമൃത്സറിൽ നിന്നുള്ള യാത്രക്കാർക്ക് 20 വിദേശ നഗരങ്ങളിലേക്ക് ഹബ് ആൻഡ് സ്പോക്ക് സർവീസിലൂടെ കണക്ടിവിറ്റി ലഭ്യമാകുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു.
3: അഗർ മുജേ പൂച്ചേ കി ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ കാ സബ്സേ അധിക ലാഭ് ഭാരത് കെ കിസ് ഷഹർ കോ ഹോനെ വാലാ ഹൈ തോ മേ ബിനാ സോചേ കഹ സക്താ ഹൂ കി വോ ഹൈ അമൃത്സർ. ആജ് ഭാരത് കാ ഏവിയേഷൻ സെക്ടർ ദുനിയാ കാ തീസരാ സബ്സേ ബഡാ ഡൊമസ്റ്റിക് ഏവിയേഷൻ മാർക്കറ്റ് ബൻ ചുക്കാ ഹൈ. 2014 മേ അഗർ ദേഖേംഗേ ദേശ് മേ കേവൽ 74 എയർപോർട്സ് തേ, ആജ് 167 എയർപോർട്സ് ഹൈ. ഓർ മോഡിഫൈഡ് ഉഡാൻ കെ മാധ്യമ സേ ആനെ വാലെ 10 വർഷോ മേ 100 നയോ എയർപോർട്ട് ഓർ 200 നയ ഹെലിപോർട്ട് ബൻകർ തയ്യാർ ഹോംഗേ ഹമാരെ ഭാരത് മേ.
1: കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള മൂല്യ ശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെട്ടു വരുന്നതായി റിപ്പോർട്ടുകൾ. 631 ഗ്രാമങ്ങളിൽ നിന്നായി 4.45 ലക്ഷം പേരെയാണ് പ്രളയം ബാധിച്ചത്. പ്രളയക്കെടുതികൾ ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെട്ട ശിവനഗർ ജില്ലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദാരിക, ദിഖോവ് നദികളിൽ വെള്ളം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. നിരവധി ഉൾഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ബോട്ടുകളിലൂടെ അവശ്യവസ്തുക്കൾ ഈ മേഖലയിലേക്ക് എത്തിക്കാൻ ശ്രമം തുടരുകയാണ്. പ്രളയക്കെടുതികൾ സംബന്ധിച്ച് അസമിലെ എംപിമാരുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതബാധിതർക്ക് എല്ലാ സഹായവും ഉറപ്പു നൽകി. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഉത്തരകാശി, ഡെറാഡൂൺ, രുദ്രപ്രയാഗ്, ചമോലി, നൈനിറ്റാൾ തുടങ്ങിയ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. വ്യാപകമായ ഗതാഗത തടസ്സവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളിലൊന്നായ കരളിന്റെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, കരൾ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ജൂൺ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. രോഗവ്യാപനം തടയുന്നതിലെ സാമ്പത്തികവും സാമൂഹികവുമായ വെല്ലുവിളികൾ പരിഹരിക്കുകയാണ് ഇക്കുറി ദിനാചരണത്തിന്റെ ലക്ഷ്യം. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇതു സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
5: മയക്കുവെടിവെക്കുന്നതിന് മുന്നോടിയായി ആനയുടെ ആരോഗ്യനിലയും നിലവിലെ സ്വഭാവ രീതികളും സൂക്ഷ്മമായി വിലയിരുത്തുന്ന പ്രവൃത്തിയാണ് ഇന്ന് നടക്കുന്നത്. ഇതിനായി RRT വെറ്റിനറി ഡോക്ടർ ഇല്യാസ് റാവുത്തരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കാട്ടാനയെ നേരിട്ട് നിരീക്ഷിച്ചു വരികയാണ്. ആനയെ സുരക്ഷിതമായി മയക്കുവെടിവെക്കുന്നതിനായി പ്രത്യേക അഡ്വൈസറി കമ്മിറ്റിക്ക് രൂപം നൽകാൻ തീരുമാനമെടുത്തിരുന്നു. മയക്കുവെടിവെക്കുന്നതിനും തുടർ നടപടികൾക്കുമായി നിയോഗിക്കേണ്ട വിദഗ്ധരടങ്ങുന്ന ഫീൽഡ് ഓപ്പറേറ്റിംഗ് ടീമിനെയും തീരുമാനിച്ചിട്ടുണ്ട്.
1: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന ഇന്ത്യ. 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ഇന്ത്യയുടെ ഷർമിള ധൻഗർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ ശിൽപ കെ ശൈല വെങ്കലവും നേടിയിട്ടുണ്ട്. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ ലോവ്ലിന ബോർഗോഹൈൻ മെഡൽ ഉറപ്പാക്കിയിട്ടുണ്ട്. കോമൺവെൽത്ത് മെഡൽ നേട്ടങ്ങളിൽ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ അഭിനന്ദിച്ചു. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അർദ്ധരാത്രി വെടിയുതിർത്തുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹിയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിൽ 20 മരണം, നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സമാധാനപരമായി പ്രതിഷേധിച്ച സമരക്കാർക്ക് നേരെ പാക് സുരക്ഷാസേന ആയുധങ്ങളടക്കം പ്രയോഗിച്ചതായും വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇസ്രയേലും ലബനനും തമ്മിലുള്ള അടുത്ത ഘട്ട ചർച്ചകൾ അടുത്ത മാസം 4 മുതൽ 6 വരെ റോമിൽ നടക്കുമെന്ന് US വിദേശകാര്യവകുപ്പ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ ഇസ്രയേലിൽ നിന്നും ലബനനിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ബ്രിക്സ് സാംസ്കാരിക സമ്മേളനം അടുത്ത മാസം 5 മുതൽ 8 വരെ മധ്യപ്രദേശിൽ സംഘടിപ്പിക്കും. ഭോപ്പാലിൽ നടക്കുന്ന സമ്മേളനത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 65 പോയിന്റ് ഉയർന്ന് 76,895-ലും നിഫ്റ്റി 13 പോയിന്റ് നേട്ടത്തിൽ 24,008-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,240 രൂപ താഴ്ന്ന് 1,05,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച ബീഹാർ അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന് പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
6: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മഞ്ഞണിപ്പൂ നിലാവ്. 1950 മുതൽ 1980 വരെയുള്ള ചില ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ നമുക്ക് ഈ പരിപാടിയിൽ കേൾക്കാം. ആദ്യം മുറപ്പെണ്ണ. ഈ ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ വരികൾ എഴുതി, BA ചിദംബരനാഥ് ഈണം നൽകി, S ജാനകിയും ശാന്ത P നായരും പാടിയ ഗാനം.

മഞ്ഞണി പൂനിലാവിൽ ഇനി കേൾക്കാം നീലി സാലി. ഈ ചിത്രത്തിന് വേണ്ടി മെഹബൂബും എ പി കോമളയും പാടിയ ഗാനം. ഗാനത്തിന്റെ വരികൾ എഴുതിയത് പി ഭാസ്കരൻ, ഈണം നൽകിയത് കെ രാഘവൻ.

തീർച്ചയായില്ല ജനം മൂർച്ച എന്നും മറ്റും ആന വരുന്നതിനാളുകൾ ഓടിയിട്ട്. ഇത് എന്തൊരു തൊണ്ടരമാണിത് കേളി. തീർച്ചയായില്ല ജനം മൂർച്ച എന്നും മറ്റും ആന വരുന്നതിനാളുകൾ ഓടിയിട്ട്. ഇത് എന്തൊരു തൊണ്ടരമാണിത് കേളി. അരക്കാരൂപ മാറാൻ കൊർക്കായി ബൂറായിം പോയി വരുമ്പം പീഡിയ കണ്ടില്ല. പിന്നെയും പിന്നെയും സംശയിച്ച് അല്ലാകാത്തോ നബി ഉള്ളായെന്നും മറ്റും കൊറക്കട സങ്കടം പറഞ്ഞാൽ തീരൂല. തീർച്ചയായില്ല ജനം മൂർച്ച എന്നും മറ്റും മാന വരുന്നതിനാളുകൾ ഓടിയിട്ട്. അല്ലാ മുഞ്ചോ മാരി തോബാ നമ്മളെ തിക്കന നോക്ക്, നമ്മളെ തിക്കന നോക്ക്. തിക്കല ബേസ ആന വരുന്നത് കണ്ടില്ലേ ബെല്ലി മുറിഞ്ഞി. ഇത് എന്തൊരു തൊന്തരമാണിത് കേളി. അരക്കാരൂപ മാറാൻ കൊർക്കായി ബൂറായിം പോയി വരുമ്പം

മഞ്ഞണിപ്പൂനിലാവിൽ ഇനി പരീക്ഷ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ്. പി ഭാസ്കരന്റെ വരികൾ, എം എസ് ബാബുരാജിന്റെ ഇനം.

ഇനി കമുകര പുരുഷോത്തമനും പി സുശീലയും പാടിയ ഗാനം പട്ടുതൂബാല എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ വരികളെഴുതി ജി ദേവരാജന് ഈണം നൽകിയത്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:30 മുതൽ 12 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ആഹാര രീതികളും ആരോഗ്യവും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസറായ ഡോക്ടർ അനിത മോഹൻ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569321. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:30 മുതൽ 12 മണി വരെ. മഞ്ഞണിപ്പൂനിലാവ് തുടരുന്നു. ഇനി കേൾക്കാം കടൽപ്പാലം എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ വരികളെഴുതി ജി ദേവരാജൻ ഈണം നൽകി പി ലീല പാടിയ ഗാനം.

മഞ്ഞണിപ്പൂനിലാവിൽ ഇനി എ എം രാജ പാടിയ ഗാനം. അടിമകൾ എന്ന ചിത്രത്തിനുവേണ്ടി ഈ ഗാനം ഒരുക്കിയത് വയലാറും ജയദേവരാജനും.

ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ ഗാനം ചിത്രം ലോട്ടറി ടിക്കറ്റ്. പാടിയത് യേശുദാസും സംഘവും.

മഞ്ഞണിപ്പൂനിലാവിൽ ഇനി ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി, ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, പി ലീല പാടിയ ഗാനം.

0: മഞ്ഞളിപ്പൂനിലാവിൽ ഇനി ആർ കെ ശേഖറിന്റെ ഈണത്തിൽ യേശുദാസ് പാടിയ ഗാനം. ആറടി മണ്ണിന്റെ ജന്മി എന്ന ചിത്രത്തിനു വേണ്ടി വരികൾ എഴുതിയത് പി ഭാസ്കരൻ.
1: ആരോരുമില്ലാത്ത തെണ്ടി പക്ഷേ

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ മഞ്ഞണി പൂനിലാവ് പൂർണ്ണമാകുന്നു. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. ഇനി മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.

0: has also been issued for Una, Bilaspur, Hamirpur, Solan and Kullu districts. In view of the forecast of heavy rainfall, all educational institutions in the Paonta Sahab subdivision of Sirmaur district have been ordered to remain closed today. According to the State Emergency Operations Center, 108 roads across the state remain blocked due to landslides and heavy rain. Ritesh Kapoor, Akashwani News, Shimla.
1: Meanwhile, in Uttarakhand, the Char Dham Yatra routes have been blocked at several locations due to landslides. Keeping the safety of pilgrims in mind, the Char Dham Yatra has been suspended till tomorrow. Continuous rainfall has caused the water level of major rivers in the state to rise. The state government is closely monitoring the situation, and disaster response and rescue teams have been kept on alert in vulnerable areas. And now before we end the bulletin, the headlines once again. Supreme Court directs the release of student protesters below 18 years and those having no criminal record. Both Houses of Parliament adjourned soon after assembling amid ruckus. Lok Sabha scheduled to take up anti-paper leak amendment bill today. Air India launches Easy Connect hub and spoke model at Amritsar Airport, connecting Punjab with 27 global destinations. 16 Maoists, including 6 top commanders, surrender before security forces in Jharkhand. Government introduces system of registering E0 FIRs in cybercrime cases across 18 states and union territories. 7.1 magnitude earthquake hits southern Japan, tsunami warning issued. And with that, we end the midday news.
2: Akashvani.
3: കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം
2: മൂന്നാം ഭാഗം.
3: ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ.
4: അച്ഛാ, അച്ഛാ, എനിക്ക് അച്ഛാ കഞ്ഞി കുടിക്കാം.
5: ഞാൻ കുടിച്ചോളാം മോളെ.
4: നേരെ ഒരോടായില്ലേ?
5: എനിക്കൊന്ന് കഴിക്കാൻ തോന്നുന്നില്ല മോളെ.
4: ആഹാ, അച്ഛൻ പറഞ്ഞ പോരല്ലോ.
5: മോള് കഞ്ഞി കുടിച്ചോ?
4: അച്ഛൻ കുടിക്കാതെയോ?
5: ചന്ദ്രൻ കുടിച്ചോ?
4: ചേട്ടന് വേണ്ടെന്ന് പറഞ്ഞു.
5: അതെന്താ?
4: ആ, ചേട്ടൻ പുറത്തു പോയപ്പോ കാപ്പി കുടിച്ചിരിക്കും. അച്ഛൻ എണീറ്റേ
5: വരാം മോളെ.
4: അച്ഛൻ ഇങ്ങനെ ഒരിടത്ത് തന്നെ ആണ്ടുപോണ്ടിരിക്കുന്നത് കൊണ്ടാ വിശപ്പില്ലാത്തത്. അച്ഛനൊന്ന് പുറത്തൊക്കെ ഇറങ്ങി സഞ്ചരിച്ചുകൂടെ? എപ്പോഴും മുനിയെ പോലെ ഇതിനകത്ത് കഴിയേണ്ട കാര്യം?
5: സുഖമില്ലാത്തത് കൊണ്ടല്ലേ മോളെ?
4: സുഖമില്ലെന്ന് ആര് പറഞ്ഞു? ഇനി വല്ല സുഖക്കേടും ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ അടയിരിപ്പാണ്.
5: സുഖക്കേടില്ലാത്തത് കൊണ്ടാണോ നിന്റെ അമ്മ എന്നെ കൊണ്ട് ഈ കഷായമൊക്കെ കുടിപ്പിക്കുന്നത്?
4: ഇങ്ങനെ മറ്റുള്ളവരെ കഷായം കുടിപ്പിക്കുന്ന ആളാണെങ്കിലോ? എത്ര കടുത്ത ദീനമായാലും ഒരൊറ്റ മരുന്നും കഴിക്കില്ല, അതാ രസം. കാശ് ചെലവായി പോകുന്നതായിരിക്കും പേടി. അച്ഛനോ എനിക്കോ ചേട്ടനോ ജലദോഷം വന്നാ മതി, തുടങ്ങും അമ്മയുടെ ചികിത്സ. കഷായമായി അരിഷ്ടമായി ബഹളത്തോട് ബഹളം.
5: അതിരിക്കട്ടെ, നീ ഇന്നാൾ എന്നോട് പന്തയം കിട്ടിയ കാര്യം എന്തായി?
4: ഓ, അമ്മ കുളിക്കുകയും മുണ്ടുമാറുകയും ചെയ്യുന്ന കാര്യം. ഞാൻ തോറ്റച്ചാ തോറ്റു. ഉച്ചയാകട്ടെ എന്ന് പറയും കാലത്ത്, ഉച്ചയ്ക്ക് പറയും വൈകട്ടാകട്ടെ എന്ന്, പിന്നെ അത് രാത്രി തന്നെ ആകും. ഇനി ഒരു പണിയുള്ള അച്ഛാ, അത് പറ്റും.
5: ഓ, ഏതാണ് ആ ബ്രഹ്മാസ്ത്രം?
4: ചേട്ടൻ മുമ്പൊരിക്കൽ പരീക്ഷിച്ച് ജയിച്ചതാണ്. ചേട്ടൻ ഒരു ദിവസം പറഞ്ഞു അമ്മ നേരത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ ചേട്ടനും കഴിക്കില്ലെന്ന്. അമ്മ എത്ര വിളിച്ചിട്ടും ചേട്ടന് ഒന്നും കഴിക്കാതെ ഒരേ ഇരിപ്പ്. അമ്മ പേസ് വെച്ചു പോയി. പിന്നെ അമ്മയും മോനും ഒന്നിച്ചിരുന്നങ്ങുണ്ടു. ആ പണി തന്നെ ഞാനും പയറ്റും.
5: എന്നാ ചെലപ്പോ പറ്റിയേക്കും.
4: നമ്മളിങ്ങനെ അമ്മയെ പറ്റി ഓരോ നേരം പോക്ക് പറയുന്നു, പക്ഷേ എന്ത് കഷ്ടമാണച്ച അമ്മയുടെ കാര്യം. ഓ, എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്ന പെൻഷൻ കൊണ്ട് ഒരു വീട് സന്ധിച്ചു പോണ്ടേ? ചേട്ടന്റെ ശമ്പളം ചേട്ടന് കഴിഞ്ഞുകൂടാനല്ലേ ഉള്ളൂ. എന്നാലോ എന്തിലെങ്കിലും ഒരു കുറവുണ്ടോ? ഓ, ഉള്ളത് വെച്ച് പരിപാലിക്കാൻ എന്തൊരു വൈഭവം. അച്ഛൻ ഇതൊക്കെ എങ്ങനെ അറിയും? പെൻഷൻ വാങ്ങിച്ച് അമ്മയുടെ കൈ കൊടുത്താ പിന്നെ ഒന്നും ശ്രദ്ധിക്കാത്ത പുള്ളിയല്ലേ?
5: ആഹാ, അമ്മയുടെ കൂടെ കൂടി മോളും അങ്ങ് വലിയ കാര്യസ്ഥയായി പോയല്ലോ.
4: നേര് പറയല അച്ഛാ, പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഇതിന്റെ ഊടും മക്കടിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. വീട്ടിൽ നിന്ന് തുടങ്ങിയത് പിന്നെയല്ലേ അമ്മ ചുമക്കുന്ന ചുമട് എന്തൊന്നും പിടികിട്ടുള്ളൂ. അവിടെന്നും ഇവിടെന്നും കടം കൊണ്ടും മറിച്ചും തിരിച്ചും എന്ത് പെടാപ്പെടാണ് ആ പാവ അനുഭവിക്കുന്നത്.
5: പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ നിന്റെ അടുത്ത്?
4: ചോദിക്കുന്നതൊക്കെ പിന്നെ, കഞ്ഞുടിക്കാൻ വാ അച്ഛാ.
5: വരാമെന്ന് പറഞ്ഞില്ലേ മോളെ. ആ പിന്നെ എന്ത് ചോദിച്ചാലും ഉള്ളിൽ തോന്നുന്നതേ ഉത്തരം പറയാവൂ, ഒന്നും ഒളിക്കാതെ.
4: ഞാൻ അച്ഛനോട് എന്ത് ഒളിച്ചു വയ്ക്കാൻ?
5: ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തു, കടുത്ത തെറ്റ്, പൊറുക്കാൻ വയ്യാത്ത അപരാധം.
4: ഇതെന്ത് പാട്? അച്ഛൻ എന്നോട് തെറ്റ് ചെയ്തെന്നോ?
5: ചെയ്തെന്ന് വയ്ക്കേ.
4: ഓ അങ്ങനെ.
5: ഞാൻ നേരം പോക്ക് പറയുകയല്ല മോളെ.
4: അല്ലെങ്കിൽ പിന്നെ?
5: കാര്യമുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ സങ്കല്പിക്ക്, എന്നിട്ട് അതിനുശേഷം ഞാൻ ഇതുവരെ നിനക്ക് ഗുണമല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല.
4: അതെ, എന്തായാലും കേട്ടുകളയാം, സങ്കല്പമല്ലേ.
5: ഞാൻ ചെയ്ത അപരാധം വളരെ വർഷം കഴിഞ്ഞേ നീ മനസ്സിലാക്കുന്നുള്ളൂ.
4: ഏ, അപരാധം ചെയ്തെന്നോ?
5: നീ ശ്രദ്ധിച്ച് കേൾക്ക്, അതുമിതും പറയാതെ.
4: കേട്ടു.
5: അങ്ങനെ മനസ്സിലാക്കുമ്പോ നീ അപരാധത്തിനോ വില കൽപ്പിക്കുക, അതോ ഞാൻ ചെയ്ത നന്മയ്ക്കോ?
4: അത് ഓരോന്നിന്റെ കൂടുതൽ കുറവ് പോലെ ഇരിക്കും. ചിലപ്പോൾ തെറ്റ് വളരെ വലുതും നന്മ നന്നേ ചെറുതായിക്കൂടെ.
5: തെറ്റ് എത്ര വലുതായാലും ഉണ്ടായ ഗുണവും അത്രയ്ക്ക് വലുതാണെങ്കിൽ തെറ്റ് മറക്കാൻ കഴിയില്ലേ മോളെ നിനക്ക്?
4: അപരാധത്തിലല്ലേ അച്ഛാ സാധാരണ മനുഷ്യരുടെ കണ്ണു തറയ്ക്കുന്നത്.
5: തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടോ മോളെ? അപ്പോ തെറ്റ് മറക്കാനല്ലേ എളുപ്പം? നീ ഒന്നോർക്കണം, സ്നേഹമൊന്നുകൊണ്ട് മാത്രം ചെയ്യാത്ത തെറ്റ് ചുമലിൽ കയറ്റി അന്യരെ രക്ഷിക്കാൻ മടിക്കാത്തവരുമുണ്ട് കുഞ്ഞേ ഈ ലോകത്ത്.
4: അച്ഛ ഇതൊക്കെ എന്തിനാലോചിക്കുന്നു? ആരെങ്കിലും തെറ്റ് ചെയ്യട്ടെ, ആരെങ്കിലും ഗുണം അനുഭവിക്കട്ടെ, നമുക്കെന്ത്?
5: നീയാണെങ്കിൽ തെറ്റ് മറക്കുകയല്ലേ മോളെ?
4: മനുഷ്യരെ പോലെയല്ലേ അച്ഛാ ഞാനും. ആട്ടെ, ഇത് ഏതവന്റെ കാര്യം?
5: തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് മോളെ, നിങ്ങളോടാണ് ചെയ്തത്. നീ പൊറുക്കുകയില്ലേ മോളെ ഈ അച്ഛന്റെ തെറ്റ്?
4: അയ്യോ, എന്താ അച്ഛാ ഇത്ര നേരവും പറഞ്ഞത്? ഇല്ല അച്ഛാ, ഞാൻ എന്തോ ധരിച്ചു പോയി. ഞാൻ അച്ഛന്റെ എന്ത് തെറ്റും പൊറുക്കും, എന്തും ഏതും.
5: ഇല്ല മോളെ, ആരും പൊറുക്കുകയില്ല. നീ ആദ്യം പറഞ്ഞതാ ശരി, സത്യം, സാക്ഷാൽ സത്യം.
6: എന്നെ കൊണ്ട് ഇനി ആർക്കും ഉണ്ടാവൂല ശല്യം. ഇത്ര നാളും ശല്യപ്പെടുത്തിയത് അങ്ങ് ക്ഷമിച്ചേക്കണം മനസ്സുണ്ടെങ്കിൽ.
7: ഇത് എത്രാമത്തെ തവണയാടാ നിന്റെ ഈ പൂച്ചറാളം? വല്ല വിലയുണ്ടോ നിന്റെ ഈ പറച്ചിലിന്?
6: മേലാൽ ഞാൻ ഇത് പറഞ്ഞു കേൾക്കേണ്ടി വരില്ല.
7: ഓഹോ, അപ്പൊ ഇനി എന്താണാവോ ഭാവം? എടാ, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? വീട്ടിലിരിക്കുന്നവർക്ക് പേരുദോഷം വരുത്തി വെക്കാനല്ലാതെ.
6: ഓ, പേരുദോഷത്തിന്റെ കുത്തകയ്ക്ക് എനിക്ക്. ഒന്ന് ഇറങ്ങി അന്വേഷിച്ചാൽ അറിയാം അതിന് ഉത്തരവാദികളാരെന്ന്.
7: പിന്നെ നിന്നെ പോലെ കണ്ടം കാണിയായിട്ട് തെണ്ടിത്തിരികയല്ലേ മറ്റുള്ളവരുടെ ജോലി.
6: എങ്ങും ഇറങ്ങാതെ മാന്യത ചമഞ്ഞ് വീട്ടിനകത്ത് കയറി ഇരുന്നോണ്ടാ മതി. നാട്ടുകാര് കൈകൊട്ടിച്ചിരിക്കുന്നത് കേക്കണ്ടല്ലോ, തൊലി ഉരിയുന്നത് കേക്കുന്നവന്റെ അല്ലേ.
7: എടാ, വല്ലവരും ഇല്ലാത്തതും പൊല്ലാത്തതും കൃത്രിച്ചുണ്ടാക്കി ചെലച്ചോണ്ടിരുന്ന ഇവിടെ ആർക്ക് എന്ത് നഷ്ടവാ?
6: കണ്ടതും കേട്ടതും ഒന്നും മിണ്ടിപ്പോകുന്നവർക്ക് ആ പഴി. അഭിമാനം കെട്ട് ജീവിക്കാൻ യാതൊരു കൂസലുമില്ല.
7: ഈ പറയുന്ന നിനക്ക് എന്ത് അഭിമാനാടാ? അഭിമാനിക്കാൻ എന്തോ ഉണ്ട് നിനക്ക്? ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്റെ കൂടെ പഠിച്ചിരുന്ന ആ കൊച്ചുങ്ങളെല്ലാം ഇന്ന് എവിടം വരെ എത്തി? നീയോ കള്ളക്കാള ഉഴവടിക്കും പോലെ കുറെ കൊല്ലം പള്ളിക്കുടത്തിൽ കറങ്ങി തിരിഞ്ഞ് കെട്ട് ഊരി പുറത്ത് ചാടി.
6: കണ്ടവർക്ക് വച്ചുവിളമ്പിക്കൊടുത്ത് ഇവിടത്തെ വേലക്കാരിയായി കഴിയുന്ന അമ്മയുടെ അഭിമാനത്തെക്കാൾ ഭേദം തന്നാ.
7: അതേടാ, ഞാൻ വേലക്കാരി തന്നെയാ, സമ്മതിച്ചു. വേല ചെയ്തേ ഞാൻ ജീവിക്കൂ, നീയോ?
6: ഞാൻ നോക്കട്ടെ വേല ചെയ്ത് ജീവിക്കാമൊന്നും. പക്ഷേ ഞാൻ വേലക്ക് പോയാലേ വേലക്കാരൻ തന്നെ ആയിരിക്കും. ഭാര്യ എന്നൊരു മേൽവിലാസം നെറ്റിയിൽ എഴുതി പറ്റിച്ച് വീട്ടുപണി ചെയ്ത് നർഗിക്കുന്ന അമ്മയെ പോലെ രണ്ടും കെട്ടവനാവൂല.
7: എടാ, നീ ഇത് വെറുമാക്ക് പറയുന്നതല്ലെങ്കിൽ ആ ചന്ദ്രന് ജോലി ഉണ്ടാക്കി കൊടുത്തതുപോലെ ആ പിള്ളച്ചേട്ടൻ നിനക്ക് എന്തെങ്കിലും ഒരു ജോലി ഒപ്പിച്ചു തരും.
6: പിന്നെ എന്റെ പട്ടിക്ക് വേണം അങ്ങേരുണ്ടാക്കുന്ന ജോലി. അങ്ങേരെ അമ്മയെയും ചേർത്ത് ആളുകൾ അതും ഇതും പൂച്ചം പൂച്ചം പറയുന്നത് പോരാ.

0: കഴിഞ്ഞിട്ടാണ് ഇനി അങ്ങേരുടെ ഒരു ഉദ്യോഗം.
1: ചിടക്കട, ഒരു കാലത്തും ഗുണം പിടിക്കാത്ത വർത്താനം പറയാതെ.
0: നിങ്ങൾക്കൊക്കെ അങ്ങേര് വലിയവനാണെങ്കിൽ തലയിലെടുത്ത് വെച്ചോണം. കണ്ടാലുടനെ കഷ്ടം, നീ ഇങ്ങനെ നശിച്ചവനായി പോയല്ലോ എന്നൊരു മട്ടും ഭാവവും. ചേട്ടനെ കണ്ടുപഠിക്ക്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മൂന്ന് ചക്കം ഉള്ളോടെ വിഴുങ്ങും എന്ന് എന്നെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടൊരു ഗുണദോഷവും കലി വരും അത് കേൾക്കുമ്പോ. അത്തരക്കാരുടെ സഹായം പറ്റും പോലെ ഒരു ഗതികേടുണ്ടോ? മനസ്സുമുട്ടുണ്ടോ? ആ എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം.
1: നിർത്തണ മഹാഭാവി, നിനക്ക് എന്തെങ്കിലും ഒരു ഗതി കിട്ടണമെങ്കിൽ ഓടിച്ചെന്നാ കാലിൽ വീണ് മാപ്പിരക്ക്. എടാ എടാ, നിനക്കറിയാവോ ഈ വീട് തലകുത്തി വീഴാൻ പോയ കാലത്ത് അത് താങ്ങി ഉറപ്പിച്ച് നിർത്തിയതാരാണെന്ന്?
0: ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഞാൻ എന്തിനറിയുന്നു? ഇന്ന് ഈ വീട് നേരെ നിൽക്കുന്നു പോലും ഇതൊരു വീടാണെന്ന് തന്നെ തോന്നിയിട്ട് വേണ്ടേ വീഴാൻ പോയതും ഊന്നു കൊടുത്തു നോക്കെ തിരക്കാൻ.
1: വീട്ടിൽ കഴിയുന്നവനല്ലേ വീടെന്താണെന്നറിയോ? നിന്റെ വീടും നാട്ടുവഴിയും ചന്തപ്പറമ്പും ഒക്കെ അല്ലേ?
0: ഞാൻ എപ്പോഴും വീട്ടിൽ കുത്തിയിരിക്കാത്തതാണ് നിങ്ങളുടെ കണ്ണിൽ വലിയൊരു കുറ്റം. എങ്ങനെ ഇരിക്കണം ഈ നരകത്തിൽ ഒരു അര നാഴിക തികച്ച്? സാക്ഷാൽ മക്കളും ഇമിറ്റേഷൻ മക്കളും ഉള്ള വീടല്ലേ ഇത്? ഈ മുൾക്കുഴിയിൽ നിന്ന് തലയും വലിച്ചോണ്ട് പുറത്തിയാടിയാലോ? തെണ്ടി എന്നും വായി നോക്കി എന്നുമുള്ള മാറാപ്പേരും. ഇനി എനിക്കിത് സഹിക്കാൻ വയ്യ.
1: അപ്പൊ അതാണ് നിനക്ക് സഹിക്കാൻ വയ്യാത്തത് അല്ലേ? ഇവിടെ വേറെ രണ്ട് കുഞ്ഞുങ്ങളുള്ളത് ശരിയാണ്ടാ? നീ എങ്ങനെ പെറ്റമ്മയില്ലാത്ത ആ കുഞ്ഞുങ്ങളെ പോലെയാകും? അത് മനസ്സിലാക്കണമെങ്കിലേ അല്പമെങ്കിലും തിരിച്ചറിവ് വേണ്ടേ? ദേ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് ചാടിത്തുള്ളിയ ഇവിടെ ആർക്കും ഒരു ഛേദവും ഇല്ലെന്ന് ഓർത്തു.
0: അതിലെനിക്ക് സംശയമേ ഇല്ലമ്മേ. സ്നേഹമുള്ളവർക്കല്ലേ ഛേദവും വേദനയും തോന്നൂ. ഞാൻ അനുഭവിച്ചറിഞ്ഞതല്ലേ?
1: ആ അറിഞ്ഞതങ്ങ് മനസ്സിരുന്നാ മതി.
0: മനസ്സിൽ കൊള്ളാതെ വന്ന എന്നെ അമ്മ ഒരു നിമിഷം ലാളിച്ചിട്ടുണ്ടോ? സാക്ഷാൽ മക്കൾക്കും അച്ഛനും ചോറ്, എനിക്ക് കഞ്ഞി, വേലക്കാരിത്തള്ളക്ക് ചീനിപ്പുഴുക്കും വെള്ളവും, ഇതല്ലേ ഇവിടത്തെ പതിവ്? ഒരു നല്ല തുണി അച്ഛനും അമ്മയോ വാങ്ങിച്ചു തന്ന് ഞാൻ ഉടുത്തിട്ടുണ്ടോ? ഞാൻ പഠിച്ചില്ല പോലും. എങ്ങനെ പഠിക്കണം? ഈ പക്ഷാഭേദം കണ്ടുകൊണ്ട് നീറുന്ന മനസ്സ് നേരെ നിന്നിട്ട് വേണ്ടേ പഠിക്കാൻ?
1: എടാ, ഞാൻ അവരുടെ അമ്മയായിട്ടാ ഈ വീട്ടിൽ കാലുകുത്തിയത്. എന്നെ ആദ്യം അമ്മയെന്ന് വിളിച്ചത് അവരാ. അവര് കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് എന്തും ഈ ജന്മത്ത്, അതുപോലെ തന്നെ അച്ഛനും.
0: ഇങ്ങനെ കോരിക്കുളിച്ച് പറയുന്ന ചെല്ല പിള്ളകളില്ലേ, അവർക്കൊണ്ടോ അമ്മ ഈ വിചാരം? എങ്ങാണ്ടുന്നോ ഒരുത്തി അവർ കിഞ്ചറ തുള്ളാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. പിന്നെ അവരുടെ അച്ഛൻ നാലാളിന്റെ മുന്നിൽ വെച്ച് പലകയിലിരുന്ന് മിന്നുകെട്ടി അന്തസ്സായി വിവാഹം കഴിച്ചുണ്ടായ പൊന്നുമക്കളെ പരിചരിക്കാൻ ഒരു പെണ്ണും പിള്ളയെ മേലാച്ചയ്ക്ക് കൊണ്ടുവന്നാക്കിയിരിക്കുന്നു. ഇതെല്ലാം ഉണ്ടോ ഈ പേട്ട് തലയിൽ കയറുന്നു? ആ മനുഷ്യന് അല്പമെങ്കിലും സ്നേഹം അമ്മയോടുണ്ടായിരുന്നെങ്കിൽ അമ്മ നൊന്തുപെറ്റ മോനെ ഇത്ര അലക്ഷ്യമായി കരുതുമോ?
1: ഓ, ഞാനതങ്ങ് സഹിച്ചു. പിന്നെ ഞാൻ വന്നതും നിന്നതും മറ്റാർക്കും അതിലൊരു കാര്യവുമില്ല. രണ്ടു പേർക്ക് മാത്രം അറിയാതെ സത്യം, പിന്നെ ഈശ്വരനും.
0: പറഞ്ഞാൽ അറിയാത്തത് അറിഞ്ഞോളും അനുഭവിക്കുമ്പോ. അന്നൊരുത്തരും കാണൂല ഈ കണ്ണിന്ന് ചാടുന്ന ചോര തുടയ്ക്കാൻ. വെള്ളത്തിലെ താമര പോലെയും അമ്മ വളർത്തുന്ന മക്കളുണ്ടല്ലോ, ആ കൂടിയ പഠിത്തക്കാരനും ആ ജീവോതി പെങ്ങളും. അവരുടെ പുറംപൂച്ചിലും ചക്കരവാക്കിലും അമ്മ മയങ്ങി മാഞ്ഞുപോയി. നാളെ അവർ അമ്മ ആ തന്തയുടെ മുന്നിലിട്ട് തട്ടി ഉരുട്ടി ചവിട്ടി തേക്കുന്നത് കണ്ടേ ഈ തലയ്ക്ക് വെളിവുണ്ടാവും.
1: അതിനാണ് വിധിയെങ്കിൽ വിധിച്ചതല്ല ഇന്നു വരെ അനുഭവിച്ചില്ലേ? അതുപോലെ തന്നെ നാളെ.
0: വിധിയും മതിയും ഉണ്ട് അമ്മയെ മനുഷ്യന്. കഷ്ടം, അമ്മയ്ക്ക് ഇതുവരെ അമ്മയുടെ ചോരയിൽ ജനിച്ച മകനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ.
1: വിവരം കേട്ടവനെ, ഈ കൊക്കില് ജീവനുള്ളതുവരെ ഞാൻ അവരുടെ അമ്മയാ, അവരെന്റെ മക്കളും. ദേ ഈ കാര്യം പറഞ്ഞ് നീ എന്നെ മേലിൽ ഗുണദോഷിച്ചു പോകരുത്.
0: എന്നാൽ ഇങ്ങനെ ഒരുത്തിനെ പെറ്റടിച്ചെന്നേ കരുതണ്ട.
1: ഓ,
2: ഒന്ന് നിൽക്ക്.
0: എന്ത് വേണം?
2: ഞാൻ നിന്നെ പലപ്പോഴും പലതും ഉപദേശിച്ചിട്ടുണ്ട്.
0: ഒരാൾ മാത്രമല്ലല്ലോ ഇവിടെ പഞ്ഞമില്ലാത്തത് ഉപദേശത്തിനല്ലേ. എന്നിട്ടെന്തായി? ഒരു ചുക്കുമില്ല.
2: ഞാൻ ചെയ്തതേ തെറ്റ്, നീ അത് ക്ഷമിക്കണം.
0: ക്ഷമിക്കാൻ എന്തോന്ന്? സ്വന്തം തകരാറ് മറച്ച് യോഗ്യത ഭാവിക്കാൻ ഉപദേശപ്പണിയുമായിട്ട് ചിലരിറങ്ങും. ആ കേശവപിള്ള മാമനില്ലേ, എന്തെന്തുപദേശമാണ് കാണുമ്പോ ആരെയും ഗുണപ്പെടുത്തിയേ അടങ്ങും. പക്ഷേ പുള്ളിയുടെ അനുഭവമോ? ഉപദേശം കേട്ട് സഹി കെട്ട് കൂടപ്പുറത്ത് പമ്പറന്നോര് കളഞ്ഞേച്ചങ്ങ് പോയി. അങ്ങേരുടെ അടുത്ത ശിഷ്യനല്ലേ, കുറെ ഉപദേശിച്ചു പോകും.
2: ഏ, നിന്നെ ഗുണദോഷിക്കാൻ എനിക്ക് യാതൊരു അർഹതയുമില്ല.
0: എന്താ കളിയാക്കുകയാണോ? പിന്നെ ഒന്നു പറഞ്ഞേക്കാം, ഏത് ഗുണദോഷവും തമാശയായി കരുതി ഞാൻ കേട്ടെന്നിരിക്കും. പക്ഷേ കളിയാക്കിയാലുണ്ടല്ലോ എന്റെ വിധമങ്ങ് മാറും.
2: കളിയാക്കലോ? നിന്നെയോ? നീ വിശ്വസിക്കു രാഘവ, ഞാൻ മനസ്സിലുള്ളത് അതേപടി പറയുകയാണ്. നീയാണ് എന്നെ ഉപദേശിക്കാൻ അർഹൻ. ഞാൻ ചെയ്യരുതാത് ചെയ്തു, നീ അത് പൊറുക്ക്.
0: എന്താ ഭ്രാന്തുണ്ടോ തലയ്ക്ക്? അതോ എന്നെ കൂടി പിടിച്ചങ്ങ് ഉപദേശിയാക്കി കളയാമെന്നാണോ? അയ്യോ വേണ്ട വേണ്ട, വിട്ടേര്, ഞാൻ ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ടോട്ടെ.
2: നീ എവിടെ പോകുന്നു?
0: അതിപ്പോഴേ അറിയണ്ട. പിന്നെ പിരിയുമ്പും ഒന്ന് പറഞ്ഞോട്ടെ, ഈ സ്ത്രീ വെറുമൊരു ജഡം മാത്രമാവുമ്പോ വിവരമൊന്ന് പത്രത്തിൽ പരസ്യം ചെയ്തേക്കണം. അപ്പൊ ഞാൻ എത്തിക്കോളാം, അതെങ്കിലും എനിക്ക് വേണം.
2: ജഡമോ?
3: കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം
4: മൂന്നാം ഭാഗം
3: സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗോവിന്ദപിള്ള, എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള, പി സി സോമൻ, പാർവതിയമ്മ, ശ്രീകല, ചന്ദ്രൻ, അരുൺ നായർ, രാഘവൻ, വിനയൻ, മാധവി, മിനി ചന്ദ്രൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം.
4: ഈ നാടകത്തിന്റെ നാലാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
5: ആകാശവാണി ഇപ്പോൾ CIET സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ആകാശവാണി കവരത്തി 1152 kHz. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്നതാണ്.

ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ 1152 കിലോഹേർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഹലിമ ബീഗം കടപ്രത്തേലം.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 5:05 ഷെഹസ മെഹറിൻ പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടി കേൾക്കാം. തുടർന്ന് മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, ദ്വീപ് വിശേഷം. 5:30 ദീൻദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഫ്രൂസ നസറീൻ പങ്കെടുക്കുന്ന ആരോഗ്യ വിചാരം എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥ അറിയിപ്പുകൾ. കഴിഞ്ഞ 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴ ലഭിച്ചു. ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ ഇന്ന് ശക്തമായ കാറ്റിന് മുന്നറിയിപ്പുണ്ട്. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 1 വരെയുള്ള തീയതികളിൽ ലക്ഷദ്വീപ് ഭാഗത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ഈ ദിവസങ്ങളിൽ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ ഇന്നത്തെ പ്രധാന താപനിലകൾ: അഗത്തി ഉയർന്ന താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.9 ഡിഗ്രി സെൽഷ്യസ്. അമിനി ഉയർന്ന താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയി ഉയർന്ന താപനില 34.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു.

ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം. ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.

കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മിണി വല്ല ലോകം എന്ന പരിപാടിയിലൂടെ.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി 9496282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി ബല്ല ലോകത്തിലേക്ക്.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഗ്രീൻ ക്വിസ് ഫോണിൻ പ്രശ്നോത്തരി കേൾക്കാം.

0: ഹലോ, ആകാശവാണി കവരത്തു നിലയത്തിന്റെ ഗ്രീൻ ഗസ് എന്ന പരിപാടിയാണ്. പരിപാടിയിലേക്ക് സ്വാഗതം. ഓക്കെ, പേര് പറഞ്ഞോളൂ, ആരാണ്? ഷെസ മെഹറിൻ. ഇപ്പൊ എവിടെ നിന്നാ വിളിക്കുന്നത്? ഏതാ ദ്വീപ്?
1: കവരത്തിക്കാരി
0: തന്നെയാണോ?
1: അല്ല, ആന്ധ്രോത്തം.
0: ഓക്കെ, ഇവിടെ കവരത്തിൽ ഇപ്പൊ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, ഏത് ക്ലാസ്സിലാണ്?
1: ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ ഈസ്റ്റിൽ നിന്നാണ് പഠിക്കുന്നത്. ഇപ്പോൾ 5ാം ക്ലാസ്സിലാണ്.
0: ഇപ്പൊ 5ാം ക്ലാസ്സിലാണ്. അപ്പൊ അവിടത്തെ അവസാന വർഷമാണ് അല്ലേ?
1: അതെ.
0: അപ്പൊ ഇത്രയും വരെ പഠിച്ചതൊക്കെ എവിടെ, ഏതാ സ്കൂള്? ഓ, മൊത്തം അവിടെ തന്നെയാണ്. അതെങ്ങനെയാ, വീടിന്റെ അടുത്ത് ഈസ്റ്റ് സ്കൂൾ ആയതുകൊണ്ടാണോ, അങ്ങനെ എന്തിലാണോ?
1: അല്ലാതെ
0: സെലക്ട് ചെയ്തതാണ് അല്ലേ ഈസ്റ്റ്? 5ാം ക്ലാസ് വരെ ആയി അവിടെ പഠിച്ചിട്ട്. അപ്പൊ അവിടത്തെ അനുഭവം എങ്ങനെയായിരുന്നു, നല്ല അനുഭവമാണോ? നല്ല ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയാ, നല്ല ഫ്രണ്ട്ലി ആണോ എല്ലാവരും? ഓക്കെ. പിന്നെ നല്ല ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവാറുണ്ടോ സ്കൂളില്? പിന്നെ ഫുഡിന്റെ കാര്യം എങ്ങനെയാ അവിടെ, മിഡ് ഡേ മീൽസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാം നല്ലതാണ് അല്ലേ? ഓക്കെ. ഷെസമോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: ഉമ്മ, ഉപ്പ, ചേട്ടൻ.
0: ചേട്ടന്റെ പേരോ?
1: അഹമ്മദ് അൻസാർ.
0: വലിയ ചേട്ടനാണോ അല്ല പഠിക്കാണോ?
1: പഠിക്കാണ്, 10ാം ക്ലാസ്സിലാണ്.
0: ഇവിടെ കവരത്തിൽ തന്നെയാണ്.
1: അതെ.
0: പിന്നെ ഉമ്മയുടെയും ബാപ്പയുടെയും പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തു.
1: ഉമ്മയുടെ പേര് ഷെഹനാസ് ബീഗം,

0: അപ്പയുടെ പേര് മുഹമ്മദ് മുക്താർ.
1: ബാപ്പയാണോ ഇവിടെ വർക്ക് ചെയ്യുന്നത്?
0: ഇപ്പോ ഇവിടെയല്ല, സീമനാണ്. ഇപ്പൊ ഇവിടെയല്ല, ബാർജില.
1: ഇടക്കിങ്ങനെ വരൂ?
0: ആ, ഇടക്കിടക്ക് വരാറുണ്ട്.
1: ഇപ്പൊ ബാപ്പനെ എങ്ങനെ മിസ് ചെയ്യാറുണ്ടോ ഷെസ?
0: ആ,
1: ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം ബാപ്പ വരും?
0: രണ്ടു പ്രാവശ്യമൊക്കെ വരും.
1: ഓ, രണ്ടു പ്രാവശ്യമൊക്കെ വരും. അപ്പൊ വരുമ്പോ എങ്ങനെയാ, നിങ്ങൾ ഔട്ടിംഗ് ഒക്കെ പോവാറുണ്ടോ അവിടെ? അപ്പൊ ബാപ്പ വരുമ്പോ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എവിടൊക്കെ പോവും? പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കും? എങ്ങനെയാ?
0: പുറത്തൊക്കെ ഫുഡ് കഴിക്കും, പിന്നെ കറങ്ങാനൊക്കെ പോകും.
1: അപ്പൊ അങ്ങനെ ബാപ്പ തിരിച്ചു പോകുമ്പോ ഭയങ്കര സങ്കടമൊക്കെ ആയിരിക്കും അല്ലേ?
0: അതെ.
1: ഓക്കെ, ആകാശവാണി കവരത്തെ നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിലേക്കാണ് ഷെസമോൾ വിളിച്ചിരിക്കുന്നത്. നേരത്തെ പരിപാടി കേട്ടിരുന്നോ?
0: വന്നിട്ടുണ്ട്.
1: ഓ, ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട്. എന്താ പരിപാടി, എന്തെങ്കിലും അവതരിപ്പിക്കാൻ വേണ്ടി വന്നതാണോ?
0: ഒരു പാട്രിയോട്ടിക് സോങ്.
1: ഏത് ദിവസമായിരുന്നു സ്പെഷ്യൽ പ്രോഗ്രാമിന് എന്തെങ്കിലും പങ്കെടുത്തത്?
0: കഴിഞ്ഞ കൊല്ലായിരുന്നു.
1: കഴിഞ്ഞ കൊല്ലം എന്ന് പറയുമ്പോൾ നവംബർ 14 ആണോ, അല്ല ഓഗസ്റ്റ് 15, അങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ എന്തെങ്കിലും ആണോ പങ്കെടുത്തത്? ഓർക്കുന്നുണ്ടോ? എന്തായാലും കഴിഞ്ഞ വർഷമായിരുന്നു അല്ലേ? അപ്പൊ നേരിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് റെക്കോർഡ് ചെയ്താണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആകാശവാണിയൊക്കെ പരിചയമുള്ള ഒരാളാണ് അല്ലേ? അപ്പൊ ഇനിയും പുതിയ പുതിയ പരിപാടികളിലേക്കൊക്കെ ഷെസ വരാട്ടോ പങ്കെടുക്കാം. അപ്പൊ ഞങ്ങള് സ്വാഗതം ചെയ്യാണ് ഷെസമോളെ. അപ്പൊ എന്തായാലും പുതിയ പരിപാടികളൊക്കെ അവതരിപ്പിക്കാനായിട്ട് വരാട്ടോ.
0: ഓക്കെ,
1: നമ്മള് ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയില് 10 ചോദ്യങ്ങളാണ്, അറിയാലോ അതൊക്കെ? അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും ആഴമേറിയ സമുദ്രം ഏതാണ്?
0: പസഫിക് ഓഷ്യൻ.
1: പസഫിക് ഓഷ്യൻ ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. പിന്നെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് അപ്പോ? ലാർജസ്റ്റ് ഓഷ്യൻ
0: പസഫിക് ഓഷ്യൻ
1: ആണ്. എന്താ ഒരു ഡൗട്ട് വന്നോ അതില്? ഡൗട്ട് ഒന്നും വേണ്ട കേട്ടോ, നമ്മൾ പറഞ്ഞ കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഡീപ്പസ്റ്റ് ഓഷ്യൻ ഏതെന്നാണ്. ഏറ്റവും ആഴമേറിയ സമുദ്രം പസഫിക് സമുദ്രമാണ്, എന്നാൽ ഏറ്റവും വലിയ സമുദ്രവും ഏത് തന്നെയാണ്? പസഫിക് സമുദ്രം തന്നെയാണ്. ഇതിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗമായ മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഡീപ്പിന് ഏകദേശം 11,000 മീറ്റർ ആഴമുണ്ട്. അപ്പോ നമ്മൾ കുറെ വിവരങ്ങളും കൂടി ഇപ്പൊ പഠിച്ചില്ലേ ഇതില്? രണ്ടാമത്തെ ചോദ്യം, പക്ഷി സംഗീതമായി പ്രഖ്യാപിച്ചിട്ടുള്ള ലക്ഷദ്വീപിലെ ജനവാസമില്ലാത്ത ദ്വീപ് ഏതാണ്? പക്ഷിപ്പെട്ടി. ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. ഇതാരെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു തന്നോ?
0: അല്ല.
1: ഞാൻ വിചാരിച്ചു അവിടെ ചേട്ടനുണ്ടെന്ന്. ചേട്ടനുണ്ടോ അടുത്ത്?
0: അല്ല.
1: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഉത്തരം ശരിയാണ്, പക്ഷിപ്പെട്ടി അല്ലെങ്കിൽ പിട്ടി ദ്വീപാണ് ഉത്തരം. പക്ഷി സംഗീതമായി പ്രഖ്യാപിച്ചിട്ടുള്ള ലക്ഷദ്വീപിലെ ജനവാസമില്ലാത്ത പ്രധാന ദ്വീപ് പിട്ടി ദ്വീപാണ്. ഇതിനെ പക്ഷിപ്പെട്ടി എന്നും അറിയപ്പെടാറുണ്ട് അല്ലേ? ഇവിടത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കടൽ പക്ഷികളുടെ പ്രജനന കേന്ദ്രവും അതേപോലെ തന്നെ ആമകളുടെ പ്രജനനത്തിനും ഈ ദ്വീപ് വളരെയധികം പേരുകേട്ടതാണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, സാർവത്രിക രക്തദാതാവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ഓ പോസിറ്റീവ് ആണോ? ഉത്തരം തെറ്റാണ്. ഇപ്പൊ ഞാൻ എന്തായാലും ഒരു ചാൻസ് കൂടി തന്നാല് മോള് ഏത് ആൻസർ ആയിരിക്കും പറയാ? അല്ല, ഓ നെഗറ്റീവ് ആണ്. സാർവത്രിക രക്തദാതാവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ഓ നെഗറ്റീവ് രക്തഗ്രൂപ്പാണ്. ഇനി ഈ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ കര അതിർത്തി പങ്കിടുന്ന ഏതെങ്കിലും രണ്ട് രാജ്യങ്ങളുടെ പേര് പറയുക.
0: ബംഗ്ലാദേശ്.
1: ഒരെണ്ണം കൂടി പറഞ്ഞോ.
0: ചൈന.
1: ഉത്തരം ശരിയാണോ? ശരിയാണോ ഉത്തരം? ഹലോ
0: ഹലോ
1: ഷെസ, ബംഗ്ലാദേശും ചൈനയാണ് പറഞ്ഞിരിക്കുന്നത്, ഉത്തരം ശരിയാണോ? എന്നാലോ കോൺഫിഡന്റ് അല്ലല്ലോ അതില്, എന്താണ് പ്രശ്നം? എന്തായാലും ഉത്തരം ശരിയാണ് ഷെസ, ഉത്തരം ശരിയാണ്. പെട്ടെന്ന് എന്തോ ഒരു പേടിച്ച പോലെ അല്ലേ? ഉത്തരം തെറ്റിയിട്ടൊന്നുമില്ല, ശരിയാണ്. നമ്മുടെ ഇന്ത്യ എത്ര അയൽ രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് ഷെസ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. 9 അയൽ രാജ്യങ്ങളുണ്ട് നമുക്ക് ഇന്ത്യക്ക്. അപ്പൊ ഈ 9-ൽ 7 അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. പിന്നെ 2 എന്ന് പറയുന്നത് കടൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. ഏതൊക്കെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് പറയാം. ഇപ്പൊ മോള് പറഞ്ഞ ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമർ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, ഈ 7 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത്. പിന്നെ വരുന്ന 2 ശ്രീലങ്കയും മാലിദ്വീപും. ഈ 2 രാജ്യ

0: രാജ്യങ്ങളുമായിട്ടാണ് കടൽ അതിർത്തി പങ്കിടുന്നത്. ഓക്കേ,
1: ഓക്കെ.
0: അപ്പൊ ടോട്ടൽ 9 രാജ്യങ്ങൾ, അതിൽ 7 രാജ്യങ്ങളുമായിട്ട് നമ്മൾ ലാൻഡ് ബൗണ്ടറിയാണ് ഷെയർ ചെയ്യുന്നത്, പിന്നെ 2 രാജ്യങ്ങളുമായിട്ട് കടൽ അതിർത്തിയാണ് പങ്കിടുന്നത്. ഓക്കെ
1: ഓക്കെ,
0: പഠിച്ചോ? അടുത്ത 5-ാമത്തെ ചോദ്യം പോവാല്ലേ, 5-ാമത്തേലേക്ക്. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്?
1: തെർമോമീറ്റർ.
0: തെർമോമീറ്റർ, വെരി ഗുഡ്. അത് പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞല്ലോ. ഇതാണിപ്പോ പറയുന്നത്, ആ പഠിച്ചാലേ പഠിച്ചതിന്റെ ഗുണം കാണുമെന്ന് പറയുന്നത്. പഠിച്ചപ്പോ അപ്പൊ തന്നെ നല്ല കോൺഫിഡന്റ് ആയിട്ട് ആൻസർ പറയാൻ പറ്റിയില്ലേ. പഠിക്കാത്തതാവുമ്പോ നമ്മള് അവിടെ അതാണോ ഇതാണോ ആ ഒരു ഡൗട്ടിലായിരിക്കും ആൻസർ പറയുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ 4-ാമതായിട്ട് ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ മോൾ അങ്ങനെയല്ലേ പറഞ്ഞത്. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം ഇപ്പൊ മോള് പറഞ്ഞു താപമാപിനി അല്ലെങ്കിൽ തെർമോമീറ്റർ ആണല്ലേ. എന്നാൽ വളരെ ഉയർന്ന താപനില അളക്കാൻ നമ്മൾ പൈറോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അതും കൂടി പഠിച്ചു വെക്കാട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 5 ചോദ്യങ്ങൾ കവർ ചെയ്തു. ഇതിലിപ്പോ എത്ര എണ്ണത്തിന് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടിയെന്നുള്ളത് നോക്കാം. വെരി ഗുഡ് ഷെസ, നമ്മൾ 5 ചോദ്യങ്ങളിൽ ചോദിച്ചതിൽ മോൾക്ക് 4 ആൻസറിനുള്ള ഒക്കെ ശരിയായിട്ട് പറയാൻ സാധിച്ചിട്ടുണ്ട്, ഒരെണ്ണം മാത്രമേ തെറ്റിപ്പോയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് 4 മാർക്ക് കിട്ടി. ഇനി എത്ര മാർക്ക് കിട്ടണം സമ്മാനം കിട്ടണമെങ്കിൽ? 1 മാർക്ക്. എന്തായാലും നമുക്ക് ഇനിയുള്ള ബാക്കി 5 ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്, അതെല്ലാം ഒന്നും കിട്ടൂലേ. ഒന്ന് കിട്ടിയാ മതിയോ അല്ല ഫുൾ മാർക്ക് കിട്ടണോ? ഇനി എന്തായാലും ഫുള്ള് കിട്ടൂല, ഒരെണ്ണം എന്തായാലും തെറ്റിപ്പോയി. ഇനി ബാക്കി 5 ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്, ആ 5 ചോദ്യങ്ങൾക്കും ആൻസർ കറക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കട്ടെ. ഓക്കെ, ഷെസമോളിപ്പോ ശരിക്കും മാന്ത്രോത്വ ദ്വീപകാരിയാണ്. ഇപ്പൊ കവരത്തിൽ വന്നിട്ട് എത്ര വർഷങ്ങളായി?
1: 3 കൊല്ലമായി.
0: 3.5 കൊല്ലമാണോ? അല്ല, ഇവിടെ 1-ാം ക്ലാസ് മുതൽ ഇവിടെ പഠിക്കുന്നു എന്നല്ലേ പറഞ്ഞത്.
1: അതെ.
0: അപ്പൊ പിന്നെ എത്ര 3.5 കൊല്ലമാണോ?
1: പകുതിയിലാണ് നാട്ടിൽ നിന്ന് പഠിച്ചത്, അപ്പോ ഫുള്ള് ഇവിടെ.
0: ഏത്? 1-ാം ക്ലാസ്?
1: നാട്ടിൽ നിന്ന് 1-ാം ക്ലാസ് പകുതി പഠിച്ചിട്ടുള്ളൂ.
0: എന്നിട്ട് ബാക്കി ഇവിടെ വന്നിട്ടല്ലേ. അപ്പൊ നിങ്ങൾ ഇവിടെ കവരത്തിയിലേക്ക് വരാനുള്ള കാരണം എന്താ?
1: ഉമ്മക്ക് ട്രാൻസ്ഫർ ആയി.
0: ഓ, ഉമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ?
1: അതെ.
0: ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഉമ്മ ഉള്ളത്?
1: യു ഡി ക്ലർക്ക്
0: സർവീസ് സെക്ഷനിലാണ്. പേരെന്തായിരുന്നു ഉമ്മയുടെ?
1: ഷെഹനാസ് ബീഗം.
0: ഓക്കെ, അപ്പൊ ഉമ്മ നിങ്ങളെയൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്യാറ്? രണ്ടുപേരും പഠിക്കുകയാണ്, ഉമ്മ ജോലിക്കും പോവാണ്. ഇപ്പൊ ബാപ്പ അടുത്തൂല്ല അല്ലേ. അപ്പൊ ഉമ്മ എങ്ങനെയാ മാനേജ് ചെയ്യാറ്? നിങ്ങളെ ബുദ്ധിമുട്ടിക്കാറുണ്ടോ നിങ്ങൾ ഉമ്മാനെ? ഇല്ല. നല്ല കുട്ടികളാണ്. അപ്പൊ ഷെസ എങ്ങനെയാ, ഉമ്മനെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? എന്തൊക്കെയാ ചെയ്തു കൊടുക്ക, ഉമ്മക്കൊന്ന് പറയോ.
1: അടിച്ചു വരാറുണ്ട്.
0: നല്ല കുട്ടി. പിന്നെയോ?
1: പാത്രം കഴുകാറുണ്ട്.
0: പിന്നെ വസ്ത്രങ്ങളൊക്കെ കഴുകാറുണ്ടോ?
1: മടക്കി വെക്കാറുണ്ട്.
0: ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ നല്ല കുട്ടിയാണ് കേട്ടോ. പിന്നെ ഷെസമോളെ പഠിപ്പിക്കാനായിട്ട് ചേട്ടൻ സമയം കണ്ടെത്താറുണ്ടോ? എന്തെങ്കിലും ഒക്കെ പറഞ്ഞു തരാറുണ്ടോ? പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ടോ?
1: ചെറുതായിട്ട് ഉമ്മ പഠിപ്പിക്കും, ചേട്ടൻ ഡൗട്ട് ക്ലിയർ ചെയ്യാറുണ്ട്.
0: ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ആരാണ്?
1: ദ്രൗപദി മുർമു.
0: ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. ദ്രൗപദി മുർമുവിന് മുമ്പ് നമ്മുടെ ഇന്ത്യയില് രാഷ്ട്രപതിയായ വനിത ആരായിരുന്നു, ഓർക്കുന്നുണ്ടോ?
1: പ്രതിഭ പാട്ടീൽ.
0: ഉത്തരം ശരിയാണ്. എന്തോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതില് പറയാൻ.
1: അപ്പോ
0: ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി നമ്മുടെ ദ്രൗപദി മുർമു ആണ്. 2022 ജൂലൈ 25 ഇന്ത്യയുടെ 15-ാമത് രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു ചുമതലയേൽക്കുന്നത്.
1: കണ്ടിട്ടുണ്ട്.
0: ദ്രൗപദി മുർമുവിനെ കണ്ടിട്ടുണ്ടോ? എവിടെന്നാ കണ്ടേ?
1: ഇവിടെ കവരത്തി വന്നിട്ടുണ്ട് ദ്രൗപദി മുർമു.
0: അപ്പൊ ഇവിടെ നമ്മുടെ ദ്വീപിൽ വെച്ചാണ് കണ്ടതല്ലേ.
1: ഞങ്ങളുടെ സ്കൂളിന്റെ പുറത്തങ്ങളെ നിന്നപ്പോ ഇങ്ങനെ പോവായിരുന്നു, അപ്പൊ കണ്ടു.
0: ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രപതിയെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടിയില്ലേ. ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന 2-ാമത്തെ വനിതയാണ് ദ്രൗപദി മുർമു. പ്രതിഭ പാട്ടീലിന് ശേഷമാണ് ഇവർ ഈ പദവിയിലെത്തുന്നത്. ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ രാഷ്ട്രപതിയും കൂടിയാണ് ദ്രൗപദി മുർമു. ഓക്കെ, ഇനി 7-ാമത്തെ ചോദ്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്?
1: ഇന്ത്യ.
0: ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. ഇതിപ്പോ എങ്ങനെ കിട്ടി അതിന്റെ ആൻസർ? നേരത്തെ അറിയാമായിരുന്നു അല്ല, ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പഠിച്ചതാണോ അത്?
1: അല്ല, അങ്ങനെ പഠിച്ചിട്ടുണ്ട്.
0: എവിടെന്നാ പഠിച്ചേ, ഓർക്കുന്നുണ്ടോ?
1: ടിവിയില് കണ്ട് അപ്പൊ പഠിച്ചു.
0: ജനസംഖ്യയിൽ 2-ാമത് നിൽക്കുന്ന രാജ്യം ഏതാണ്?
1: ചൈന.
0: അപ്പൊ നേരത്തെ ഏതായിരുന്നു, നമ്മൾ ഇന്ത്യ ആവുന്നതിന് മുമ്പ് ഏത് രാജ്യമായിരുന്നു ജനസംഖ്യയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്?
1: ചൈന
0: ആയിരുന്നു. വെരി ഗുഡ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇപ്പോൾ

0: ാണ് എന്നാൽ തൊട്ടു പിന്നാലെ ചൈനയും അമേരിക്കയുമാണ്. 2023 ഇന്ത്യ ജനസംഖ്യയിൽ ചൈനയെ മറികടന്ന് ലോകത്ത് ഒന്നാം സ്ഥാനത്തെത്തിയത്. 1950 ഐക്യരാഷ്ട്ര സംഘടന ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് ഇന്ത്യ ഈ സ്ഥാനത്തെത്തിയത്. കിട്ടിയോ? ഓക്കെ. അപ്പൊ 2023 മുതലാണ് ഇന്ത്യ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നത്. ഓക്കെ. ഇനി നമ്മുടെ 8-ാമത്തെ ചോദ്യം, മഞ്ഞുകൊണ്ട് നിർമ്മിച്ച വീടിനെ എന്താണ് വിളിക്കുന്നത്? എ ഹൗസ് മേഡ് ഓഫ് ഐസ്. ഇഗ്ലൂ. ഓക്കെ. ഞാനിത് എന്തായാലും ഷെസ പറയുന്നതിന് മുമ്പേ ടിക്ക് ഇട്ടു. എനിക്കറിയാം ഇതിന്റെ ആൻസർ എന്തായാലും ഷെസക്ക് കിട്ടും എന്നുള്ളത്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ EVS? ഈ ഇഗ്ലൂ ഒക്കെ എവിടെയാ ഏറ്റവും കൂടുതൽ കാണാറുള്ളത്? തണുപ്പുള്ള ആർട്ടിക് പ്രദേശങ്ങളിലെ എക്സിമോ വർഗക്കാരാണ് ഇത്തരം വീടുകൾ ശരിക്കും നിർമ്മിക്കുന്നത്. ഇവ സാധാരണയായി താഴിക കുടത്തിന്റെ രൂപത്തിലാണ് നിർമ്മിക്കുന്നത്. അത് കണ്ടിട്ടുണ്ടാവല്ലോ അതിന്റെ ഫോട്ടോ എന്തെങ്കിലും അല്ലേ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നോ?
1: 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോ ഉണ്ടായിരുന്നു.
0: 4th സ്റ്റാൻഡേർഡ് നിന്ന് ഇഗ്ലൂ പഠിച്ചിട്ടുണ്ട് അല്ലേ? 9-ാമത്തെ ചോദ്യം ഇതാണ്, ലോക ചെസ് ചാമ്പ്യനായ ആദ്യത്തെ ഇന്ത്യൻ ആരാണ്?
1: വിശ്വനാഥൻ ആനന്ദ്.
0: വിശ്വനാഥൻ ആനന്ദ് ഉത്തരം ശരിയാണ്. അദ്ദേഹം എത്ര പ്രാവശ്യം ലോക ചാമ്പ്യൻ ആയിട്ടുണ്ടെന്നുള്ളത് അറിയോ? 5 പ്രാവശ്യം. 5 തവണയാണ് വിശ്വനാഥൻ ആനന്ദ് ലോക ചെസ് ചാമ്പ്യൻ ആയിട്ടുള്ളത്. 1988 ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കിയതും വിശ്വനാഥൻ ആനന്ദ് ആണ്. എന്നാൽ ഇദ്ദേഹത്തിന് ശേഷം ഇപ്പോ വേറെ ഒരാളും കൂടി നമ്മുടെ ലോക ചെസ് ചാമ്പ്യൻ ആയിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും. അദ്ദേഹത്തിന്റെ പേര് അറിയാമോ? പഠിച്ചിട്ടുണ്ടല്ലേ. അറിയാമായിരുന്നു അല്ലേ? ഏറ്റവും പ്രായം കുറഞ്ഞ ആളല്ലേ. ചൈനയുടെ ഡിങ് ലിറനെ തോൽപ്പിച്ച് 2-ാമത്തെ ലോക ചെസ് ചാമ്പ്യൻ ആയ ഇന്ത്യക്കാരൻ ഗുഗേഷ് ഡൊമ്മരാജു ആണ്. അങ്ങനെ തന്നെയല്ലേ പേര്? ഗുഗേഷ് ഡൊമ്മരാജു. ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനും കൂടിയാണ് അദ്ദേഹം. അടുത്ത അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാണ്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്?
1: ന്യൂഡൽഹി.
0: ന്യൂഡൽഹി. ഉത്തരം തെറ്റിപ്പോയിട്ടോ. ന്യൂഡൽഹിയിലുള്ളത് എന്താ? ഇന്ത്യ ഗേറ്റ് ആണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും ഇന്ത്യ ഗേറ്റും രണ്ടും രണ്ടാണ്. ഇത് സാധാരണ എല്ലാവർക്കും മാറിപ്പോവാറുണ്ട്. അപ്പൊ നമ്മളിപ്പോ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അത് ഏത് നഗരത്തിലാണെന്നാണ്. അതിന്റെ ആൻസർ വരുന്നത് മുംബൈ. മോള് പറഞ്ഞ ഈ ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യ ഗേറ്റ് ഉള്ള സ്ഥലമാണ് ഡൽഹി. മുംബൈയിലുള്ള ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത് 1911 ഡിസംബറിൽ ബ്രിട്ടനിലെ ജോർജ് 5-ാമൻ രാജാവും മേരി രാജ്ഞിയും ഇന്ത്യ സന്ദർശിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് മുംബൈയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചത്. കിട്ടിയോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം അവസാനത്തെ ബ്രിട്ടീഷ് സൈനിക സംഘം രാജ്യത്ത് നിന്ന് മടങ്ങിപ്പോയത് ഈ കവാടത്തിലൂടെയാണ്, 1948 ഫെബ്രുവരി 28. കിട്ടിയോ? ഇനി ഇത് രണ്ടും തമ്മിൽ മാറിപ്പോവോ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇന്ത്യ ഗേറ്റ്? അപ്പൊ നമുക്ക് ഇനി എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നോക്കാം. ഷെസ, കൺഗ്രാചുലേഷൻസ്, 8 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും മിടുക്കിയാണ്, രണ്ട് ചോദ്യങ്ങൾക്കുള്ള ആൻസറേ തെറ്റിപ്പോയിട്ടുള്ളു. അത് രണ്ടും പഠിച്ചില്ലേപ്പോ? ഇപ്പൊ ഷെസ പഠിച്ചതിനേക്കാളും കുറച്ചും കൂടി വിവരങ്ങളും കൂടി കിട്ടിയില്ലേ? അപ്പൊ വീണ്ടും നമ്മുടെ ഗ്രീൻ ക്വിസ് പരിപാടിയിൽ പങ്കെടുക്കോ? ഇൻട്രസ്റ്റിംഗ് ആണോ? അപ്പൊ എന്തായാലും നല്ല മിടുക്കിയായിട്ട് ഇനിയും പഠിച്ചു മുന്നേറാം. ഇപ്പൊ വിളിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. സ്കൂളിലെ ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ പറയാട്ടോ ഷെസ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയോ. ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം. നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം. താങ്ക് യു. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര.

ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 22:13. നമുക്ക് ദീപവിശേഷം കേൾക്കാം. കവരത്തി.

പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അക്കാദമിക വർഷത്തേക്കുള്ള പ്രവേശന നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിവിധ ക്ലാസുകളിലായി ഒഴിവുള്ള സീറ്റുകളുടെ വിവരങ്ങൾ ഇനി പറയുന്നു. ക്ലാസ് 3 5 സീറ്റുകൾ, ക്ലാസ് 5 17 സീറ്റുകൾ, ക്ലാസ് 7 2 സീറ്റുകൾ, ക്ലാസ് 8 2 സീറ്റുകൾ, ക്ലാസ് 9 8 സീറ്റുകൾ, ക്ലാസ് 10 12 സീറ്റുകൾ, ക്ലാസ് 11 22 സീറ്റുകൾ, ക്ലാസ് 12 29 സീറ്റുകൾ. പ്രവേശനത്തിനായി ഈ മാസം 31-നകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് kavarathi.kvs.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ kvkavarathi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 0489626-3580 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0489626-3580. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി കവരത്തി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ആശാൻ എന്ന ചിത്രത്തിന് വേണ്ടി സൂരജ് സന്തോഷ് ആലപിച്ച ഗാനം. ഗാനരചന വിനായക് ശശികുമാർ. സംഗീതം ജോൺ പോൾ ജോർജ്.

0: ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൗരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ.
1: പോലീസ്?
2: മിസ് സീമ?
1: അതെ.
2: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
2: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
2: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
2: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
2: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
3: ഹലോ മമ്മ.
1: ഹായ്.
4: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 30:34. ഇപ്പോൾ ആരോഗ്യ വിചാരം എന്ന പരിപാടി നമുക്ക് കേൾക്കാം.
5: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യം എന്നത്. ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ആരോഗ്യ വിചാരം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ദീൻദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റൽ കവരത്തിയിലെ ആയുർവേദ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ അഫ്രൂസ നസറിനാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. ആയുർവേദത്തിലെ സ്ത്രീകളുടെ ആരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച കേട്ടതിന്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ കേൾക്കുന്നത്.
6: അതുപോലെ ഗർഭിണികൾ സ്വയം മരുന്നുകൾ കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർദ്ദേശപ്രകാരം ഔഷധങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യരുത്. അതിനി ആയുർവേദമായിരുന്നാലും ഏത് സിസ്റ്റത്തിലെ മെഡിസിൻ ആയിരുന്നാലും ആ ഒരു സ്വഭാവം മാറ്റണം. കാരണം സ്വയം മെഡിസിനിലൂടെ നമുക്ക് പലപ്പോഴും പല അസുഖങ്ങളും ഉണ്ടാവും, ചിലപ്പോൾ അബോഷൻ വരെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് സ്വയം ചികിത്സ ഒഴിവാക്കുക. പിന്നെ അതുപോലെ ഈ ആയുർവേദത്തിൽ നമ്മൾ ഗർഭിണി ചര്യ എന്ന് പറഞ്ഞിട്ട് ഒരു ചര്യ തന്നെ പറയുന്നുണ്ട്. ആ ഒരു ഗർഭിണി ചര്യയിൽ പ്രത്യേകമായിട്ട് ഓരോ മാസത്തിലും എന്തൊക്കെ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം, അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതി എങ്ങനെയായിരിക്കണം. ഇപ്പൊ പലപ്പോഴും ഗർഭകാലത്ത് ഛർദി ഉണ്ടാവാറുണ്ട് അല്ലെ? അപ്പൊ ഛർദിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മലര് കേട്ടിട്ടുണ്ടോ? മലര്? അപ്പൊ ഈ ഗർഭകാലത്ത് ഉണ്ടാവുന്ന ഛർദിയിലൊക്കെ ഈ മലര് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ മല്ലിവെള്ളം വളരെ നല്ല എഫക്റ്റീവ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഗർഭകാലത്ത് വേറൊരു നേരിടുന്ന പ്രശ്നമാണ് അസിഡിറ്റി. നല്ല അസിഡിറ്റി ഉണ്ടാവും. അപ്പൊ ആ ഒരു അവസ്ഥയിലൊക്കെ നമുക്ക് മെഡിസിൻസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഭക്ഷണ രീതിയിൽ നമ്മളിപ്പോ ഈ എരിവ് പുളി അങ്ങനെയുള്ള പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ വിനാഗിരി ഒക്കെ ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ മാറും. പിന്നെ അതുപോലെ ചിലർക്ക് നല്ല അസിഡിറ്റി ഉണ്ടാവും, പുളിച്ചത് കെട്ടി വരുന്ന. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ മെഡിസിൻ തന്നെ എടുക്കണം. നമ്മുടെ ഈ ഒറ്റമൂലി പ്രയോഗങ്ങളൊന്നും ശരിയാവില്ല.
7: നമ്മളിപ്പോ ഗർഭകാലത്തുണ്ടാവുന്ന കുറെ കാര്യങ്ങളെ കുറിച്ചും അതിന്റെ ചികിത്സാവിധികളെ കുറിച്ചും പറഞ്ഞുല്ലേ. ഇനി പ്രസവശേഷം അമ്മയുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ആയുർവേദന്റെ പങ്ക് എന്താണ്?
6: പ്രസവശേഷം സ്ത്രീയുടെ ശരീരത്തിലും മനസ്സിലും ഒക്കെ നിരവധി മാറ്റങ്ങളുണ്ടാവും. ഗർഭകാലത്തും പ്രസവ സമയത്തും ഉണ്ടായ ക്ഷീണം മാറി നമ്മുടെ ശരീരം പഴയ രീതിയിലേക്ക് മടങ്ങാൻ പ്രത്യേക ഒരു പരിചരണം തന്നെ ആവശ്യമാണ്. അതിന് സൂതികാചര്യ എന്ന് പറഞ്ഞിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഈ സൂതികാചര്യയിൽ നമ്മൾ പറയും, പണ്ടുള്ള കാലങ്ങളിൽ പറയും ഈ വെള്ളം അധികം കുടിക്കുന്നത്, പക്ഷെ വെള്ളം നന്നായിട്ട് കുടിക്കണം. പണ്ട് ഹോസ്പിറ്റലൊന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രസവം എടുക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ടാവും അല്ലെ പണ്ട് കാലം. അപ്പൊ അവര് വന്നിട്ട് അവര് ഇപ്പോഴും കേരളത്തിലൊക്കെ പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ട്. അവര് വന്നിട്ട് നമ്മൾ ഇപ്പൊ ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു സ്ത്രീ അധികം വെള്ളം കുടിക്കാൻ പാടില്ല, അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല. പിന്നെ അതുപോലെ വയറ് വലിച്ച് കെട്ടിവെക്കുന്ന ശീലം, ശരിക്കും അതുകൊണ്ടൊന്നും വയറൊന്നും കുറയില്ല. അതൊക്കെ ഒരു ധാരണകളാണ്. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാല് നമ്മള് പ്രസവ ശേഷം ചെയ്യേണ്ടത് ഒന്ന് നന്നായിട്ട് വെള്ളം കുടിക്കണം, ദഹനശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. അത് പണ്ട് ഒരു നല്ലൊരു കാര്യം വെച്ചാല് നമ്മുടെ ഈ മസാലകൾ തന്നെ ഈ പ്രസവം കഴിഞ്ഞവർക്ക് പ്രത്യേകിച്ച്, കാരണം ഈ അയമോദകം, ചതകുപ്പ് അങ്ങനെയുള്ള മസാലകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് രക്തസ്രാവം ഉണ്ട്, നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവും. ആ ഒരു ബ്ലീഡിംഗ് വെച്ചാൽ നമ്മുടെ യൂട്രസിനെ ശുദ്ധിയാക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഈ അയമോദകം, ശതകുപ്പ് അങ്ങനെയുള്ള, അപ്പൊ അങ്ങനെയുള്ള മസാലകൾ യൂസ് ചെയ്ത് കറി ഉപയോഗിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ പണ്ട് ഉള്ള ഉമ്മമാർ അങ്ങനെ ചെയ്തു തരും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് അതിലൊന്നും അത്ര ഒരു ഇമ്പോർട്ടൻസ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ മസാലകൾ തന്നെ നമ്മുടെ രക്തം ശുദ്ധിയാക്കാനൊക്കെ വളരെ നല്ലതാണ്. ദഹനശക്തി കൂടാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രസവശേഷം നമ്മൾ ചികിത്സ ചെയ്യുമ്പോൾ പിന്നെ ഒരു ശ്രദ്ധിക്കുന്നത് മുലപ്പാല് നന്നായിട്ട് ഉണ്ടാവണം കുട്ടിക്ക്. അതപ്പോ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് ശതാവരി അടങ്ങിയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാം, പക്ഷെ അതൊക്കെ നല്ല റിസൾട്ടാണ്. മുലപ്പാൽ ഉണ്ടാവും.

0: ഇപ്പൊ ഡോക്ടർ സൂതികാശരിയെ കുറിച്ച് പറഞ്ഞല്ലേ, ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ അത് കൊടുക്കാറുണ്ടോ? സ്ത്രീകൾ വരാറുണ്ടോ അതിനായിട്ട്?
1: വരാറുണ്ട്. ഇപ്പൊ നമ്മള് നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ചിലർ ഇവിടെ നിന്ന് ഒരു ഇപ്പൊ ലാസ്റ്റ് ടൈം ഒരു പേഷ്യന്റ് ഉണ്ട്, 21 ദിവസം കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണ് അവർ പോയത്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മസാജ് ചെയ്ത് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഹെഡ് മസാജ് റിലാക്സേഷന് വേണ്ടിയിട്ട് ഉള്ള ടെക്നിക്സ് ആണ്. അപ്പൊ പ്രത്യേകിച്ച് ഈ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഡിപ്രഷൻ, കാരണം എന്നുവെച്ചാൽ അവരുടെ ബോഡിയിൽ ചേഞ്ചസ് വരുന്നുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ബോഡിയിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ചെറിയ കുട്ടികളാണ്, അപ്പൊ അവർക്ക് ഉറങ്ങാനായിട്ട് ഉറക്കത്തിലെ ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ സ്ട്രെസ് കൂടാം, മെന്റൽ ടെൻഷൻ കൂടാം. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ മസാജും അതുപോലെ തന്നെ ഹെഡ് മസാജൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ ഉദ്വർത്തനം ചെയ്യും. ഉദ്വർത്തനം എന്ന് പറയുന്നത് പൊടി വെച്ചിട്ട് ചെയ്യുന്ന ഒരു ചികിത്സയാണ്. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് ഒക്കെ കുറയാനായിട്ട് നല്ലതാണ്. അപ്പൊ അത് ഗ്രാജുവലി ഇപ്പൊ ഒരു 21 ഡേയ്സ് എങ്കിലും മിനിമം കണ്ടിന്യൂസ് അവർ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പോകും. നമ്മുടെ ഇവിടെ നിന്ന് ട്രീറ്റ്മെന്റ് എടുത്ത കേസൊക്കെ ഉണ്ട് ഹോസ്പിറ്റലില്.
0: ചെയ്യാറുണ്ടല്ലേ? അപ്പൊ
1: ഉണ്ട്, ചെയ്യാറ്.
0: നമ്മൾ ആർത്തവത്തെ കുറിച്ചും പ്രസവത്തെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. ഈ ആർത്തവ വിരാമ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടല്ലേ, ഇത് കുറയ്ക്കാൻ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് കൊടുക്കാറുള്ളത് ആയുർവേദത്തില്?
1: ആർത്തവ വിരാമം എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്ന രീതി പറയാം. അപ്പൊ ആർത്തവ വിരാമം എന്ന് പറയുന്നത് നമ്മുടെ അണ്ടാശയത്തിലുള്ള അണ്ടോൽപാദനവും അതുപോലെ തന്നെ ഹോർമോണിന്റെ ഉൽപാദനവും നിൽക്കുകയും അങ്ങനെ ഹോർമോണിന്റെ അഭാവം മൂലം ആർത്തവം നിലക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ആർത്തവ വിരാമം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇതൊരു 45-55 വയസ്സിനിടയിലാണ് ഇത് സംഭവിക്കുന്നത്. ഈ ആർത്തവ വിരാമത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് 3 ഘട്ടങ്ങളായിട്ട് പറയാം. അതിൽ ആദ്യത്തെ ഘട്ടത്തിൽ ഉണ്ടാവുന്നത് ഒന്ന് ക്രമം തെറ്റിയുള്ള ആർത്തവം, അതായത് 3 മാസം കൂടുമ്പോൾ വരാം, ചിലപ്പോൾ 4 മാസം കൂടുമ്പോൾ വരാം അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ അമിതമായിട്ടുള്ള രക്തസ്രാവം, നല്ല ഹെവി ആയിട്ട് ബ്ലീഡിങ് ഉണ്ടാവാം. പിന്നെ അതുപോലെ അകാരണമായിട്ടുള്ള ചൂട്, അതായത് നമ്മുടെ ബോഡിയിൽ എപ്പോഴും നമുക്കൊരു ചൂട് ഫീൽ ചെയ്യാം, ഫാനിന്റെ താഴെ ഇരുന്നാലും നമുക്ക് ചൂട് ഫീൽ ചെയ്യാം. അപ്പൊ ഹോട്ട് ഫ്ലാഷസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ. പിന്നെ അതുപോലെ മാനസികമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെയുള്ള ചെറിയ ചെറിയ സിംറ്റംസ് ആണ് ആദ്യ ഘട്ടങ്ങളിൽ ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആർത്തവം പൂർണ്ണമായിട്ടും നിലച്ച ഒരവസ്ഥയാണ്, എന്നുവെച്ചാൽ ആർത്തവം കംപ്ലീറ്റ് ആയിട്ട് നിന്നു. അങ്ങനെയുള്ള സ്റ്റേജിൽ സ്ത്രീ ഹോർമോണിന്റെ അളവൊക്കെ കുറയും, അതായത് സ്ത്രീ ഹോർമോൺ ഇല്ലാതാവും ശരീരത്തിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ യോനിയിൽ ഡ്രൈനെസ്, ഒരു യോനി വരൾച്ചയൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ പല സ്ത്രീകളിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് നല്ല പെയിനും കാര്യങ്ങളും ഉണ്ടാവും. ചിലർക്ക് അത് ഭയങ്കരമായിട്ട് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേജസിൽ, ഇപ്പൊ നമുക്ക് ഡ്രൈനെസ് ഒക്കെ ഉള്ള സ്റ്റേജസിൽ, അവിടെ ലൂബ്രിക്കൻസ് ആയിട്ട് ഓയിൽ, ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ യോനി പിജു എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഡ്രൈനെസ് കുറച്ച് കുറയാനായിട്ട് സാധിക്കും. പിന്നെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ മെനോപോസ് കംപ്ലീറ്റ് ആയിട്ട് നിലച്ചു, അതിന്റെ കൂടെ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളും കൂടി വരും. ഉദാഹരണത്തിന് ഓർമ്മക്കുറവ്. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് അസ്ഥിക്ഷയമൊക്കെ വരുന്നത്. ഈ റീജനറേറ്റീവ് ചേഞ്ചസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നത് ഈ ലാസ്റ്റ് ഘട്ടത്തിലാണ്. അപ്പൊ മെനോപോസ് നിന്നതിന്റെ ആ ഒരു ഇഷ്യൂസും പിന്നെ അതിന്റെ കൂടെ ഈ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളും കൂടെ വരും. അപ്പൊ അങ്ങനെ ഈ ഒരു 3 ഘട്ടങ്ങളിൽ, അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു സമയത്തുണ്ടാവുന്ന ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഹോട്ട് ഫ്ലാഷ് എന്ന് പറഞ്ഞ ബോഡിയിൽ ചൂട് തോന്നുക, അങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്ക് ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ചന്ദനാദി തൈലം ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് അഭ്യംഗം അല്ലെങ്കിൽ ഓയിൽ മസാജ് ഒക്കെ ചെയ്യുന്നത് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ യോഗ, പ്രാണായാമം, അതൊക്കെ ഈ ഒരു സ്റ്റേജിലും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണക്രമം നല്ല രീതിയിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ അതുപോലെ മതിയായ ഉറക്കം, നന്നായിട്ട് ഉറങ്ങുക, ഒരു 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങുക, സ്ട്രെസ്സൊക്കെ കുറക്കാൻ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ നമുക്കിപ്പോൾ ഉറക്കക്കുറവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ശിരോധാര, ആയുർവേദത്തിൽ ശിരോധാര എന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഈ മാനസിക സമ്മർദ്ദം മൂലം ടെൻഷൻ ഗുളിക കഴിക്കുന്ന കുറേ പേരുണ്ട്. പരിധി വരെ നമുക്ക് ആ സ്റ്റേജിലോട്ട് എത്താതെ നിയന്ത്രിച്ച് പോകാനായിട്ട് നമുക്ക് ആയുർവേദ ചികിത്സയിലൂടെ സാധിക്കും.
0: ഈ ശിരോധാര എന്ന് പറഞ്ഞല്ലേ ഡോക്ടർ, അതെന്താണ്?
1: ശിരോധാര എന്ന് പറയുന്നത് അത് ആയുർവേദത്തിൽ പ്രത്യേകമായിട്ട് പറയുന്ന ചികിത്സയാണ്. അതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പാത്തി എന്ന് വെച്ചാൽ ആ ടേബിളുണ്ട്,

0: ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ടേബിൾ, അവിടെ പേഷ്യന്റിനെ കിടത്തിയിട്ട് ഓയില് തലയിൽ കൂടെ നെറ്റിയിൽ കൂടെ പോർ ചെയ്യുന്ന, ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ശിരോധാരം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ശിരോധാര ചെയ്യുമ്പോൾ രോഗി ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, ശിരോധാര ചെയ്തു കഴിഞ്ഞിട്ട് ഉടനെ വെയിലത്തിറങ്ങാനോ അങ്ങനെയൊന്നും പാടില്ല. അതുപോലെ ഫാനിന്റെ നേരെ താഴെ ഇരിക്കാനോ അങ്ങനെയൊന്നും പാടില്ല. നല്ല മെന്റൽ റിലാക്സേഷൻ കിട്ടുന്ന ഒരു ചികിത്സയാണ് ശിരോധാരം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മെന്റൽ ടെൻഷൻ, ഈ ആർത്തവ സംബന്ധമല്ലാതെ തന്നെ ആളുകളിൽ മെന്റൽ ടെൻഷൻ ഉണ്ട്, ജോലി സംബന്ധമായിട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരു നല്ല റിലാക്സേഷൻ ആണ് ഈ ശിരോധാര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
1: ഈ തിരക്കേറിയ ജീവിതത്തിൽ സ്ത്രീകൾ പാലിക്കേണ്ട ആരോഗ്യകരമായ ദിനചര്യകൾ എന്തൊക്കെയാണ്?
0: ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, എന്നാലും ഒന്ന് എല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നേരത്തെ എഴുന്നേൽക്കുക, അതുപോലെ പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത്. നമ്മുടെ ഇവിടെ സ്ത്രീകൾ ഒരിക്കലും കഴിക്കാത്ത ഒരു ഭക്ഷണമാണ് പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെയും പറഞ്ഞ പോലെ സ്ത്രീകളിൽ ഉണ്ടാവുന്ന, നമ്മൾ നേരത്തെ പല പല സ്റ്റേജിലും പറഞ്ഞു, മാനസിക സമ്മർദ്ദം ഒരു കാരണമായിട്ട് പറഞ്ഞു. അപ്പൊ മെന്റൽ സ്ട്രെസ് ഒക്കെ കുറക്കാനും അതുപോലെ ബ്രെയിൻ ഡെവലപ്മെന്റിനും ഒക്കെ വളരെ നല്ലതാണ് ഈ പ്രഭാത ഭക്ഷണം. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രഭാത ഭക്ഷണം രാജാവിനെ പോലെ കഴിക്കണം എന്നാണ് പറയുന്നത്.
1: രാജാവിനെ പോലെ അത് ഉണ്ടാക്കും, പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കും.
0: അതെ അതെ അത്. അപ്പൊ പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത്. രാജാവിനെ പോലെ കഴിക്കണം വെച്ചാൽ അവരും സ്ത്രീകളും അത് കഴിക്കണം. ഡെയിലി നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ സമീകൃത ആഹാരം, ജങ്ക് ഫുഡൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക. പക്ഷെ നമുക്കത് കഴിക്കണം എന്നുവെച്ചാല് കഴിക്കണം എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരുന്ന് അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ നമുക്ക് കഴിക്കാം. അല്ലാതെ അതൊരു ഡെയിലി റൂട്ടീൻ ആക്കരുത്. എപ്പോഴും സമീകൃത ആഹാരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ദിവസവും ഒരു 30 മിനിറ്റ് എങ്കിലും വ്യായാമത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം, നമ്മുടെ ഒരു ബിസി ലൈഫാണ് അല്ലെ, നമ്മുടെ തിരക്കേറിയ ഒരു ജീവിതമാണ്. എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് നമ്മൾ വ്യായാമത്തിനായിട്ട് മാറ്റിവെക്കണം. അതൊരു നടത്തമാവാം. പക്ഷെ ആ നടത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നടത്തമല്ല, അല്ലാതെ എക്സസൈസ് രീതി, അതൊരു കുറഞ്ഞ ഒരു അരമണിക്കൂർ നടക്കുക, അങ്ങനെ ശീലിക്കുക. പിന്നെ അതുപോലെ തന്നെ മതിയായ ഉറക്കം, നന്നായിട്ട് ഉറങ്ങുക. പിന്നെ അതുപോലെ ആരോഗ്യ പരിശോധനകൾ കൃത്യമായിട്ട് ചെയ്യുക. പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു അമ്മ എന്ന നിലയിൽ ബാക്കിയുള്ളവരുടെ ആരോഗ്യം അവർ നോക്കും, പക്ഷെ സ്വന്തം ആരോഗ്യം അവർ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ മോശം സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആരോഗ്യ പരിശോധനകൾ നടത്തി ചികിത്സകൾ തേടുക. പിന്നെ സ്വന്തം, പ്രത്യേകിച്ച് സ്വന്തം ആരോഗ്യത്തിനായിട്ട് സമയം കണ്ടെത്തുക, പ്രത്യേകിച്ച് സ്ത്രീകൾ.
1: ഇത്രയും സമയം, തിരക്കേറിയ സമയം നീക്കി വെച്ച് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വിലപ്പെട്ട അറിവുകൾ പങ്കുവച്ച് ഡോക്ടറിന് ആകാശവാണി കവരത്തിയോട് നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു ഡോക്ടർ.
0: താങ്ക് യു.
1: ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ദീൻദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റൽ കവരത്തിയിലെ ആയുർവേദ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ അഫ്രൂസ് അനസ്രീൻ. ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.
2: അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാളക്കപ്പാടാ.

0: ആകാശവാണി കവരത്തിയുടെ പാട്ടുപെട്ടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കവരത്തിയുടെ പെട്രോൾ പമ്പിന്റെ അടുത്തുള്ള ബീച്ച് റോഡിലാണ്. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് പേര് പറഞ്ഞോളൂ.
1: പേര് കവരത്തി ദ്വീപ് സ്വദേശി ബഷീർ, എ പി കുന്നുമ്പുര.
0: ബഷീർ, നേരത്തെ നമ്മൾ പരിപാടിയിലോട്ടൊക്കെ വിളിക്കാം.
1: നമ്മള്

0: നേരത്തെ ഈ ആകാശവാണിയിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കോളറിലായിരുന്നു. ആദ്യത്തെ ബാച്ചിൽ തന്നെ നമ്മൾ ഒരു ഫോൺ കോളറായി മാറി. പിന്നെ അതങ്ങനെ പുരോഗമിച്ച് വന്ന് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നും പല പല ദ്വീപിൽ നിന്നും ഈ ആകാശവാണിയിലേക്ക് ഓരോ ആൾക്കാരും ഇങ്ങനെ ഒഴുകി ഒഴുകി എത്തി ഇന്ന് ആകാശവാണി വളരെ നല്ല നിലയിൽ പുരോഗമനത്തിൽ നിന്നും പുരോഗമനത്തിലേക്ക് എത്തിച്ചേർന്ന ഒരവസ്ഥയാണ്. അതിന് വളരെ ഒരു നന്ദി അറിയിക്കുന്നു ആകാശവാണി കവരത്തി.
1: ഇപ്പോ നമ്മൾ ഇപ്പൊ കുറെ ആയി, നമ്മൾ ബഷീർ നമ്മുടെ പരിപാടിയിലോട്ട് വിളിക്കുന്ന ആളാണ്. അപ്പോ ബഷീർ ഇപ്പൊ കുറെ ആയി വിളിച്ചിട്ട്, ഇപ്പൊ എന്തെങ്കിലും എന്തായിരുന്നു, നാട്ടിലില്ലായിരുന്നു അതോ എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു.
0: ഞാൻ ആകാശവാണി സ്ഥിരം കോളറായിരുന്നു. അതിനിടയ്ക്ക് നിങ്ങൾ പിന്നെ ഈ ദിവസം വെച്ചിട്ടുണ്ട്. ആ ദിവസം വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം വിളിച്ചിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ട്രീറ്റ്മെന്റിന് വേണ്ടി കൊച്ചിയിലേക്ക് പോയിരുന്നു. ഇപ്പൊ വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ, ഇതുവരെ വിളിക്കാൻ പറ്റിയില്ല, വിളിച്ചിട്ടുമില്ല.
1: എന്താ വല്ല അസുഖം കാണിക്കാൻ പോയതാണോ എന്താണ്?
0: ആ ഞാൻ പോയത് എനിക്ക് വെരിക്കോസിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ആയുർവേദിക്കിലൊക്കെ കാണിച്ച് ഇവിടെ നിന്ന് ഒരു ട്രീറ്റ്മെന്റിനൊരു സുഖവും കിട്ടിയില്ല. അങ്ങനെ വീണ്ടും ഞാൻ കരയിൽ പോയി കാണിച്ച് ഒരല്പം സമാധാനം കിട്ടിയിട്ടുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്.
1: പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടിൽ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീട്ടിൽ ആരൊക്കെ ഉണ്ട് ബഷീറിന്റെ?
0: വീട്ടില് വൈഫുണ്ട്, പിന്നെ നമ്മുടെ പെങ്ങന്മാരുണ്ട്, പിന്നെ അനിയന്മാരൊക്കെ ഉണ്ട്. അവരവരുടെ ഭാര്യ വീട്ടിലാണ്, നമ്മൾ മാത്രമാണ് ഇപ്പൊ തറവാട്ടിൽ ജീവിക്കുന്നത്. നമ്മളും വൈഫ് പിന്നെ നമ്മുടെ പെങ്ങളും അങ്ങനെ പോകുന്നു.
1: ഈ പ്രാവശ്യം ഏത് പാട്ട് കേൾക്കാനാണ് ബഷീർ ആഗ്രഹിക്കുന്നത് നമ്മുടെ പാട്ടുപെട്ടിയിലൂടെ?
0: നമ്മുടെ പാട്ടുപെട്ടിയിലെ നമുക്ക് ആവശ്യമുള്ളത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് പഴയ പാട്ടാണ്. അപ്പൊ പഴയ പാട്ടിൽ നിന്നും ഞാൻ ചെറുപ്പം തൊട്ട് പഴയ പാട്ട് പാടി നടക്കുന്ന ആളായിരുന്നു. അപ്പൊ ആ ശീലം ഇനിയും മാറ്റാൻ പറ്റുന്നില്ല. അത് എന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇനിയും കിടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ പഴയ പാട്ട് എപ്പോഴും ആകാശവാണിക്ക് ആവശ്യപ്പെടുന്നത്.
1: പഴയ പാട്ട് എന്ന് വെച്ചാൽ നമ്മുടെ മാപ്പിളപ്പാട്ടാണോ സിനിമാ പാട്ടാണോ, ഏത് പാട്ടാണോ?
0: പഴയ പാട്ടിൽ മാപ്പിളപ്പാട്ടും ഉണ്ടാവും, സിനിമ പാട്ടും ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പഴയ പാട്ടുകളാണ് ഞാൻ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതിൽ നിന്നൊരു പഴയ പാട്ട് തന്നെ ആയിക്കോട്ടെ.
1: ഏത് പാട്ടാണ് ബഷീർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രാവശ്യം?
0: ഞാനിപ്പോ പറയാൻ പോകുന്ന പാട്ട് ഒരു പഴയ സിനിമ പാട്ടാണ്, തച്ചോളിയമ്പിളെ ഒരു പാട്ടാണ്, നാദാപുരം പള്ളിയിലെ ചന്ദന കുടത്തിൻ. ആ ഒരു പാട്ടാണ് ഞാൻ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്.
1: അപ്പൊ ബഷീർ ഈ പഴയ പാട്ടിന്റെ ഒക്കെ ആളാണല്ലേ?
0: ആ ഞാൻ പഴയ പാട്ടിന്റെ ആളാണ്. ഞാൻ ഈ പഴയ പാട്ട് നമ്മുടെ പണ്ട് കാലത്ത് ഗ്രാംഫോണുകളിലും നമ്മുടെ വീടുകളിൽ പെട്ടിപ്പാട്ടുകളിലും കേട്ട് കേട്ട് എനിക്കത് എന്റെ മനസ്സിന്റെ ഹൃദയത്തിൽ ശരിക്ക് പിടിച്ച് പോയ ഒരു മനുഷ്യനാണ്. ആ പാട്ട് ഇന്നും എനിക്ക് വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ അത് കേൾക്കുന്നത്.
1: തച്ചോളി അമ്പൂരത്തെ പാട്ടല്ലേ? ഈ തച്ചോളി അമ്പൂരത്തെ ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
0: ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഡെഡിക്കേഷൻ ചെയ്യാനുള്ളത് നമ്മുടെ ഇവിടെ ഈ ദ്വീപിലെന്നല്ല ലക്ഷദ്വീപിലും മൊത്തം ഒരുപാട് രോഗികൾ, കിടപ്പ് രോഗികളുണ്ട്. നമ്മുടെ ആകാശവാണിയിലെ ഒരുപാട് ശ്രോതാക്കളാണ്, അവരെ എപ്പോഴും ഈ റേഡിയോയിലൂടെ കേട്ടുകൊണ്ട് അവരുടെ അസുഖങ്ങൾ പോലും അവർ മറന്നു പോകുന്നു. പഴയ ഗാനങ്ങളും പഴയ ചലച്ചിത്ര ഗാനങ്ങളും മാപ്പിളപ്പാട്ടുകളും കേട്ട് അവരവരുടെ അസുഖങ്ങൾ തന്നെ മറക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന്. അതുകൊണ്ട് നമ്മുടെ കിടപ്പ് രോഗികൾ എല്ലാവർക്കും വേണ്ടി, പിന്നെ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന, എന്നിൽ നിന്നും റിട്ടയറായി പോയിരിക്കുന്ന ഒരുപാട് സ്റ്റാഫുമാരുണ്ട്, അവർക്ക് വേണ്ടിയും പിന്നെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സ്റ്റാഫിനും വേണ്ടിയും ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: ബഷീർ ഇപ്പോഴും നമ്മുടെ ശ്രോതാവാണ്, സ്ഥിരം ശ്രോതാവാണ്. ബഷീർ ആവശ്യപ്പെട്ടതുപോലെ ഈ തച്ചോളി അമ്പു എന്ന സിനിമയിലത്തെ ഈ പാട്ട് തീർച്ചയായിട്ടും വെച്ചുതരാം. നമ്മുടെ ഈ പരിപാടിയിൽ ബഷീർ പങ്കെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്.

ആകാശവാണി കവരത്തി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ദൈവനാമത്തിൽ എന്ന ചിത്രത്തിന് വേണ്ടി മഞ്ജരി ആലപിച്ച ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം കൈതപ്രം വിശ്വനാഥ്.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഹലിമ ബീഗം, കടപ്രതേലം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
2: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർത്ഥ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാരത്തെ അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% ഇപിഎഫിൽ സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: തൃശൂർ ജില്ലയിൽ സിറ്റിംഗ് നടത്തി. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളായ ടി സി ജലജ മോൾ, കെ കെ ഷാജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സിറ്റിംഗ് നടത്തിയത്. കളക്ട്രേറ്റ് അനക്സ് ഹാളിൽ നടത്തിയ സിറ്റിംഗിൽ 32 പരാതികൾ പരിഗണിച്ചു. 26 പരാതികൾ തീർപ്പാക്കി 6 പരാതികൾ തുടർ നടപടികൾക്കായി മാറ്റിവച്ചു. സ്കൂൾ ബാഗിന്റെ ഭാരം സംബന്ധിച്ച പരാതി പൊതുവായ പ്രശ്നമായതിനാൽ ഇത് പരിഹരിക്കുന്നതിനായി സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ബാലാവകാശ കമ്മീഷന്റെയും പരിഗണനയിലാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. വായനയാണ് ലഹരിയെന്ന ആശയം മുൻനിർത്തി എക്സൈസ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ജില്ലാതല ആസ്വാദന കുറിപ്പ് മത്സരത്തിൽ പഴുവിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ അലീന ജെയ്സൺ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന കൃതിയെ ആസ്പദമാക്കി നടത്തിയ മത്സരത്തിൽ ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ളവർ കോൺവെന്റ് ഹൈസ്കൂളിലെ സഫ ഷിറിൻ രണ്ടാം സ്ഥാനവും മുള്ളൂർക്കര ഹോളിക്രോസ് സ്കൂളിലെ എൽ ഏഞ്ചൽ മരിയ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ജില്ലയിലെ 41 സ്കൂളുകളിൽ നിന്നായി ലഭിച്ച 58 എൻട്രികളിൽ നിന്നാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. വികസന വിഷയങ്ങൾ ചർച്ച ചെയ്ത ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. വിദ്യാർത്ഥികളുടെ സ്വകാര്യ ബസ് യാത്രാ പ്രശ്നം, ദേശീയപാതാ വികസനവും സർവീസ് റോഡ് നിർമ്മാണവും, വന്യജീവി പ്രതിരോധത്തിനായുള്ള AI ക്യാമറ സ്ഥാപിക്കൽ, നെൽ കർഷകരുടെ കുടിശ്ശിക വിതരണം, ഡാമുകളിലെ ജലനിരപ്പ് തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. വെള്ളാങ്കല്ലൂർ പീപ്പിൾസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രോഗികൾക്കായി സംഘടിപ്പിച്ച ഡയാലിസിസ് കിറ്റ് വിതരണം യുവജന കായിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. നിയമപരമായ നടപടികൾ പാലിച്ചു മാത്രമാണ് സഹകരണ ബാങ്കുകൾ മുന്നോട്ടു പോകുന്നതെന്നും വായ്പാ തിരിച്ചടവിനായി കൃത്യമായ ഇടപെടലുകൾ ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൃത്രിമ ബുദ്ധി മേഖലയിലെ അവബോധവും പ്രായോഗിക അറിവും പൊതുജനങ്ങൾക്ക് പകർന്നു നൽകുന്നതിനായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ AI അറിവുത്സവം സംഘടിപ്പിച്ചു. സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, തൊഴിൽ, സംരംഭകത്വം, പൊതുസേവനം തുടങ്ങിയ വിവിധ മേഖലകളിൽ AIയുടെ സാധ്യതകളെയും പ്രയോജനങ്ങളെയും കുറിച്ച് തേജസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പൽ ഡോ വിൻസ് പോൾ പരിശീലനം നൽകി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ LP UP പ്രൈമറി വിഭാഗങ്ങളിലെ IT പഠനം കാര്യക്ഷമമാക്കുന്നതിനായി സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആന്റ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ വഴി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിച്ചു. കൈറ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഒരേ സമയം സംഘടിപ്പിച്ച പ്രൈമറി സ്കൂൾ പ്രധാന അധ്യാപകരുടെ ശില്പശാല ജില്ലയിൽ അരണാട്ടുകര ഇൻഫന്റ് ജീസസ് ഗേൾസ് ഹൈസ്കൂളിലാണ് നടന്നത്. ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ ഔദ്യോഗിക മാർഗരേഖയും മന്ത്രി പ്രകാശനം ചെയ്തു. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളിൽ കളികളിലൂടെയുള്ള പഠനം, സ്വയം പഠനശേഷി എന്നിവ വികസിപ്പിക്കാനാണ് ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ദേശീയപാത 544-66 എന്നിവയിലെ ഫുഡ് ഓവർ ബ്രിഡ്ജ്, അടിപ്പാത, സർവീസ് റോഡ് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് മന്ത്രി OJ ജനീഷ് ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. ദേശീയപാതയുടെ നിർമ്മാണം അവലോകനം ചെയ്യുന്നതിനായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന MLA മാരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പദ്ധതികളുടെ നിർമ്മാണം എന്ന് ആരംഭിച്ച് എന്ന് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നത് സംബന്ധിച്ച് കൃത്യമായ സമയക്രമം ഉൾപ്പെടുത്തിയ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. കേരള ജയിൽ വകുപ്പിൽ ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി വിയൂർ സെൻട്രൽ പ്രിസൺസ് ആന്റ് കറക്ഷണൽ ഹോമിൽ ഡ്രോൺ സർവൈലൻസ് സംവിധാനത്തിന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ട്രയൽ റൺ സംഘടിപ്പിച്ചു. ട്രയൽ റൺ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ടെത്തി വിലയിരുത്തി.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഹരിത പ്രതാപ്.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഈഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 6 മണിക്ക് ഉഷമലരി ഇരയമ്മൻ തമ്പി രചിച്ച ഓമനത്തിങ്കൾ കിടാവോ എന്ന കവിത ആലാപനം എസ് ചന്ദ്രിക.

നാളെ രാവിലെ 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം 13-ാം ദിവസം ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത്. ഉദയഗീതം മാലിനി ഹരിഹരൻ, വാസന്തി കൃഷ്ണറാവു എന്നിവർ പാടിയത്. നാളെ രാവിലെ 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എം വി നടേശൻ അവതരിപ്പിച്ചത്.

നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് റേഡിയോ റിപ്പോർട്ട്. ഈ അധ്യയന വർഷത്തെ എനർജി ക്ലബിന്റെയും ഉണർവ് ക്യാമ്പയിന്റെയും 4-ാം പതിപ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ വ്രണങ്ങളും ഹോമിയോപ്പതിയും ഡോക്ടർ സീന ആർവി സംസാരിക്കുന്നു.
1: സ്വന്തമായി ഒരു തൊഴിൽ തുടങ്ങണോ? കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ദിവ്യാംഗജൻ ഫിനാൻസ് കോർപ്പറേഷൻ വഴി ഭിന്നശേഷിക്കാർക്ക് വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാണ്. ദിവ്യാംഗജൻ സ്വാവലംബൻ യോജനയിലൂടെ 50,000 മുതൽ 50,00,000 വരെ ബിസിനസ് വായ്പകളും കേവലം 4% പലിശ നിരക്കിൽ വിദ്യാഭ്യാസ വായ്പകളും ലഭിക്കുന്നു. വനിതാ സംരംഭകർക്ക് പലിശയിൽ പ്രത്യേക ഇളവുമുണ്ട്. ഈടില്ലാത്ത ചെറുകിട വായ്പകൾക്കായി www.jensamarth.in എന്ന പോർട്ടൽ സന്ദർശിക്കൂ.

നാളെ 2:15 തുടർ നാടകം. കുടത്തിലെ വിളക്ക് 4-ാം ഭാഗം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. രചന എൻ കൃഷ്ണപിള്ള. അവതരണം എൻ കൃഷ്ണപിള്ള. നാടകവേദി, തിരുവനന്തപുരം.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലെ
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. सर्वोच्च न्यायालय अष्टादश वर्षादूनानां आपराधिक हीनानां छात्र प्रदर्शनकारिणां सद्यः मुक्तेः निर्देशं प्रायच्छत्. संवृत्ते कोलाहले राज्यसभायाः कार्याचरणम् आदिनाय स्थगितम्. अपरत्र लोकसभायां परीक्षापत्र प्रकटन विरोधि संशोधन विधेयकमालक्ष्य संजातः विचार विमर्शः. एयर इंडिया संस्थया अमृतसर विमानपत्तने ईजी कनेक्ट इति हब एंड स्पोक प्रतिरूपं प्रवर्तितम्. अनेन तावत् पंजाब राज्यं 27 अन्ताराष्ट्रिय गन्तव्यैः सह योक्ष्यते. झारखंड राज्ये 6 प्रमुख गणनायकैः सह 16 माओवादिनः सुरक्षाबलानां समक्षम् आत्मसमर्पणम् अकुर्वन्. सर्वकारेण 18 राज्येषु केन्द्रशासित प्रदेशेषु च साइबर अपराध प्रकरणेषु ईशून्य एफआईआर पंजीकरण प्रणाली प्रवर्तिता. दक्षिण जापाने 7.1 परिमितायाः तीव्रतायाः भीषण भूकम्पः दुरापन्नः सुनामी सतर्कता च प्रसारिता. अपि च छत्तीसगढ़ ओडिशा राज्ययोः अत्यधिक वृष्टेः रक्तवर्णीया संचेतना प्रसारिता. अपरतः दिल्लीं समेत्य उत्तर भारतस्य बहुषु राज्येषु पीतवर्णपरा संचेतना प्रख्यापिता. अथ वार्ताः विस्तरेण. सर्वोच्च न्यायालयः अद्य प्रावोचत् यत् नीट प्रश्नपत्र गोप्यता भंगे देशव्यापी विरोध प्रदर्शनावधौ छात्राणाम् अथ च आरक्षकाणाम् क्षतेः आरोपेषु काचित् गभीरा तटस्थता च अन्वेषण प्रक्रिया आवश्यकी वर्तते. एतदतिरिच्य न्यायालयेन विरोध प्रदर्शनावधौ निगडिताः आपराधिक पृष्ठभूमिहीनाः अल्पवयस्काः छात्राः तत्क्षणं मोचयितुं प्रादिश्यत. न्यायालयेन प्रदर्शन सम्बद्धानां साक्ष्याणां रक्षणाय अपि आदेशो प्रदत्तः. मुख्य न्यायाधीशस्य सूर्यकान्तस्य अध्यक्षतायां न्यायपीठेन प्रदर्शनावधौ छात्राणामुपरि आरक्षकाणाम् अत्यधिक बलप्रयोगस्य वादश्रवणं विहितम्. शीर्षन्यायालयः न्यगादीत् यत् अस्याम् अन्वेषणप्रक्रियायां 200+ क्षतविक्षतारक्षकाणां परिवारस्यापि चिन्ताः अपि समाहिताः भवेयुः. पीठेन दिल्ली सर्वकाराय पंजीकृतानां प्राथमिकीनां अन्वेषणं निरन्तरं कर्तुम् अनुमतिः प्रदत्ता, किन्तु स्पष्टीकृतं यत् यावत् प्रकरणं विचाराधीनं वर्तते तावत् पात्रछात्रेषु किमपि कठोरकार्याचरणं न भवेत्. एतदतिरिच्य सर्वोच्चन्यायालयेन दिल्ली महाराष्ट्र बिहार केरलम् मध्यप्रदेश उत्तरप्रदेशानां मुख्यसचिवेभ्यः याचिकासु कृतानाम् आरोपाणां प्रत्युत्तरं समाहूतम्. नीट परीक्षा प्रकरणे छात्र प्रदर्शन काले आरक्षकाणां कार्याचरणम् अधिकृत्य विरोधं कुर्वतां विपक्षिदलानां कोलाहलेन अद्य राज्यसभायाः कार्यजातम् अद्य आदिनाय स्थगितम्. अद्य अपराह्णे 2 प्रथम स्थगनात् परं यदा उच्चसदनं समवेतं तदा सूक्ष्म लघु मध्यमोद्यम मन्त्री जीतन राम माझी इत्यमुना सूक्ष्म लघु मध्यमोद्यम विकास संशोधन विधेयकं 26,000+ सदने उपस्थापितम्. एतस्य विधेयकस्य उद्देश्यं सूक्ष्म लघु मध्यमोद्यम विकास अधिनियमे 26,000 संशोधनम् इत्यस्ति. विधेयक उपस्थापनकाले एव विपक्षी सदस्याः छात्रेषु कृतायाः आरक्षक क्रियायाः विरोधं कुर्वन्तः पुनः पीठस्य पुरतः आगत्य उच्चैः विरोधोद्घोषणाम् अकुर्वन्. अविरत कोलाहलं दृष्ट्वा उपसभापतिः हरिवंशः सदनस्य कार्याचरणं श्वः प्रातः 11 यावत् अस्थगयत्. लोकसभायां सार्वजनिक परीक्षा अनुचित साधनानां निवारणं संशोधन विधेयकं 26 इति चर्चायै स्वीकृति प्रदानाय च उपस्थापितम्. विधेयकः सार्वजनिक परीक्षा अनुचित साधन निवारण अधिनियमः 2024 अस्मिन् विधेयके अनेकानि महत्वपूर्णानि उपबन्धानि सन्ति, यथा 10 कारावासः 10 कोटिरूप्यकाणि यावत् दण्डः, अपराधिनां सम्पत्तयः अभिगृहीतव्यानि च. विधेयकम् उपस्थापयन् कार्मिक लोक परिवाद निवृत्ति वेतन राज्य मंत्री डॉ जितेन्द्र सिंह वर्यः अवदत् यत् नूतनं विधानम् अस्य देशस्य छात्राणां तथा यूनां कल्याणार्थं सर्वकारस्य सुदृढां प्रतिबद्धतां पुनः दृढीकरोति। डॉ सिंहः अवदत् यत् सद्यः एव पेपर लीक इति घटनायाः अवधानं स्वीकृत्य प्रधानमन्त्रिणा स्वयमेव निर्णयः स्वीकृतः यत् दुराचारान् निवारयितुं विधि संरचनायाः सुदृढीकरणस्य आवश्यकता अस्ति।
2: You must compliment Prime Minister Modi and this government.
3: कांग्रेस को प्रधानमंत्री नरेंद्र मोदी को श्रेय देना चाहिए क्योंकि हमारी सरकार ने उस अधूरे कार्य को पूरा किया है जिसे पहले ही पूरा किया जाना चाहिए था। वर्ष 2024 में ये विधेयक विद्यार्थियों को ये विश्वास दिलाने के उद्देश्य से लाया गया था कि उनका भविष्य सुरक्षित है। 2024 के अधिनियम के क्रियान्वयन से प्राप्त अनुभवों के आधार पर अब ये संशोधन लाया जा रहा है ताकि कानून को और अधिक सख्त बनाया जा सके तथा शीघ्र न्याय सुनिश्चित किया जा सके।
2: टू एंश्योर स्पीडी जस्टिस।
1: चर्चायां भागं भजन कांग्रेस दलस्य गौरव गगोई इत्येषः प्रत्यारोपितवान् यत् सर्वकारः शिक्षा क्षेत्रस्य विषये गभीरः नास्ति, वास्तविक परिष्कारान् आनेतुं न इच्छति इति। सन्दर्भेस्मिन् चर्चा अधुनापि प्रचलति। प्रियाः श्रोतारः, संस्कृतवार्तायाः संस्करणमिदं इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। अद्य अमृतसर अन्ताराष्ट्रिय विमानपत्तने एयर इण्डिया संस्थायाः इजी कनेक्ट हब एण्ड स्पोक प्रतिरूपस्य शुभारम्भेण सह पंजाब राज्यम् उत्तर अमेरिका यूके यूरोप ऑस्ट्रेलिया देशैः सह 27 अन्ताराष्ट्रिय गन्तव्यैः साकं सम्बद्धम् अभवत्। अस्याः योजनायाः समारम्भेण अमृतसर विमान पत्तनतः प्रतिदिनं 2 इजी कनेक्ट उड्डयने संचालिते भविष्यतः। आभासीय माध्यमेन जनसमूहं सम्बोधयन् नागरिक विमानन मन्त्री के राममोहन नायडुः अब्रवीत् यत् प्रतिवर्षं 1.5 लक्ष यात्रिणः अन्ताराष्ट्रिय उड्डयनानि सम्पादयितुम् अमृतसरतः दिल्लीनगरं गच्छन्ति इति तथ्याङ्कायाः निर्दशन्ति। तेनोदीरितं यत् एतस्मात् हब एण्ड स्पोक प्रतिरूपात् 30.5 लक्ष यावत् 4 लक्षाधिकाः नूतन वृत्त्यवसराः सहैव 30 अरब डॉलर परिमितम् आर्थिक गतिविधयश्च भविष्यन्ति इति सम्भाव्यते। झारखण्ड राज्यस्य नई दिशा नई पहल इति नक्सल विरोधी अभियानेन अद्य महत् साफल्यं प्राप्तम्। कोल्हान लातेहार क्षेत्रयोः 16 सक्रियाः माओवादिनः रांचीनगरे आरक्षकाणां समक्षम् आत्मसमर्पणं कृतवन्तः। आत्मसमर्पणं कर्तृषु 6 जनाः प्रमुखाः दलसेनापतयः सन्ति। आरक्षिमहानिदेशकः तदाशामिश्रः अवदत् यत् शरणागताः माओवादिनः राज्यसर्वकारस्य पुनर्वसननीतेः लाभान् प्राप्नुयुः। सर्वकारेण 18 राज्येषु केन्द्रशासितप्रदेशेषु च साइबर अपराधम् आलक्ष्य ई0 FIR पञ्जीकरणस्य नूतना काचित् व्यवस्था प्रवर्तिता। गृहराज्यमंत्री बंदी संजय कुमारः सूचितवान् यत् अस्मिन् ई0 FIR तन्त्रे 12,000+ प्रकरणानि एतावता पञ्जीकृतानि। मन्त्रिणा निवेदितं यत् अस्याः व्यवस्थायाः अन्तर्गतं निश्चित वित्तीय हानेः परिदेवनानि राष्ट्रिय साइबर अपराध रिपोर्टिंग पोर्टल उत वा 30.1 शतम् इति सहायता संख्यायां पञ्जीकर्तुं शक्यते। अद्य दक्षिण जापाने तावत् तीव्रतमं भूकम्पः दुरापन्नः। जापानस्य ऋतुविभागानुसारं अद्य अपराह्ने कुमामोटो प्रान्ते 7.1 परिमितं तीव्र कम्पनम् अनुभूतम् आगतम्। विभागेन एरियाके समुद्रस्य अथ च यासुशिरो समुद्रस्य तटवर्ती क्षेत्रेषु सुनामी संचेतना प्रसारिता। भारत ऋतु विज्ञान विभागेन छत्तीसगढ़ ओडिशा राज्ययोः विभिन्नेषु स्थानेषु अत्यधिक वृष्टेः संभावना अवलोक्य रक्तवर्णीया संचेतना प्रख्यापिता। दिल्ली सहितेषु उत्तर भारतीय राज्येष्वपि अत्यधिक वृष्टि नारंगवर्णीया संचेतना प्रदत्ता इति वार्ताः।
0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
5: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
4: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
6: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
0: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി M. ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടാനും വ്യവസ്ഥയുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബില്ലിൽ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന തീയതി മുതൽ 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ യുവതയുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് നിയമത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു.
2: For the first time in 2024, this bill was brought in to give more credibility and transparency to examination in whatever form, to reassure the students that their future is safe. This amendment is being brought in to make the law more stringent, and to ensure speedy justice, so that the credibility of all these exams gets enhanced and gets reinstated.
0: വിദ്യാഭ്യാസ മേഖലയിൽ യഥാർത്ഥ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഭരണകൂടം ആഗ്രഹിക്കുന്നില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച കോൺഗ്രസ് MP ഗൌരവ് ഗൊഗോയ് ആരോപിച്ചു. സമാജ്വാദി, DMK തുടങ്ങി വിവിധ പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളും നീറ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രംഗത്തുവന്നു. ചർച്ച പുരോഗമിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭാ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. 2 മണിവരെ നിർത്തിവച്ച സഭ പിന്നീട് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാത നിർമ്മാണത്തെ അടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9-ന് തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി ജില്ലകളിൽ നിന്നുമുള്ള നിർമ്മാണ സാമഗ്രികളുടെ വരവിനെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. ജന്തർ മന്തർ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചാർജ് ചെയ്ത എല്ലാ കേസുകളും നിരുപാധികം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 5000-ത്തോളം പേർക്കെതിരെ കേരള പോലീസ് കേസെടുത്തതായാണ് വിവരങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കത്ത് പരിശോധിച്ച ശേഷം തുടർ നടപടികൾക്കായി ആഭ്യന്തര വകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു.
7: സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ നിലവിലുള്ള കാത്തിരിപ്പ് കുറയ്ക്കുന്നതിനും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷകളുടെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായി ഗതാഗത കമ്മീഷണർ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റിന് പ്രതിദിനം 50 സ്ലോട്ട്, ലേണേഴ്സ് പരീക്ഷയിൽ മുഖം തിരിച്ചറിയൽ സംവിധാനം നടപ്പാക്കൽ തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
8: അടുത്ത 3 മാസത്തേക്ക് എല്ലാ RTO സബ് RTO ഓഫീസുകളിലും ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയും നിർബന്ധമായും നടത്തണമെന്നാണ് പ്രധാന നിർദ്ദേശം. 50 ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകളിൽ 28 സ്ലോട്ട് പുതിയ അപേക്ഷകർക്കും 20 സ്ലോട്ട് വീണ്ടും പരീക്ഷ എഴുതുന്നവർക്കും 2 സ്ലോട്ട് വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ ജോലി പഠന ആവശ്യങ്ങൾക്കായി പോകുന്നതിന് അടിയന്തരമായി ലൈസൻസ് ആവശ്യമുള്ളവർക്കും സംവരണം ചെയ്യണം. ഒരു ദിവസം ലഭ്യമായ മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാരുടെ എണ്ണത്തിനനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് ബാച്ചുകൾ ക്രമീകരിക്കണം.
7: ഓണാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യം

0: ക്കുന്നതിനും കർഷകർക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനുമായി 20 കോടിയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ നിരക്കിൽ ലഭ്യമാക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ ഫലപ്രദമായി തടയുന്നതിനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനുമായി ബാങ്കുകളുമായി ചേർന്ന് സംയുക്ത കർമ്മ പരിപാടി നടപ്പാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. സൈബർ കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കാനായി സംസ്ഥാന പോലീസിന്റെ സൈബർ വിഭാഗവും ബാങ്ക് പ്രതിനിധികളും പങ്കെടുത്ത ഏകോപന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈബർ കുറ്റകൃത്യങ്ങളിൽ നടപടികൾക്കായി പോലീസിന്റെയും ബാങ്ക് പ്രതിനിധികളുടെയും ജോയിന്റ് സൈബർ കമ്മിറ്റിക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയെന്ന് KSEB. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം ഉണ്ടാകുന്ന സമയങ്ങളിലാകും നിയന്ത്രണം. ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ലെന്നും KSEB അറിയിച്ചു. കോഴിക്കോട് വടകര ലഹരിക്കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീഷ്മയാണ് പിടിയിലായത്. കീർത്തന, കാവ്യ എന്നീ അധ്യാപികമാരും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. MDMA ഇടപാടുകളിൽ കണ്ണികളായി പ്രവർത്തിക്കുന്ന ഇവർ വഴി വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി പോലീസ് അറിയിച്ചു. ഇടുക്കി ദേവികുളത്തെ തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കൊളുന്തുകൾ ഇനി എളുപ്പത്തിൽ ഫാക്ടറിയിലെത്തിക്കാൻ ഡ്രോണുകൾ പറന്നുയരും. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ലോക്ക് ഹാർട്ട് എസ്റ്റേറ്റിലാണ് രാജ്യത്ത് ആദ്യമായി തേയില ശേഖരണത്തിന് ഡ്രോണുകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: തേയിലത്തോട്ടങ്ങളിൽ നിന്ന് നുള്ളിയെടുക്കുന്ന കൊളുന്ത് ചുമന്ന് താഴെയെത്തിച്ച് ട്രാക്ടറുകളിൽ കയറ്റിയാണ് നിലവിൽ ഫാക്ടറികളിൽ സംസ്കരണത്തിന് എത്തിച്ചിരുന്നത്. വലിയ ചെലവും കഠിനാധ്വാനവും സമയവും ആവശ്യമായിരുന്ന ഈ രീതിക്കാണ് ഡ്രോൺ വന്നതോടെ മാറ്റം വരിക. ആദ്യഘട്ടത്തിൽ 10 കിലോഗ്രാം തൂക്കമുള്ള കൊളുന്തുചാക്കുകളാണ് ഡ്രോൺ വഴി വിജയകരമായി ഫാക്ടറിയിൽ എത്തിച്ചത്. വരും ദിവസങ്ങളിൽ 50 കിലോഗ്രാം വരെ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളും പരീക്ഷിക്കുമെന്ന് എസ്റ്റേറ്റ് അധികൃതർ അറിയിച്ചു.
0: ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശ് പാലേരിയുടെ സംസ്കാരം നാളെ കോഴിക്കോട് നാദാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. 3 പതിറ്റാണ്ടിലേറെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ചെയർമാനായ അദ്ദേഹം ഊരാളുങ്കലിനെ ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ തൊഴിലാളി സൊസൈറ്റിയായി വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ മുതൽ എറണാകുളം വരെയും തൃശൂർ മുതൽ കാസർകോട് വരെയും 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നാളെയും 8 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ് ജാഗ്രതയാണ്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകൾ നേടി ഇന്ത്യ. പുരുഷന്മാരുടെ പാരാ സ്വിമ്മിംഗ് 50 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ഇന്ത്യയുടെ ഭവാനി കാർത്തിക്കും ഇമാം അലിയും ഫൈനലിലേക്ക് യോഗ്യത നേടി. ഫൈനൽ റൌണ്ട് ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ സ്വിമ്മിംഗ് 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക് വിഭാഗത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിഫൈനലിലേക്ക് യോഗ്യത നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ്ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി M. ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യഗാനം ചോറ്റാനിക്കര അമ്മ എന്ന ചിത്രത്തിനുവേണ്ടി ബ്രഹ്മാനന്ദനും സംഘവും പാടിയത്. ഗാനരചന ഭരണികാവ് ശിവകുമാർ, സംഗീതം R.K. ശേഖർ.

അടുത്ത ഗാനം ബേബി സുജാത, മാസ്റ്റർ സുജിത് എന്നിവരും സംഘവും പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം സലിൽ ചൌധരി. ചിത്രം അപരാധി.

0: സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി. നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
1: ഓണമൊരുങ്ങാൻ കുരുന്നു കൈകൾ പ്രത്യേക പരിപാടി. രചന വിഷ്ണുനന്ദൻ ചിങ്ങോലി. ഓണമൊരുങ്ങാൻ കുരുന്നു കൈകൾ. കാലവർഷം കൃത്യത പാലിച്ച പ്രകൃതി വ്യവസ്ഥയായാണ് ഈ വർഷം ഇടവപ്പാതി മഴ പെയ്തിറങ്ങിയത്. കാലാവസ്ഥാ നിരീക്ഷണ കണക്കനുസരിച്ച് കാലവർഷത്തോത് ലേശം കുറവായി അടയാളപ്പെട്ടുവെങ്കിലും മലയാളിയുടെ മണ്ണുരുക്കിന് അനിവാര്യമായ ജലസാന്നിധ്യം ഭൂമിയിൽ വ്യാപകമായി ഉണ്ടായി.
2: നിരന്തരമായ പെരുമഴപ്പെയ്ത്ത് അനുഭവപ്പെടാത്തതുകൊണ്ട് ശേഖരിച്ചുവെച്ച നടീൽ വസ്തുക്കൾ തൃപ്തികരമായ അളവിൽ കൃഷിയിറക്കുവാൻ കർഷകർക്ക് സഹായകമായിട്ടുണ്ട്. മലയാളിയുടെ മാനസ മഹോത്സവമായ ഓണക്കാലം ഏറെ മുന്നൊരുക്കങ്ങളോടെയാണ് കേരളനാട് കാത്തിരിക്കുന്നത്. ലോകത്ത് ഏത് കോണിൽ നിന്നായാലും ഓണമുണ്ണാൻ നാളികേരത്തിന്റെ നാട്ടിലെ ഒരു പിടി മണ്ണിലേക്ക് ഓരോ കേരളീയനും എത്തിച്ചേരും.
1: യോജ്യമായ കൃഷിയിടങ്ങളുടെ അപര്യാപ്തതയും എല്ലാ കൃഷിയിനങ്ങളിലും പ്രതീക്ഷിക്കുന്നത്ര ലാഭം കിട്ടാത്ത അവസ്ഥയും കർഷകർക്ക് അനുഭവമാകാറുണ്ട്. പുതുതലമുറ കൃഷി ഒരു തൊഴിലായി സ്വീകരിക്കുന്നതിൽ നിന്ന് അകലുന്നതിൽ ഈ ലാഭഛേദ വ്യതിയാനങ്ങൾ കാരണമാകുന്നു.
2: ആശാസ്യമല്ലാത്ത രാസവളങ്ങളും മാരകമായ കീടനാശിനികളും അമിത ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന ഹോർമോണുകളും സ്റ്റിറോയിഡുകളും അയൽ സംസ്ഥാന കൃഷിയിടങ്ങളിൽ വ്യാപകമായിട്ടുണ്ട്. കേരളത്തിൽ ലഭിക്കാത്തവ ഭക്ഷണത്തിനായി പുറത്തുനിന്ന് ആശ്രയിക്കേണ്ടി വന്നത് ഹാനികരമായ അവസ്ഥകൾക്ക് കാരണമായി. ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ മതിയായ ലഭ്യത ഉറപ്പാക്കാനാകാത്ത വാണിജ്യ തന്ത്രങ്ങളും അയൽ സംസ്ഥാന വ്യാപാരികൾ പ്രയോഗിക്കാറുണ്ട്. വിലക്കയറ്റത്തിന് വഴിയൊരുക്കൽ തന്നെയാണ് ലക്ഷ്യമിടുന്നത്.
1: ആവശ്യകതയുടെ സമ്മർദ്ദം അനിവാര്യമായ പോംവഴികളിലേക്ക് നിർബന്ധിതമാക്കിയതാണ് ഇന്ന് കേരളത്തിൽ ഒരു പരിധിവരെ കൃഷിഭൂമികളെ പച്ചപ്പണിയാൻ ഇടയാക്കിയത്. പച്ചക്കറി വിളകൾക്ക് തറവില നിശ്ചയിച്ച് പ്രഖ്യാപിച്ച സംസ്ഥാനം എന്ന ഖ്യാതി നമ്മുടെ കൊച്ചു കേരളത്തിനുണ്ട്. പഴം പച്ചക്കറി ഇനങ്ങൾക്ക് 5 വർഷങ്ങളായി സംരക്ഷിത വില പ്രാബല്യത്തിലുള്ളത് തെല്ലാശ്വാസമാണ്.
2: വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന മേഖലകളിൽ നിന്നും VFPCK കാർഷിക വിപണികൾ സംഘടിപ്പിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. 2025 കണക്കനുസരിച്ച് 14,820 ഹെക്ടർ സ്ഥലത്ത് കൃഷിക്ക് പ്രോത്സാഹനം നൽകുക വഴി 1.5 ലക്ഷം ടൺ പച്ചക്കറി തരങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. കർഷകന്റെ സ്വകാര്യ ഉപയോഗത്തിനുശേഷം 101.37 കോടി രൂപയുടെ 31,677 മെട്രിക് ടൺ പച്ചക്കറി ഇനങ്ങൾ സംഭരിച്ച് വിപണനം നടത്തി.
1: ജൈവകൃഷിയുടെ വ്യാപനം, മൂല്യവർദ്ധനവ്, ഓർഗാനിക് ബ്രാൻഡിംഗ് എന്നിവ വിപുലപ്പെടുത്തുന്നതിനായി ജൈവ കാർഷിക മിഷനും നിലവിലുണ്ട്. പച്ചക്കറി കൃഷി 1.15 ലക്ഷം ഹെക്ടറിലേക്ക് വ്യാപിച്ചത് വൻ നേട്ടം തന്നെ. 17.2 ലക്ഷം മെട്രിക് ടൺ ഉൽപാദനം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നിട്ടും അയൽ സംസ്ഥാനത്ത് നിന്ന് പച്ചക്കറി തരങ്ങൾ നിറഞ്ഞ ലോറികൾ അതിർത്തികൾ കടന്ന് നിരനിരയായി വരുന്നത് നമ്മുടെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ അപര്യാപ്തത വെളിവാക്കുന്നു.
2: സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ ബഹുജനക്ഷേമ പ്രവർത്തനങ്ങളും സാമൂഹിക പുരോഗതിക്ക് വഴിയൊരുക്കുന്ന പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സംഘടനകളും സ്ഥാപനങ്ങളും പ്രസക്തമാകുന്നുണ്ട്. കഴിഞ്ഞ 68 വർഷങ്ങളായി ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം കേന്ദ്രമാക്കി ഗ്രാമ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമായി യത്നിക്കുന്ന ഗാന്ധിയൻ സന്നദ്ധ സംഘടനയാണ് ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം അഥവാ GSGK.
1: സർക്കാർ സർക്കാരിതര വികസന ഏജൻസികളെ സംയോജിപ്പിച്ചുകൊണ്ട് 1.5 ലക്ഷത്തോളം അംഗങ്ങളുടെ ക്ഷേമത്തിനായി പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് ഈ കേന്ദ്രം. ഗാന്ധിയൻ ദർശന വിദ്യാഭ്യാസ പരിപാടിയിലൂടെ കുട്ടികളിൽ കാർഷിക അവബോധം നൽകുകയും അതുവഴി കാർഷിക സംസ്കാരത്തിന്റെ കാവൽക്കാരായി അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നതാണ് ദൌത്യം.
2: കൃഷി തന്നെയാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി കഴിഞ്ഞ 5 വർഷങ്ങളിലൂടെ കുട്ടി കർഷകരുടെ ഒരു വലിയ നിര ഒരുക്കുവാൻ ഗ്രാമസേവാ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയോജിച്ച് സ്കൂൾ അഗ്രിഫെസ്റ്റ് എന്ന കുട്ടി കർഷക സംഗമം ക്രമബദ്ധമായി നടന്നു. കർഷകരുടെ സർവതോന്മുഖമായ വികസനം, അഭിവൃദ്ധി, ജീവിതം എന്നിവ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കാർഷിക ഗവേഷണ കേന്ദ്രമായ PC വർഗീസ് ഫൌണ്ടേഷൻ സഹസംഘാടകരായി എത്തിയതോടെ സ്കൂൾ അഗ്രിഫെസ്റ്റ് വിജയസോപാനങ്ങൾ കീഴടക്കി തുടങ്ങി എന്ന് ഗ്രാമസേവാ കേന്ദ്രം.

0: പ്രസിഡന്റ് രവി പാലത്തിങ്കൽ അഭിപ്രായപ്പെട്ടു.
1: ഗാന്ധിസ്മാരക ഗ്രാമസഭാ കേന്ദ്രം കഴിഞ്ഞ 68 വർഷക്കാലത്തെ പ്രവർത്തന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോധവൽക്കരണ ക്ലാസുകളും അതുപോലെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് കാർഷിക ദിവസവുമായിട്ട് ബന്ധപ്പെട്ടാണ്. മഹാത്മാഗാന്ധിയുടെ 18 കർമ്മ പരിപാടിയിൽ അവനവന്റെ ഭക്ഷണം അവനവന് ഉത്പാദിപ്പിക്കാൻ കഴിയണമെന്ന അദ്ദേഹത്തിന്റെ ആശയം വളരെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ തന്നെയാണ് ഗാന്ധി സ്മാരകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസിദ്ധനായ സുഭാഷ് പലേക്കർജി 2010 ഇവിടെ നടത്തിയ 7 ദിവസത്തെ ക്ലാസ്സിൽ കേരളത്തിലെ 750 ആളുകൾ പങ്കെടുക്കുകയും അതേ പിന്തുടർച്ചയായി ഇപ്പോൾ ഏതാണ്ട് 1000 ജൈവ കൃഷി ചെയ്യുന്ന കർഷകർ ഗാന്ധി സ്മാരക ഗ്രാമസഭാ കേന്ദ്രത്തിന്റെ കീഴിലുണ്ട്. 1500 നാടൻ പശുക്കൾ ആലപ്പുഴ ജില്ലയിലെ പല ഭാഗത്തായി പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ ആവിഷ്കരിച്ച ക്ഷീരസമൃദ്ധി, മത്സ്യസമൃദ്ധി ഈ പരിപാടികളൊക്കെ അതിന്റെ ഗുണമെന്നുകൊണ്ട് സർക്കാരിനെ അനുഗമിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് അഭിമാനകരമാണ്. ഇപ്പൊ ഏതാണ്ട് 600 സ്കൂളുകളിലെ കുട്ടികൾ ഇതിനകത്ത് പ്രാതിനിധ്യം വഹിക്കുന്നു. ഞങ്ങൾ എല്ലാ വർഷവും ആ കുട്ടികൾ കൃഷി ചെയ്യുന്നതിന് അവരുടെ എല്ലാ വിധത്തിലുള്ള മാർഗനിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ അവരുടെ പ്രവർത്തനം വിലയിരുത്തി അവർക്ക് ക്യാഷ് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു.
2: ചെലവുരഹിത ആത്മീയ കൃഷിയുടെ പ്രചാരകനായ സുഭാഷ് പാലേക്കറിന്റെ ദർശനങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന ഗാന്ധി സ്മാരക കേന്ദ്രത്തിന്റെ ലക്ഷ്യം സുഭിക്ഷ ഭക്ഷണം, സുരക്ഷിത ഭക്ഷണം എന്ന കൃത്യതാ ബോധമാണ്. പ്രകൃതിയുമായി പൊരുത്തം ചൊല്ലുന്ന പുതുതലമുറയാണ് ഇവിടെ ഉരുവപ്പെടുന്നത്.
0: ചൊട്ട മുതൽ ചുടലെ വരെ എന്ന ചൊല്ല് അന്വർത്ഥമാകും വണ്ണം എൽപി വിഭാഗത്തിലെ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയാണ് അഗ്രിഫെസ്റ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത് എന്ന് ഗ്രാമസേവാ കേന്ദ്രം ജനറൽ സെക്രട്ടറി മനു പൊഴിക്കൽ അറിയിച്ചു.
3: സുഭിക്ഷ ഭക്ഷണം, സുരക്ഷിത ഭക്ഷണം എന്നതാണ് നമ്മുടെ രാജ്യം ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിന്റെ അവസ്ഥ നമുക്കറിയാം. യാതൊരു ഭക്ഷ്യവസ്തുക്കളും നമുക്ക് ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കുന്നില്ല. നമ്മുടെ കർഷകരുടെ കാര്യം പറയുകയാണെങ്കിൽ മുതിർന്ന കർഷകർ മാത്രമേ ഉള്ളൂ. പുതിയ ജനറേഷൻ ഈ കാർഷിക പ്രവൃത്തിയിലേക്ക് വരാത്ത ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോഴാണ് ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം സ്കൂൾ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഒരു കാർഷിക സംസ്കാരം ആ കുട്ടികളെ എത്തിക്കുന്നതിന് വേണ്ടി സ്കൂൾ അഗ്രി ഫെസ്റ്റ് എന്ന പരിപാടി നമ്മൾ ആരംഭിച്ചത്. അതായത് പഴയ തലമുറയിൽ നിന്ന് ഈ കാർഷിക സംസ്കാരം പുതിയ തലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഗാന്ധി സ്മാരകത്തെ സംബന്ധിച്ച് ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഉണ്ടാക്കുന്ന ഭക്ഷണം ആരോഗ്യത്തിന് ഗുണകരമായിരിക്കണം. അതിനുവേണ്ടി ഈ കേന്ദ്രം ജൈവ കൃഷി പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. 2000 ജൈവ കർഷകർ നമ്മളോടൊപ്പമുണ്ട്. അതിനുശേഷം സുഭാഷ് പാലക്കറുടെ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് നമ്മൾ പ്രൊമോട്ട് ചെയ്തു, നാടൻ പശുക്കൾ പ്രൊമോട്ട് ചെയ്തു. അതിന്റെ തുടർച്ചയായിട്ടാണ് ആലപ്പുഴ ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഈ ഒരു പ്രോഗ്രാം നമ്മൾ അവതരിപ്പിച്ചത്. നമ്മൾ ഇതുവഴി ലക്ഷ്യം വെക്കുന്നത് കുട്ടികൾ ഒരു 25 പച്ചക്കറി ചെടികളെങ്കിലും അവരുടെ വീട്ടുവളപ്പിൽ രാസവളവും രാസ കീടനാശിനിയും ഒഴിവാക്കി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർ പുസ്തകത്തിൽ പഠിച്ച ജീവശാസ്ത്രവും മണ്ണും വെള്ളവും ഒക്കെ അവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും അവർക്ക് പരിസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും സംരക്ഷിക്കാനും ഒക്കെ ഒരു താല്പര്യം അവർ ജനിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ പദ്ധതി വഴി മികച്ച സ്കൂളുകൾക്ക് എവറോളിംഗ് ട്രോഫി കൊടുക്കുന്നുണ്ട്, മികച്ച കുട്ടി കർഷകന് ക്യാഷ് അവാർഡ് കൊടുക്കുന്നുണ്ട്, അതുപോലെ അടുക്കളത്തോട്ടം മികച്ച റിപ്പോർട്ടിംഗ്, മികച്ച ഫോട്ടോഗ്രാഫി എന്ന നിലയിലൊക്കെ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്.
2: നാലു വർഷമായി ഗാന്ധി സ്മാരക സേവാ കേന്ദ്രം ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന കുട്ടികളുടെ കർമ്മപഥങ്ങൾ ഇപ്പോൾ സർക്കാർ തലത്തിലും കതിര് എന്ന പേരിൽ ആരംഭിക്കുകയാണ്. അന്നം നൽകുന്ന കർഷകരെ ചേർത്ത് നിർത്തണമെന്ന സന്ദേശം 500 സ്കൂളുകളിലെത്തിക്കും. പ്രകൃതി സ്നേഹം, കൃഷി കണ്ടു വളരുക, കർഷകൻ എന്ന അനുഭവം അറിയുക എന്നീ ലക്ഷ്യങ്ങൾ മാരാരിക്കുളത്ത് പിറവികൊണ്ട് കൃഷി തന്നെ ലഹരി എന്ന പദ്ധതിയിൽ നിന്ന് ഉൾക്കൊള്ളുകയാണെന്ന് ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സിന്ധു VP സൂചിപ്പിച്ചു.
4: നിലവിൽ കുട്ടികളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്ന വിവിധതരം പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നൂതന സംരംഭങ്ങൾ സംസ്ഥാനമൊട്ടാകെ നടപ്പിലാക്കാൻ തുടങ്ങുകയാണ്. കാർഷിക അഭിരുചി കുട്ടികളിലേക്ക് വളർത്താനും അതോടൊപ്പം കൃഷിയെ സ്നേഹിച്ചുകൊണ്ട് പുതിയ തലമുറയ്ക്ക് അന്നം നൽകുന്ന നമ്മുടെ കർഷകരെ ചേർത്ത് നിർത്താനുള്ള ഒരു മാനസിക അവസ്ഥ സൃഷ്ടിക്കാനും കൂടിയാണ് കാർഷിക മേഖലയിൽ കുട്ടികളോടൊപ്പം ചേർന്നുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. പ്രധാനമായും കതിര് എന്ന പേരിലുള്ള പദ്ധതിയാണ് ആരംഭിക്കുന്നത്. ജില്ലയിലൊട്ടാകെ ഏകദേശം 500 സ്കൂളുകൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുത്ത 500 സ്കൂളുകളിലും ചെറിയ സ്ഥലമാണെങ്കിൽ പോലും കൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കുട്ടികളിലേക്ക് കൃഷിയുടെ അഭിരുചി വളർത്താനുള്ള നടപടികളാണ് കൃഷി വകുപ്പ് സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു സ്ഥലം തെരഞ്ഞെടുത്ത് അവിടെ വിവിധ രീതിയിലുള്ള പച്ചക്കറി വിത്തുകളും തൈകളും നൽകിക്കൊണ്ട് കൃഷിയുടെ ബാലപാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കൃഷിഭവന്റെ വലിയൊരു സഹായത്തോടുകൂടിയാണ് കൃഷി വകുപ്പ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. വിവിധ സ്കൂളുകളിലായിട്ടത് ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കൊണ്ട് കഴിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മുടെ കേരള ജനത പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെ കൃഷി വളർത്തിക്കൊണ്ട് അതിന്റെ വളർച്ചയും ഓരോ ഘട്ടങ്ങളും മനസ്സിലാക്കി കൃഷിയെ സ്നേഹിക്കാനും ഓരോ വിളവെടുപ്പിലും ഓരോ കർഷകന്റെ അധ്വാനമുണ്ടെന്നുള്ളൊരു തിരിച്ചറിവിനും കൂടിയാണ് പാഠ്യപദ്ധതിയോടൊപ്പം തന്നെ കൃഷി കൊണ്ടുപോകണമെന്നുള്ളൊരു ആശയം ഇവിടെ നമ്മൾ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കൂടാതെ സ്കൂൾ മുറ്റത്ത് കനിപ്പന്തൽ എന്ന പേരിൽ കൃഷി വകുപ്പ് ഒരു പുതിയ പദ്ധതി കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഫലവൃക്ഷങ്ങൾ നട്ടു വളർത്തി കുട്ടികൾക്ക് അതിന്റെ കായ്ഫലങ്ങൾ ഭക്ഷിക്കാനും അത് കണ്ടു വളരാനും അതോടൊപ്പം പ്രകൃതിയെ സ്നേഹിക്കാനുമുള്ള ഒരു അവസരം കൂടിയാണ് ഇതുവഴി സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മുടെ കൃഷി വകുപ്പ് അത് തുടക്കം കുറിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളുകളെയും ഈ ഒരു പദ്ധതി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്.
0: ചേർത്തല, മുഹമ്മ, കലവൂർ ഭാഗങ്ങൾ കർഷക ബാഹുല്യമുള്ള മേഖലകളാണ്. സ്കൂൾ അഗ്രിഫെസ്റ്റ് ആരംഭിച്ചതോടെ വിദ്യാർത്ഥികളിലും കാർഷിക ആഭിമുഖ്യം വർദ്ധിച്ചിട്ടുണ്ട്. ചേർത്തല താലൂക്കിലെ 7 കൃഷിഭവനുകളിലും കുട്ടി കർഷകർ മിത്രങ്ങളാണ്. കൃഷിഭവനുകളിലെ ഉദ്യോഗസ്ഥർ കുട്ടികളുടെ വീടുകളിൽ എത്തി ക്ഷേമം അറിയിക്കുകയും സംശയ നിവാരണം വരുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് ചേർത്തല കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷൈജ KS അറിയിച്ചു.
5: ചേർത്തല ബ്ലോക്കിൽ തന്നെ ആകെ 7 കൃഷിഭവനുകളാണുള്ളത്. കൃഷിഭവനുകളെല്ലാം തന്നെ വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കതിര് കാർഷിക ക്ലബ് എന്ന പേരിൽ ഈ വർഷം മുതൽ കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതിനുള്ള നടപടി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കൃഷിഭവനുകളിലും ഉള്ള ഉദ്യോഗസ്ഥർ കുട്ടികളുടെ കൃഷിയിടങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അവർക്ക് പ്രോത്സാഹനങ്ങൾ നൽകി വരുന്നുണ്ട്. കുട്ടികൾക്ക് സാധാരണയായി മറ്റുള്ളവരെക്കാളും കൂടുതൽ സംശയങ്ങളായിരിക്കുമല്ലോ എല്ലാം. അതെല്ലാം നമ്മുടെ കൃഷി ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പ്രചോദനകരമായ രീതിയിൽ തന്നെ അവർക്ക് സംശയങ്ങൾ ദൂരീകരണം ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരുടെ കൃഷിയിടങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അവർക്ക് സൗജന്യമായി കൊടുക്കാൻ പറ്റുന്ന വിത്തുകളും വളങ്ങളും കൃഷിഭവനിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് സ്കൂളുകളിലും ക്ലാസുകൾ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അവർക്ക് കൃഷിയെക്കുറിച്ചുള്ള അറിവുകൾ നൽകി വരുന്നുണ്ട്.
2: കോവിഡിന് ശേഷം നവമാധ്യമങ്ങളിൽ അഭിരമിക്കുന്നവരായി കുട്ടികൾ മാറിയിരുന്നു. സമൂഹ മാധ്യമങ്ങൾ പകരുന്ന അനഭലഷണീയ പ്രവണതകളിൽ നിന്ന് ദിശ മാറി ചിന്തിക്കുവാൻ കൃഷി സഹായകമാണെന്ന് ആലപ്പുഴ MLA AD Thomas അഭിപ്രായപ്പെട്ടു.
6: ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിന്റെയും കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെയും കാർഷിക വകുപ്പിന്റെയും നേതൃത്വത്തിൽ സ്കൂൾ അഗ്രിഫെസ്റ്റ് എന്ന പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. അത് കേരളം മുഴുവൻ വ്യാപിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ആലപ്പുഴയുടെ ജനപ്രതിനിധി നിലയിൽ എനിക്ക് മുമ്പോട്ട് വെക്കാനുള്ളത്. കുട്ടികളുടെ ലഹരി അത് കൃഷിയായി മാറണം എന്നുള്ള ഒരു താല്പര്യമുണ്ട്. ഇവിടെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു ഉപഭോഗ സംസ്കാരം മാറ്റി ഇവിടെ കൃഷിയെ കൂടുതലായി പ്രോത്സാഹിപ്പിച്ച് ആരോഗ്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ അത് സ്കൂളുകളിൽ നിന്ന് തന്നെ അതിന്റെ ഉദ്യമം ആരംഭിക്കണം.
2: രോഗരഹിത തലമുറയെ വളർത്തിയെടുക്കാൻ ആരോഗ്യകരമായ ഭക്ഷണം, ജീവിതശൈലി, ആഹാരശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കപ്പെടണം. വിദ്യാലയങ്ങളിൽ ഈ പദ്ധതി വ്യാപകമാകണം എന്ന് MLA AD Thomas ആവശ്യപ്പെട്ടു.
7: നമ്മൾ ഈ കോവിഡ് കാലം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ വിദ്യാർത്ഥികളുടെ സമയം പൂർണ്ണമായും നവമാധ്യമങ്ങൾ അപഹരിച്ച ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും എല്ലാം ജീവിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 15-20 വർഷത്തിനിടയിൽ ലഹരിമരുന്ന് മാഫിയകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, കോളേജുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെ മുഴുവൻ കീഴ്പ്പെടുത്തുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതിനെ പരമാവധി പ്രതിരോധിക്കണം. നമ്മളിനി നമ്മുടെ സമയം ചെലവഴിക്കേണ്ടത് ഒരു സമയത്തിന്റെ പകുതി സ്പോർട്സിലും രണ്ടാമത്തെ പകുതി കൃഷിയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എല്ലാവരും കൃഷി ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നാളെ രോഗികൾ മാത്രമുള്ള ഒരു സമൂഹമായി മാറും.
6: സാധാരണ

0: വരുന്നതല്ല, മറ്റു പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തടയണമെങ്കിൽ, ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നമുക്ക് ഉണ്ടാകണമെങ്കിൽ എല്ലാവരും ഇത്തരത്തിലുള്ള കൃഷികളെ പ്രോത്സാഹിപ്പിക്കണം.
1: ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകര പ്രദേശങ്ങളായ ചെങ്ങന്നൂർ, മാവേലിക്കര, ചെറിയനാട്, ഓച്ചിറ, ആയാപ്പറമ്പ്, മാന്നാർ എന്നിവിടങ്ങളിൽ നിന്ന് സ്കൂൾ കുട്ടികൾ ഫെസ്റ്റിലെത്തിയിരുന്നു. കുട്ടനാട്, ചമ്പക്കുളം മേഖലയിലെ നെല്ലറ നാട്ടിലെ വിദ്യാർത്ഥികൾ കരകൃഷിയോട് ആഭിമുഖ്യം കാട്ടി ഫെസ്റ്റിൽ പങ്കാളികളായി.
2: തീരദേശ മേഖലകളായ തൃക്കുന്നപ്പുഴ, വട്ടയാൽ, ചെത്തി, പൊള്ളേത്തൈ, അർത്തുങ്കൽ തുടങ്ങിയ ഇടങ്ങളിലെ സ്കൂളുകളിൽ കുട്ടികർഷകരുടെ സജീവത വർദ്ധിക്കും. ജില്ലയുടെ വടക്കേ അതിരായ കുത്തിയതോട്, അരൂർ പ്രദേശങ്ങളിൽ നിന്നും അഗ്രിഫെസ്റ്റിനെത്തിയ കുട്ടികൾ ഭാവി പ്രതീക്ഷകളാണ് പകർന്നത്. എൽ പി വിഭാഗത്തിൽ 1934 യു പി വിഭാഗത്തിൽ 2640 കുട്ടികൾ കുട്ടികർഷക നിരയിൽ പങ്കാളികളായപ്പോൾ 1380 വിദ്യാർത്ഥികൾ ഹൈസ്കൂൾ മേഖലയിൽ നിന്നും ഫെസ്റ്റിന്റെ ഭാഗമായി. ഗാന്ധി സ്മാരക കേന്ദ്രം കാർഷിക വിഭാഗം കോർഡിനേറ്റർ എൻ എ ആശാലത അഗ്രിഫെസ്റ്റിന്റെ വിജയത്തിൽ ചാരിതാർത്ഥ്യം പ്രകടിപ്പിച്ചു.
3: കുട്ടികളിൽ കാർഷിക സംസ്കാരവും പ്രകൃതി സ്നേഹവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ 4 വർഷമായി നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് സ്കൂൾ അഗ്രിഫെസ്റ്റ്. മുൻ വർഷങ്ങളിൽ ആലപ്പുഴ ജില്ലയുടെ കരപ്രദേശങ്ങളായ സ്കൂളുകളിൽ മാത്രമായിരുന്നു ഈ പദ്ധതി നടപ്പിലാക്കിയത്. എന്നാൽ ഈ വർഷം മുതൽ ആലപ്പുഴ ജില്ലയിലെ അരൂർ മുതൽ കുട്ടനാട്, ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള വിവിധ സ്കൂളുകളിൽ നിന്നായി 5000-ൽ വിദ്യാർത്ഥികൾ ഈ പദ്ധതിയിൽ പങ്കാളികളാകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കുഞ്ഞുങ്ങൾക്ക് സൌജന്യമായ പച്ചക്കറി തൈകളും വിത്തുകളും നൽകുകയും രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടി കുട്ടികൾ അടുക്കളത്തോട്ടം ഒരുക്കുകയും ചെയ്യുന്നു. വീടിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ പഠന രീതി കുഞ്ഞുങ്ങളിൽ ഉത്തരവാദിത്വവും ആത്മവിശ്വാസവും പ്രകൃതിയോടുള്ള സ്നേഹവും ഒക്കെ വളർത്തുവാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷമായി ധാരാളം കുട്ടികളുടെ കൃഷിയിടം സന്ദർശിക്കുകയും അവരുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി നൽകുവാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുട്ടികളുടെ ചെറിയ ചോദ്യങ്ങൾ പോലും നമുക്കൊരു വലിയ പ്രതീക്ഷയാണ് അവർ നൽകുന്നത്. മണ്ണിനെ സ്നേഹിക്കുന്ന, കൃഷിയെ ബഹുമാനിക്കുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ ഈ കുരുന്നു കൈകൾക്ക് തീർച്ചയായും കഴിയും. അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷയും സ്വപ്നവും.
1: മുതിർന്ന കർഷകർക്കൊപ്പം അടുത്ത തലമുറയെയും ചേർത്ത് നിർത്തണമെന്ന ദീർഘവീക്ഷണത്തോടെ കുട്ടികളെ പരിശീലിപ്പിക്കാൻ ഫാം സ്കൂളും അവരിൽ വായനാശീലവും ഗവേഷണ തൃഷ്ണയും വളർത്താൻ കാർഷിക ഗ്രന്ഥാലയവും രൂപപ്പെടുത്തിയ കാർഷിക ശാസ്ത്രജ്ഞനായിരുന്നു പി സി വർഗീസ്. കലവൂർ ലിറ്റിൽ ഫ്ലവർ നഗറിലെ പി സി വർഗീസ് ഫൌണ്ടേഷൻ ട്രഷററും ഫെസ്റ്റ് സഹസംഘാടകനുമായ സുനിൽ വർഗീസ് സംതൃപ്തി അറിയിച്ചു.
4: ഞങ്ങൾ 5 വർഷമായിട്ടിപ്പം അഗ്രിഫെസ്റ്റ് കുട്ടികളുടെ കൃഷി, സ്കൂളിലും കൃഷി, വീട്ടിലും കൃഷി, കൃഷി തന്നെ ലഹരി, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വർഷം പുതിയതായിട്ടൊരു അനുഭവം ഉണ്ടായത്, അതായത് കുട്ടികൾ കൂടുതൽ കീടങ്ങൾ വന്നു, കേടുവന്നു, ഫംഗസ് വന്നു എന്നൊക്കെ പറഞ്ഞ് മരുന്ന് ചെയ്യുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മണ്ണിലൊക്കെ കുഴപ്പങ്ങളുണ്ട്, മണ്ണിൽ എന്ത് പോഷകക്കുറവുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കണം. അവർ പഠിക്കുകയാണ്, ശരിക്കും ഹോർട്ടിതെറാപ്പി ചെയ്ത് പഠിക്കുക, കംപ്ലീറ്റ് എ ടു സെഡ് പഠിച്ചു പോകണം. അതിനുവേണ്ടി ആദ്യമായിട്ട് എല്ലാ മാസവും ഏതെങ്കിലും ഒരു ദിവസം സെലക്ട് ചെയ്ത ദിവസം ഒരു ഓൺലൈൻ ക്ലാസ്, എല്ലാ കുട്ടികളെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ ക്ലാസ്, കുട്ടികൾക്ക് മാത്രമല്ല വീട്ടിലുള്ള അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒക്കെ അതിൽ പങ്കെടുക്കാം, എല്ലാവർക്കും പങ്കെടുക്കാം, അങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് ഞങ്ങൾ അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 35 സ്കൂളിൽ നിന്ന് ഇപ്രാവശ്യം അത് ഡബിൾ ചെയ്ത് 70 സ്കൂളിലേക്കാണ് കുട്ടികൾ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു, ഞാനിപ്പം എൽ പി സ്കൂളിലെ കുട്ടികളെ കാണുമ്പോൾ അവർ പറയുന്നു ഭയങ്കര അനുഭവമാണ്, പ്രത്യേക അനുഭവം, ഒരു സ്പിരിറ്റാണ്. അപ്പം അങ്ങനെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കും പ്രത്യേക താല്പര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു.
2: കുട്ടികർഷകർ കൃഷിയിൽ കൂടുതൽ താല്പര്യം കാണിക്കേണ്ടത് വർത്തമാനകാലത്തിന്റെ ആവശ്യമാണെന്ന് ജൈവ കർഷകനും ഫാം ജേർണലിസ്റ്റുമായ കളർകോട് സുരേഷ് കുമാർ ചൂണ്ടിക്കാട്ടി.
5: വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ളതും നല്ല കാര്യവുമാണ് ഗാന്ധി സ്മാരക നിധിയും പി സി വർഗീസ് ഫൗണ്ടേഷനും കൂടെ ചേർന്ന് ചെയ്യുന്നത്. ഇപ്പൊ കണ്ടുവരുന്നത് കുട്ടികൾക്കൊക്കെ വളരെ താല്പര്യമുണ്ട്, കൃഷിയോട് താല്പര്യമുണ്ട്, കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ ഒരു പ്രത്യേകത കാണുന്നത് ഇതിന് യഥാസമയം ഉണ്ടാകുന്ന രോഗങ്ങളെ പറ്റിയോ അതിന്റെ ഫംഗസുകളൊക്കെ പറ്റിയോ ഒക്കെ ചോദിച്ചാൽ സംശയം നിവർത്തിക്കാനുള്ള ഒരു മാർഗം കൂടെ കുട്ടികൾക്ക് ചെയ്തു കൊടുത്താൽ നന്നായിരിക്കും. അപ്പൊ അത് അങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ വളരെ നന്നായിട്ട് കൃഷി ചെയ്യും, അത് തന്നെയല്ല അവരുടെ മനസ്സിൽ എന്നും

0: പിടിക്കും, കൃഷിയൊക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് കൃഷി എപ്പോഴും വളരെ നല്ല കാര്യമാണ്. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് കുട്ടികൾക്കുണ്ടാകുന്ന ഒരു സംശയം എപ്പോഴും വരുന്നത്. അതിനെ കൂടെ ഒന്ന് പരിഹരിച്ചു കൊടുക്കാനുള്ള സൗകര്യം കൂടെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: ആലപ്പുഴയിൽ ഏറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയമായ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ അഗ്രി ക്ലബ് കോർഡിനേറ്ററും മെന്ററുമായ റീന ബീഗം അനുഭവാധിഷ്ഠിത പഠനത്തിന് ഏറെ ഊന്നൽ നൽകുന്നു.
2: നമുക്കറിയാം ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗിന് വലിയ പ്രാധാന്യമാണ്. ക്ലാസ് റൂം അനുഭവങ്ങൾക്കപ്പുറം കുട്ടികൾക്ക് പുറത്തുള്ള ഒരു കാർഷിക അനുഭവം ഒരിക്കലും അവർ മറക്കില്ല. വിത്തിനൊപ്പം വെള്ളവും വളവും പരിചരണവും നൽകി കുട്ടികൾ അതിനൊപ്പം വളരുകയാണ്. ഓരോ ഇലയും ഓരോ മുകുളങ്ങളും വരുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക സന്തോഷം ചെറുതല്ല. തീർച്ചയായിട്ടും കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തുന്ന പ്രോഗ്രസ് കാർഡ് പോലെയുള്ള ആ ഒരു നിരീക്ഷണത്തിൽ കുട്ടികളുടെ കാർഷിക പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കപ്പെടേണ്ടതും രേഖപ്പെടുത്തേണ്ടതുമുണ്ട്. ആ രേഖപ്പെടുത്തലുകൾ വന്നു കഴിയുമ്പോൾ മറ്റേതൊരു മേഖല പോലെ കാർഷിക പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ കുട്ടികളുടെ ഒരു ഉത്തരവാദിത്വമായി അത് മാറുന്നു. ഇത് ഭാവിയിലേക്ക് അവർക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കാനോ അതല്ലെങ്കിൽ അവരുടെ തുടർ അഡ്മിഷനോ അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിനോ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നായി മാറും. നമ്മൾക്കറിയാം കുട്ടികൾ ഇന്നത്തെ കാലത്ത് ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ അതിനൊരു ഓൾട്ടർനേറ്റീവാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൽ ഏറ്റവും മികച്ചതും നമ്മുടെ രാജ്യത്തിന്റെ നെടുന്തൂണായി നിൽക്കുന്നതും കാർഷിക പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും കുട്ടികളുടെ ഇന്നത്തെ കാലത്തെ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിക്കാൻ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിനും ഒക്കെ കാർഷിക പ്രവർത്തനം ഒരുപാട് സഹായിക്കും.
3: ചേർത്തല കുറ്റിക്കാട്ട് ചങ്ങര നിഗറത്തിലെ കുട്ടികർഷകയാണ് സി ബി അയനശ്രീ. ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ്സുകാരി അപ്പുപ്പൻ കരുണാകരനിൽ നിന്നാണ് കൃഷിയുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത്. മികച്ച കുട്ടികർഷകയ്ക്ക് തന്റെ അനുഭവങ്ങൾ പറയുവാൻ ഏറെ സന്തോഷമായിരുന്നു.
4: ഞങ്ങൾ 5 വർഷക്കാലമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. കോവിഡ് കാലത്താണ് ഞങ്ങൾ ആദ്യമായി കൃഷി തുടങ്ങിയത്. പൂക്കൃഷിയാണ് ആദ്യമായി ചെയ്തത്. ആദ്യം നല്ല വിളവ് ലഭിച്ചു. അവസാനം പൂവിന്റെ മൊട്ട് വരെ കിള്ളി കൊടുക്കേണ്ട അവസ്ഥ വരെ എത്തി. എന്റെ അപ്പൂപ്പനായ കരുണാകരൻ അപ്പൂപ്പനാണ് ഈ കൃഷിയിലേക്ക് വരാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചിയും ഞാനും അച്ഛനും അമ്മയൊക്കെയാണ് ഈ കൃഷിയിലുള്ളത്. കഴിഞ്ഞ വർഷം ഗാന്ധി സ്മാരക സേവാ കേന്ദ്രത്തിന്റെ മികച്ച കുട്ടികർഷകയായി എന്നെ തിരഞ്ഞെടുത്തു. അതിൽ ഞാൻ ഏറെ സന്തുഷ്ടയാണ്. ഞങ്ങളുടെ സ്കൂളിൽ കൃഷി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഓണത്തിനായി പൂക്കൃഷി ചെയ്തു. അത് വളരെ വിജയകരമായി. ഞങ്ങളുടെ സ്കൂളിലേക്കുള്ള അത്തപ്പൂക്കളത്തിനുള്ള പൂക്കൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെയാണ് എടുത്തത്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും അവിടെ കൃഷി ചെയ്തത് പച്ചക്കറിയാണ്. ആ പച്ചക്കറിയും ഞങ്ങളുടെ സ്കൂളിലേക്ക് തന്നെ എടുക്കാനും നല്ല വിജയകരമായ നേട്ടവും ഉണ്ടായി. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു വരികളാണ്, ഋഷിയും കൃഷി ചെയ്യണം എന്ന ഒരാപ്തവാക്യമാണ്. എല്ലാവരും നല്ല കർഷകരാകുക.
1: കണിച്ചുകുളങ്ങര ഹൈസ്കൂളിലെ ടി എസ് സാരംഗ് എന്ന 7-ാം ക്ലാസ്സുകാരൻ ഓണമൊരുങ്ങാൻ ഇപ്പോഴേ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അത്തപ്പൂക്കളത്തിലേക്കുള്ള പൂക്കൃഷി ആരംഭിച്ചു കഴിഞ്ഞു. സദ്യയ്ക്കുള്ള വിഭവങ്ങളും തന്റെ കൃഷിയിൽ ഉൾപ്പെട്ടു കഴിഞ്ഞെന്ന് സാരംഗ് അറിയിച്ചു.
5: ഞാൻ എന്റെ വീട്ടിൽ പച്ചക്കറികളും അതിനോടൊപ്പം പൂക്കളും കൃഷി ചെയ്യാറുണ്ട്. എന്റെ വീട്ടിലുള്ള എല്ലാവരും എന്നെ കൃഷി ചെയ്യാൻ സഹായിക്കാറുണ്ട്. എന്റെ അടുത്തുള്ള കൂട്ടുകാരെയും ഞാൻ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള പൂക്കളാണ് ഞാൻ അത്തമിടാൻ ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ പച്ചക്കറികളും ഞങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്തത് തന്നെയാണ് സദ്യക്കായി എടുക്കാറ്. ഞങ്ങളുടെ സ്കൂളിലും പച്ചക്കറി തോട്ടമുണ്ട്. അവിടെ ടീച്ചർമാരും എന്റെ കൂട്ടുകാരും ഞാനും ഒക്കെയാണ് നനയ്ക്കാറും കൃഷി ചെയ്യാറും. ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന തൈകളും ഞാൻ വീട്ടിൽ കൃഷി ചെയ്തിട്ടുണ്ട്.
3: കുട്ടികളുടെ മികച്ച മെന്റർ എന്ന ബഹുമതി നേടിയ അധ്യാപകനാണ് കഞ്ഞിക്കുഴി പൊന്നിട്ടശ്ശേരി എന്ന കാർഷിക ഗ്രാമനിവാസി വി രാജു. ചേർത്തല ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളെ മികച്ച കർഷക മനമുള്ളവരാക്കി വാർത്തെടുക്കുന്നതിൽ ആത്മാർത്ഥമായി യത്നിക്കുകയാണ് ഈ ഗുരുനാഥൻ.
6: കുട്ടികളെ കൃഷിയിലേക്ക് അടുപ്പിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകാതെ പഠന സമയം കഴിഞ്ഞും വൈകുന്നേരങ്ങളിലും അതുപോലെ തന്നെ 10 മണിക്ക് ക്ലാസ് ആണെങ്കിൽ 9 മണിക്ക് തന്നെ കുട്ടികൾ സ്കൂളിൽ വരാൻ താല്പര്യം കാണിക്കുന്നു. നമ്മൾ നടുന്ന ചെടികളിലും പച്ചക്കറികളോടൊക്കെ അതിന്റെ ഇടയിൽ അവർ നടക്കുകയും അതിന്റെ മാറ്റങ്ങൾ അവർ നിരീക്ഷിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കാൻ അവർ കാണിക്കുന്ന താല്പര്യം, ഓരോ ദിവസവും ഓരോ സംശയങ്ങളുമായിട്ട് കുട്ടികൾ വരുന്നു, അത് അവർക്ക് കൃഷിയോടുള്ള താല്പര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കുട്ടികളുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ആനന്ദം, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു മാറ്റം, സമൂഹത്തിനോടുള്ള അവരുടെ പ്രതിബദ്ധത, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വീടുകളിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് എനിക്കുണ്ടായ ഒരു അനുഭവം, ഒരു വീട്ടിൽ കുട്ടി കൂൺ കൃഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണാനുള്ള കൗതുകത്തോട് ഞാൻ ആ കുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ കുട്ടി പറഞ്ഞാണ്, സാർ അതിലേക്ക് എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റില്ല, അതിലേക്ക് മറ്റുള്ളവർ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും നമ്മുടെ ശരീരത്തിലുള്ള അണുക്കളും അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കൂൺ കൃഷി കേടുവരും, അതുകൊണ്ട് അതിൽ ഒരാൾ മാത്രമേ പ്രവേശിക്കാറുള്ളൂ. അങ്ങനെ എനിക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം. പിന്നെ കുട്ടികൾ അവരുടെ വീടുകളിലുണ്ടാകുന്ന ചക്കയും മാങ്ങയും ചാമ്പയും ഒക്കെ കൊണ്ടുവരുന്നു. അവർ നട്ടുണ്ടാക്കിയ ഡ്രാഗൺ ഫ്രൂട്ട് അവരുടെ സ്നേഹത്തോടുകൂടി അവരരിഞ്ഞു കൊണ്ടുവരുന്നു. രാവിലെ വരുന്ന സമയങ്ങൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഷെയർ ചെയ്ത് കഴിക്കുന്നു. ഇന്നത്തെ തലമുറ കന്യമാകുന്ന ഇതൊക്കെ അവർക്ക് ലഭ്യമാക്കാനും ജീവിതം ഒരു ലഹരിയാക്കി മാറ്റാനും ആനന്ദമാക്കി മാറ്റാനും ഈ കൃഷി എന്ന പരിപാടി അവർക്കൊന്ന് സന്തോഷം നൽകുന്നു.
1: അഗ്രിഫെസ്റ്റിലെത്തിയ കൊച്ചുകുട്ടികൾ അവരുടെ കുരുന്ന കൈകൾ മണ്ണിലേക്ക് താഴ്ത്തുമ്പോൾ പ്രകൃതിയും ഈ ആത്മാർത്ഥതയിൽ കനിയുമെന്ന് ഉറപ്പാണ്. അവർ ഒരുക്കുന്ന ഓണവിളകൾക്ക് രുചിയുമേറും.

ഓണമൊരുങ്ങാൻ കുരുന്നുകൈകൾ പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന വിഷ്ണുനന്ദൻ ചിങ്ങോലി, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, സുഷമ അനിൽ, നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം എം നിസാമുദ്ദീൻ.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വരാജ് ഓഡിറ്റോറിയത്തിൽ വച്ച് നാളെ രാവിലെ 10 മണിക്ക് ആത്മ 2026-27 ഫീൽഡ് ഡേ സംഘടിപ്പിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് കാർഷിക സെമിനാർ, കാർഷിക പ്രദർശനവും വിപണനമേളയും, കാർഷിക ക്വിസ്, കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ്. കെയർ പദ്ധതി ഫേസ്ബുക്ക് ലൈവിലൂടെ നാളെ രാവിലെ 11 മണിക്ക് വിള ഇൻഷുറൻസ് പദ്ധതി എന്ന വിഷയത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ അശ്വതി ദേവ് ഫേസ്ബുക്ക് ലൈവിലൂടെ ക്ലാസ് നയിക്കുന്നു. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി കോലഞ്ചേരി പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മികച്ച കർഷകരെ ആദരിക്കുന്നതിനായി പുത്തൻകുരിശ് കൃഷിഭവൻ അപേക്ഷകളും നാമനിർദ്ദേശങ്ങളും ക്ഷണിച്ചു. വിവിധ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷ ഫോറത്തിലോ വെള്ളക്കടലാസിലോ തയ്യാറാക്കിയ അപേക്ഷകൾ ഈ മാസം 31-നകം കൃഷിഭവനിൽ സമർപ്പിക്കണം. കോട്ടയം ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് നടത്തുന്ന വിവിധ നൈപുണ്യ വികസന കോഴ്സുകളെക്കുറിച്ചും അവയുടെ ജോലി സംബന്ധമായ സാധ്യതകളെക്കുറിച്ചും അറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. ഇത് സംബന്ധമായ ചോദ്യങ്ങൾക്ക് NIRTയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രദീപ് കുമാർ പി ജോയ് നാളെ രാവിലെ

10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ 0481-257-6622 എന്ന കോൾ സെന്റർ നമ്പറിലൂടെ മറുപടി നൽകുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ ഇ പഠനകേന്ദ്രം നടത്തിവരുന്ന സുരക്ഷിത ഭക്ഷണം നമ്മുടെ അവകാശം എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 ഓഗസ്റ്റ് 17 ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-85-66 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക.

ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,600, ആലപ്പുഴ കൊച്ചി റെഡി എന്നിവിടങ്ങളിൽ 24,800, ചെങ്ങന്നൂർ 26,000, കോട്ടയം 27,300, പാല ആലുവ എന്നിവിടങ്ങളിൽ 26,700, എറണാകുളം 25,700, കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,000, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 17,000, വടക്കൻ പറവൂർ 15,900, ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 14,000. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000, കായംകുളം പുളിങ്കുന്ന് എന്നിവിടങ്ങളിൽ 22,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, എറണാകുളം 32,000, തൊടുപുഴ 30,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,400, കട്ടപ്പന 3,000. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 65,000, പുത്തൂർ 69,500, കൊച്ചി 69,600, കൊച്ചി ഗാർബിൾഡ് കുരുമുളകിന് 71,600. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 23,000, പുനലൂർ 26,800, പുത്തൂർ 27,200, കോട്ടയം 25,500, പാല 24,000, മൂവാറ്റുപുഴ 22,500. പൈനാപ്പിൾ ക്വിന്റലിന് പുനലൂർ 5,300, കോട്ടയം 4,000, എറണാകുളം 5,500. ഇതുവരെ കേട്ടത് കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. കർക്കശ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പാക് അധീന കശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. രാഷ്ട്രം വേരുകളിലേക്ക് മടങ്ങുകയാണെന്നും രാജ്യത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായും രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതിയായി സ്ഥാനമേറ്റതിന്റെ 4 വാർഷിക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി മുർമു. വിവിധ പദ്ധതികൾക്കും രാഷ്ട്രപതി ഇന്ന് തുടക്കം കുറിച്ചു. കൊളോണിയൽ മനോഭാവത്തിന്റെ അവശിഷ്ടങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള സുപ്രധാന സംരംഭങ്ങളിൽ പങ്കുചേരാൻ കഴിഞ്ഞതായി ശ്രീമതി മുർമു പറഞ്ഞു.
2: പിച്ചലെ വർഷ ഇസേ അനേക കാര്യം കെ ഗേ ഹെ ജിൻമെ ഭാരതീയതാ കി ഭാവനാ കാ വിസ്താർ ഹുവാ ഓർ ഹംനെ ഔപനിവേശിക മാനസികതാ കെ അവശോഷ കോ ഖതം കർനെ കി ഓർ ഠോസ് കദം ഉഠായെ ഹെ. വികാസ് ഓർ ജനസേവാ കി യേ യാത്ര നിരന്തര ആഗേ ബഢേഗി തഥാ ഹം സബ് നയി സങ്കൽപ ഉത്സാഹ കെ സാത് അപ്നെ ലക്ഷ്യം കി ഓർ അഗ്രസർ രഹെ.
1: രാഷ്ട്രപതി പദവിയിൽ ശ്രീമതി ദ്രൌപദി മുർമു 4 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി പ്രത്യേക പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 5 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ഈ പദവി ഒരു ബഹുമതിയല്ല, വലിയ ഉത്തരവാദിത്തമായാണ് കാണുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സ്ത്രീകൾ സ്വയം പര്യാപ്തരാകണമെന്നും ഗോത്രവർഗ വിഭാഗങ്ങൾ മുഖ്യധാരയുടെ ഭാഗമാകണമെന്നും ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. പൊതുപരീക്ഷ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. 2024 നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരികയാണ് ലക്ഷ്യം. കുറ്റക്കാർക്ക് 10 വർഷം തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷയ്ക്ക് ബിൽ ലക്ഷ്യമിടുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കണം. 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 മാസത്തിനുള്ളിൽ തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിൽ ഉണ്ട്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിലൂടെ വെളിവാകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയെ ദോഷമായി ബാധിക്കുന്ന ഒന്നിനോടും വിട്ടുവീഴ്ചയില്ലെന്ന പ്രധാനമന്ത്രിയുടെ ദൃഢനിശ്ചയം ബില്ലിന് പിന്നിലുണ്ടെന്ന് അദ്ദേഹം ചർച്ചയിൽ വ്യക്തമാക്കി.
3: In 2024, this bill was brought in to reassure the students that their future is safe. So we learned from the experience of the 2024 Act and the subsequent sequence of events, like any responsible government should do. And therefore, this amendment is being brought in to make the law more stringent, A, and to ensure speedy justice, so that the credibility of all these exams gets enhanced and gets reinstated.
1: പുതിയ ബിൽ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന് കോൺഗ്രസിലെ ഗൌരവ് ഗൊഗോയ് കുറ്റപ്പെടുത്തി. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നിർത്തിവച്ച സഭ ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ചേർന്നപ്പോൾ കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ വികസന ഭേദഗതി ബിൽ 2026 അവതരിപ്പിച്ചു. ഈ സമയം വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉന്നയിച്ച് പ്രതിപക്ഷം ബഹളമുയർത്തി. തുടർന്ന് ഉപാധ്യക്ഷൻ ഹരിവംശ് സഭാ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. വി ബി ജി റാംജി പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ വകയിരുത്തിയതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ഏതെങ്കിലും ഗ്രാമീണ തൊഴിൽ പദ്ധതിക്കായി ബജറ്റിൽ അനുവദിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണിതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ലോക്സഭയിൽ രേഖാമൂലമുള്ള മറുപടിയിൽ വ്യക്തമാക്കി. 10 20 പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള റിസർവ് ബാങ്ക് ശുപാർശയ്ക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം. പരീക്ഷണാടിസ്ഥാനത്തിലാണ് പ്ലാസ്റ്റിക് നോട്ടുകൾ ഇറക്കുന്നത്. പ്ലാസ്റ്റിക് കറൻസിക്കൊപ്പം കടലാസ് നോട്ടുകളും ലഭ്യമാകുമെന്നും കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയെ അറിയിച്ചു. നീറ്റ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായ വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കാനും കോടതി ആവശ്യപ്പെട്ടു. പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവേ വിദ്യാർത്ഥികൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റെന്ന പരാതികളിൽ നിഷ്പക്ഷവും സ്വതന്ത്രവുമായ അന്വേഷണം ആവശ്യമാണെന്നും കോടതി നിരീക്ഷിച്ചു. ആരോപണങ്ങളിൽ ഡൽഹി, മഹാരാഷ്ട്ര, ബീഹാർ, കേരളം, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരിൽ നിന്നും കോടതി മറുപടി ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് തുടർ നടപടികൾക്കായി ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഡൽഹി സമരത്തിന് പിന്തുണ നൽകി ഒത്തുചേർന്നവർക്കെതിരെ വ്യാപകമായി കേസെടുത്തത് ഔചിത്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. പൂഴ്ത്തിവയ്പ്പ് തടയുക, ന്യായവിലയും പഞ്ചസാര ലഭ്യതയും ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. എല്ലാ വ്യാപാരികളും കൈവശമുള്ള പഞ്ചസാരയുടെ സ്റ്റോക്ക് വിവരങ്ങൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഓൺലൈൻ പോർട്ടലിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അസമിലെ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. അസം സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എല്ലാവരും സുരക്ഷിതരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാതാ നിർമ്മാണത്തെ അടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9 തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഒഡേസ തുറമുഖത്ത് വച്ച് MV AGN റാഗ്നാർ എന്ന കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യൻ പൌരന്മാർക്കായുള്ള തിരച്ചിൽ ഊർജ്ജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റു 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും പ്രാദേശിക ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന ജമ്മുകശ്മീർ മേഖലയിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
4: इस मसले पर भारत का पक्ष साफ और निरंतर रहा है. जम्मू कश्मीर लद्दाख जो कि केंद्र शासित प्रदेश हैं, उनका पूरा भूभाग भारत का अभिन्न और अविच्छेद्य अंग है. वहां चल रहे लीपा पोती वाले इलेक्शन, पाकिस्तान द्वारा जम्मू कश्मीर का अपने अवैध कब्जा और वहां के लोगों का मानव अधिकार का हनन कुछ छिपाने का प्रयास है.
1: ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് നീന്തലിൽ 100 മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിലെത്തി. അതേസമയം സജൻ പ്രകാശ് പരാജയപ്പെട്ടു. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ TK സെമിയിൽ കടന്നു. ബോക്സിംഗ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ഇന്ന് 5 ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. നിലവിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ചൈനയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പ് മത്സരത്തിൽ 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയുടെ സോനം ഉത്തംമസ്കറും ഹിമാൻഷു ധില്ലനും വെങ്കല മെഡൽ നേടി. ചൈനയുടെ 1-ഉം 2-ഉം ടീമുകൾ സ്വർണവും വെള്ളിയും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 1 സ്വർണമുൾപ്പെടെ 4 മെഡലുകൾ ലഭിച്ചു. രാഷ്ട്രത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. കർക്കശ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പാക് അധീന കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ രണ്ട് സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
0: ആകാശവാണി. യുവവാണി.

0: ಯುವ ಸಾಹಿತಿ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവസാഹിതിയിലേക്ക് സ്വാഗതം. യുവസാഹിതിയിൽ ഇന്നാദ്യം മീരാ കൃഷ്ണൻ എഴുതി അവതരിപ്പിച്ച കഥകൾ കേൾക്കാം.
1: ഉരുക്കൾ. യശോധരയുടെ താലികെട്ടിന്റെ അന്നു തന്നെയാണ് വെളുമ്പിയുടെ വിലയുറപ്പിക്കാൻ കച്ചവടക്കാരും എത്തിയത്. മണ്ഡപത്തിലേക്ക് പോവാനുള്ള മുഹൂർത്തം അടുത്തപ്പോഴും ഗോപാലൻ ചേട്ടൻ തോളത്തൊരു തോർത്തുമിട്ട് പശുത്തൊഴുത്തിന്റെ പുറകുവശത്തെ പറമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞ വിലയിൽ നിന്നും അണുവിട മാറാതെ വില പേശിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെളുമ്പിയെയും കൊണ്ടുപോകാൻ പെട്ടിയോട്ടോയുമായി വന്ന തോമസ് കച്ചവടം നടക്കുമോ എന്ന് ആശങ്കപ്പെട്ടു. എന്നാ പറഞ്ഞാലും പറയുന്ന വില ഇച്ചിരി കൂടുതലാ ചേട്ടാ, ഒന്നുമില്ലേലും ഞാൻ ആ മച്ചിപ്പശുവിനെ തലക്ക് കയറ്റണില്ലേ, എന്നിട്ടും

കുറച്ചിളവ് വരുത്തിയതും കച്ചവടം ഉറപ്പിച്ചതും. കല്യാണപ്പെണ്ണിന്റെ അച്ഛൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു മടുത്ത പത്മയ്ക്കാണ് ആ കച്ചവടത്തിൽ ഏറ്റവും അധികം സന്തോഷമായത്. ഗോപാലൻ വെളുമ്പിയുടെ കയർ തോമസിന് കൈമാറുന്ന നേരത്തെ അവരുടെ ചിരി കാണുമ്പോൾ അത് മനസ്സിലാകുമായിരുന്നു. നാട്ടുകാരിതെന്ത് പറയും മനുഷ്യ, കെട്ടിന്റെ അന്ന് തന്നെ പശുക്കച്ചവടമായിട്ടിറങ്ങിയ മിണ്ടാതെ പൊക്കോണം മൂദേവി. ഈ പറയുന്നവർക്ക് കല്യാണത്തിന് സദ്യ ഉണ്ണാണ്ടിരിക്കാൻ പറ്റുമോ? പോട്ടെ, ഏതെങ്കിലും ഒരു കറി കുറഞ്ഞാ പറയാണ്ടിരിക്കുവോ? തോളിലെ തോർത്തുകൊണ്ട് കക്ഷവും പുറവും തുടച്ച് പത്മ കൊടുത്ത ചന്ദനക്കളർ ഷർട്ടുമിട്ട് ഗോപാലൻ മുൻവശത്തേക്ക് ചെന്നു. ഇറങ്ങാം ഗോപാല എന്ന കാരണവരിൽ ഒരാൾ നിർദ്ദേശിച്ചു. ആ അങ്ങനാട്ട്. യശോധരയുടെ കല്യാണ വണ്ടിയുടെ പുറകെ വെളുമ്പിയെയും അവളുടെ ക്ടാവിനെയും മച്ചിയെയും കയറ്റിയ പെട്ടിയോട്ടോറിഷയും പുറപ്പെട്ടു. വഴിയുടെ നാലാമത്തെ തിരിവ് കഴിഞ്ഞ റെയിൽവേ ക്രോസ് ആണ്. ചുവന്ന ലൈറ്റിൽ കല്യാണ വണ്ടിയും ഓട്ടോറിക്ഷയും തൊട്ടുതൊട്ടു നിന്നു. അകലെ എവിടെയോ നിന്ന് ചൂളം വിളി കേൾക്കാം. ട്രെയിൻ വരുന്നു. യശോധര കാറിന്റെ വിൻഡോ ഗ്ലാസ് താഴ്ത്തിയിട്ടു. ഓട്ടോയുടെ കൈവരിയോട് ചേർത്ത് മുറുക്കിക്കെട്ടിയ വെളുമ്പിയുടെ കയർ റിവ്യൂ മിററിലൂടെ അവൾക്ക് കാണാമായിരുന്നു. ഇനിയുള്ള രണ്ടോ മൂന്നോ മിനിറ്റുകൾക്കുള്ളിൽ ട്രെയിൻ അവരെ കടന്നു പോവാം. എങ്ങോട്ടുള്ള ട്രെയിൻ ആയിരിക്കാം? അതറിയില്ല. പക്ഷേ ആ ട്രെയിൻ ചെന്നെത്തുന്നത് യശോധരയ്ക്ക് അപരിചിതമായ ഒരു സ്ഥലത്തേക്കാണ്. അവിടെ രാവിലെ 8:30 മേരിമാതാ ബസ് ഉണ്ടാവില്ല. വൈകിട്ട് 5 മാക്സും കാണില്ല. ലൂക്കാച്ചേട്ടന്റെ കൂൾബാർ ഷോപ്പും അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ കാണുന്ന അരയാലും വെളുമ്പിക്ക് പുല്ല് ചെത്താൻ പോകുന്ന കണ്ടവുമായിരിക്കില്ല ഉണ്ടാവുക. ചിലപ്പോൾ ചെറിയ ഇടവഴികൾക്ക് ഇരുവശത്തും മുഖത്തോട് മുഖം നോക്കി ഒട്ടിയൊട്ടി നിൽക്കുന്ന വീടുകളുള്ള ഒരു സ്ഥലമാവാം അവിടെ. ഷാംപു പരസ്യങ്ങളിലെ പോലെ തിളങ്ങുന്ന മുടികളുള്ള ജീൻസിന്റെ ഒപ്പം ചെറിയ ടോപ്പിടുന്ന പെൺകുട്ടികളുള്ള മറ്റേതെങ്കിലും ഒരു സ്ഥലവുമാവാം. അവിടെ ആൺകുട്ടികളുടെ മുൻപിലൂടെ നടന്നു പോകാൻ അവർക്ക് പേടിയൊന്നും ഉണ്ടാവില്ല. തനിച്ചൊരു ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കുമ്പോഴും രാത്രിയിൽ തനിയെ ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് എത്തിയാലും കേൾക്കുന്ന കുശുകുശിപ്പുകളോ ഒന്നും അവിടെ ഉണ്ടാവുകയില്ല. റെയിൽവേ പാളങ്ങൾ നീണ്ടുകിടക്കുന്നത് കാഴ്ചകൾ കൊണ്ടും പെരുമാറ്റങ്ങൾ കൊണ്ടും തനിക്ക് അത്രമേൽ അപരിചിതങ്ങളായ ഏതൊക്കെയോ സ്ഥലങ്ങളിലേക്കാണെന്ന് യശോധരയ്ക്കറിയാം. വെളുമ്പിയുടെ കിടാവ് തുള്ളിച്ചാടി ഓടുന്ന കാണുമ്പോഴൊക്കെ യശോധരയുടെ മനസ്സിൽ അവൾക്ക് പോവാനുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് അടുക്കുന്നതിന്റെ അനൗൺസ്മെന്റ് മുഴങ്ങും യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ. അപ്പോഴായിരിക്കും പത്മ വെളുമ്പിക്ക് വേണ്ട കാടിയെടുക്കാൻ പോവാൻ യശോധരയെ വിളിക്കുന്നത്. ഇടത്തോട്ടും വലത്തോട്ടും ഇടവിട്ടു പോകുന്ന ട്രെയിനിന്റെ ഇരമ്പലും ചെറിയ കുലുക്കവുമൊക്കെ അവളെ മോഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. രാത്രിയിലേക്ക് ജനലഴിയിലൂടെ വെളിച്ചമെറിഞ്ഞ് കടന്നു പോകുന്ന ട്രെയിനിൽ വഴിവിളക്കിന്റെ ചെറിയ വട്ടത്തിൽ മാത്രം കാണുന്ന അവളുടെ നാടിനെയും കടന്ന് അപരിചിതമായ സ്ഥലത്തേക്കൊരു യാത്ര യശോധര സ്വപ്നം കണ്ടുറങ്ങുമ്പോഴേക്കും ഗോപാലൻ ചേട്ടന്റെ തൊണ്ട കുത്തി നിർത്താതെയുള്ള ചുമയിൽ ഞെട്ടിയുണരുകയും അലമാരയിൽ നിന്ന് തപ്പിയെടുത്ത മരുന്നുമായി പലപ്പോഴും ഉറക്കച്ചടവിൽ അപ്പുറത്തെ മുറിയിലേക്ക് എത്താറുമുണ്ട്. ഒരു വളവിനപ്പുറം മാഞ്ഞു പോകുന്ന റെയിൽവേ പാളത്തിന്റെ അറ്റം കാണണം. കാലും പറിച്ചു നടക്കുന്നു ഉരുമ്പെട്ടവളെ. ഗോപാലന്റെ തഴമ്പിച്ച കൈകൾ കരണത്ത് വീണതും കയ്യിൽ പിടിച്ച് ട്രെയിൻ ടിക്കറ്റ് താഴെ വീണതും ചെവി തുളയ്ക്കുന്ന ഹോൺ മുഴക്കിക്കൊണ്ട് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയതും ഒന്നിച്ചായിരുന്നു. അതിനുശേഷം ഗോപാലൻ യശോധരയോട് സംസാരിച്ചിട്ടില്ല. ട്രെയിൻ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അതിന്റെ അവസാനത്തെ ബോഗിയിലിരുന്ന് തീർത്തും അസ്വസ്ഥനായ ഒരുവൻ യശോധരയെ നോക്കി. പരിചയമുള്ള മുഖം. കാർത്തികേ, അതാരാന്ന് കണ്ടോ നീ ആ ട്രെയിനിൽ? അത് നമ്മുടെ മേലേത്ത് വീട്ടിലെ സിദ്ധാർത്ഥനാ. വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മനു മറുപടി കൊടുത്തു. അയാളൊരു വട്ടന, ഭാര്യയെ മോനെ ഉപേക്ഷിച്ച് ഇടയ്ക്ക് ഇങ്ങനൊരു പോക്കാണ്. ഒരു കുലുക്കത്തോടെ കല്യാണവണ്ടി പാളം കടന്നു പോകുമ്പോൾ ക്ടാവിന്റെ അമർച്ചകൾക്കിടയിൽ ഒരുമ്പട്ടവളെന്ന ഗോപാലന്റെ വിളി യശോധര കേട്ടു. ചിറകുകൾ. നാടക റിഹേഴ്സലിന്റെ 3-ാമത്തെ ദിവസം അലീനി എഴുതി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന കഥയെപ്പറ്റി അവൾ പറഞ്ഞു. ഗഹനമായ ഒരു ചോദ്യത്തിലൂടെയാണ് ആ കഥ തുടങ്ങുന്നത്. ഒരു മഴത്തുള്ളിയിൽ ഒരു പ്രപഞ്ചം ഒതുങ്ങുന്നു. ഈ മഴത്തുള്ളിയോളം ചെറുതോ ഈ പ്രപഞ്ചം, അതോ ഈ പ്രപഞ്ചത്തോളം വലുതോ ഈ മഴത്തുള്ളി? ഏതാണ് ചെറുത്? ഈ ചോദ്യത്തിനുള്ള എന്റെ ഉത്തരം ഇതായിരുന്നു. മഴത്തുള്ളികൾ പലതാണ്, പലതരത്തിൽ സുതാര്യമായവ. ഒരുപാട് മഴത്തുള്ളികൾ ചേർന്ന് ഒരു പ്രപഞ്ചമാവുന്നു. ഓരോ മഴത്തുള്ളിയിലും പ്രപഞ്ചത്തിന്റെ ഓരോ അംശം പ്രതിഫലിക്കുന്നു. നീ ഒരു ചിത്രശലഭമാണ്, നിന്റെ ചിറകുകൾ ഭംഗിയുള്ളവയാണ്, അയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അപ്പോഴൊക്കെയും വളരെ ഓമനത്തം തുളമ്പുന്ന ചിരികൾ ഞാൻ അയാൾക്ക് മറുപടിയായി നൽകി. നീ ഒരിക്കലും പറക്കാൻ ശ്രമിക്കരുത്, ഒരിക്കൽ അയാൾ എന്നോട് പറഞ്ഞു. പക്ഷേ ചിറകുകൾ പറക്കാനുള്ളതല്ലേ? എന്റെ ചോദ്യത്തിന് അയാൾ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. നിന്റെ ചിറകുകൾ വളരെ സുതാര്യമാണ്, അവ മൃദുലവും അഴകുള്ളതുമാണ്. മരച്ചില്ലകളിൽ തട്ടി അവ മുറിഞ്ഞു പോയെങ്കിൽ? അതുകൊണ്ട് നീ പറക്കാൻ ശ്രമിക്കരുത്. ശരിയാണ്, ഞാൻ മറ്റുള്ളവരെ നോക്കി. എന്റെ അദൃശ്യമായ ചിറകുകൾ വളരെ ഭംഗിയുള്ളവയാണ്. അയാളായിരുന്നു മഷിത്തണ്ടൊടിച്ച് എന്റെ സ്ലേറ്റുകൾക്ക് നിറം കൂട്ടി തന്നിരുന്നത്. അമ്മയുടെ കൈവിരൽ തുമ്പുകളേക്കാൾ അയാളുടെ കയ്യിൽ പിടിച്ചായിരുന്നു ഞാൻ വളർന്നത്. വേഗത എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വഴികൾ മുറിച്ചു കടക്കുമ്പോൾ ഞാൻ അയാളുടെ കൈകളിൽ ഇറുക്കപ്പിടിച്ചു. ഈ ജനലിനപ്പുറം

0: ലോകം അവസാനിച്ചുവെന്ന് അയാൾ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. ശരിയാണ്, അയാൾ പറയുന്നതായിരുന്നു എനിക്കെന്റെ ലോകം. കടലിലെ വെള്ളത്തിന് നീല നിറമാണ്, പക്ഷേ എന്റെ കൈക്കുമ്പിളിലെ വെള്ളത്തിന് നീല നിറം ഉണ്ടായിരുന്നില്ല. ഈ വെള്ളത്തിന് നിറമില്ലല്ലോ. എന്റെ കൈ തട്ടിത്തെറിപ്പിച്ച് നടന്നു പോകുമ്പോൾ അയാൾ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു, കടലിലെ വെള്ളത്തിന് നീല നിറമാണ്. പരന്നുകിടക്കുന്ന കടലിന്റെ നീലിമയിലേക്ക് നോക്കി ഞാൻ പകച്ചു നിന്നു. അയാൾ എനിക്ക് വേണ്ടതെല്ലാം തന്നു. ഒറ്റമുറിക്കുള്ളിൽ ഒരു പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു തന്നു. എന്റെ ഒറ്റമുറി പ്രപഞ്ചത്തിന് ആകാശമില്ലായിരുന്നു. എന്റെ നേർത്തതും ഭംഗിയുള്ളതുമായ ചിറകുകൾ പറക്കാൻ കൊതിച്ചു. പക്ഷേ മരച്ചില്ലകളിൽ തട്ടി അവ മുറിഞ്ഞുപോയെങ്കിൽ? ചിറകുകൾ പറക്കാനുള്ളതല്ലേ? ആകാശത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പറക്കാനുള്ളതല്ലേ ചിറകുകൾ? കടലിലെ വെള്ളത്തിന് നിറമില്ലല്ലോ. പ്രകാശരശ്മികളുടെ ആകിരണവും സഞ്ചാരവേഗവും പ്രതിഫലനങ്ങളുമല്ലേ കടലിന് നീലനിറം കൊടുക്കുന്നത്? ഈ ജനലിനപ്പുറം ലോകം അവസാനിക്കുന്നുണ്ടോ? നോക്കൂ, എനിക്കിപ്പോൾ വേഗത പേടിയില്ല. ഈ കൈകൾ അമർത്തിപ്പിടിച്ച് എനിക്ക് വല്ലാതെ നോവുന്നു. കൈകൾക്ക് ചുറ്റും ചുവന്ന് തടിച്ചിരിക്കുന്നു. എന്റെ ചിറകുകൾ പറക്കാൻ കൊതിക്കുന്നു. ഞാൻ അയാളോട് പറഞ്ഞു, നിന്റെ ചിറകുകൾ ഭംഗിയുള്ളതും വളരെ നേർത്തതുമാണ്. എന്തുകൊണ്ട് എന്റെ ഒറ്റമുറി പ്രപഞ്ചത്തിന് ആകാശമില്ല? നീ ഒരു പെണ്ണായതുകൊണ്ട്. ഞാൻ ലോകം കാണുന്നു. എനിക്കറിയാം ലോകം എന്താണെന്ന്. ഞാനും ലോകം കാണുന്നു. പറക്കാൻ ആകാശമുള്ള ലോകം, സ്വാതന്ത്ര്യമുള്ള ലോകം. ഞാനൊരു പുരുഷനാണ്, സൃഷ്ടാവാണ്. ഞാൻ ഒരു സ്ത്രീയാണ്, നീ വെറുമൊരു പെണ്ണാണ്. ഓരോ മടത്തുള്ളിയും പ്രപഞ്ചത്തിന്റെ ഓരോ അംശം പ്രതിഫലിപ്പിക്കുന്നു. ഞാനും ലോകം കാണുന്നു, ഞാൻ ഉച്ചത്തിൽ പറഞ്ഞു. എനിക്ക് ഭംഗിയുള്ള ചിറകുകൾ വേണ്ട, ഞാൻ അവ മുറിച്ചു കളയുന്നു. കണ്ണാടി ചില്ലുകൾ പോലെ തിളങ്ങുന്ന ചിറകുകൾ, അവിടിവിടെയായി അവ ഞാൻ കീറി വരഞ്ഞു. അതിൽ നിന്നും രക്തം പൊടിയുന്നുണ്ട്, പക്ഷേ എനിക്ക് വേദനിക്കുന്നില്ല, നീറ്റൽ തോന്നുന്നുമില്ല. എന്റെ ചിറകുകൾ നേർത്തതായിരുന്നു, ഭംഗിയുള്ളതായിരുന്നു. പക്ഷേ ആ ചിറകുകളായിരുന്നു എന്നെ പറക്കാൻ അനുവദിക്കാതെ ഇരുന്നത്. അങ്ങനെയുള്ള ചിറകുകൾ എനിക്ക് വേണ്ട.
1: മീരാ കൃഷ്ണൻ എഴുതി അവതരിപ്പിച്ച കഥകളാണ് ഇപ്പോൾ കേട്ടത്.
2: യുവസാഹിതിയിലിനി ഡോക്ടർ ജിഷ എസ് കെ അവതരിപ്പിക്കുന്ന കവിതകൾ.
3: ബോധിവൃക്ഷം. ഒടുക്കമീ മരച്ചുവട്ടിലൊന്നു വന്നു നിൽക്കവേ, പഠിച്ച പാഠമൊക്കെയും ഉരുക്കഴിച്ചു നോക്കവേ, സത്യവേദ മന്ത്രമൊക്കെ ഒന്നു കൂടെ ഓർക്കുവാൻ.

വിചിത്രമാം കൊടിയുയർത്തി വീറു കാട്ടിപ്പോകുവാൻ തിടുക്കമായി വേരുകൾ അറുത്തുമാറ്റി പുതിയ വിത്തുപാകുവാൻ വഴി തെളിച്ചു ഭടജനങ്ങൾ കാൽനടയ്ക്കു പോകയാം. ഒടുക്കമീ മരച്ചുവട്ടിലൊന്നു വന്നു നിൽക്കണം, പഠിച്ച പാഠമൊക്കെയും ഉരുക്കഴിച്ചു നോക്കണം. വിസ്മൃതിക്കുമപ്പുറ

0: ഡോക്ടർ ജിഷ എസ് കെ അവതരിപ്പിച്ച കവിതകളാണ് നിങ്ങൾ കേട്ടത്. ഇനി തസ്നി നിസാർ എഴുതിയ കഥ, മഴയെ സ്നേഹിച്ച പെൺകുട്ടി.
1: ബാന്ദ്രയിലെ കുടിസിമുറി ഫ്ളാറ്റിൽ നിന്നും പുറത്തേക്ക് നോക്കിയപ്പോൾ മഴ തകർത്ത് പെയ്യുകയാണ്. കാറ്റിൽ ജനൽപാളികൾ വലിയ ശബ്ദത്തോടെ അടയുകയും തുറക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും അത് വലിച്ചടയ്ക്കാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല. അവൾ കതക് തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. മഴ കാണാൻ അവൾക്ക് പണ്ടേ വലിയ ഇഷ്ടമാണ്. മഴത്തുള്ളികൾ മുഖത്തേക്ക് തെറിച്ചു വീണപ്പോൾ അവളുടെ ചിന്ത മറ്റേതോ വഴിക്കുപോയി. അല്ലെങ്കിലും മഴക്കാലം അവളെ പലതും ഓർമ്മപ്പെടുത്താറുണ്ട്. കുട്ടിക്കാലത്ത് അമ്മമ്മ വീട്ടിൽ പോകുമ്പോൾ കൂട്ടുകാരുമൊത്ത് മഴവെള്ളത്തിൽ ചാടിക്കളിച്ചതും നനഞ്ഞ പാറക്കെട്ടിൽ നിന്ന് തെന്നി വീണപ്പോൾ കാലുമുറിഞ്ഞ് ചോര വന്ന് കരഞ്ഞതും ആരും കാണാതെ അത് മറച്ചുവെക്കാൻ ശ്രമിച്ചതും ഒടുവിൽ അമ്മമ്മ കണ്ടുപിടിച്ച് അമ്മ കാണാതെ മുറിവ് വെച്ചുകെട്ടിത്തന്നതും മാമ്പഴക്കാലവും ഒടുവിൽ അവധിക്കാലം കഴിഞ്ഞ് തിരിച്ചു മുംബൈയിലെ അച്ഛന്റെ ജോലിസ്ഥലത്തേക്ക് പുറപ്പെടുമ്പോൾ അമ്മമ്മ ചേർത്തു പിടിച്ച് കവളിൽ തന്ന ഉമ്മയുടെ ചൂടും എല്ലാം മുഖത്തേക്ക് തെറിച്ചു വീണ മഴത്തുള്ളികൾ അവളെ ഓർമ്മപ്പെടുത്തി. ചാന്ദിനി സാബ് എന്ന് വിളി കേട്ടാണ് അവൾ ഓർമ്മയിൽ നിന്നും ഞെട്ടിയുണർന്നത്. സാബിനൊരു കത്തുണ്ട്. ഇപ്പോൾ പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് തന്നതാണ്. വാച്ച്മാൻ തന്റെ സ്വതസിദ്ധമായ ഹിന്ദിയിൽ പറഞ്ഞൊപ്പിച്ച് കത്തും ഏൽപ്പിച്ചുപോയി. അവൾ അന്താളിച്ചു നിൽക്കുകയാണ്. കത്തോ? തനിക്കോ? തന്റെ വിശേഷങ്ങൾ അന്വേഷിച്ച് ഒരു കത്തയക്കാൻ മാത്രം ആർക്കാണ് തന്നോടിപ്പോൾ ബന്ധം? വല്ലപ്പോഴും ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയുള്ള കത്തിടപാടുകൾ മാത്രമേ കുറച്ചുകാലമായി നടത്താറുള്ളൂ. അവൾ ആലോചിച്ചു. കത്തിന്റെ പുറം കവറിലെ പേര് അവളുടെ കണ്ണുകൾ വിടർത്തി. അഖില ആനന്ദ്. ഇത് തന്റെ അക്കുവാണോ? ഈശ്വര, ഇത്ര കാലം താൻ എന്തേ അവളെ മറന്നുകളഞ്ഞത്? ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ 3 വർഷം കോളേജിലും ഹോസ്റ്റലിലും തന്റെ സന്തത സഹചാരി. അന്നവൾ അഖിലാജി കൃഷ്ണനായിരുന്നു, തനി പാലക്കാടൻ പെൺകുട്ടി. എന്നും രാവിലെ കുളിച്ച് നെറ്റിയിൽ ചന്ദനം ചാർത്തി ഈറൻ മുടിയുമായി നിൽക്കുന്ന അവൾ. അവളെ കണ്ടാണ് ഞാൻ കിടക്കപ്പായയിൽ നിന്നും ഉണരാറുള്ളത്. അപ്പോഴേക്കും സൂര്യകിരണങ്ങൾ മുറിയാകെ പടർന്നിട്ടുണ്ടാവും. സ്വതവെ രാവിലെ എഴുന്നേൽക്കാൻ മടിയുള്ള തന്നെ പുതുപ്പ് വലിച്ചു മാറ്റി കിടക്കയിൽ നിന്നും എഴുന്നേൽപ്പിക്കുന്നത് അവളായിരുന്നു. ഡിഗ്രിക്കു ശേഷം അവൾ നാട്ടിലേക്ക് തിരിച്ചുപോയി. വിവാഹിതയായി, മാളുവിന്റെ അമ്മയായി. ഞാൻ ഉപരിപഠനത്തിനായി അലിഗഡ് സർവകലാശാലയിലേക്കും. പിന്നീട് ഞങ്ങൾ കുറെ കാലം സ്ഥിരമായി അന്യോന്യം കത്തുകൾ അയക്കുമായിരുന്നു. പിന്നീട് എപ്പോഴോ ജീവിത തിരക്കിനിടയിൽ അത് നിന്നുപോയി. ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന അലിഗഡിനെയും അവിടുത്തെ സൌഹൃദ കൂട്ടായ്മയും രാത്രികാലങ്ങളിൽ നടന്നിരുന്ന ചർച്ചകളും എല്ലാം അതിൽ വിഷയമായി. അതിനേക്കാൾ ഉപരി അവളുടെ കത്തുകൾ ഏറ്റവും കൂടുതൽ തവണ പരാമർശിച്ചിരുന്ന പേര് റാം, രഘുറാം. അതോർത്തപ്പോൾ അവളുടെ മനസ്സിലൂടൊരു കൊള്ളിയാൻ മിന്നിമറഞ്ഞു. വർഷങ്ങളായി മറക്കാൻ ശ്രമിച്ചിട്ടും ഒരു നിമിഷം പോലും മറക്കാനാവാത്ത പേര് റാം. 6-അടി പൊക്കവും ഉയർന്ന നാസികയും പരുപരുത്ത ചെമ്പൻ മുടിയും കരുത്താർന്ന കൈത്തലങ്ങളും തൂവെള്ള നിറവും സ്വതസിദ്ധമായ പുഞ്ചിരിയും ആരെയും ആകർഷിക്കുന്ന സംസാരവുമായി അവൻ അലിഗഡിൽ ആകെ നിറഞ്ഞു നിന്നു. ആകാശത്തിനു കീഴിലുള്ള ഏത് വിഷയത്തെപ്പറ്റിയും അവനൊരു അഭിപ്രായമുണ്ടാകും. അലിഗഡിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഫെലോഷിപ്പ് ചെയ്യുകയായിരുന്നു അവൻ. ഏതോ ഒരു നിശാചർച്ചയിൽ എനിക്കവരെ വാദത്തിന്മേൽ എതിരഭിപ്രായം പറയേണ്ടി വന്നു. പിന്നീട് പലപ്പോഴും ലൈബ്രറിയിലും ക്ലാസ് മുറികളുടെ ഇടനാഴികളിലുമൊക്കെ വെച്ച് മുഖം കൊടുക്കാൻ മടിയായിരുന്നെങ്കിലും അവന്റെ ആദരമായ ചിരിക്കു മുമ്പിൽ ഒരിക്കൽ എനിക്ക് കീഴടങ്ങേണ്ടി വന്നു. ആ മുഖത്തേക്ക് നോക്കുമ്പോഴൊക്കെയും അന്നുവരെ തോന്നാത്ത വികാര പാരവശ്യങ്ങൾ എന്നിലൂടെ കടന്നുപോയി. തീ പാറുന്ന ആ നോട്ടങ്ങൾക്ക് മുൻപിൽ ഞാൻ നമ്രമുഖിയായി. അന്നൊരു മഴക്കാലമായിരുന്നു. രാത്രികാല ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് മടക്കാനുള്ള തിരക്കിലും പൊതുവെ ശാന്തമായിരുന്ന മാനം പെട്ടെന്ന് തുടുത്ത് മഴത്തുള്ളികൾ പൊഴിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് മഴയുടെ ശക്തി കൂടിയത്. ഞാൻ ഒരു മരച്ചുവട്ടിലേക്ക് മാറി നിന്നു. ഞാൻ ഇട്ടിരുന്ന സൽവാർ മുഴുവൻ നനഞ്ഞു കുതിർന്നു. ഇടയ്ക്ക് വരുന്ന മിന്നൽ പിണ്ടലിൽ ഞാൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. എന്റെ ചുറ്റിലും ആരുമില്ല. ബാക്കി എല്ലാവരും അടുത്തടുത്ത ക്ലാസ് മുറികളിലേക്ക് ഓടിക്കേറിക്കഴിഞ്ഞു. ചന്ദിനി പേടിക്കണ്ട. ആ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടിത്തെറിച്ചു. അപ്പോഴാണ് മിന്നൽ വെളിച്ചത്തിൽ ഞാൻ നിന്നിരുന്ന വൃക്ഷത്തിന്റെ അപ്പുറത്ത് ആ മുഖം കണ്ടത്. റാം. അവൻ എന്റെ അടുക്കലേക്ക് കുറേക്കൂടി നീങ്ങി നിന്നു. അവന്റെ ആ സാമീപ്യത്തിൽ ഞാൻ സംരക്ഷിതയാണെന്ന് എനിക്ക് തോന്നി. ചന്ദിനി നന്നായി കവിത എഴുതുമല്ലേ? ഏ, അതെങ്ങനെ അറിഞ്ഞു? വല്ലപ്പോഴും വല്ലതും കുത്തിക്കുറിക്കും, അത്രമാത്രം. തന്റെ നിശാഗന്ധി ഞാൻ വായിച്ചു. മഴയാണല്ലേ അതിലും വിഷയം. നന്നായിരുന്നു. ആ വാക്കുകൾ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ഇനിയുള്ള കവിതകൾ എന്നെക്കുറിച്ചാകാമോ? എന്റെ മനസ്സ് വ്യാകുലമായി. എന്താണിന്ന് ഉത്തരം പറയേണ്ടത്? ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചോദ്യം. പക്ഷേ ആ ചോദ്യം കേൾക്കുവാനായി മനസ്സ് ആഗ്രഹിച്ചതുപോലെ ഞാൻ ചുണ്ടുകൾ കടിച്ചമർത്തി. അപ്പോഴേക്കും മഴ ശമിച്ചിരുന്നു. ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഞാൻ ഹോസ്റ്റലിലേക്ക് ഓടി. മുറിയിലെത്തിയപ്പോഴും എന്റെ നെഞ്ചുടിക്കുന്നുണ്ടായിരുന്നു. അന്നെനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ കോളേജിലെത്തിയപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഗേറ്റിന് മുന്നിൽ റാം നിൽപ്പുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലെന്ന് ഭാവിച്ച് നടക്കാൻ ശ്രമിച്ചു. എന്റെ ചോദ്യത്തിന് ഉത്തരം തരാതെ പോവുകയാണോ? ഞാൻ മുഖം കൊടുക്കാതെ ക്ലാസ്സിലേക്ക് ഓടിക്കേറി. അങ്ങനെ ഇതൊരു സ്ഥിരം പതിവായി. രാത്രികാല ചർച്ചകളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിന്നു. പക്ഷേ അപ്പോഴൊക്കെയും അവനായുള്ള കവിത രചിക്കുന്നതിന്റെ നൂലിഴകൾ തുന്നിച്ചേർക്കുകയായിരുന്നു ഞാൻ. കനത്ത മഴയുള്ള ഒരു ദിവസം അവനായുള്ള കവിതയുമായി ഞാൻ ക്യാമ്പസിലേക്ക് ഓടിയെത്തി. അന്ന് പക്ഷേ പതിന് വിപരീതമായി ഗേറ്റിന് മുൻപിൽ ആമില്ല. ഞാൻ അവനെ തിരക്കി ക്യാമ്പസിന് ചുറ്റും അലഞ്ഞു നടന്നു. കനത്ത മഴയിൽ എന്റെ കണ്ണുനീർ തുള്ളിയും വിറയാർന്ന സ്വരവും അരിഞ്ഞില്ലാതെയായി. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അത് തുടർന്നു. പക്ഷേ ഓരോ ദിവസവും എന്നെ നിരാശയാക്കി അവൻ വന്നില്ല. ഇന്നും ഈ മഴക്കാലത്തും കാത്തിരിക്കുകയാണ്. ബാന്ദ്രയിലെ ഈ കൊച്ചു ഫ്ളാറ്റിൽ അവനായി തനിച്ച് അവൻ എഴുതിയ കവിതകളുമായി ആർദ്രമായ പുഞ്ചിരിക്കായി.
0: മഴയെ സ്നേഹിച്ച പെൺകുട്ടി തസ്നീം നിസാർ എഴുതിയ കഥയാണ് നിങ്ങൾ കേട്ടത്. യുവസാഹിതി സമാപിക്കുന്നു.

0: തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു എഴുത്തുകാരൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങളുടെ ഡയറിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സൃഷ്ടികൾ പുറം ലോകം അറിയണമെന്ന ആഗ്രഹമുണ്ടോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ യുവവാണി നിങ്ങളെ കാത്തിരിക്കുന്നു. കഥകൾ, കവിതകൾ, പുസ്തക സിനിമ നിരൂപണങ്ങൾ, യാത്രാ വിവരണങ്ങൾ തുടങ്ങിയവയൊക്കെ അവതരിപ്പിക്കാൻ യുവവാണി നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. നിങ്ങളുടെ സൃഷ്ടികൾ ഞങ്ങൾക്ക് അയക്കുക youth.airtvm@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ഓൾ ഇന്ത്യ റേഡിയോ വഴുതക്കാട് തിരുവനന്തപുരം 14 എന്ന വിലാസത്തിലോ അയക്കാം. നിങ്ങളുടെ പ്രായം, ഫോൺ നമ്പർ എന്നിവ കൂടി ചേർക്കാൻ മറക്കരുത്.
1: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നന്ദി. ശുഭരാത്രി.

0: മിഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: മിഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ

അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ. ആഹാരരീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസറായ ഡോക്ടർ അനിത മോഹൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ പറയാം. 9495946321 ഒരു നമ്പർ കൂടിയുണ്ട്. 9496596321 ആഹാര രീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കേൾക്കാം വ്രണങ്ങളും ഹോമിയോപ്പതിയും. ഡോക്ടർ സീന ആർവി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. സാഹിത്യരംഗം.

0: നമസ്കാരം. കാലം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ മനുഷ്യൻ പലതും മറന്നുപോകും. എന്നാൽ ചില അനുഭവങ്ങൾ വാക്കുകളായി രൂപപ്പെട്ട് കവിതയാകുമ്പോൾ അവയ്ക്ക് കാലാതീതമായൊരു ജീവൻ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഓരോ കവിതയും ഒരു ഹൃദയത്തിന്റെ മിടിപ്പും ഒരു കാലത്തിന്റെ സാക്ഷ്യവും ഒരു മനുഷ്യന്റെ ആത്മസംഭാഷണവുമാകുന്നത്. അക്ഷരങ്ങൾ കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുകയും നിശബ്ദതയ്ക്ക് പോലും ഭാഷ സമ്മാനിക്കുകയും ചെയ്യുന്ന കവിതയുടെ ലോകത്തേക്കാണ് ഇന്നത്തെ സാഹിത്യരംഗം നിങ്ങളെ ക്ഷണിക്കുന്നത്. ലാളിത്യത്തെ അലങ്കാരമാക്കിയും ജീവിതത്തെ വിഷയമാക്കിയും മനുഷ്യഹൃദയത്തിന്റെ സൂക്ഷ്മഭാവങ്ങളെ സ്പർശിച്ചുകൊണ്ടും കവിതകൾ എഴുതുന്ന കവിയാണ് രാജൻ കൈലാസ്. അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ ഓർമ്മകളുടെയും പ്രകൃതിയുടെയും ജീവിതാനുഭവങ്ങളുടെയും വഴികളിലൂടെ സഞ്ചരിക്കാൻ ഒരുങ്ങുകയാണ് ഇന്നത്തെ ഈ കാവ്യമേള. സാഹിത്യരംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രകൃതിയെയും മനുഷ്യജീവിതത്തെയും ചേർത്തുവച്ച് ലളിതമായ ഭാഷയിൽ ആഴമുള്ള ജീവിത സത്യങ്ങൾ പറയാൻ കഴിയുന്ന കവിതകളാണ് മനസ്സിൽ ദീർഘകാലം നിലനിൽക്കുന്നത്. ബാല്യത്തിന്റെ ഓർമ്മകളും ഗ്രാമീണ ജീവിതത്തിന്റെ താളവും മനുഷ്യന്റെ അധ്വാനവും സ്നേഹവും പ്രതീക്ഷയും ഒത്തുചേരുന്ന അത്തരമൊരു കവിതയാണ് രാജൻ കൈലാസിന്റെ പാളവണ്ടി. ഒരു പാളവണ്ടിയുടെ സഞ്ചാരത്തെ മാത്രമല്ല, ജീവിതം എന്ന യാത്രയുടെ അർത്ഥത്തെയും ഈ കവിത വരികളിലൂടെ വരച്ചുകാട്ടുന്നു. നമുക്ക് കേൾക്കാം പാളവണ്ടി.
1: പാളവണ്ടിയിൽ കുട്ടിക്കാലത്ത് കളിച്ച ഓർമ്മകൾ, ഒപ്പം പാളത്തിലോടുന്ന തീവണ്ടിയും പാളവണ്ടിയാണെന്ന കണ്ടെത്തൽ, പാളയിൽ നിന്നും പാളത്തിലെത്തി ജീവിതം മാറുന്ന കാഴ്ചയാണ് ഈ കവിത.
2: പാളയിൽ കുത്തിയിരിക്കും ഓലത്തണുങ്ങിൽ പിടിക്കും ചേച്ചി വലിച്ചുകൊണ്ടോടും കൂട്ടുകാർ പിന്നാലെ കൂടും. പാളയിൽ കുത്തിയിരിക്കും ഓലത്തണുങ്ങിൽ പിടിക്കും ചേച്ചി വലിച്ചുകൊണ്ടോടും കൂട്ടുകാർ പിന്നാലെ കൂടും. ചേച്ചി ക്ഷീണിച്ചു കഴിഞ്ഞാൽ പാളയിൽ കേറിയിരിക്കും കുട്ടികൾ ഞങ്ങൾ വലിക്കും ചേച്ചിയോ പൊട്ടിച്ചിരിക്കും. മാറിത്തിരിഞ്ഞും വലിച്ചും പാളപതുക്കനെ കീറും പുത്തനാം പാളയ്ക്കു വേണ്ടി കവുങ്ങിൻ ചുവട്ടിലേക്കോടും. മാറിത്തിരിഞ്ഞും വലിച്ചും പാളപതുക്കനെ കീറും പുത്തനാം പാളയ്ക്കു വേണ്ടി കവുങ്ങിൻ ചുവട്ടിലേക്കോടും.

വേണം പാളത്തൈരുണ്ടാക്കി വയ്ക്കാൻ. അമ്മൂമ്മയ്ക്കും പാള വേണം പാളത്തൈരുണ്ടാക്കി വയ്ക്കാൻ. അവധിക്ക് മ്യൂസിയം കാണാൻ തെക്കോട്ടു തീവണ്ടി യാത്ര. അവധിക്ക് മ്യൂസിയം കാണാൻ തെക്കോട്ടു തീവണ്ടി യാത്ര. അച്ഛനും ചേച്ചിയും ഞാനും കായംകുളം സ്റ്റേഷനെത്തി. അച്ഛനും ചേച്ചിയും ഞാനും കായംകുളം സ്റ്റേഷനെത്തി. ആദ്യമായി കണ്ടു നീളത്തിൽ പാളത്തിലോടുന്ന വണ്ടി. പണ്ടത്തെ അപ്പാളവണ്ടി അപ്പോഴെന്നോർമ്മയിലെത്തി. ആദ്യമായി കണ്ടു നീളത്തിൽ പാളത്തിലോടുന്ന വണ്ടി. പണ്ടത്തെ അപ്പാളവണ്ടി അപ്പോഴെന്നോർമ്മയിലെത്തി. പാളയിലാദ്യം കിടന്നു പാളയിൽ തന്നെ കുളിച്ചു. പാളയിൽ പിന്നെ കളിച്ചു പാളത്തിലാണിന്നു യാത്ര.

0: ണെന്നു യാത്ര കഞ്ഞി കുടിക്കുന്ന പാള തൊപ്പിയായി മാറി വെയിലിൽ ചൂടിൽ വിശറിയായെത്തി കാലിൽ ചെരുപ്പായി വന്നു. കഞ്ഞി കുടിക്കുന്ന പാള തൊപ്പിയായി മാറി വെയിലിൽ ചൂടിൽ വിശറിയായെത്തി കാലിൽ ചെരുപ്പായി വന്നു. വണ്ടി വേഗത്തിലാണിപ്പോൾ പിന്നിലെ കോടി മരങ്ങൾ കാണാത്ത മ്യൂസിയം തേടി പാളത്തിലോടി മനസ്സും കാണാത്ത മ്യൂസിയം തേടി പാളത്തിലോടി മനസ്സും പാളയിൽ ഓടിത്തുടങ്ങി പാളത്തിലെത്തുന്ന വണ്ടി ജീവിതമെന്നറിയുന്നു സിഗ്നലിൽ എത്തി നിൽക്കുമ്പോൾ. പാളത്തിലോടിത്തുടങ്ങി പാളത്തിലെത്തുന്ന വണ്ടി ജീവിതമെന്നറിയുന്നു സിഗ്നലിൽ എത്തി നിൽക്കുമ്പോൾ. സിഗ്നലിൽ എത്തി നിൽക്കുമ്പോൾ
1: ഒരു പാളവണ്ടി മുന്നോട്ട് നീങ്ങുന്നത് പോലെ, തീവണ്ടിയുടെ ചക്രങ്ങൾ മുന്നോട്ടുരുളുന്നത് പോലെ, ജീവിതം ഓർമ്മകളെയും അനുഭവങ്ങളെയും സ്വപ്നങ്ങളെയും ചേർത്താണ് മുന്നേറുന്നത്. ആ യാത്രയിൽ അധ്വാനത്തിന്റെ മഹത്വവും സ്നേഹത്തിന്റെ ഊഷ്മളതയും ഗ്രാമീണ ജീവിതത്തിന്റെ നന്മയും ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലാളിത്യത്തിനുള്ളിൽ വലിയ ജീവിത ദർശനമൊളിപ്പിച്ച പാളവണ്ടി എന്ന കവിത കേൾവിക്കാരന്റെ മനസ്സിൽ ഏറെ നേരം മുഴങ്ങി നിൽക്കുന്ന ഒരനുഭവമാകട്ടെ. അടുത്തതായി അദ്ദേഹത്തിന്റെ തന്നെ കളിമണ്ണ് എന്ന കവിതയാണ്. മണ്ണിൽ നിന്നാണ് മനുഷ്യൻ രൂപം കൊള്ളുന്നതും മണ്ണിലേക്കാണ് ഒടുവിൽ മടങ്ങിച്ചേരുന്നതും. അതുകൊണ്ടുതന്നെ മണ്ണ് ഒരു വസ്തു മാത്രമല്ല, ജീവിതത്തിന്റെ സൃഷ്ടിയുടെ ഓർമ്മകളുടെ പ്രതീകമാണ്. ആ കളിമണ്ണിന് മനുഷ്യന്റെ വികാരങ്ങളും പോരാട്ടങ്ങളും സ്വപ്നങ്ങളും ചേർത്ത് ജീവൻ നൽകുന്ന കവിതയാണ് രാജൻ കൈലാസിന്റെ കളിമണ്ണ് എന്ന കവിത. ലളിതമായ വാക്കുകളിലൂടെ ആഴമുള്ള ചിന്തകൾ പങ്കുവയ്ക്കുന്ന ഈ കവിത നമുക്ക് കേൾക്കാം.
0: കളിമണ്ണ് എന്ന വാക്കിൽ നാനാർത്ഥങ്ങളുണ്ട്. കളിയായ മണ്ണ്, കളിക്കുന്ന മണ്ണ്, തലയിൽ കളിമണ്ണ് എന്ന പരിഹാസം ഒക്കെ ഈ വാക്കിലുണ്ട്. കളിമണ്ണിന്റെ അർത്ഥവും ഉൽപ്പത്തിയും തേടിയുള്ള യാത്രയാണ് ഈ കവിത.
2: കുട്ടിയായോടി കളിക്കുന്ന കാലത്ത് കളിയായ മണ്ണ് കളിമണ്ണ്, കളിയും തമാശയും മണ്ണ് കപ്പിച്ചിരിയാകുമ്പോഴാ മണ്ണും കളിമണ്ണ്. കുട്ടിയായി ഓടിക്കളിക്കുന്ന കാലത്ത് കളിയായ മണ്ണ് കളിമണ്ണ്, കളിയും തമാശയും മണ്ണ് കപ്പിച്ചിരിയാകുമ്പോൾ ആ മണ്ണും കളിമണ്ണ്. വിഡ്ഢിത്തമെന്തോ പറഞ്ഞപ്പോൾ ടീച്ചറിൻ കളിയാക്കൽ തലയിലും കളിമണ്ണ്, വിഡ്ഢിത്തമെന്തോ പറഞ്ഞപ്പോൾ ടീച്ചറിൻ കളിയാക്കൽ തലയിലും കളിമണ്ണ്. പൊട്ടിയ പാത്രങ്ങൾ കളയുമ്പോഴമ്മയ്ക്ക് കയ്യിൽ കരയുന്ന കളിമണ്ണ്, പൊട്ടിയ പാത്രങ്ങൾ കളയുമ്പോഴമ്മയ്ക്ക് കയ്യിൽ കരയുന്ന കളിമണ്ണ്. നിലവിളക്കിൻ ചാരി നിന്നു ചിരിക്കുന്ന കണ്ണന്റെ മെയ്യും കളിമണ്ണ്, നിലവിളക്കിൻ ചാരി നിന്നു ചിരിക്കുന്ന കണ്ണന്റെ മെയ്യും കളിമണ്ണ്. എവിടെയാണ് എന്താണ് കളിമണ്ണ്, എവിടെയാണ് എന്താണ് കളിമണ്ണ്, കാണുവാൻ ഞാൻ എത്ര നാളുകൾ കാത്തിരുന്നു, ഞാൻ എത്ര നാളുകൾ കാത്തിരുന്നു. കന്യാകുമാരിയിൽ പോകും വഴിക്ക് തഴക്കുടി എന്നൊരു ഗ്രാമമുണ്ട്, കളിമണ്ണുകൊണ്ടൊരു ജീവിതം മെനയുന്ന പാവം മനുഷ്യർദൻ ജൈവമണ്ണ്. കന്യാകുമാരിയിൽ പോകും വഴിക്ക് തഴക്കുടി എന്നൊരു ഗ്രാമമുണ്ട്, കളിമണ്ണുകൊണ്ടൊരു ജീവിതം മെനയുന്ന പാവം മനുഷ്യർതൻ ജൈവമണ്ണ്. ആയിരം വിസ്മയരൂപങ്ങളായുള്ളിൽ വിരിയുന്ന ജീവിത കണിമണ്ണ്. ആയിരം വിസ്മയരൂപങ്ങളായുള്ളിൽ വിരിയുന്ന ജീവിത കണിമണ്ണ്. ദേവനും ദേവിയും മൺവിളക്കും കൂജഭരണിയും പലതരം പാത്രങ്ങളും ദേവനും ദേവിയും മൺവിളക്കും കൂജഭരണിയും പലതരം പാത്രങ്ങളും മണ്ണാണൊരേ മണ്ണ്. ഉപ്പും വിയർപ്പുമായി കൂടിക്കുഴയുന്ന ജീവമണ്ണ്. മണ്ണാണൊരേ മണ്ണ്. ഉപ്പും വിയർപ്പുമായി കൂടിക്കുഴയുന്ന ജീവമണ്ണ്. മണ്ണിലെ കലിയുന്ന ജീവിതങ്ങൾ കളിമണ്ണിൻ പ്രരൂപങ്ങൾ മാത്രമല്ലേ. മണ്ണിലെ കലിയുന്ന ജീവിതങ്ങൾ കളിമണ്ണിൻ പ്രരൂപങ്ങൾ മാത്രമല്ലേ. മണ്ണായി വീണ്ടും ഒടുങ്ങാൻ കൊതിക്കുന്ന മൺഭരണി ജീവിതം തന്നെയല്ലേ. മണ്ണായി വീണ്ടും ഒടുങ്ങാൻ കൊതിക്കുന്ന മൺഭരണി ജീവിതം തന്നെയല്ലേ. മൺഭരണി ജീവിതം തന്നെയല്ലേ.
1: കളിമണ്ണിന് രൂപം നൽകുന്ന ശില്പിയെ പോലെ ജീവിതവും നമ്മെ ഓരോ അനുഭവങ്ങളിലൂടെ വാർത്തെടുക്കുകയാണ്. വിനയത്തിന്റെയും സഹനത്തിന്റെയും പുനർജന്മത്തിന്റെയും സന്ദേശമാണ് ഈ കവിത നമുക്ക് നൽകുന്നത്. മണ്ണിന്റെ ലാളിത്യത്തിൽ മനുഷ്യജീവിതത്തിന്റെ മഹത്വം കണ്ടെത്തുന്ന രാജൻ കൈലാസിന്റെ കളിമണ്ണ് ചിന്തിക്കാനും അനുഭവിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്ന മനോഹരമായ ഒരു കാവ്യാനുഭവമായി അവശേഷിക്കട്ടെ. ഓരോ കവിതയും അവസാനിക്കുന്നത് അവസാന വരിയിലല്ല, അത് ശ്രോതാവിന്റെ മനസ്സിൽ വീണ്ടും തുടങ്ങുകയാണ്. ചില വരികൾ ഓർമ്മകളായി മടങ്ങിയെത്തും, ചിലത് ചിന്തകളായി വളരും, ചിലത് ജീവിതത്തെ കാണുന്ന നമ്മുടെ കാഴ്ചയ്ക്ക് പുതിയൊരു വെളിച്ചം പകരും. ഇന്നത്തെ സാഹിത്യരംഗത്തിൽ രാജൻ കൈലാസിന്റെ കവിതകൾ അത്തരമൊരു അനുഭവം നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കവിതകൾക്ക് നമ്മെ മാറ്റിമറിക്കാനാവില്ലായിരിക്കാം, എന്നാൽ നമ്മളിലെ നന്മയെ ഉണർത്താനും ജീവിതത്തെ കുറച്ചുകൂടി സ്നേഹത്തോടെ നോക്കിക്കാണാനും അവയ്ക്ക് തീർച്ചയായും സാധിക്കും. ഈ കാവ്യസായാഹ്നത്തിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. മറ്റൊരു സാഹിത്യരംഗത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ രാത്രിയുടെ ശാന്തത നിങ്ങളെ സാന്ത്വനപ്പെടുത്തട്ടെ. നാളെയുടെ പ്രഭാതം പുതിയ പ്രതീക്ഷകളുമായി നിങ്ങളെ വരവേൽക്കട്ടെ. ഏവർക്കും ശുഭരാത്രി. നമസ്കാരം.

നാളെ വൈകുന്നേരം 6:50 വയലും വീടും. പൂക്കളിലൂടെ സൌന്ദര്യവും വരുമാനവും. ലിസി ഫിലിപ്പുമായി അഭിമുഖം കേൾക്കാം നാളെ വൈകുന്നേരം 6:50 വയലും വീടും.

നാളെ രാത്രി 7:35 തൊഴിലാളി മണ്ഡലം. ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ ആർഎസുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം. അവസാന ഭാഗം നാളെ 7:35 തൊഴിലാളി മണ്ഡലത്തിൽ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാമാഭിയാൻ.
1: ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. 2024-25 മുതൽ 2028-29 വരെയുള്ള 5 വർഷത്തെ കാലയളവിൽ ആണ് ഇത് നടപ്പിലാക്കുന്നത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 10.45 കോടിയിലധികം പട്ടികവർഗ ജനസംഖ്യയും 705-ലേറെ ആദിവാസി ജനവിഭാഗങ്ങളുമുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും പുറം ലോകത്തുനിന്ന് അകലെയുള്ള മേഖലകളിലാണ് താമസിക്കുന്നത്. ഓരോ സമൂഹത്തിനും സ്വന്തമായ സംസ്കാരവും ഭാഷാപരമായ പ്രത്യേകതകളുമുണ്ട്. വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഏകീകരണത്തിലൂടെ പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, മറ്റ് സാമൂഹ്യ സാമ്പത്തിക വികസനമാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ എന്ന പദ്ധതിയുടെ വിജയമാണ് ഈ പദ്ധതിയിലേക്ക് സർക്കാരിനെ നയിച്ചത്. 2024-25 ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചതുപോലെ ഏകദേശം 63,000 ഗ്രാമങ്ങൾ ഉൾപ്പെടുത്തി 5 കോടിയിലധികം ആദിവാസി ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 549 ജില്ലകളിലും 2,740 ബ്ലോക്കുകളിലുമുള്ള ആദിവാസി ഭൂരിപക്ഷ ഗ്രാമങ്ങളിൽ ഇത് നടപ്പിലാക്കപ്പെടും. അടച്ചുറപ്പുള്ള വീടുകൾ, കുടിവെള്ളം, വൈദ്യുതി, പട്ടികവർഗ ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിലേക്ക് ഏത് കാലാവസ്ഥയിലും എത്താനാകുന്ന റോഡ് കണക്ഷൻ, ഭാരത് നെറ്റ് വഴി മൊബൈൽ ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവ ഉറപ്പാക്കുക വഴി അടിസ്ഥാന സൌകര്യ വികസനം ഈ പദ്ധതി വിഭാവന ചെയ്യുന്നു. സ്കിൽ ഇന്ത്യ മിഷൻ വഴി തൊഴിൽ പരിശീലനം, കൃഷി, മൃഗപരിപാലനം, മത്സ്യബന്ധനം എന്നിവയ്ക്ക് പിന്തുണ തുടങ്ങിയവ നൽകുക വഴി ആദിവാസി ജനസമൂഹത്തിന് സാമ്പത്തിക സുരക്ഷ ഉറപ്പാകും. സമഗ്ര ശിക്ഷാ അഭിയാൻ വഴി സ്കൂളുകളിലും കോളേജുകളിലും മൊത്തം പ്രവേശന അനുവാദം വർദ്ധിപ്പിക്കുക, ജില്ലാ ബ്ലോക്ക് തല പട്ടികവർഗ ഹോസ്റ്റലുകൾ സ്ഥാപിക്കുക വഴി വിദ്യാഭ്യാസ ഗുണമേന്മയും പദ്ധതി ലക്ഷ്യമിടുന്നു. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ കാർഡ് അഥവാ PMJAY കാർഡ്, ഗർഭസ്ഥ ശിശുവിന് സിക്കിൾ സെൽ പരിശോധനയ്ക്ക് ആധുനിക സൌകര്യങ്ങൾ എന്നിങ്ങനെയുള്ള ആരോഗ്യ സേവനങ്ങളും പദ്ധതി ലക്ഷ്യമിടുന്നു. ചുരുക്കത്തിൽ, വിവിധ മന്ത്രാലയങ്ങളുടെയും പദ്ധതികളുടെയും സഹകരണത്തിലൂടെ ഭാരതത്തിലെ ആദിവാസി സമൂഹത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുകയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കാൻ ട്രൈബൽ ഹോംസ്റ്റേ, 100 TMMC അഥവാ ട്രൈബൽ മാർക്കറ്റിംഗ് സെന്റേഴ്സ് വഴി ആദിവാസി ഉൽപ്പന്നങ്ങളുടെ വിപണന സൌകര്യങ്ങൾ തുടങ്ങിയവ പദ്ധതിയുടെ മറ്റ് സവിശേഷതകളാണ്. PM ഗതിശക്തി പോർട്ടലിൽ പദ്ധതിയുടെ മുഴുവൻ വികസനവും മാപ്പ് ചെയ്യപ്പെടും. ഓരോ സംസ്ഥാനത്തും സംസ്ഥാനതല കമ്മിറ്റിയും ജില്ലാതല കമ്മിറ്റിയും ഉണ്ടാകും. ഇതിനനുബന്ധമായി സംസ്ഥാനതലവും ജില്ലാതലവുമുള്ള പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുകൾ അഥവാ PMU പ്രവർത്തിക്കും. പദ്ധതി നടത്തിപ്പിൽ മികവ് കാട്ടുന്ന ജില്ലകൾക്ക് അവാർഡുകൾ നൽകുവാനും ഇതിൽ നിർദ്ദേശമുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒത്തുചേർന്നുള്ള കോഓപ്പറേറ്റീവ് ഫെഡറലിസം മാതൃകയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒപ്പം സമഗ്ര സർക്കാർ സമീപനം, അതായത് വിവിധ മന്ത്രാലയങ്ങൾ പരസ്പരം സഹകരിച്ചും സംയോജിതമായി പ്രവർത്തിച്ചും ആദിവാസി സമൂഹത്തിന് ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ ദീർഘകാലത്തേക്കുള്ള സ്ഥിരതയുള്ള ഫലങ്ങൾ ഉറപ്പാക്കുന്നതാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാന്റെ ലക്ഷ്യം.
0: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാനെക്കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. രാഷ്ട്രം വേരുകളിലേക്ക് മടങ്ങുകയാണെന്നും രാജ്യത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായും രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതിയായി സ്ഥാനമേറ്റതിന്റെ 4 വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി മുർമു. വിവിധ പദ്ധതികൾക്കും രാഷ്ട്രപതി ഇന്ന് തുടക്കം കുറിച്ചു. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. 2024 നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരികയാണ് ലക്ഷ്യം. കുറ്റക്കാർക്ക് 10 തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷയ്ക്ക് ബിൽ ലക്ഷ്യമിടുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കണം. 2 അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിലുണ്ട്. രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കാനായി സംസ്ഥാന സർക്കാരുകളും നയതന്ത്ര കാര്യാലയങ്ങളുമായി ചേർന്ന് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ലോക്സഭയെ അറിയിച്ചു. റോഡ് ഷോ, ഭക്ഷ്യമേളകൾ, വ്യാപാരമേള, ടൂർ ഓപ്പറേറ്റർമാരുമായി ചേർന്നുള്ള ജനസമ്പർക്ക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 2023-24 മുതൽ 2025-26 വരെയുള്ള കാലയളവിൽ ദേശീയ ദുരന്ത പ്രതികരണ ഫണ്ട്, സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ട് എന്നിവയിലൂടെ കേന്ദ്രം 75,000 കോടി രൂപ വിതരണം ചെയ്തതായി ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ലോക്സഭയെ അറിയിച്ചു. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമാണ് തുക അനുവദിച്ചത്. പ്രകൃതി ദുരന്ത പ്രതികരണ ഫണ്ടുകൾക്ക് കേന്ദ്രം പിന്തുണ നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായ ഇന്ന് ആരോഗ്യ മന്ത്രാലയം ദേശീയ വൈറൽ ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പരിപാടിയുടെ 8 വാർഷികാഘോഷം സംഘടിപ്പിച്ചു. 2030 വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ ഉന്മൂലനം ചെയ്യുന്നത് ലക്ഷ്യമിട്ടാണ്

0: തലസ്ഥാനത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജായ കെ കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടുത്ത അധ്യയന വർഷം 100 MBBS സീറ്റിൽ പ്രവേശനം അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ തത്വത്തിൽ അംഗീകരിച്ചു. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘവുമായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അഴിമതി തടയാൻ യുവജനതയെ അണിനിരത്തി വിജിലൻസ് വകുപ്പ് നടപ്പാക്കുന്ന പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടൊപ്പം ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ, വി മുരളീധരൻ MLA തുടങ്ങിയവർ പങ്കെടുക്കും. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് നീന്തലിൽ 100 മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിലെത്തി. അതേസമയം സജൻ പ്രകാശ് പരാജയപ്പെട്ടു. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ TK സെമിയിൽ കടന്നു. നിലവിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ 8ാം സ്ഥാനത്താണ്. സ്ഥലമേറ്റെടുക്കലിൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ഇനി മുതൽ പൊതുമരാമത്ത് പദ്ധതികൾ തുടങ്ങില്ലെന്ന് മന്ത്രി PK ബഷീർ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ പൊതുമരാമത്ത് ജോലികൾ വിലയിരുത്താൻ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വകുപ്പിലെ സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് എല്ലാവിധ പിന്തുണയും നൽകും. പൊതുമരാമത്ത് വകുപ്പിലേക്ക് കൂടുതൽ സർവേയർമാരെ നിയമിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് വടകര ലഹരിക്കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. പേരമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീഷ്മയാണ് പിടിയിലായത്. കീർത്തന, കാവ്യ എന്നീ അധ്യാപികമാരും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. MDMA ഇടപാടുകളിൽ കണ്ണികളായി പ്രവർത്തിക്കുന്ന ഇവർ വഴി വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി പോലീസ് അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് തുടർ നടപടികൾക്കായി ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഡൽഹി സമരത്തിന് പിന്തുണ നൽകി ഒത്തുചേർന്നവർക്കെതിരെ വ്യാപകമായി കേസെടുത്തത് ഔചിത്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറഞ്ഞിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45. ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: വിദ്യാഭ്യാസ രംഗം. പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. 10-ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 1-ലെ പാഠഭാഗങ്ങളാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവലോകനം ചെയ്യുന്നത് തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയായ സിന്ധു കെ.
1: 10-ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ യൂണിറ്റ് 1 ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന യൂണിറ്റിൽ ഭാഷ ആശയവിനിമയോപാധി എന്നതിൽ കവിഞ്ഞ സാഹിത്യപരമായ ഉയർന്ന മേഖലകളേക്കു കൂടി വ്യാപരിക്കും വിധം പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഭാഷാപ്രയോഗങ്ങൾ വ്യക്തിത്വ രൂപീകരണത്തെക്കൂടി സ്വാധീനിക്കുന്നുണ്ട്. മാതൃഭാഷയിലൂടെയാണ് നമുക്ക് വൈകാരികമായി പലതും അവതരിപ്പിക്കാനാകുന്നത്. കഥകളതിമോഹനം എന്ന ആദ്യ പാഠഭാഗത്ത് പ്രാചീന കവിത്രയത്തിൽപ്പെട്ട എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവം എന്ന ഭാഗത്തുനിന്നുള്ള ഒരു ഭാഗമാണുള്ളത്. ഭീഷ്മ പിതാമഹന്റെ സാരഥ്യത്തിൽ 10 ദിവസമാണ് കുരുക്ഷേത്ര യുദ്ധം അരങ്ങേറിയത്. 10-ാം ദിവസം കൌരവപ്പടയുടെ സേനാധിപതിയായ ഭീഷ്മർ ശരശയ്യയിലായി സ്വച്ഛന്ദ മൃത്യു കാത്തുകിടക്കുകയാണ്. അടുത്ത കൌരവ സേനാധിപതിയായി ആരെ നിയമിക്കണം എന്ന ആലോചനയിൽ ദുര്യോധന മഹാരാജാവിന്റെ മുന്നിൽ തെളിഞ്ഞ ചിത്രം ആത്മമിത്രമായ കർണനെയായിരുന്നു. തന്റെ അംഗരാജ്യത്തിന്റെ രാജാവും വിശ്വസ്തനും വില്ലാളി വീരനുമായ കർണനെ സേനാധിപതിയായി നിയോഗിക്കാമെന്ന് തീരുമാനിച്ച് മഹാരാജാവ് ദുര്യോധനൻ കർണനോട് ആ കാര്യം അവതരിപ്പിക്കുന്നതും അതിന് കർണന്റെ പ്രതികരണവുമാണ് പാഠഭാഗം. തന്നെക്കാൾ വീരനും ഗുരുവുമായ ദ്രോണാചാര്യർ ഉള്ളപ്പോൾ താൻ സേനാധിപതിയാകുന്നത് കർണൻ എതിർക്കുന്നു. കർണന്റെ നിലപാട് ശ്ലാഘനീയമാണ്. കർണസുഖം ഞാൻ പറകയില്ലാരോടും എന്ന് പറയുന്ന കർണൻ, തനിക്കിത് കേൾക്കാൻ സുഖമുള്ള വാർത്തയാണെങ്കിലും ഗുരുവായ ദ്രോണാചാര്യർ ഉള്ളപ്പോൾ തനിക്കതിന് അർഹതയില്ലെന്ന് വെളിപ്പെടുത്തുന്നു. തൻകാര്യം നേടാൻ വേണ്ടി എന്തധർമ്മവും ചെയ്യാൻ മടിയില്ലാത്ത ഈ സമൂഹത്തിൽ കർണന്റെ ഈ നിലപാട് വളരെ പ്രസക്തമാണ്. ഗുരുവിനോടും മുതിർന്നവരോടും ഏറെ ബഹുമാനവും ഭക്തിയുമുള്ള യോദ്ധാവായ കർണൻ പ്രശംസ ആഗ്രഹിക്കാത്തവനുമാണ്. പഞ്ചവർണക്കിളിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എഴുത്തച്ഛൻ ദ്രോണപർവം ആരംഭിക്കുന്നത് തന്നെ. കിളിക്ക് കഥ പറയാനുള്ള ഊർജവും ആഗ്രഹവും ജനിപ്പിക്കുന്നതിനു വേണ്ടി ഇഷ്ടഭക്ഷണമായ പാൽ, തേൻ, പഞ്ചസാര, കദളിപ്പഴം, നീലക്കരിമ്പിൻചാറ്, കരിക്കിൻ വെള്ളം തുടങ്ങി വിവിധ വിശിഷ്ടമായ ഇഷ്ടവിഭവങ്ങൾ ഒരുക്കി കുളിർമയേറിയ കഥ പറയാനായി പഞ്ചവർണക്കിളിയെ ക്ഷണിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് തന്നെ. ഭാഷാപരമായ മിതത്വം പാലിച്ചാണ് കവി രാമായണ കഥ അവതരിപ്പിക്കുന്നത് തന്നെ. ചൊല്ലുന്നതുണ്ടു ഞാൻ കനക്കെ ചുരുക്കി എന്ന് പറയുന്നത് കനത്ത ആശയങ്ങൾ സംഗ്രഹീതമായി പറയുന്ന കവി കൂടിയായി ആധുനിക മലയാള ഭാഷാ പിതാവായ എഴുത്തച്ഛൻ മാറുന്നു. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയാണ് അദ്ദേഹം. 2-ാമത്തെ അധ്യായമായ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്നതിൽ ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണുള്ളത്. വിദർഭ രാജാവായ ഭീമന്റെ മകൾ സുന്ദരിയും സുശീലയുമായ ദമയന്തിയെ വിവാഹം ചെയ്യാനായി നിഷിത രാജ്യത്തെ മഹാരാജാവായ നളന് ആഗ്രഹമുദിച്ചു. നളന് തന്റെ ദൂത് ദമയന്തിയെ അറിയിക്കാനായി എന്തു വേണമെന്ന ചിന്താഗതിയിൽ ഉദ്യാനത്തിൽ ഉലാത്തുകയാണ്. തന്റെ ഉദ്യാനത്തിലെ പൊയ്കയിൽ ശയിക്കുന്ന സ്വർണവർണമായ അരയന്നത്തെ കണ്ടു മോഹിച്ച് അദ്ദേഹം അരയന്നത്തെ പിടിക്കുന്നതും അപ്പോൾ അരയന്നം രക്ഷപ്പെടാനായി പറയുന്ന സംഭാഷണങ്ങളുമാണ് പാഠഭാഗ സന്ദർഭത്തിലുള്ളത്. ഹംസം, നളൻ എന്നീ രണ്ട് കഥാപാത്രങ്ങളാണ് പാഠഭാഗത്തിലുള്ളത്. ഹംസം മിഴിവാർന്ന ഒരു കഥാപാത്രം കൂടിയാണ്. കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, മാതാപിതാക്കളുടെയും ഭാര്യയുടെയും നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഉത്തമനായ ഒരു കുടുംബനാഥനായ ചെറുപ്പക്കാരന്റെ ചിത്രമാണ് ഹംസത്തിന് ഉണ്ണായി വാര്യർ നൽകിയിരിക്കുന്നത്. പക്ഷിയിൽ ഒരു മാനുഷിക ഭാവം ഉണ്ണായി വാര്യർ ആരോപിക്കുന്നുമുണ്ട്. താമരപ്പൊയ്കയിൽ താമരകൾക്കിടയിൽ ഉറക്കത്തിലായിരുന്ന തന്നെ തന്റെ ഭംഗിയിൽ ആകൃഷ്ടനായി രാജാവ് പിടിച്ചപ്പോൾ സ്വാഭാവികമായി തന്നെ കൊല്ലാൻ വേണ്ടിയാണെന്ന് ഹംസം തെറ്റിദ്ധരിക്കുന്നു. ഭയന്നുപോയ ഹംസം രാജാവിനോട് അഭയം യാചിക്കുകയാണ്. തന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ അനാഥരായി പോകുന്ന കുടുംബത്തെക്കുറിച്ച് ഹംസം വിലപിക്കുകയാണ്. തന്നെ ആശ്രയിച്ചു കഴിയുന്ന വിധവയായ അമ്മയും ഗർഭിണിയായ ഭാര്യയെയും ഓർത്ത് തന്നെ കൊല്ലരുതെന്ന് രാജാവിനോട് അപേക്ഷിക്കുന്നുമുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത തന്നെ കൊന്നാൽ പാപമുണ്ടാകുമെന്നും രാജാവിനോട് പറയുന്നു. ഹംസത്തിന്റെ ദയനീയമായ പരിദേവനം കേട്ട മഹാരാജാവിന്റെ മനസ്സ് അലിയുന്നുണ്ട്. തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഹംസത്തോട് ഒരു തരത്തിലുള്ള ദ്രോഹവും ചെയ്യാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് രാജാവ് തുറന്നു പറയുന്നുമുണ്ട്. രാജാധികാരം പ്രയോഗിക്കാതെ നിസാരനായ ഹംസത്തെ തന്റെ പ്രിയപ്പെട്ട പ്രജയായി കരുതി സ്നേഹവാത്സല്യങ്ങൾ വാരിക്കോരി നൽകാനാണ് നളൻ തയ്യാറായത്. നളന്റെ മഹാമനസ്കത ഇവിടെ അഭിനന്ദനീയവുമാണ്. ആളുകളുടെ ഗുണങ്ങൾ പലപ്പോഴും അവർക്ക് ദോഷമായി ഭവിക്കാറുണ്ട് എന്ന ഹംസത്തിന്റെ നിരീക്ഷണം അർത്ഥവത്താണ്. ഹംസത്തിന്റെ സൗന്ദര്യവും സ്വർണവർണവുമാണ് രാജാവിന് ഹംസത്തെ പിടിക്കാൻ പ്രേരിപ്പിച്ചത്. രാജാവ് പരമമാന്യനായതിനാൽ ഹംസം വേഗം സ്വതന്ത്രനുമായി. നഷ്ടമായിപ്പോയ ജീവിത മൂല്യങ്ങളും ആദർശങ്ങളും തിരികെ കൊണ്ടുവരാനും സമ്പത്തിന്റെ മാനദണ്ഡത്തിൽ മനുഷ്യരെ വിലയിരുത്തപ്പെടാതിരിക്കാനുമുള്ള സന്ദേശം ഈ പാഠഭാഗം നൽകുന്നുണ്ട്. നാടകീയതയും വൈകാരികതയും ഒത്തിണങ്ങിയ ഈ സാഹിത്യ സൃഷ്ടി ഉണ്ണായി വാര്യരെ അവിസ്മരണീയനാക്കുന്നു. മൂന്നാം അധ്യായമായ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠഭാഗത്ത് തമിഴ് സിനിമയിലെ അതുല്യ നടനും നിർമ്മാതാവുമായ പ്രകാശ് രാജ് സമകാലിക ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എഴുതിയ നമ്മെ വിഴുങ്ങുന്ന മൌനം എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ലേഖനമാണിത്. മാതൃഭാഷയുടെ പ്രാധാന്യവും പ്രസക്തിയും വ്യക്തമാക്കുന്ന വിജ്ഞാനപ്രദവും രസകരവുമായ ഒരു രചന കൂടിയാണിത്. പ്രകാശ് രാജ് സ്വന്തം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് മാതൃഭാഷയുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത്. മാതൃഭാഷയും സംസ്കാരവും ഒന്നാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുമുണ്ട്. കുട്ടിക്കാലം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ പ്രവഹിക്കുന്ന നദിയാണ് ജീവിതമാണ് മാതൃഭാഷ. ലേഖകന്റെ മാതൃഭാഷ കന്നഡയാണ്. പക്ഷേ ഏത് ഭാഷ പഠിച്ചാലും മാതൃഭാഷയ്ക്ക് താഴെ മാത്രമേ അദ്ദേഹം അവയ്ക്കെല്ലാം സ്ഥാനം കൊടുത്തിരുന്നുള്ളൂ. തങ്ങളുടെ ഉള്ളിലുള്ള സംസ്കാരവും ഭാവനയും ചിന്തയും മാതൃഭാഷയിലൂടെ പ്രകാശിതമാകുമ്പോൾ മാത്രമേ പൂർണ്ണത കൈവരുകയുമുള്ളൂ. ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഉണ്ണുന്ന ചോറുപോലെ, എന്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് എണ്ണിത്തീർത്ത നക്ഷത്രങ്ങളെപ്പോലെ, എന്റെ ഞരമ്പുകളിലൊഴുകുന്ന രക്തത്തെപ്പോലെ കന്നഡ ഭാഷയും എന്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട് എന്ന പ്രസ്താവനയിലൂടെ പ്രകാശ് രാജ് മാതൃഭാഷ അദ്ദേഹത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം മകൾക്ക് മാതൃഭാഷ ഉപയോഗിക്കാനറിയാത്ത അനുഭവം പ്രകാശ് രാജിനെ ചിന്തിപ്പിക്കുകയും മാതൃഭാഷാ മഹത്വത്തെക്കുറിച്ച് പഠിക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും ആവശ്യകതയും കൂടുതൽ വ്യക്തമായി ഉൾക്കൊള്ളാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. നഗര കേന്ദ്രീകൃതമായ വിദ്യാലയങ്ങളിൽ പലപ്പോഴും മാതൃഭാഷയെ ഒരു മൂലക്കിരുത്തിയിരിക്കുകയാണ്. ഭാഷ കേവലം ഒരു പദബന്ധമല്ല, ഭാഷ ഓരോ നാടിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടുതന്നെ ഒരു ഭാഷ പഠിക്കുക എന്നാൽ ഒരു ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നുകൂടി അർത്ഥമാക്കുന്നുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയെയും സംസ്കാരത്തെയും അന്ധമായി അനുകരിക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് മാതൃഭാഷയുടെ പ്രാധാന്യം അറിയില്ല. മാതൃഭാഷ ആവിഷ്കാരത്തിന്റെ രൂപമാണ്. ഒരാൾക്കും അവരുടെ മാതൃഭാഷയെ മാറ്റാനാകില്ല. ഒരു മരത്തിന് അതിന്റെ വേരുകൾ എത്രത്തോളം പ്രധാനമാണ് അത്രത്തോളം പ്രധാനമാണ് ഒരു മനുഷ്യന് അവന്റെ മാതൃഭാഷ. ലേഖകൻ മകളോടൊത്ത് പച്ചക്കറികൾ വാങ്ങാൻ പോയ അനുഭവം പാഠഭാഗത്ത് വിവരിക്കുന്നുണ്ട്. ഗ്രാമപ്രദേശത്ത് വിദ്യാഭ്യാസമില്ലാത്ത ഒരു പച്ചക്കറി കടക്കാരിയോട് ഇംഗ്ലീഷ് പേര് പറഞ്ഞ് പച്ചക്കറി വാങ്ങാൻ ശ്രമിക്കുന്ന 5 വയസ്സായ മകളുടെ പരാക്രമം കണ്ട് ലേഖകന് ദേഷ്യം വരികയും അവസാനം പച്ചക്കറി തൊട്ടു കാണിച്ച് വാങ്ങിക്കേണ്ട കുട്ടിയുടെ നിസ്സഹായാവസ്ഥ കണ്ട് അദ്ദേഹം ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ മാതാവുമായി ലേഖകൻ വഴക്കടിക്കുന്നുമുണ്ട്. കാരണം തന്റെ മകളെ മാതൃഭാഷ പഠിപ്പിക്കാതെ ഭാവിയിൽ പ്രയോജനമെന്ന് കരുതുന്ന ഹിന്ദി, ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷകൾ എടുത്ത് പഠിപ്പിക്കാൻ അവളുടെ അമ്മ താൽപര്യപ്പെട്ടതിന്. മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന വിശ്വാസക്കാരനാണ് 5 ഭാഷകൾ കൈവശമാക്കിയ ലേഖകൻ. മാതൃഭാഷ അറിയാതെ മറ്റേത് ഭാഷ കൈവശപ്പെടുത്തിയാലും കാര്യമില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുമുണ്ട്. ഓരോ നാടിന്റെ സ്വഭാവം, സംസ്കാരം, കാലാവസ്ഥ, ഭൂപ്രകൃതി എന്നിവയെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഭാഷയിലൂടെ അവർക്ക് നൽകുന്ന വിദ്യാഭ്യാസം എന്ന് പ്രകാശ് രാജ് പറയുന്നുണ്ട്. എന്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ കഴിഞ്ഞതെന്ന് തമിഴ്, കന്നഡ, തെലുങ്ക്, മറാത്തി, ഇംഗ്ലീഷ് മുതലായ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ലേഖകൻ പറയുന്നത്. ഗുഗിവ തിയാഗോ എന്ന കെനിയൻ എഴുത്തുകാരൻ താൻ പഠിച്ചിരുന്ന ഇംഗ്ലീഷ് സ്കൂളുകളിൽ മാതൃഭാഷ നേരിട്ടിരുന്ന അവഗണനകളെക്കുറിച്ച് മനസ്സുകളുടെ അപകോളിനീകരണം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അന്ന് കെനിയൻ ഭാഷയെയും സംസ്കാരത്തെയും സാഹിത്യത്തെയും അധിനിവേശ ശക്തികളായ ബ്രിട്ടീഷുകാർ ക്രമേണ അടിച്ചമർത്തുകയും ഇംഗ്ലീഷ് ഭാഷയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. വേഷത്തിലും ഭാഷയിലും ഇംഗ്ലീഷുകാർക്ക് തുല്യരായ ഒരു തലമുറയെ വാർത്തെടുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഏറ്റവും നല്ല ആയുധം ഭാഷയാണെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയിരുന്നു. ബ്രിട്ടീഷുകാരുടെ അധിനിവേശ തന്ത്രവും ഇതായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടെന്ന് പറയുന്ന സ്വദേശികളിൽ പലർക്കും ഇംഗ്ലീഷ് സാഹിത്യത്തെക്കുറിച്ചോ ഇംഗ്ലീഷ് ദാർശനികരെക്കുറിച്ചോ ഒന്നും അറിയില്ല. തങ്ങളുടെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് മാത്രം ചില പദങ്ങളോ വാക്യങ്ങളോ പഠിച്ചതുകൊണ്ട് മാത്രം നന്നായി ഇംഗ്ലീഷ് ഭാഷ അറിയണമെന്നില്ല. മാതൃഭാഷ ജന്മനാ തന്നെ സ്വായത്തമാക്കാവുന്നതാണ്. നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന, നമുക്ക് ജലവും ആഹാരവും നൽകുന്ന വേര് അതിനെ തള്ളിപ്പറയുന്നത് സ്വന്തം മാതൃത്വത്തെയും അസ്തിത്വത്തെയും നിഷേധിക്കുന്നതിന് തുല്യവുമാണ്. മാതൃഭാഷയിൽ ആ പ്രദേശത്തെ ജനതയുടെ ജീവിതവും പ്രാദേശികമായ സമ്പൽ സമൃദ്ധിയും സംസ്കാരവും പരിഷ്കാരവും ഒക്കെ കാണാവുന്നതാണ്. അതുകൊണ്ടാണ് ഒരു ഭാഷ പഠിക്കുക എന്നാൽ അതിലൂടെ ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്ന് പറയുന്നത്. അതുകൊണ്ട് മാതൃഭാഷാ പഠനം ഏറ്റവും പ്രാധാന്യമേറിയതും കൂടിയാണ്.
0: 10-ാം ക്ലാസ്സിലെ കേരള പാഠാവലി യൂണിറ്റ് 1 പാഠഭാഗങ്ങളുടെ അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവലോകനം ചെയ്തത് തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയായ സിന്ധു കെ. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. ഒരു പ്രത്യേക അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31, 2026.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി കവരത്തി. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. മീഡിയം വീവിൽ 260.4 മീറ്ററിൽ, അതായത് 1152 കിലോ ഹെഡ്സിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6:15 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.